ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 27 സെക്കൻഡും. ഇന്ന് ശകവർഷം 1948 ആഷാഢം 20, കൊല്ലവർഷം 1201 മിഥുനമാസം 27-ാം തീയതി, 2026 ജൂലൈ 11 ശനിയാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി കെ ഹരിദാസ്.
1: ഭഗവത്ഗീതയ്ക്ക് മഹാത്മാഗാന്ധി, രാജഗോപാലാചാരി തുടങ്ങിയ മഹത് വ്യക്തികളും നൂറുകണക്കിന് ആധ്യാത്മിക ആചാര്യന്മാരും വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി രചിച്ച ഗീതാവ്യാഖ്യാനത്തിൻ്റെ പേര് അനാസക്തി യോഗം എന്നാണ്. ഗാന്ധിജിയുടെ കർമ്മമണ്ഡലത്തിൽ അദ്ദേഹം സ്വീകരിച്ച ദൃഢമായ തീരുമാനങ്ങൾക്ക് ഭഗവത്ഗീതയുടെ സ്വാധീനം വളരെ വലുതാണ്. സമസ്ത വേദങ്ങളുടെയും സാരം ഗീതയിലടങ്ങിയിട്ടുണ്ട്. ഓരോ വ്യക്തിയും ആജീവനാന്തം അനുസന്ധാനം ചെയ്താൽ പോലും ആഴമറിയാൻ വയ്യാത്ത വിധം അതിഗഹനമാണ് ഭഗവത്ഗീതയിലെ ആശയം. മനസ്സിനെ ഏകാഗ്രമാക്കി ചിന്തനം ചെയ്യുന്തോറും ഇതിലെ ഓരോ പദവും രഹസ്യ നിർഭരമാണ്. പ്രത്യക്ഷത്തിൽ തന്നെ അത് അനുഭവപ്പെടും. ദിനംതോറും നവനവങ്ങളായ ആശയങ്ങൾ മനസ്സിൽ ഉദിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഗീത നിത്യനൂതനമായി പരിലസിക്കുന്നു. കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന യുക്തിഭദ്രമായ ഉപദേശവും ഊർജവും ഉത്സാഹവും പ്രചോദനവും പ്രേരണയുമാണ് ഗീതോപദേശമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും ലോകത്തുള്ള സകല മനുഷ്യ മനസ്സുകളാകുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ കുടികൊള്ളുന്ന ആത്മസംഘർഷത്തിനും അലസതയ്ക്കും അധൈര്യത്തിനും അങ്കലാപ്പിനും എതിരെ നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയുള്ള ഭഗവത് സാന്നിധ്യത്തിൻ്റെ ഉദ്ബോധനം കൂടിയാണിത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് വ്യാസമഹർഷിയാൽ രചിക്കപ്പെട്ട മഹാഭാരതത്തിലെ ഒരു ഭാഗമാണ് ഗീതോപദേശം. 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സമകാലിക പ്രസക്തിയോടെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് മഹത് വ്യക്തികളും പണ്ഡിത ശ്രേഷ്ഠന്മാരും ഒരു വിസ്മയമായി ഭഗവത്ഗീതയെ കാണുന്നത്. ഭഗവാൻ ഗീതോപദേശ രൂപത്തിൽ നിരുപമമായ ശാസ്ത്രമാണ് അരുളി ചെയ്തിരിക്കുന്നത്. സദുപദേശ നിർഭരമല്ലാത്ത ഒരു വാക്കുപോലും ഗീതയിലില്ല. നല്ല മനുഷ്യനായി ജീവിക്കാൻ, നിഷിദ്ധ കർമ്മങ്ങൾ ത്യജിക്കാൻ ഗീതയിൽ പറയുന്നുണ്ട്. മോഷണം, വ്യഭിചാരം, കള്ളം, കപടം, ചതി, ബലാത്കാരം, ഹിംസ, അഭക്ഷ്യഭോജനം തുടങ്ങിയ ശാസ്ത്രവിരുദ്ധ നീചകർമ്മങ്ങൾ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ ഒരു തരത്തിലും ചെയ്യാതിരിക്കാനുള്ള ഉപദേശം എക്കാലത്തും പ്രസക്തമാണല്ലോ. സ്വന്തം സുഖത്തിനായി അന്യരിൽ നിന്ന് ധനാദി പദാർത്ഥങ്ങളോ സേവനമോ ആവശ്യപ്പെടുക, ആവശ്യപ്പെടാതെ തന്നെ നൽകിയ വസ്തുക്കളോ സേവനമോ സ്വീകരിക്കുക, ആരെക്കൊണ്ടെങ്കിലും എന്തെങ്കിലും സ്വന്തം കാര്യം സാധിച്ചെടുക്കാമെന്ന് ആഗ്രഹിക്കുക, ഇങ്ങനെ സ്വാർത്ഥപൂർത്തിക്കായി അന്യരെ കൊണ്ട് സേവനമനുഷ്ഠിപ്പിക്കുക എന്ന മനോഭാവം പാടെ ഉപേക്ഷിക്കണം. ഒരു തരത്തിലുമുള്ള ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കൽ,

0: പരസ്പര വിരുദ്ധാവസ്ഥകളായ സുഖദുഃഖങ്ങളെ സഹിക്കൽ, സമസ്ത പദാർത്ഥങ്ങളിൽ ഒന്നിലും ആസക്തിയില്ലായ്മ എന്നിവ ഒരു വ്രതം പോലെ കരുതണം. വിനയം, ദയ, ക്ഷമ, ധൈര്യം, സത്തും അസത്തുമായ പദാർത്ഥങ്ങളെപ്പറ്റിയുള്ള അറിവ്, മഹാത്മാക്കൾ, ഗുരുക്കന്മാർ എന്നിവരുടെ വാക്കുകളിൽ വിശ്വാസം, തന്നെ ദ്രോഹിച്ചവരോട് വിദ്വേഷം തോന്നാതിരിക്കൽ എന്നിവ നിത്യനിരന്തരമായി സകല കർമ്മങ്ങളിലും ഉണ്ടാകണം. ഇപ്പറഞ്ഞ ഗുണങ്ങളെ ശാസ്ത്രകാരന്മാർ സാമാന്യ ധർമ്മമായി അംഗീകരിച്ചിട്ടുണ്ട്. ആയതിനാൽ ഈ സദ്ഗുണങ്ങൾ അവനവൻ്റെ അന്ധകരണത്തിൽ വളർത്തിയെടുക്കാൻ എല്ലാവരും പ്രയത്നിക്കേണ്ടതാണ്. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ പറയുന്നതുപോലെ, അനേക ജന്മങ്ങൾക്ക് ശേഷം പരമകാരുണികനായ ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രം അവസാനമായി ലഭിക്കുന്ന ഒന്നാണ് മനുഷ്യജന്മം. അതുകൊണ്ട് നശ്വരവും ക്ഷണഭങ്കുരവുമായ സംസാരത്തിലെ അനിത്യങ്ങളായ ഭോഗങ്ങൾക്ക് വേണ്ടി സ്വജീവിതത്തിലെ അമൂല്യ സമയം ആരും നഷ്ടമാക്കരുത്.
1: വി കെ ഹരിദാസ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

0: described Prime Minister Modi's visit as a historic milestone, marking the first visit by an Indian Prime Minister to New Zealand in 40 years. Later in the day, Prime Minister Modi will also interact with prominent business and sports personalities. In a reflection of the strong people-to-people ties that exist between the two countries, Mr. Modi will address a large gathering of the Indian diaspora today. The Indian Navy is all set to commission its sixth Project 17A indigenous stealth frigate Mahendragiri F-38 into its eastern fleet at Vishakhapatnam in Andhra Pradesh today. The ceremony will be presided over by the Defence Minister Rajnath Singh. Union Home Minister Amit Shah has said the government is firmly committed to making the country's coastal security unbreachable. Mr. Shah made the remarks while reviewing the progress made in the establishment of the Bureau of Port Security, BOPS, along with the Union Minister for Port, Shipping and Waterways, Sarbananda Sonowal. External Affairs Minister Dr. S. Jaishankar met his Omani counterpart Badr bin Hamad Al Busaidi in Muscat yesterday and held discussions on various facets of the cooperation between the two countries. In a social media post, Dr. Jaishankar said the talks focused on trade, investments, connectivity, maritime technology, defense and cyber and AI domains. Indian Railways has approved 206 crore rupees of coverage deployment on 680 route kilometers of Northern Railway to enhance safety and operational efficiency. In the FIFA World Cup, Spain has booked its place in the semi-finals, defeating Belgium 2-1 in the second quarter-finals at Los Angeles Stadium in Inglewood, United States, last night. In Wimbledon tennis, Czech Chia's Karolina Muchova will face compatriot Linda Noskova in the women's singles final in London today. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നലെയും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെപ്പറ്റി അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി. സുഗതകുമാരി എഴുതിയ പൊരുളറിയാത്ത പാട്ട് എന്ന കവിത ആലാപനം AM ദിലീപ് കുമാർ. തുടർന്ന് പ്രഭാതഗീതം ഉഷാരവിയും സംഘവും അഫ്സൽ, ബേബി മീനാക്ഷി, ജയൻ എന്നിവർ പാടിയത്. ശ്രദ്ധ പ്രായോജകർ മുബാറക് ജ്വല്ലറി. തുടർന്ന് ചുറ്റുവട്ടം ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം ഇതിൽ ആദ്യമായി. തുടർന്ന് ആരോഗ്യം അമൂല്യം. ഹസീന ടി കെ പങ്കെടുക്കുന്നു. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറോക്ക് കിഞ്ചന വർത്തമാനം. കൃഷിദീപം റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം. പട്ടുനൂൽപ്പുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയ നില. രാവിലെ 8:30 സസ്നേഹം. ഗാനരചയിതാവ് ബിച്ചു തിരുമലയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു ഭാര്യ പ്രസന്ന. 9:00 സുവർണ മലരുകൾ. 9:30 പൂക്കൂട. ചെമ്മാട് പ്രതിഭ ബാലവേദി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 എവർഗ്രീൻ ഡ്യൂറ്റ്സ്. 12:40 വാർത്താ ദീപ്തി. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപ്പന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5:00 അയ്യപ്പൻ പാട്ടുകൾ എൻ ബാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെപ്പറ്റിയുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും പരിപാടിയിൽ ഭക്ഷ്യോൽപാദനത്തിന് ഹൈഡ്രോപ്രോണിക്സ് ഡോക്ടർ ആശ ജോസഫ് പങ്കെടുക്കുന്നു. 7:20 കമ്പോള വില നിലവാരം. കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി. 8:00 നാടകം യാദൃശ്ചികം. രചന സത്യനാഥ് രാമനാട്ടുകര. സംവിധാനം സി കൃഷ്ണകുമാർ. തുടർന്ന് നാടകഗാനങ്ങൾ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 കായിക ലോകം. 9:30 ആരോഗ്യവാണി. ഗർഭകാലത്തും പ്രസവാനന്തരമുണ്ടാകുന്ന മാനസിക വിഷമതകൾ ഡോക്ടർ ജി രാകേഷുമായി അഭിമുഖം. 10:00 ദേശീയ സംഗീത പരിപാടിയിൽ.

0: പതിനൊന്ന് മണിക്ക് ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ പറ്റിയാണ് കേട്ടത്. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: കാവ്യാഞ്ജലി.
2: പൊരുളറിയാത്ത പാട്ട്, സുഗതകുമാരിയുടെ കവിത, ആലപിക്കുന്നത് എ.എം. ദിലീപ് കുമാർ.

0: പൊരുളറിയാത്ത പാട്ട്, സുഗതകുമാരിയുടെ കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് AM ദിലീപ് കുമാർ.
1: കാവ്യാഞ്ജലി.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രഭാതഗീതം, ആദ്യഗാനം ഉഷാരവിയും സംഘവും പാടിയത്. പ്രഭാതം സുപ്രഭാതം എന്ന് തുടങ്ങുന്നു.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ, കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി എലിവേറ്റഡ് ഹൈവേ വരുന്നു. രാമനാട്ടുകര മുതൽ കോഴിക്കോട് വിമാനത്താവളം വരെ ആകാശപാത നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള ചർച്ചയിൽ ധാരണയായതായി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ അറിയിച്ചു. ഇതേ റൂട്ടിൽ നാലുവരിപ്പാതയ്ക്ക് വേണ്ടി DPR തയ്യാർ

0: ാക്കുന്നതിന് ദേശീയപാത അതോറിറ്റി പഠനം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഭൂമി ഏറ്റെടുക്കലും വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കലുമൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നതിനാലാണ് എലിവേറ്റഡ് ഹൈവേക്കുള്ള നിർദ്ദേശം വന്നത്. ശ്രദ്ധയിൽ ഈ വിഷയത്തിലാദ്യം കോഴിക്കോട് നോർത്ത് MLA അഡ്വക്കേറ്റ് കെ ജയന്ത്.
1: വളരെ സന്തോഷത്തോടുകൂടിയാണ് കോഴിക്കോട് നഗരവും കോഴിക്കോട് വിമാനത്താവളവും തമ്മിലുള്ള ബന്ധിപ്പിക്കൽ വളരെ വേഗതയിലാവുന്ന കാര്യങ്ങളെക്കുറിച്ച് കാണുന്നത്. നേരത്തെ നമുക്കറിയാവുന്ന ഈ പുതിയ ബൈപ്പാസ് വന്നതിന് ശേഷം രാമനാട്ടിര മുതൽ എയർപോർട്ട് വരെ നമുക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു, മണിക്കൂറുകൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് മറികടക്കാനായിരുന്നു നേരത്തെ കഴിഞ്ഞ ബഡ്ജറ്റിൽ UDF സർക്കാരിന്റെ ബഡ്ജറ്റിൽ കോഹിനൂരിൽ നിന്ന് 5 കിലോമീറ്റർ നീളത്തിൽ ഒരു എലിവേറ്റഡ് പദ്ധതിയെക്കുറിച്ച് അവിടെ വന്നിരുന്നു തീരുമാനം. അപ്പൊ ഇത് കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ രാമനാട്ടിരയിൽ നിന്ന് തന്നെ എലിവേറ്റഡ് ഹൈവേ വരുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ്. കാരണം ഒരു നഗരത്തിന്റെ വികസനത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളത് എയർപോർട്ടുമായിട്ടുള്ള കണക്ടിവിറ്റിയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ കോഴിക്കോട് എയർപോർട്ടും കോഴിക്കോട് നഗരവും തമ്മിലുള്ള ഗതാഗതം വളരെ വേഗത്തിലാവുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ്. തീർച്ചയായിട്ടും അത് വളരെ വേഗത്തിലാവട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ കോഴിക്കോട് നഗരത്തിന്റെ വികസനത്തിന് അത് വലിയ മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട PK ബഷീർ, കേന്ദ്ര ഗതാഗത മന്ത്രിയുമായിട്ട് നടന്ന ചർച്ചയിൽ ഈ തീരുമാനം ഉയർന്നു വന്നു എന്നുള്ളത് കോഴിക്കോട് നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല അത് എലിവേറ്റഡ് പാതയാവുന്നതോടുകൂടി വലിയ അക്യൂസേഷൻ നടപടികളിലേക്കൊന്നും പോവാതെ ഒരു ഡെഡിക്കേറ്റഡ് ലൈൻ നേരെ എയർപോർട്ടിലേക്ക് ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു നഗരത്തിൽ നിന്ന് ഒരു 15-20 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ ഒരു പാത എന്ന് പറയുന്നത് നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്.
0: വിമാനത്താവള വികസനം കൂടാതെ വിദേശ ചാർട്ടർ വിമാനങ്ങളെയും വിദേശ നിക്ഷേപങ്ങളെയും ആകർഷിക്കാൻ ഒതുങ്ങുന്ന പദ്ധതിയാണ് നിർദ്ദിഷ്ട എലിവേറ്റഡ് ഹൈവേ. കാലിക്കറ്റ് എയർപോർട്ട് കമ്മിറ്റി ചെയർമാൻ അലോക് കുമാർ സാബു.
2: കരിപ്പൂർ എയർപോർട്ട് എലിവേറ്റഡ് വന്നാൽ ഞങ്ങളുടെ എയർപോർട്ടിന്റെ വികസനം ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം പാസഞ്ചർ കപ്പാസിറ്റി കൂട്ടാൻ സാധ്യമുണ്ട്. കുറെ ഫ്ലൈറ്റ്സ് കോഴിക്കോട്ക്ക് കിട്ടാൻ സാധ്യമാണ്. കോഴിക്കോട് എയർപോർട്ട് മലബാറിന്റെ ഒരു ജീവിതമാണ്. മലബാറിന്റെ വികസനം ഉണ്ടായെങ്കിൽ ഈ എയർപോർട്ട് പുനർ ഡെവലപ്മെന്റ് ചെയ്യണം. സർക്കാർ അതിന്റെ കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുത്തിട്ട് ഈ എയർപോർട്ട് ഡെവലപ്പ് ചെയ്യണം. എയർപോർട്ടിന് ഒരു വികസനം ഉണ്ടായാൽ ഇറ്റ് വിൽ ഹാവ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് കാലിക്കറ്റ്. നേരെ ചാർട്ടർ ഫ്ലൈറ്റ്സ് ഒക്കെ കോഴിക്കോട് എത്തും. നേരെ ടൂറിസം സ്പോട്സിൽ എത്താൻ സാധ്യതകളാണ്. ടൂറിസം മേഖല പിന്നെ IT മേഖലയിൽ കണക്ടിവിറ്റി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളുടെ പ്രകൃതി സുന്ദരം ഈ ഭാഗം സൗത്ത് ഇന്ത്യമാരും നോർത്തിലുണ്ട്. അത് എത്താൻ മാർക്കറ്റിംഗ് ചെയ്താൽ മാത്രം അതിൻ്റെ ഒരു ബേസിക് ആവശ്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ, ഹൈവേസ് ആൻഡ് എയർപോർട്ട്. ഈ രണ്ട് കാര്യങ്ങൾ കൂട്ടി ചെയ്താൽ കോഴിക്കോട് മലബാർ ഏരിയയുടെ വലിയ വികസനം ഉണ്ടാവും. യു ക്യാൻ അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ചാർട്ടർ ഫ്ലൈറ്റ്സ് ഒക്കെ അവിടെ എത്തും. ഒരുപാട് ടൂറിസം പൊട്ടൻഷ്യൽ, മെഡിക്കൽ ടൂറിസം പൊട്ടൻഷ്യൽ ഈ ഭാഗത്തുണ്ട്. അപ്പൊ ഇത് ഗവൺമെന്റ് പെട്ടെന്ന് ഡിസിഷൻ എടുത്തിട്ട് വേഗം നടപ്പാട് ചെയ്യണം. ഇപ്പൊ നോക്കിയാൽ എയർപോർട്ട് പോവാൻ ചില സമയം ട്രാഫിക് ജാം ആണ്. ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂർ ചിലപ്പോൾ ആൾക്കാർ കുടുങ്ങുന്നുണ്ട്. അതുമാതിരി ഒരു ഡെഡിക്കേറ്റഡ് കാർഗോ ഫെസിലിറ്റി അവിടെ ഉണ്ടാവണം. ടു ഹാവ് മോർ കാർഗോ മൂവ്മെന്റ്, ഇവിടുന്ന് കാർഗോ ഫ്ലൈറ്റ്സ് കൂട്ടണം. വലിയ എയർക്രാഫ്റ്റ് വന്നാൽ മാത്രം, ഈ എയർപോർട്ട് ലാൻഡിംഗ് ഉണ്ടായാൽ മാത്രം കാർഗോന്റെ മൂവ്മെന്റ് കൂടും. റൈറ്റ് നൗ വൈഡ് ബോഡിഡ് എയർക്രാഫ്റ്റ് ഇവിടെ ലാൻഡിംഗ് നിരോധിച്ചിട്ടുണ്ട്. ഈ എയർപോർട്ടിന്റെ റൺവേ വികസനം ഇപ്പൊ നടക്കുന്നുണ്ട്. അത് ഒരു കൊല്ലം ഡിലേ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത്ര പെട്ടെന്ന് ഈ എയർപോർട്ട് റൺവേ ലെങ്തനിങ് കൂട്ടിയാല് വൈഡ് ബോഡി എയർക്രാഫ്റ്റ് വന്നാല് കാർഗോ മൂവ്മെന്റ് കൂട്ടും. ഇവിടെ ലോക്കൽ കച്ചവടം ടുവേർഡ്സ് മിഡിൽ ഈസ്റ്റ്, ഞങ്ങളെ ഫുഡ് പദാർത്ഥങ്ങൾ ഭയങ്കര വലിയ മാർക്കറ്റാണ്. അതൊക്കെ ഒരു ഡെവലപ്മെന്റ് കിട്ടും, ഒരു ബൂസ്റ്റ് കിട്ടും. റൈറ്റ് നൗ ഓൾ ദ വലിയ കാർഗോ മൂവ്മെന്റ് കൊച്ചിന്റെ പോവാ, അത് കോഴിക്കോട് തിരിച്ചു കൊണ്ടുവരാം.
0: കോഴിക്കോടിന്റെ ടൂറിസം IT ഹബ്ബുകളിലേക്ക് വിമാനത്താവളത്തിൽ നിന്നും വളരെ വേഗത്തിൽ എത്തുവാനും തിരികെ പോകാനും സാധിക്കുക എന്നത് കോഴിക്കോട് നഗരത്തിന്റെ വളർച്ചയും കൂടി ത്വരിതപ്പെടുത്തുന്ന കാര്യമാണ്. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് നിത്യാനന്ദ് കാമത്.
3: കാലിക്കറ്റ് എയർപോർട്ടിലേക്കുള്ള വഴി, കാലിക്കറ്റ് മെയിൻ ബൈപ്പാസ് റോഡിൽ നിന്ന് എലിവേറ്റഡ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റോഡ് എയർപോർട്ടിലേക്ക് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കോഴിക്കോട് സിറ്റിക്ക് വലിയൊരു മാറ്റം വരാനുള്ള സാധ്യതയാണ്. കാരണം ഏതൊരു സിറ്റിയിലേക്കാണെങ്കിൽ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിലേക്കുള്ള റോഡ് വളരെ വൃത്തിയായിട്ടുള്ളതും വളരെ സൗകര്യമായിട്ടും സിറ്റിന്റെ സെൻട്രൽ പോയിന്റിലേക്ക് എത്താനുള്ള ഒരു റോഡ് ആയി കഴിഞ്ഞാൽ ആ സിറ്റിന്റെ മതിപ്പെന്ന് കൂടും. ഈ കാരണം കൊണ്ട് പുറമെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും ഇവിടെ ബിസിനസ് തുടങ്ങാനുള്ള സാധ്യത വളരെ കൂടും. അതേപോലെ തന്നെയാണ് ഇവിടെ മെഡിക്കൽ ടൂറിസത്തിന് വേണ്ടി വരുന്ന പേഷ്യൻസിന് വേറെ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഏറ്റവും സൗകര്യത്തോടെ സിറ്റിയിൽ എത്താനുള്ള, അപ്പൊ ആ ഒരു സിറ്റിന്റെ ഫീലിംഗിനെ മാറും, ആ ഒരു കോൺഫിഡൻസിനെ മാറും. ഇത് കാലിക്കറ്റിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സംഗതി.

0: ാണ് ഒറ്റ റിക്വസ്റ്റ് ഉള്ള ഗവൺമെന്റ് അടുത്ത് ഇത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രോജക്ട് ചെയ്ത് തീർക്കണം എന്നുള്ള ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. കാരണം ഇതൊരു ഒരു ഒരു പ്രപ്പോസൽ മാത്രമായിട്ട് നിൽക്കാൻ പാടില്ല. കഴിഞ്ഞത്ര വേഗം ഇത് പ്രാക്ടിക്കൽ ആയിട്ട് ഈ റോഡ് അവിടെ എലിവേറ്റഡ് റോഡ് വന്നു കഴിഞ്ഞാൽ സിറ്റിക്ക് വളരെയധികം ഗുണം ചെയ്യും. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടും. സിറ്റി തന്നെ ഒരു ഗ്രോ ഒരു പുതിയൊരു സിറ്റിയായി മാറാനുള്ള സാധ്യതയാണ്. കാരണം ഈ ബൈപ്പാസ് റോഡ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാലിക്കറ്റിന്റെ ഒരു പെർസെപ്ഷൻ തന്നെ മാറി. കാരണം അപ്പൊ ഇവിടെ ഇവിടെ ഉള്ള ബിസിനസ് തന്നെ മാറി വരികയാണ്, ഇവിടെ ബിസിനസ് തന്നെ കൂടുതലായി വരികയാണ്. ഇവിടെ ഐ ടി മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും ടെക്നോളജി മേഖലയ്ക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു എയർപോർട്ട് എന്നുള്ള ഒരു എലിവേറ്റഡ് ഹൈവേ. അങ്ങനെയാകുമ്പോൾ പിന്നെ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡിൽ കൂടെ പോകാണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ എത്താനും തിരിച്ചു വരാനും ഉള്ള സൗകര്യം ഡെഫിനറ്റ് ആയിട്ട് സിറ്റിന് ഗുണം ചെയ്യും. അതിന്റെ കൂടെ തന്നെ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കുള്ള കണക്ടിവിറ്റി. ഈ എയർപോർട്ടിലേക്കുള്ള വഴി ആവുന്നതോട് കൂടി കണക്ടിവിറ്റിയും കൂടി ഒന്ന് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സിറ്റിയിൽ നിന്നും വളരെയധികം ഫ്ലൈറ്റ്സ് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന പോലുള്ള കണക്ടിവിറ്റി ആയി മാറി കഴിഞ്ഞാൽ പിന്നെ കാലിക്കറ്റ് സിറ്റിന്റെ വളർച്ച ഭയങ്കര ഡയമെൻഷനിലേക്ക് പോകുന്നതിന് യാതൊരു സംശയവുമില്ല. ഇത് ഈ ഒരു റോഡ് മാത്രമല്ല NH66 നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആ കോഴിന്നൂർ ഭാഗത്ത് നിന്ന് വേറൊരു എലിവേറ്റഡ് റോഡും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ കൂടെ തന്നെ കാലിക്കറ്റ് പാലക്കാട് ഉള്ള ഗ്രീൻഫീൽഡ് ഹൈവേയിൽ നിന്നും അവിടുന്ന് ഒരു ഒരു ഡയറക്ട് കണക്ഷൻ എയർപോർട്ടിലേക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റ് സിറ്റി എയർപോർട്ട് ആയിട്ട് ഉള്ള ആ എളുപ്പത്തിൽ എത്താനും എളുപ്പത്തിൽ എത്തുന്നതിന് മാത്രമല്ല ആ ഒരു സിറ്റിന്റെ മതിപ്പ് തന്നെ കൂടുന്നുള്ളതാണ് ഇതിന്റെ ഒരു വ്യത്യാസം.
1: കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുമുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്കു നീക്കം സുഗമമാക്കാൻ ഗതാഗത തടസ്സമില്ലാത്ത റോഡ് എന്നത് കാലങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യമാണെന്ന് കേരള എക്സ്പോർട്ടേഴ്സ് ഫോറം സെക്രട്ടറി മുൻഷിദ് അലി ശ്രദ്ധയോട്.
2: കോഴിക്കോടിനെ ബേസ് ചെയ്ത് ഒരു അന്താരാഷ്ട്ര എയർപോർട്ട് ആണെങ്കിലും പലപ്പോഴും ഇവിടെ അസൗകര്യങ്ങളുടെ നടുവിലാണ് ഇപ്പോഴത്തെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തനത് ഉൽപ്പന്നങ്ങളായ വയനാടിനെ ഫോക്കസ് ചെയ്തിട്ടാണെങ്കിൽ സ്പൈസസ് ഉണ്ട്, തേനുണ്ട്, കണ്ണൂരിൽ നിന്നും കൈത്തറി പോകുന്നുണ്ട്, പെരിഷബിൾ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഇവിടെ നിന്ന് എക്സ്പോർട്ട് പോകുന്ന കേരളത്തിലെ 4 എയർപോർട്ടുകൾ ഒന്ന് കോഴിക്കോട് എയർപോർട്ടാണ്. ഏതാണ്ട് മാസം 1600 തൊട്ടിട്ട് 2000 മെട്രിക് ടണ്ണ് എയർ കാർഗോ ഇവിടെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഫ്രൂട്ട്സും ആയിട്ട് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടും അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടാണ് സിയാൽ അഥവാ കൊച്ചി. കൊച്ചിയും കോഴിക്കോടും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് 1000 അടുത്തുള്ള മെട്രിക് ടൺ കാർഗോ ആണ്. പക്ഷേ കൊച്ചിയായിട്ട് ഒരിക്കലും കോഴിക്കോടിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് കോഴിക്കോട്ടില്ല. വൈഡ് ബോഡി എയർലൈൻസ് ആണ് കൊച്ചിയിൽ മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആവശ്യത്തിന് ലാബ് ഫെസിലിറ്റി ലാബോറട്ടറി ഫെസിലിറ്റി ഉണ്ട്. പല രാഷ്ട്രങ്ങളും സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിയിരിക്കുക. പ്രത്യേകിച്ച് EU കൺട്രീസിലേക്കൊന്നും കോഴിക്കോട്ട് നിന്ന് ആ എയർ കാർഗോ ലിഫ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ ഏറ്റവും കൂടുതൽ പ്രോക്സിമിറ്റി, അതായത് ദുബായിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഗേറ്റ് വേ എയർപോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്നും അയർലൻഡിലേക്കോ UKയിലേക്കോ അതല്ലെങ്കിൽ കോണ്ടിനെന്റൽ കൺട്രീസിലേക്കോ ടു സം എക്സ്റ്റെൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയിലേക്കോ പോയി 16-ാമത്തെ മണിക്കൂറിൽ ഇവിടെ കാർഗോ USA എത്തുന്നുണ്ട്. അത് വയ ഗേറ്റ് വേ ആയ ദുബായോ. അപ്പോ ഈ കാർഗോ വരുന്നത് പച്ചക്കറി പഴം വർഗ്ഗങ്ങൾ വരുന്നത് മുഴുവനും ഈ ഹെബ്ബാർ മൈസൂർ ഊട്ടി ചിത്രകൂട തുടങ്ങിയ കർണാടക തമിഴ്നാട് ബോർഡറിനാണ്. പലപ്പോഴും ഇത് കോഴിക്കോടിനെ അടുത്തായി കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ കാർഗോ ഇവിടെ വരുന്നത്. മാത്രമല്ല ഏറ്റവും കൂടുതൽ കയറ്റുമതിക്കാരുള്ള ബേസ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ കോഴിക്കോട് കരിപ്പൂർ ആസ്ഥാനമായിട്ടാണ്. അപ്പൊ ഈ ഒരു തരത്തിൽ എലിവേറ്റഡ് ഹൈവേ വരുമ്പോൾ ദൂരസാധ്യത കുറക്കുന്നുള്ളത് ഈ പഴം പച്ചക്കറി വർഗ്ഗങ്ങളെ എപ്പോഴും അത് ഫ്രഷ്നെസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് കൺസ്യൂമിങ് ഉൽപ്പന്നങ്ങളായ പഴം പച്ചക്കറി വർഗ്ഗങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡെലിവറബിൾ ആ ഒരു പൊസിഷനിൽ എത്തേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു എലിവേറ്റഡ് ഹൈ വരുമ്പോൾ അത് എന്തുകൊണ്ടും കോഴിക്കോട് എയർപോർട്ടിലുള്ള നിലവിൽ ഓടുന്ന എയർലിഫ്റ്റ് ചെയ്യുന്ന കാർഗോയിനേക്കാളും കൂടുതൽ സാധ്യത കേരള എക്സ്പോർട്ടേഴ്സ് ഫോറം കാണുന്നുണ്ട്.
1: കോഴിക്കോട് വിമാനത്താവളത്തിലേക്കുള്ള ഗതാഗത സൗകര്യങ്ങളും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയും മെച്ചപ്പെടുത്താൻ മുതൽക്കൂട്ടായേക്കാവുന്ന പദ്ധതിയാണ് നിർദ്ദിഷ്ട ആകാശപാത. യാത്രികരുടെയും ചരക്ക് സേവനങ്ങളുടെയും സുഗമമായ ഗതാഗതം ഉറപ്പാക്കാൻ ഇത് ഏറെ ഗുണകരമാകും. ഭൂമി ഏറ്റെടുക്കൽ, വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയെ കാര്യമായി ബാധിക്കാതെയാവും പദ്ധതി നടപ്പിലാക്കുക എന്നതുകൊണ്ടുതന്നെ ജനങ്ങളുടെ സഹകരണം കൂടി ഉറപ്പിക്കാൻ സാധിക്കും. എന്നാൽ വികസനവും സാമൂഹ്യനീതിയും പരിസ്ഥിതി സംരക്ഷണവും ഒരുപോലെ പരിഗണിച്ചുള്ള നടപ്പാക്കലെന്നതും പ്രധാനമാണ്. ശ്രദ്ധ ഇന്ന് ഇതുവരെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം. മുബാറക്.

0: രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ചുറ്റുവട്ടം.
3: എം എസ് എസ് ഓഡിറ്റോറിയത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരം രാവിലെ 10.
2: ചുറ്റുവട്ടം.
3: കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു. അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2 വർഷത്തിനിടയിൽ വ്യാപാര വാണിജ്യ പ്രതിരോധ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിന്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. ബിസിനസ്, കായികരംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ വിജയകരമായ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ 3-ാമത്തെയും അവസാനത്തെയും പാദത്തിലാണ് പ്രധാനമന്ത്രി ഓക്ലാൻഡിൽ എത്തിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ MLA മാരുടെ പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയക്കെതിരെ കേരളം ഉൾപ്പെടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇതിന്റെ ഭാഗമായി SP റാങ്കിന് മുകളിലെ ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരായി നിയമിക്കും. തിരുവനന്തപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളുടെ ഏകോപന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, റവന്യൂ ഇന്റലിജൻസ്, കസ്റ്റംസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് തത്സമയ വിവര കൈമാറ്റവും സംയുക്ത എൻഫോഴ്സ്മെന്റ് നടപടികളും ഉറപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്ത് ഇന്നലെ 106 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 114 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ആകെ 6,288 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 6,746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. 4,370 ഗ്രാം MDMA യും 464 കിലോയോളം കഞ്ചാവും പിടിച്ചെടുത്തു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, NCESSലെ പ്രതിനിധി എന്നിവരാണ് സമിതി അംഗങ്ങൾ. സമിതിയോട് സ്ഥലം സന്ദർശിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറേയും ചുമതല.

0: ഏർപ്പെടുത്തി. യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഴയ ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലായ കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായി ഷിബു ബേബി ജോൺ പറഞ്ഞു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ തകർന്ന ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. സുരക്ഷ മുൻനിർത്തി പാളികളായി ചെത്തി നീക്കുകയാണ് ചെയ്യുന്നത്. ക്ലോക്ക് ടവർ തകർന്നു വീണ് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ സ്റ്റേഷനുകളിലെയും അനുബന്ധ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്ന സ്ഥലങ്ങളിലെയും അപകട സാധ്യതാ നിർമ്മിതികൾ അടിയന്തരമായി പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാനേജർക്കുമാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. നടപടി റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ ഹാജരാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാറാണ് അർദ്ധരാത്രിയോടെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശുകാരൻ പ്രാൺ ജേത്രി, ആദിത്യകൃഷ്ണ എന്നിവരാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിൻ്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാസയുടെ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ 8 മാസത്തെ ബഹിരാകാശ നിലയ ദൗത്യത്തിന് ചൊവ്വാഴ്ച പുറപ്പെടും. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇദ്ദേഹം പുറപ്പെടുന്നത്. ഗുരുത്വാകർഷണമില്ലായ്മ ദീർഘകാല ബഹിരാകാശ യാത്രികരിൽ രക്തപ്രവാഹം, രക്തഘടന എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു, ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭൂമിയിൽ നിന്ന് വൈദ്യസഹായം ഒഴിവാക്കാൻ അൾട്രാസൗണ്ട് പരീക്ഷണം എങ്ങനെ നടത്താം എന്നതുൾപ്പെടെയാണ് അനിൽ മേനോൻ്റെ ഗവേഷണ ദൗത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിൽ 1-2 സ്പെയിനിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഈ ലോകകപ്പ് കണ്ട ഏറ്റവും ശക്തവും സുന്ദരവുമായ മത്സരങ്ങളൊന്നായി മാറിയ സ്പെയിൻ ബെൽജിയം ക്വാർട്ടർ പോരാട്ടത്തിൽ സൂപ്പർ സബായി കളത്തിലെത്തിയ മൈക്കൽ മെറീനോയുടെ വിധി നിർണായകമായ ഗോളിലാണ് സ്പെയിനിന്റെ വിജയം. പൊസഷൻ ഫുട്ബോളിന്റെയും ആക്രമണ ഫുട്ബോളിന്റെയും സമ്മിശ്രണമായിരുന്നു സ്പെയിനിന്റെ കളി. ആദ്യ പകുതിയുടെ 40 മിനിറ്റോളം മത്സരത്തിൽ സ്പെയിനിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. സ്പാനിഷ് മധ്യനിര സുന്ദരമായി പന്ത് തട്ടിയപ്പോൾ ബെൽജിയത്തിന് തുടക്കത്തിൽ കാര്യങ്ങൾ വളരെ കടുപ്പമായി. ലെമിൻ യമാൽ വലതുവിങ്ങിലൂടെ നടത്തിയ ഓരോ മുന്നേറ്റങ്ങളും വളരെ പാടുപെട്ടാണ് ബെൽജിയം പ്രതിരോധിച്ചത്. ഫാബിയൻ റൂയിസ് 30-ാം മിനിറ്റിൽ സ്പെയിനിന്റെ മുന്നിലെത്തിച്ചെങ്കിലും 41-ാം മിനിറ്റിൽ ഷാർലറ്റ് ഡി കച്ചലേറെ ബെൽജിയത്തിന്റെ മറുപടി നൽകി. 86-ാം മിനിറ്റിൽ കളത്തിലെത്തിയ മെറീനോ 2 മിനിറ്റിനുള്ളിൽ ടീമിന്റെ വിജയ ഗോൾ നേടി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോൾ ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം. 3 മത്സരം വിജയിച്ച ഇംഗ്ലണ്ട് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് പെൻഷനേഴ്സ് അസോസിയേഷൻ 18-ാമത് എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം രാവിലെ അത്താണി KSSPU ഓഫീസിൽ ചേരും. പെൻഷൻ വാലിഡേഷൻ നിയമം അസാധുവാക്കുക, 8-ാം ശമ്പള കമ്മീഷനിൽ പെൻഷൻകാരെ ഉൾപ്പെടുത്തുക, പാർലമെൻ്ററി കമ്മിറ്റികൾ ശുപാർശകൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കാസർകോട് നഗരപരിധിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കി കാസർകോട് ടൂറിസം സർക്യൂട്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. കാസർകോട്ട് നിന്ന് P ജഗന്നിവാസൻ.
2: കാസർഗോഡ് നെല്ലിക്കുന്ന് കസബ ഹാർബർ ഉൾപ്പെടുന്ന തീരദേശ മേഖലയെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിനുള്ള നവീന പദ്ധതികൾക്ക് ജില്ലാ ഭരണകൂടം, കാസർഗോഡ് മുനിസിപ്പാലിറ്റി, ടൂറിസം വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രൂപരേഖ തയ്യാറാക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലാ കലക്ടറുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലുള്ള സംഘം പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഹാർബർ, പുലിമുട്ട് ബീച്ച്, കോർണിഷ് ചിൽഡ്രൻസ് പാർക്ക്, ലൈറ്റ് ഹൌസ്, തളങ്കര പടിഞ്ഞാറ്, സിവ്യൂ പാർക്ക്, ഗുഡ് വൈബ്സ് എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത്. പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അടിയന്തരമായി തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ DTPC നിർദ്ദേശം നൽകി. കാസർഗോഡ് ഹാർബർ പുലിമുട്ടിന് സമീപം DTPC നേതൃത്വത്തിൽ സാഹസിക വിനോദസഞ്ചാര പദ്ധതി ആരംഭിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാനും തീരുമാനിച്ചു.

0: സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിൽ സന്ദർശിച്ച് വീടിന് നമ്പറിടൽ, ലേഔട്ട് മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നീ കാര്യങ്ങളാണ് ഇവർ ചെയ്തു തീർത്തത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ആദ്യമായി
1: എന്ന ഈ പരമ്പരയിൽ ഇന്ന് തനിക്ക് ലഭിച്ച ചില അപൂർവ ചിത്രങ്ങളുടെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു ഫോട്ടോഗ്രാഫർ പി മുസ്തഫ.
2: ഈ ഗൾഫുകാർ മുഴുവനും പണ്ടൊക്കെ ബോംബെയിൽ പോയിട്ടായിരുന്നു വിമാനം കയറിയിരുന്നത്. അത് വലിയൊരു കഷ്ടപ്പാടായിരുന്നു. രണ്ട് രീതിയിലായിരുന്നു പോയിരുന്നത്. ഒന്ന് ട്രെയിനിൽ പോവും, അല്ലാതെ ബസ്സുണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് ബോംബെക്ക് ബസ്സുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് മുതലേ കോഴിക്കോട് ഒരു വിമാനത്താവളം വരണം, കോഴിക്കോട് ഒരു വിമാനത്താവളം വരണം, മലബാറിലൊരു വിമാനത്താവളം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് കോഴിക്കോട്ടെ ചേംബർ ഓഫ് കോമേഴ്സും ഇവിടുത്തെ ഒരുപാട് സംഘടനകളും കൂടിയിട്ട് ആദ്യമായിട്ടൊരു ഘോഷയാത്ര, വാഹന ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. വിമാനത്താവളത്തിന് സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. കരിപ്പൂരിലേക്കുള്ള ഒരു വാഹന ഘോഷയാത്രയായിരുന്നു. അതിന് എനിക്ക് തോന്നുന്നു 1978 അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന ക്യാമറ 120. ഞാനൊരു പത്രത്തിലല്ലാത്ത കാലത്ത് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്. ഈ 120 ക്യാമറ എന്ന് പറയുന്നത് 12 ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. സാമ്പത്തികമൊന്നും ഇല്ലാത്ത കാലത്താണ്. എന്നാലും ഇതിൻ്റെ കൂടെ പോയി ഞാനും. അപ്പോൾ കോഴിക്കോട് ഇത് ലിങ്ക് റോഡ്, ഇന്നത്തെ ലിങ്ക് റോഡ് എന്ന് പറയും, റെയിൽവേ സ്റ്റേഷനിലെ ആ ഭാഗത്തു നിന്നാണ് ഇത് തുടങ്ങുന്നത്. അതിൻ്റെ രസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബെഡ്ഫോർഡ് വണ്ടി, ബെഡ്ഫോർഡ് വണ്ടിയൊന്നും ഇപ്പം ഇല്ല, പഴയകാല ലോറി. ആ ലോറീൻ്റെ മുകളിൽ കടലാസ് കൊണ്ടൊരു വിമാനം ഉണ്ടാക്കിയിട്ട്, അതിൻ്റെ മുകളിൽ ഒരു വലിയ വിമാനം കടലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു വാഹന ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ, അതിൻ്റെ പിന്നാലെ ലോറി, കാറ് ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു വലിയ ഘോഷ, ഒരുപാട് വാഹനങ്ങൾ അതിൽ പങ്കെടുത്തിരുന്നു. 78 ഓർക്കണം. ആ ഘോഷയാത്ര കരിപ്പൂർ വരെ പോയി. കരിപ്പൂരിൽ നിന്നിട്ട് REC കുട്ടികൾ അന്നൊരു ബാറ്ററിയിലൊരു വിമാനം അവിടെ പറപ്പിച്ചു. ചെറുതായിട്ട് ഒരു ചെറിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു ഡമ്മി വിമാനം അവിടെ പറപ്പിച്ചു. അത് അതോടുകൂടി തീരുക ചെയ്ത്. പിന്നെ വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഇവിടുത്തെ സംഘടനകളൊക്കെ ആയിട്ട് അങ്ങനെ, എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധിൻ്റെ കാലത്താണ് സാങ്ഷൻ ആകുന്നത് വിമാനത്താവളത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ 1982 വിമാനത്താവളത്തിന് തറക്കല്ലിടുന്നത്. അനന്ത് പ്രസാദ് ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് തറക്കല്ലിടുന്നത്. തറക്കല്ലിടുന്നതിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള കരുണാകരനുണ്ട്, CH മുഹമ്മദ് ഗോയുണ്ട്, സീതി ഹാജിയുണ്ട്, മന്ത്രി കമലുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ കൂടെ ഈ തറക്കല്ലിൻ്റെ അടുത്ത്. ഇങ്ങനെ അതൊരു വലിയ സംഭവമായിരുന്നു, ഒരു സ്വപ്നം പൂവണിയ എന്നുള്ള സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ വിമാനത്താവളത്തിൻ്റെ പണികൾ തുടങ്ങുകയാണ്. 82 ശേഷം പണികൾ തുടങ്ങി. 1988 വിമാനത്താവളം ഇനോഗ്രേഷൻ ചെയ്തത്. എനിക്ക് തോന്നുന്നത് വിഷുവിൻ്റെ തലേ ദിവസവും മറ്റാണെന്ന് തോന്നുന്നു വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ കേരളകൗമുദിയിൽ ജോയിൻ ചെയ്തു. 1983 കേരളകൗമുദി പത്രത്തിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇടക്കിടക്ക് വിമാനത്താവളത്തിലെ ഡെവലപ്മെൻറ്റ്സ് എന്തെല്ലാം നടക്കുന്ന, ഈ റൺവേൻ്റെ പണി നടക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോ ഇടക്കിടക്ക് പത്രത്തിൽ കൊടുക്കും. എനിക്കും ഇഷ്ടമായിരുന്നു ഈ വിമാനത്താവളമായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് അതിൻ്റെ പിന്നാലെ ഞാനും നടന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം. പിന്നെ ഈ റൺവേൻ്റെ പണി കഴിയുന്നു, അത് അതിനിടയ്ക്കുള്ള മനോഹരമായിട്ടുള്ള റൺവേയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ വരുന്നു. ഇപ്പോൾ കൗമുദിയിലാണെങ്കിൽ അത് PJ മേത്തി എന്ന് പറഞ്ഞ നമ്മളൊരു എഡിറ്ററുണ്ട്, ഈ ന്യൂസ് എഡിറ്ററുണ്ട്. ഏത് പടം കിട്ടിയാലും, മനോഹരമായ പടം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പേജിൽ തന്നെ മനോഹരമായിട്ട് അത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോത്സാഹനം കൂടെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വലിയ

പരിപാടിയൊന്നുമില്ലെങ്കിൽ എയർപോർട്ടിലേക്ക് പോകും. അന്ന് എനിക്ക് ബൈക്കുണ്ട്, അതിൻ്റെ മുമ്പേ ഞാൻ സൈക്കിളിൽ പോകുന്നൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. ഒരു ദിവസം വെറുതെ കോഴിക്കോട് പണിയൊന്നുമില്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ സജീവനോട് ചെയ്തു. 1988 സജീവ, നമുക്ക് സജീവൻ അന്ന് ബ്യൂറോയിലാണ്, റിപ്പോർട്ടറാണ്, നമ്മുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടറാണ്. സജീവ നമുക്കിന്നൊന്ന് പിന്നെ എയർപോർട്ട് വരെ പോയാലോ. അങ്ങനെ ഞാനും സജീവനും കൂടെ എയർപോർട്ടിലേക്ക് പോവാണ്. എയർപോർട്ടിൽ പോയിട്ട് പണിയൊക്കെ ഏതാണ്ടൊക്കെ ഇങ്ങനെ റൺവേൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നൊരു സമയമാണ്. അപ്പോഴാണ് ഈ റൺവേയിലുള്ള കമ്മ്യൂണിക്കേഷൻസിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മുസ്തഫ ഭയങ്കര ഭാഗ്യമുള്ള ദിവസമാണ്, ആദ്യത്തെ ട്രയൽ വിമാനം വരുന്നുണ്ട്. അപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ, ഈ 78 മുതൽ ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരാളാണ് സ്ഥിരമായിട്ട്. മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പത്രക്കാരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷം കൂടും. അത് സ്വാഭാവികമായിട്ട് മത്സരത്തിൻ്റെ ഒരു ഇതാണ് ശരിക്കും. പത്രക്കാർ തമ്മിലുള്ള ഒരു ഫോട്ടോഗ്രാഫറുമില്ല, ഒരു പത്രക്കാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഒറ്റ നോട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വിമാനത്താവളത്തിൻ്റെ പണി കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരും, കുട്ടികളും ഒക്കെ ആയിട്ട് വരും, ഇഷ്ടംപോലെ ആൾക്കാർ വരും. അങ്ങനെയാണ് വിമാനം വരുന്നതെന്നുള്ളത് വാർത്ത അറിഞ്ഞപ്പോൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പിൻ്റെ മുകളിൽ ഒരു സ്പീക്കർ കെട്ടിയിട്ട്, എനിക്ക് ഒന്ന് പോലീസാണോ എന്ന് സംശയമുണ്ട്, പോലീസാണോ ഫയർഫോഴ്സിൻ്റെ ആൾക്കാരാണോ എന്നറിയില്ല, റൺവേൻ്റെ മുകളിൽ കൂടെ അനൗൺസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ ജീപ്പ് ഓടിച്ചിട്ട് പറഞ്ഞ് വിമാനം വരുന്നുണ്ട്, എല്ലാ ആൾക്കാരും ജോലിക്കാരും കാണാൻ വന്നവരും രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അപകടം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് 2-3 തവണ ആ ജീപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിച്ച് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ആകാശത്തിലൊരു പൊട്ട് പോലെ ഇങ്ങനെ വിമാനം. അപ്പോൾ ഒക്കെ ഉണ്ടാകുന്നൊരു സന്തോഷം എന്താണെന്ന് അറിയാം. അത് കഴിഞ്ഞ് ഈ വിമാനം വന്ന് ഇറങ്ങി ആ റൺവേയിൽ ഇറങ്ങി കഴിഞ്ഞ് രണ്ടാമത് തിരിച്ച് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നു. അപ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ മുഴുവൻ ഇതിങ്ങനെ പൊതിഞ്ഞ് വിമാനത്തിൻ്റെ തൊട്ടടുത്ത് വന്ന്, അവർ പോലീസുകാരൊക്കെ ആകെ 3-4 ആൾക്കാർ, എനിക്ക് തോന്നുന്നു അവരും അത് വിട്ടുകൊടുത്തു, കാരണം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അങ്ങ് വിട്ടു. അതൊരു ഭയങ്കര രസമുള്ള ഫോട്ടോ ആണ് ശരിക്കും. ആ പടം ഇതൊന്ന് കേരളകൗമുദിയിൽ നമ്മൾ ഫ്രണ്ട് പേജിൽ കൊടുത്തത്, അതിൽ പ്രത്യേകം എഴുതുകയും ചെയ്തു. അതായത് യാദൃശികമായിട്ടാണ് ഈ ഫോട്ടോഗ്രാഫർക്ക് ഈ പടം കിട്ടുന്നത്, കാരണം വേറെ പത്രത്തിലൊന്നും ആ പടം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളത്. ഞാനൊരു 25 വർഷം കഴിഞ്ഞ് ഞാൻ മനോരമയിൽ ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ നെഗറ്റീവൊക്കെ പഴയതൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് പിന്നെ ഇങ്ങനൊരു പടം കണ്ടത്. അപ്പോഴേക്കും ഞാൻ ഫോട്ടോഗ്രാഫിയൊക്കെ കുറച്ചുകൂടെ പഠിച്ച് കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഇതായിരുന്നല്ലോ ഒരു പടം ദൈവമേ എന്നുള്ളൊരു എൻ്റെ മനസ്സിലത് തോന്നി. അതായത് പെട്ടെന്നാണ് ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്നത് ഈ വിമാനം ഇറങ്ങുന്നുള്ള. അപ്പോഴൊക്കെ ഈ ജോലി നടക്കുന്ന സമയത്ത് റൺവേയിലൊക്കെ ഒരുപാട് ആൾക്കാരും ജോലിക്കാരും ഒക്കെ അങ്ങോട്ട് റൺവേ അങ്ങോട്ട് പോകുന്നു, ക്രോസ് ചെയ്യുന്നു, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു, കാരണം പ്രശ്നമൊന്നുമില്ല, പെട്ടെന്നാണ് ഈ വിമാനം വരുന്നത് എന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ സാധനങ്ങളുമായിട്ടാണ് ഈ വിമാനം വരുന്നത്, ഈ എയർപോർട്ടിലേക്കുള്ള യന്ത്രങ്ങൾക്കുമായിട്ടാണ് ഈ വിമാനം ഇറങ്ങുന്നത്. അപ്പോഴാണ് ഈ അനൗൺസ്മെൻറ്റ് വരുന്നതും, പിന്നെ ഈ നാട്ടുകാരൊക്കെ ഈ സകല ആൾക്കാരും വിമാനത്താവളത്തു നിന്ന് രണ്ട് ഭാഗത്തെ കാക്കുന്നതുമൊക്കെ. പിന്നെ ഇത് ഈ വിമാനം ഇറങ്ങിക്കഴിയുന്നവരെ ആരും റൺവേയിലേക്കൊന്നും പോയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് റൺവേന്ന് ഈ ബേയിലേക്ക് ഈ വിമാനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ ആൾക്കാരുടെയൊക്കെ നിയന്ത്രണം വിട്ട് വിമാനം തൊട്ടടുത്തല്ലേ, പിന്നെ റൺവേയിലും അല്ലല്ലോ, മുഴുവൻ ആൾക്കാർ ഇതിങ്ങനെ ചക്കമലീച്ച പൊതിഞ്ഞ മാതിരി തന്നെയാണ് എല്ലാവരും വന്നിട്ട് വിമാനം തൊട്ട് നോക്കുന്നത്. അതിൻ്റെ ഫുൾ ക്രൗഡിൻ്റെ അകത്താണ് വിമാനം ഉള്ളത്, ഭയങ്കര രസമാണ്. അത് അന്നത്തെ ആൾക്കാരുടെ വേഷവും അതാണ്, കാരണം ലുങ്കി ഉടുത്ത ആൾക്കാരാണ് കൂടുതൽ, ഷർട്ട് ഇടാത്ത ആൾക്കാർ, ഒരു കുഞ്ഞു പെൺകുട്ടി ഉണ്ടായില്ല, ഷർട്ടൊന്നുമില്ല അതിന്, അപ്പോൾ അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 5-6 വയസ്സുണ്ടാവും. അപ്പോൾ അന്നൊന്നും അതൊരു പ്രശ്നമല്ല ശരിക്കും. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പടത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ വിമാനം തിരിച്ചു പോകുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു വിമാനമാണ് ഈ വന്നിട്ടുള്ളത്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് ഏവിയേഷൻ വിമാനമാണ് വന്നത്. അപ്പോൾ ഇത് തിരിച്ച് ഈ റൺവേയിലേക്ക് കയറി പോകുമ്പോൾ ആൾക്കാർ മുമ്പിലാരും നിന്നില്ല, വിമാനത്തിൻ്റെ കുറച്ച് ബാക്കിൽ, കുറേ ബാക്കിലായിട്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് വിമാനം സ്റ്റാർട്ട് ചെയ്ത് ഈ സ്പീഡെടുത്ത് പോകാൻ നേരം റൺവേ കൂടെ സ്പീഡ് കൂടി കൂടി കൂടി കൂടി വരുമ്പോൾ ഈ ജനങ്ങളെല്ലാം കൂടെ റൺവേയിലേക്ക് കയറി, കുറേ വിട്ടിട്ടാണെങ്കിലും വിമാനം അങ്ങോട്ട് സ്പീഡ് കൂടുന്നതിന്, വിമാനത്തിൻ്റെ ഭയങ്കര സ്പീഡാണല്ലോ, അതിനനുസരിച്ചൊന്നും ആൾക്കാർക്ക് ഭയം പറ്റില്ല. പക്ഷേ ആൾക്കാരതിൻ്റെ പിന്നാലെ അങ്ങ് ഓടുന്നൊരു പടമാണ്. എനിക്ക് തോന്നുന്നില്ല വേറെ ലോകത്ത് ഇങ്ങനെ ഒരു പടം ഉണ്ടോയെന്ന്, എനിക്ക് അഹങ്കാരമായിട്ടൊന്നും തോന്നരുത്, കാരണം ഞാൻ എവിടെ ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ വിമാനം സ്പീഡ് ഓടുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഓടുന്നൊരു പടം, വിമാനം ഏറ്റവും തറ്റത്തും കുറേ ആൾക്കാരതിൻ്റെ പിന്നിലുള്ളൊരു ഫോട്ടോ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു 10-50 പടങ്ങളിൽ ചിലപ്പോൾ ഇതായിരിക്കും ഏറ്റവും മികച്ച പടം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഈ വിമാനത്താവളമായിട്ട് ബന്ധപ്പെട്ട് 1988 ഏപ്രിൽ തന്നെയാണ് ഈ വിമാനത്താവളത്തിൻ്റെ ഇനോഗ്രേഷൻ വരുന്നത്. അതിൻ്റെ പടങ്ങൾ വിമാനത്താവളത്തിൽ പുതിയ ഈ ഉദ്ഘാടന വിമാനം വന്നത് ബോംബെയിൽ നിന്നാണ്. ആ വിമാനം ഓടിച്ചു കൊണ്ടുവന്ന രണ്ട് മലയാളികളായിരുന്നു, അച്ഛനും മകനും കൂടാണ് അത് ഓടിച്ചു കൊണ്ടു. അതിനുശേഷം വരുന്ന എല്ലാ വിമാനത്തിൻ്റെ, പിന്നെ ഹജ്ജ് വിമാനം 747 400 ചില്ലാനും പേര് കയറുന്ന വിമാനം വരെ ഞാൻ ഈ വിമാനത്താവളത്തിൻ്റെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ അവസാനം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളപ്പോൾ 2023 ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ വിമാനത്താവളത്തിൻ്റെ മാത്രം ഒരു 2 ഞാൻ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. ഒരു വിമാനത്താവളം എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നതെന്നുള്ളതിൻ്റെ മൊത്തം പടങ്ങൾ വെച്ചിട്ട് ഞാൻ എക്സിബിഷൻ നടത്തിയിരുന്നു. ഈ എക്സിബിഷൻ തന്നെ വിമാനത്താവളത്തിൻ്റെ വിമാനത്താവളത്തിലെ ആൾക്കാർ എന്നോട് വാങ്ങിയിട്ട് അവിടെ ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു ആ പടങ്ങൾ. പിന്നീടൊരു ദിവസം വിളിച്ച് അവരെന്നെ ആദരിച്ചു വിമാനത്താവളത്തിലെ മൊത്തം, അവിടുത്തെ എയർപോർട്ട് എൻ്റെ ചീഫും എല്ലാം കൊടുക്കിയിട്ട് എന്നെ ആദരിച്ചിട്ട് എനിക്കൊരു മെമൻ്റോ ഒക്കെ തന്നിട്ടുണ്ട്.
അവിടെ ഇപ്പം ഈ

0: വിമാനത്താവളത്തിൽ എൻ്റെ പടങ്ങൾ, പഴയ പടങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും പേര് വെച്ചിട്ടില്ല. എൻ്റെ പടങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, വിമാനത്താവളത്തിൻ്റെ അകത്തുണ്ട്. അതെൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു അഭിമാനമാണ് ശരിക്കും.
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചത് ഫോട്ടോഗ്രാഫർ പി മുസ്തഫ.
2: ആദ്യമായി

0: ആരോഗ്യം അമൂല്യം.
1: എലിപ്പനിയും പ്രതിരോധ മാർഗങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഹസീന ടി കെ.
2: സ്പൈറോക്കീറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു ജന്തുജന്യ രോഗമാണ് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി. 1866 ജർമ്മൻ ഫിസീഷ്യനായ അഡോൾഫ് വീൽ സൂചിപ്പിച്ചതുകൊണ്ട് ഈ അസുഖം വീൽസ് ഡിസീസ് എന്നും അറിയപ്പെടുന്നു. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ജന്തുജന്യ രോഗങ്ങളിൽ ഒന്നാണിത്. എലികളാണ് പ്രധാനമായും ഈ രോഗം പരത്തുന്നത്. എന്നാൽ മറ്റു ജീവികൾ, മുയൽ, കന്നുകാലികൾ, നായ, പക്ഷികൾ എന്നിവയിലും അപൂർവമായി ഈ രോഗാണുക്കളെ കാണുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും വയലിലും പണിയെടുക്കുന്നവർ, കാർഷിക വൃത്തിയിലേർപ്പെട്ടവർ, മലിനജലം കൈകാര്യം ചെയ്യുന്ന ഓട, തോട്, കുളങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നവർ, വെള്ളപ്പൊക്കത്തിലും പ്രളയത്തിലും അകപ്പെട്ടവർ തുടങ്ങിയവർക്കാണ് രോഗം വരാൻ കൂടുതൽ സാധ്യത. ശരീരത്തിലെ മുറിവുകളിലൂടെയും കണ്ണ്, തൊലി, മൂക്ക് തുടങ്ങിയ അവയവങ്ങളിലൂടെയും രോഗാണുക്കൾ പ്രവേശിക്കാം. മലിനമായ ഭക്ഷണവും വെള്ളവും ഒരു കാരണമാണ്. പട്ടി, പൂച്ച തുടങ്ങിയ വളർത്തു മൃഗങ്ങളെയും കന്നുകാലികളെയും കൈകാര്യം ചെയ്യുന്നവർക്കും എലിപ്പനി വരാനുള്ള സാധ്യത കൂടുതലാണ്. എലിപ്പനിയുടെ രോഗലക്ഷണങ്ങൾ പനി, തലവേദന, പേശിവേദന, കുളിര്, ഛർദി, ക്ഷീണം, വയറിളക്കം, വയറുവേദന, തൊലിയും കണ്ണും മഞ്ഞ നിറമാവുക, തൊലിയിൽ പരുക്കൾ, കണ്ണിന് ചുമപ്പ് നിറം എന്നിവയാണ്. മൂത്രത്തിലെ അളവിൽ കുറവ്, മൂത്രത്തിന് ചുമപ്പ് നിറം എന്നിവ രോഗം ഗുരുതരമാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇവ ശ്രദ്ധയിൽപ്പെട്ടാൽ തീവ്രപരിചരണ വിഭാഗമുള്ള ആശുപത്രിയിലെത്തുക. രക്തത്തിലെ ബാക്ടീരിയ പരിശോധന, എലൈസ പരിശോധന, മൈക്രോസ്കോപ്പിക് അഗ്ലൂട്ടിനേഷൻ പരിശോധന എന്നിവ നടത്തി രോഗനിർണയം നടത്തുന്നു. കൂടാതെ ലക്ഷണങ്ങളുടെ സാന്നിധ്യമനുസരിച്ച് എക്സ്റേയും ECG എടുക്കുന്നതാണ്. ഡോക്സിസൈക്ലിൻ, അമോക്സിലിൻ ഗുളികകൾ മുതിർന്നവർക്കും അസിത്രോമൈസിൻ അടക്കമുള്ള ഗുളികകൾ കുഞ്ഞുങ്ങൾക്കും, അതായത് 5 വയസ്സിന് മുകളിൽ, 5 വയസ്സിന് താഴെ എന്നിങ്ങനെ തരംതിരിച്ച് നൽകുന്നു. രോഗത്തിൻ്റെ തീവ്രതയനുസരിച്ച് ഇഞ്ചക്ഷൻ മരുന്നുകളും നൽകുന്നു. പ്രതിരോധ മാർഗങ്ങൾ. കൈക്കാലുകളിൽ മുറിവുകളോ വിണ്ടുകീറലോ ഉണ്ടെങ്കിൽ വെള്ളക്കെട്ടുകളിലും മലിനമായ വെള്ളത്തിലും ഇറങ്ങരുത്. തോട്, ഓട, കുളം എന്നിവയിലിറങ്ങി മുഖമോ മറ്റു ശരീരഭാഗങ്ങളോ കഴുകരുത്. എപ്പോഴും ചെരുപ്പ് ഉപയോഗിക്കുക. കന്നുകാലികളെയും വളർത്തുമൃഗങ്ങളെയും കുളിപ്പിക്കുന്ന ജലാശയങ്ങളിൽ കുളിക്കരുത്. വയലിലും പറമ്പിലും ജോലി ചെയ്യുന്നവർ നിർബന്ധമായും കയ്യുറകളും കാലുറകളും ധരിക്കേണ്ടതാണ്. വെള്ളക്കെട്ടുകളിലും മലിനമായ മണ്ണിലും ജോലി ചെയ്യുന്നവർ എലിപ്പനിയുടെ പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ആഴ്ചയിലൊരിക്കൽ 6 മുതൽ 7 ആഴ്ച വരെ തുടർച്ചയായി കഴിക്കുക. തുടർന്നും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കഴിക്കുക. ആഹാരശേഷം മാത്രം ഗുളിക കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക. വ്യക്തിശുചിത്വം, ഭക്ഷണശുചിത്വം, പരിസര ശുചിത്വം എന്നിവ പാലിക്കുക. ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക. എലികൾ പെരുകുന്നത് തടയുക. തൊഴുത്ത്, പട്ടിക്കൂട് എന്നിവ വൃത്തിയാക്കുമ്പോൾ മൃഗങ്ങളുടെ വിസർജ്യവുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഓർക്കുക, പ്രതിരോധമാണ് പ്രധാനം.
1: എലിപ്പനിയും പ്രതിരോധ മാർഗങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഹസീന ടി കെ.

0: നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ പന്തിരങ്കാവ്.
1: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.
2: ഇന്ന് കുറച്ച് നേരത്തെ എത്തിയ പോലെ ഉണ്ടല്ലോ.
3: എന്റെ വീടിനടുത്ത് താമസിക്കുന്ന നമ്മുടെ ആ കരുണേട്ടനില്ലേ, അങ്ങോർക്ക് ഒരു പരാതി ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിരുന്നു. അതുകൊണ്ട് അങ്ങോർക്കൊപ്പം തന്നെ ഇങ്ങോട്ട് പോന്നു.
2: അല്ല, ഈ കരുണേട്ടൻ എന്തായിരുന്നു പരാതി?
3: സംഗതി ചെറിയ കാര്യമാന്നേ. അത് നമ്മുടെ കരുണേട്ടന്റെ വീടിന്റെ ടെറസിലേക്കാണ് അപ്പുറത്തുള്ളയാളുടെ പറമ്പില് ഒരു പാഴ്മരം വളർന്ന് കയറി നിൽക്കുന്നത്. ഇല വീണ് ടെറസ് നാശമാകാൻ തുടങ്ങിയപ്പോ കരുണേട്ടൻ ചില്ല ഒന്ന് മുറിക്കാൻ ആ സ്ഥലയുടമയോട് പറയാവുന്ന അത്രയും പറഞ്ഞു. ഒരു രക്ഷയുമില്ല. അവസാനം പഞ്ചായത്തിന് പരാതി കൊടുക്കണം, അതിനാ വന്നേ.
2: എന്തൊരു കഷ്ടമാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരയണമെന്നൊക്കെ വലുതായി പഠിച്ചിട്ട് മനുഷ്യന്റെ ഇമാതിരി പ്രവൃത്തികൾ കാണുമ്പോൾ നിരാശ തോന്നും.
3: ആന്നേ,
2: നമ്മളെ കൊണ്ടൊരാൾക്കൊരു ബുദ്ധിമുട്ടാവുന്ന മിനിമം

0: പഞ്ചായത്തിന് പരാതി കൊടുക്കണം. അതിനാ വന്നേ.
1: ഇതെന്തൊരു കഷ്ടമാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരണമെന്നൊക്കെ വലുതായി പഠിച്ചിട്ട് മനുഷ്യന്റെ ഇമാതിരി പ്രവൃത്തികൾ കാണുമ്പോൾ നിരാശ തോന്നും. നമ്മളെ കൊണ്ടൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടാവരുന്ന മിനിമം ചിന്തയില്ലാത്ത ഇങ്ങനത്തെ കുറെ മനുഷ്യന്മാരുണ്ട്.
0: സത്യവാ കുട്ടി പറഞ്ഞേ, മനസ്സിൽ അല്പമെങ്കിലും നന്മയില്ലാത്തവനെ മനുഷ്യൻ എന്ന് എന്നെ വിളിക്കാൻ കൊള്ളത്തില്ലെന്നേ.
2: അല്ല, എന്നെയാണോ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റാത്തത്? ഞാനൊരു പച്ച മനുഷ്യനാണ് ചേട്ടാ.
0: വേണുവിനെ പോലെയുള്ള ദുഷ്ടബുദ്ധികളുടെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഞങ്ങള്.
2: ജനങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ നാക്ക് പൊന്നുന്നു ചേട്ടാ?
1: ചേട്ടനൊരു തമാശ അറിഞ്ഞല്ലേ വേണേട്ടാ. അതൊക്കെ പോട്ടെ, ഈ മയിലിന്റെ പുറകെ നടന്ന് ഫോട്ടോ വല്ലതും കിട്ടിയോ? അതാദ്യം പറ.
0: നീ മയിലിന്റെ പുറകെ പോയോ?
2: എന്റെ പിശാരികാവിലമ്മേ, ഞാൻ മയിലിന്റെ ഫോട്ടോ എടുക്കാൻ പോയത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? വല്ലാത്തൊരു ലോകം തന്നെ. ആരാണിക്കാരിത്ര പെട്ടെന്ന് ഇവിടെ പരത്തിയത്?
1: ഞാനിങ്ങോട്ടെ ഓട്ടോ വരുമ്പോ വേണോട്ട മൊബൈൽ ഓണാക്കി ഒരു മയിലിന്റെ പുറകെ പോകുന്നത് കണ്ടിരുന്നു.
0: മയിലിന്റെ സ്വകാര്യ ജീവിതം തടസ്സപ്പെടുത്തിയാൽ വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ച് കേസ് എടുക്കൂടാ വേണു. അത് നീ മറക്കണ്ട.
2: അതിന് ഞാൻ എവിടെ മയിലിന്റെ സ്വൈര ജീവിതം തടസ്സപ്പെടുത്താൻ? അതിന്റെ കുറച്ച് വീഡിയോ എടുത്തു എന്നല്ലാതെ അതിന്റെ സ്വൈര ജീവിതത്തെ ഒന്നും ഞാൻ തടസ്സപ്പെടുത്തിയില്ല ഏട്ടാ.
0: ഓഹോഹോ,
2: അത് അതിന് ഇഷ്ടം പോലെ ജീവിക്കട്ടെ.
1: എന്നിട്ടാ എടുത്ത വീഡിയോ എവിടെ? അത് കാണട്ടെ.
2: അത് കുറച്ച് കഴിയുമ്പോ ഞാൻ FBയിലിടും. പിന്നൊരു കാര്യം, ഇപ്പോ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോകളൊക്കെ FBയിലിട്ട പൈസ കിട്ടും. അതൊക്കെ പിള്ളേര് പറഞ്ഞോ.
0: ഓഹോ,
2: ഉള്ളതാണോന്നറിയില്ല.
0: അല്ല, ഈ വ്ളോഗർ എന്നൊരു സംഭവം തന്നെ ഉണ്ടല്ലോ, അതിനെ കൊണ്ട് ജീവിക്കുന്നവരും ഒരുപാടുണ്ടെന്നാ പറയുന്നേ.
2: എന്നാൽ ആ മേഖലയിലേക്ക് ഒന്ന് എടുത്തു ചാടിയാലോ എന്നാ ഞാനിപ്പോ
0: ആലോചിക്കുന്നത്.
1: എടുത്തു ചാട്ടം ഒരു കാര്യത്തിലും നല്ലതല്ല എന്നാണ് കാരണവന്മാര് പറയുന്നേ.
2: കാരണവന്മാരുടെ ലോകം വേറെ, ജെൻസികളുടെ ലോകം വേറെ.
0: അതെയോ?
2: എന്തായാലും ഇതിന്റെ സംഗതിയൊക്കെ ഒന്ന് അറിഞ്ഞ ശേഷം ഒന്ന് എടുത്തു ചാടാം അല്ലേ?
0: അതാ വേണു അതിന്റെ ഒരു ശരി. കാര്യങ്ങൾ അറിഞ്ഞ ശേഷം ചാട്ടമോ തുള്ളലോ എന്തു വേണേലാകാം, പക്ഷേ അതുവരെ സമാധാനമായിരുന്ന് സാവധാനത്തിൽ ചിന്തിക്കണം.
2: ഒന്ന് പോപ്പുലറായി കിട്ടിയാല് പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല ഏട്ടാ.
0: അയ്യോ,
2: അങ്ങനെ വന്നാ ഞാൻ ചേട്ടൻ ഇടയ്ക്കിടെ കുറച്ച് സിംഗപ്പൂർ ഡോളേഴ്സ് അയച്ചു തരാം.
0: എന്നാടാ നീ പറയുന്നേ?
1: സ്വപ്നം കാണുന്നൊക്കെ നല്ല തന്നെ വേണോട്ടാ. തിങ്ക് ബിഗ് എന്ന് പറയുന്ന പോലെ കാണുമ്പോ വലിയ സ്വപ്നം തന്നെ കാണണം.
0: രണ്ടും വേണം, സ്വപ്നവും വേണം പ്രവൃത്തിയും വേണം, രണ്ടും ഒന്നിച്ചു വരണം.
2: ഒരു മിനിറ്റ് ഐഡിയ.
0: ഏ,
2: മനസ്സിലൊരു ലെടുപൊട്ടി.
0: അയ്യോ,
2: മയിലായി പറന്നുവാ എന്ന് വീഡിയോക്ക് ക്യാപ്ഷൻ കൊടുത്താലോ?
0: ഓ,
1: അതൊരു സിനിമ പാട്ടല്ലേ വേണോട്ടാ.
2: ആ സിനിമാ പാട്ടാണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ആ പാട്ടും അതിനോടൊപ്പം ചേർക്കാം. സംഗതി ബ്ലോക്ക് ഓഫീസ് ഹിറ്റ് ആവും.
0: ബ്ലോക്ക് ഓഫീസ് അല്ല വേണു, ബോക്സ് ഓഫീസ്.
1: പിന്നെ ഈ ഐഡിയ പറഞ്ഞു തന്നത് ഞാനാണെന്ന് പോപ്പുലർ ആവുന്ന നേരം മറക്കണ്ട കേട്ടോ.
0: മറക്കണ്ട മറക്കണ്ട.
1: ആ വഴിക്ക് കുറച്ച് സിംഗപ്പൂർ ഡോളേഴ്സ് എനിക്കും പോന്നോട്ടെ.
0: വേണ്ടതാ വേണ്ടതാ.
3: നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം.
4: രചന MS വാസുദേവൻ. ശബ്ദ സാന്നിധ്യം തേജസ്വിനി നായർ, ബോബി സി മാത്യു, വിനോദ് കീഴേടത്ത്.
3: സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറൂഖ്, അരക്കിണർ, പന്തിരാങ്കാവ്.
5: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലക്കവുമായി തുടക്കം കുറിച്ച് പന്തിരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.
0: കൃഷിദീപം.
6: തെങ്ങിന്റെ തടം തുറന്നതിനു ശേഷം പച്ചിലവളവും ജൈവവളവും ഇട്ടുകൊടുക്കണം. ഇവ തെങ്ങിൻ തടിയിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലത്തിൽ തടത്തിന്റെ അരികിലായിട്ടാണ് ഇടേണ്ടത്. പെട്ടെന്ന് അഴുകുന്നതിന് ഇലയുടെ മുകളിൽ 2 തീപ്പെട്ടിക്കൂടിന്റെ അളവിൽ യൂറിയ വിതറുകയോ 1 ലിറ്റർ വെള്ളത്തിൽ 4 മില്ലി നാനോ യൂറിയ ലയിപ്പിച്ച ലായനി സ്പ്രേ ചെയ്തു കൊടുക്കുകയോ ചെയ്യാം. ഒരാഴ്ചയ്ക്ക് ശേഷം വേരുപുഴുക്കളുടെയും കൊമ്പൻ ചില്ലിയുടെയും പുഴുക്കളെയും നിയന്ത്രിക്കുന്നതിന് EPN ലായനി തെങ്ങിൻ തടത്തിന്റെ അരികിലായി പച്ചിലവളം ഇട്ടതിനിടയിൽ ഒഴിച്ചു കൊടുക്കാം. ബോറോണിന്റെ കുറവുള്ള സ്ഥലങ്ങളിൽ ബോറോൺ സ്പ്രേ ചെയ്തു കൊടുക്കുന്നതും നല്ലതാണ്. കോഴിവസൂരി രോഗം വ്യാപകമായ പ്രദേശങ്ങളിൽ 6 മുതൽ 8 ആഴ്ച പ്രായത്തിൽ കോഴിവസൂരി തടയാൻ ഫൗൾ പോക്സ് വാക്സിൻ നൽകുന്നത് ഉചിതമാണ്. കൂടാതെ 7-ാമത്തെയും 15-ാമത്തെയും ആഴ്ചയിൽ മുട്ടക്കോഴികൾക്ക് വിരബാധയെ പ്രതിരോധിക്കാനുള്ള മരുന്നുകൾ നൽകണം. കൂട്ടിലടച്ചു വളർത്തുന്ന മുട്ടക്കോഴികൾക്ക് 3 അല്ലെങ്കിൽ 4 മാസത്തിലൊരിക്കലെങ്കിലും അഴിച്ചുവിട്ടോ വിരിപ്പ് രീതിയിലോ വളർത്തുന്ന കോഴികൾക്ക് 2 മാസത്തിലൊരിക്കലും വിരമരുന്ന് നൽകണം.

0: ഓണക്കാല പച്ചക്കറി വിളകൾക്ക് കൃത്യമായ പരിചരണം നൽകേണ്ടതുണ്ട്. പാവൽ, പയർ, പടവലം, വെള്ളരി തുടങ്ങിയവ വള്ളി വീശിത്തുടങ്ങുമ്പോഴും പൂവിടുമ്പോഴും മേൽവളം ചേർത്തുകൊടുക്കണം. തക്കാളി വർഗവിളകൾ ഇളക്കി നട്ട് ഒരു മാസം കഴിഞ്ഞ് മേൽവള ശുപാർശയുടെ പകുതിയും ഒരു മാസം കഴിഞ്ഞ് ബാക്കി വളവും നൽകണം. ചീരയ്ക്ക് ഓരോ തവണ വിളവെടുപ്പ് കഴിഞ്ഞും പലതവണകളായി യൂറിയ നൽകണം. വെണ്ടവിത്ത് പാകി ഒരു മാസം കഴിഞ്ഞ് മേൽവളം നൽകുന്നതും നല്ലതാണ്. ജൈവകൃഷി തോട്ടങ്ങളിൽ പച്ചച്ചാണകം, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ 1 കിലോഗ്രാം വീതമെടുത്ത് 10 ലിറ്റർ വെള്ളത്തിൽ 5 ദിവസം പുളിപ്പിച്ച ശേഷം ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിൽ നിന്നും 1 ലിറ്റർ വീതമെടുത്ത് ആഴ്ചയിലൊരിക്കൽ തടങ്ങളിൽ ഒഴിച്ചുകൊടുക്കുന്നതും നല്ലതാണ്.
1: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
4: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ദേവഗിരി ചിത്രരേഖ ആർട്സ് ആൻഡ് കൾച്ചറൽ അക്കാദമിയിൽ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും പ്രായഭേദമന്യേ വാട്ടർ കളർ, അക്രിലിക്, ഓയിൽ പെയിൻറ്റിംഗ് എന്നിവയിൽ രാവിലെ 10 മുതൽ ചിത്രകലാ പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി വിളിച്ച് പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ഫോൺ നമ്പർ 9496220642. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈയിൽ ആരംഭിക്കുന്ന 6 മാസത്തെ സർട്ടിഫിക്കറ്റ് ഇൻ റിഥമിക് ഫിറ്റ്നസ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15. ഫോൺ നമ്പർ 9495741785. ദേശീയ ആരോഗ്യ ദൌത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 വൈകുന്നേരം 5 PM അപേക്ഷിക്കണം. ഫോൺ നമ്പർ 04832730313. മലപ്പുറം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക കരാരടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ഈ മാസം 15 രാവിലെ 10 ബ്ലഡ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ആധാർ അല്ലെങ്കിൽ മറ്റ് സർക്കാർ അംഗീകൃത ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് എന്നിവ മറ്റന്നാൾ വൈകിട്ട് 4 PM പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് ഓഫീസിൽ നേരിട്ട് ലഭ്യമാക്കണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർ അസൽ സർട്ടിഫിക്കറ്റുകൾ കരുതണം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയുള്ള സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക. 04933226322. 2026-27 അധ്യയന വർഷത്തിൽ +1 ITI ഡിഗ്രി, PG, TTC, പോളിടെക്നിക് എന്നീ കോഴ്സുകളിലേക്ക് 1ാം വർഷ പ്രവേശനം ലഭിച്ച മലപ്പുറം ജില്ലയിലെ അർഹരായ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രാരംഭ ചെലവുകൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷ നിലമ്പൂർ ITDP ഓഫീസ് ക്ഷണിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ ഹോസ്റ്റലുകളിലോ സ്ഥാപനങ്ങളിലോ താമസിച്ച് പഠിക്കുന്നവർ ഒഴികെയുള്ള പണിയ, കാട്ടുനായിക്ക, അറനാടൻ, ചോലനായിക്ക സമുദായങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സഹായം ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9496070369. മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ BTEC ബിരുദം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 25. അപേക്ഷ അയക്കേണ്ട വിലാസം പ്രൊജക്ട് മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ജില്ലാ നിർമ്മിതി കേന്ദ്രം, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം. ഫോൺ നമ്പർ 04833275.

0: 9994.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലൻഡിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വ്യവസായ കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
5: ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ സന്ദർശനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഇന്നലെയാണ് ഓക്ലൻഡിലെത്തിയത്. വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. തലമുറകളിലൂടെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസികളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനത്തോടനുബന്ധിച്ച് ന്യൂസിലൻഡിലെ പ്രശസ്തമായ സ്കൈ ടവർ ത്രിവർണ പതാക യുടെ നിറങ്ങളിൽ ദീപാലംകൃതമാക്കിയിരുന്നു. 4 പതിറ്റാണ്ടിനിടയിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 1 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. സന്ദർശന വേളയിൽ ഗയയിലെ ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ തീരദേശ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തുറമുഖ സുരക്ഷയ്ക്ക് ചുമതലപ്പെടുത്തുന്ന സ്വകാര്യ സുരക്ഷാ ഏജൻസികൾക്ക് കൃത്യമായ ലൈസൻസ് ഉണ്ടാകണമെന്നും മികച്ച പരിശീലനം ലഭിച്ച CISF ഉദ്യോഗസ്ഥരെ മാത്രമേ വിന്യസിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാളിനൊപ്പം ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റിയുടെ പ്രവർത്തന പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന തുറമുഖങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങളും ശ്രീ ഷാ വിലയിരുത്തി. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ISRO നഭുമിത്ര ആപ്പിന് കൂടുതൽ പ്രചാരം നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത് തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്മീഷനിങ്ങിന് മുന്നോടിയായി വിശാഖപട്ടണത്ത് നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ആഗോള സുരക്ഷയിലും നാവികസേന വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നു.

0: ഗൾഫ് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം യു എസ് ഇറാൻ സംഘർഷം പുനരാരംഭിച്ചത് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര ചരക്കുനീക്കത്തെ ബാധിച്ചതായി റിപ്പോർട്ട്. സംഘർഷത്തെ തുടർന്ന് ഹോർമൂസിലെ ചരക്കുനീക്കം മന്ദഗതിയിലായി. എൽ എൻ ജിയും എണ്ണയും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ഗതാഗതം ജൂൺ 28 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയെന്നാണ് സൂചന. വാണിജ്യ കപ്പലുകൾക്കു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനും ഇറാന് നേർക്ക് യു എസ് നടത്തുന്ന പ്രത്യാക്രമണത്തിനും പിന്നാലെയാണ് ഹോർമൂസ് അശാന്തമായത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. റെയിൽ സുരക്ഷയും പ്രവർത്തനക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 680 കിലോമീറ്റർ ദൂരം കൂടി കവച് സംവിധാനം നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. ഇതിനായി 206 കോടി രൂപ അനുവദിച്ചു. ഡൽഹി ഡിവിഷനിലെ 2 സെക്ഷനുകളിലാണ് കവച് 4.0 സ്ഥാപിക്കുക. സിഗ്നൽ ലംഘനവും ട്രെയിൻ അപകടങ്ങളും തടയുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്. ട്രെയിനുകളുടെ നീക്കം നിരന്തരം നിരീക്ഷിക്കുന്ന ഈ സംവിധാനം അവശ്യഘട്ടങ്ങളിൽ സ്വമേധയാ പ്രവർത്തിച്ച് സുരക്ഷയുറപ്പാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിഫൈനലിൽ. 1-2 ഗോളുകൾക്കാണ് സ്പെയിനിന്റെ ജയം. നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ മത്സരങ്ങളിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഏറ്റവും അധികം കിരീട സാധ്യത കൽപ്പിച്ചിരുന്ന ബ്രസീലിനെ വീഴ്ത്തി അട്ടിമറി വീര പരിവേഷം നേടിയ നോർവെയും ഒത്തിണക്കവും ടീംവർക്കും കൈമുതലാക്കിയ ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം തീവാറുമെന്ന് ഉറപ്പ്. മികവുറ്റ പ്രതിരോധ മധ്യം മുന്നേറ്റ നിരയുള്ള ലോകത്തെ ഏറ്റവും സന്തുലിതമായ ടീമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ ശക്തി ഒരു സൂപ്പർ താരമല്ല, മറിച്ച് ഒരു കൂട്ടം കളിക്കാരാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടം ആയതുകൊണ്ട് തന്നെ ആവേശം 10 മടങ്ങാണ്. ആരാണ് ക്യാമൻ എന്ന ഒറ്റനോട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഇംഗ്ലണ്ട് നോർവേ മത്സരം ഈ ലോകകപ്പിലെ ഹെവി വെയിറ്റ് പോരാട്ടം തന്നെയായി മാറും.
0: നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം, ലിംഗസമത്വം, ദാരിദ്ര്യം, മാതൃ ആരോഗ്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ വിവിധ ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. നാളത്തെ ജോലി സാധ്യതകൾ കണക്കിലെടുത്താവണം ഇന്നത്തെ ക്ലാസ് മുറികൾ രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രിയും വിദ്യാഭ്യാസ സഹമന്ത്രിയുമായ ജയന്ത് ചൌധരി ഇന്നലെ ഗുജറാത്തിലെ സൂറത്ത് ഐ ടി ഐ സന്ദർശനവേളയിൽ പറഞ്ഞു. നൈപുണ്യ വികസനത്തിന്റെ ഒരു പുതിയ മാതൃകയുടെ ആവിർഭാവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടനകാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെ തിരക്ക് നിയന്ത്രണത്തിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമോസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: ജീവിതത്തിൽ ഉടനീളം ചോയ്സസ് ഉണ്ട്. വേണ്ടുന്നത് തിരഞ്ഞെടുക്കണം. ലൈഫ് ഇസ് ഫുൾ ഓഫ് ചോയ്സസ്. റെയർലി ഡു വി കം അക്രോസ് സിറ്റുവേഷൻസ് ദറ്റ് ഓഫർ സീറോ ചോയ്സ്. ദി ഇൻട്രസ്റ്റിംഗ് തിങ് അബൌട്ട് ചോയ്സസ് ഇസ് ദാറ്റ് വി ഹാവ് ടു മേക്ക് എ സിലക്ഷൻ ഫ്രം ദി ഓപ്ഷൻസ് അവൈലബിൾ. ഏതാണ് ഒരാളുടെ ചോയ്സ് അഥവാ തിരഞ്ഞെടുപ്പ് എന്നറിയണമെങ്കിൽ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത്? വിച്ച് എന്ന ചോദ്യപദം അഥവാ ക്വസ്റ്റ്യൻ വേർഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇഫ് വി വേർ ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ടു നോ ദ സിലക്ഷൻ, വിച്ച് ഇസ് ദ ക്വസ്റ്റ്യൻ വേർഡ് ടു ബി യൂസ്ഡ്? വിച്ച്, ഡബ്ല്യു എച്ച് ഐ സി എച്ച്, വിച്ച്, ഏത്? പരിമിതമായ എണ്ണങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒന്നിനെ അല്ലെങ്കിൽ ചിലതിനെ തിരഞ്ഞെടുക്കുക, അതായത് സിലക്ട് ചെയ്യുന്നതിനെയാണ് വിച്ച് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഇംപ്ലൈസ് സിലക്ഷൻ, ദാറ്റ് ഇസ് ഇറ്റ് ഇംപ്ലൈസ് എ ക്വസ്റ്റ്യൻ കൺസേണിംഗ് എ ലിമിറ്റഡ് നമ്പർ. വ്യക്തികളെയും സാധനങ്ങളെയും സൂചിപ്പിക്കാൻ വിച്ച് എന്ന ചോദ്യപദം ഉപയോഗിക്കാം. വിച്ച് ഇസ് യൂസ്ഡ് ഓഫ് ബോത്ത് പേഴ്സൺസ് ആൻഡ് തിങ്സ്. ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യണം. മുറികളിൽ ഏത് മുറിയാണ് എനിക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കണമെന്നുണ്ട്. വിച്ച് ഇസ് ദ റൂം ബുക്ക്ഡ് ഫോർ മീ? എനിക്ക് വേണ്ടി ബുക്ക് ചെയ്ത റൂം ഏതാണ്? വിച്ച് ഇസ് ദ റൂം ബുക്ക്ഡ് ഫോർ മീ? ഹോസ്റ്റലിൽ എനിക്ക് അലോട്ട് ചെയ്ത മുറി ഏതാണ് എന്നറിയണമെന്നുണ്ട്. അതിന് ചോദിക്കുകയാണ് വിച്ച് ഇസ് ദ റൂം അലോട്ടഡ് ടു മീ? എനിക്ക് അലോട്ട് ചെയ്ത റൂം ഏതാണ്? വിച്ച് ഇസ് ദ റൂം അലോട്ടഡ് ടു മീ? കുറച്ച് വസ്ത്രങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഏറ്റവും ഇഷ്ടമായത് വാങ്ങിക്കണം. വിച്ച് ഓഫ് ദീസ് ഡ്രസ്സസ് ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്? ഈ വസ്ത്രങ്ങളിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാണ്? വിച്ച് ഓഫ് ദീസ് ഡ്രസ്സസ് ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്? ചായയുമുണ്ട്, കാപ്പിയും തയ്യാറാണ്, ഏതെങ്കിലും ഒന്നേ വേണ്ടൂ, ഏത് വേണം എന്ന് ചോദിക്കാം. വിച്ച് വൺ ഡു യു പ്രിഫർ, ടീ ഓ കോഫി? ഏതാണ് താങ്കൾക്ക് താൽപ്പര്യം, ചായയോ കാപ്പിയോ? വിച്ച് വൺ ഡു യു പ്രിഫർ, ടീ ഓ കോഫി? അതല്ലെങ്കിൽ വിച്ച് ഡു യു പ്രിഫർ, ടീ ഓ കോഫി? മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടി വി, എന്തുമാകാം. വാങ്ങിക്കാൻ ഷോറൂമിൽ ചെന്നാൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ഫീച്ചേഴ്സ് വിവരിച്ചതിന് ശേഷം ചോദിക്കാറില്ലേ, ഇതിലേതൊക്കെ ഫീച്ചേഴ്സാണ് താങ്കൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ് എന്ന്? വിച്ച് ഓഫ് ദീസ് ഫീച്ചേഴ്സ് ഡു യു യൂസ് ദ മോസ്റ്റ്? ഈ ഫീച്ചറുകളിൽ ഏതൊക്കെയാണ് താങ്കൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ്? വിച്ച് ഓഫ് ദീസ് ഫീച്ചേഴ്സ് ഡു യു യൂസ് ദ മോസ്റ്റ്? മുന്നിൽ വഴികൾ ഏറെയാണ്, ഏതിലൂടെ പോയാലാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുക? വിച്ച് റോഡ് ഷുഡ് ഐ ടേക്ക്? ഏത് റോഡാണ് ഞാൻ എടുക്കേണ്ടത്, അഥവാ ഏത് റോഡിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യേണ്ടത്? വിച്ച് ഇസ് ദ റൈറ്റ് പാത്ത്? ഏതാണ് ശരിയായ പാത? വിച്ച് ഇസ് ദ റൈറ്റ് വേ? ഏതാണ് ശരിയായ വഴി? കൂട്ടം കൂടി നിൽക്കുന്നവരിൽ ഏതാണ് താങ്കളുടെ സുഹൃത്ത്? ഓഫ് ദീസ് പീപ്പിൾ വിച്ച് ഇസ് യുവർ ഫ്രണ്ട്? ഇവരിൽ ഏതാണ് നിന്റെ സുഹൃത്ത്? ഓഫ് ദീസ് പീപ്പിൾ വിച്ച് ഇസ് യുവർ ഫ്രണ്ട്?

0: ഫ്രണ്ട്സ്, കയ്യിൽ ഒരു കപ്പ് കാപ്പിയുമായി പാട്ടും കേട്ട് റിലാക്സ് ചെയ്യാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ വീട്ടിലെ ആ ഇടം ഏതാണ്? വിച്ച് ഇസ് ദറ്റ് ഫേവറേറ്റ് പ്ലേസ് ഇൻ യുവർ ഹൗസ് വേ യു വുഡ് ലൈക്ക് ടു റിലാക്സ്, സിപ്പിംഗ് കോഫി ആൻഡ് സോഫ്റ്റ് മ്യൂസിക് പ്ലേയിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്? റിലാക്സ്, എൻജോയ്.
1: ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കോത്ത്.
2: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്.
3: പച്ചക്കറി കൃഷി ചെയ്യുന്ന ചെറിയ പാടം കടന്ന് അവൻ അച്ഛൻ നടത്തുന്ന കടയിലേക്ക് നടന്നു. കടയുടെ തിണ്ണയിൽ രണ്ട് ബീഡിത്തെറുപ്പുകാർ. അവർ സാംസയെ നോക്കിയില്ല. നനച്ചുവെച്ച ബീഡി ഇലകളിൽ ചുക്കാ തിരുകി അവർ തെറുത്തുകൊണ്ടേയിരുന്നു. അതേ വേഗത്തിൽ അതിൽ നൂല് ചുറ്റി മുറുക്കുന്നു. കത്രികയുടെ ടിക് ടിക് ശബ്ദം, അവരുടെ മടിയിലെ മുറത്തിൽ അടുക്കിവെച്ച പുതിയ ബീഡികൾ, ചതുരത്തിൽ വെട്ടിയ ഇലകൾ, കൂട്ടിവെച്ച ചുക്ക. കടയിൽ ഒരു മേശയ്ക്കപ്പുറം കസേരയിലിരുന്ന അച്ഛനും സാംസയെ നോക്കിയില്ല. അയാൾ രണ്ട് മൂന്ന് ബുക്കുകളിൽ മാറി മാറി കണക്കെഴുതുകയാണ്. ഒരെണ്ണം വീതി കുറഞ്ഞ് നീളത്തിൽ കട്ടിയുള്ള പുസ്തകം, മറ്റൊന്ന് വീതി കൂടി കനം കുറഞ്ഞത്. ബില്ലുബുക്കാണ് വേറൊരെണ്ണം. അയാളതിൽ കാർബൺ കടലാസ് വെച്ച് ബില്ലുകൾ എഴുതുന്നു. എഴുതിക്കഴിഞ്ഞ ബില്ലുകളുടെ അസൽ അന്നേരം അന്നേരം കീറിക്കളയുന്നു. കടയ്ക്കകത്ത് കുത്തി നിർത്തിയ ഒരു നിറചാക്കിൻ്റെ മുകളിലിരിക്കുന്ന ചെട്ടിയാരും സാംസയെ നോക്കിയില്ല. സാംസ അകത്ത് കയറി ഒരു സ്റ്റൂളിലിരുന്നു. പുറകോട്ട് കഴുത്ത് വെട്ടിച്ച് ഉള്ളിലേക്ക് നോക്കി. അട്ടിയായി അടുക്കിവെച്ച അരിച്ചാക്കുകൾ, ഗോതമ്പ് ചാക്കുകൾ, പഞ്ചസാര ചാക്കുകൾ. അടുക്കുകൾക്കിടയിൽ ഇടവഴി പോലെ വിടവുകളുണ്ട്. സാംസയുടെ വീട്ടിലേതുപോലെ ഇരുട്ടാണവിടെയും. സാംസ അവിടെ വെറുതെയിരുന്നു. ഇടയ്ക്ക് കടയിലെ മണം ഉള്ളിലേക്കെടുത്തു. അരിയുടെയും മറ്റ് ധാന്യങ്ങളുടെയും എണ്ണയുടെയും മണങ്ങൾ കലർന്ന മണം. അവൻ്റെ അച്ഛൻ്റെയും കടയിലെ പണിക്കാരനായ ചെട്ടിയാരുടെയും മണം. അച്ഛൻ രാത്രി വീട്ടിലെത്തുമ്പോൾ കട വീട്ടിലേക്ക് എത്തിയതുപോലെയാണ് സാംസയ്ക്ക് തോന്നുക. രാവിലെ അവൻ ഉണരും മുൻപ് കട കടയിലേക്ക് തിരിച്ചുപോകും. സാംസ മേശപ്പുറത്ത് ചിതറിക്കിടന്ന അരി കുറച്ച് വടിച്ചെടുത്ത് ചുമ്മാ കയ്യിൽ വെച്ചു. അന്നേരം അച്ഛൻ ഉച്ചത്തിൽ ചുമച്ചു. പിന്നാലെ ചെട്ടിയാരും ചുമച്ചു. പിന്നാലെ മൂന്ന് പെണ്ണുങ്ങൾ ഒന്നിച്ച് സാധനം വാങ്ങാനെത്തി. അവരിൽ പ്രായം ചെന്ന സ്ത്രീ സാംസയെ നോക്കി ചിരിച്ചു.
4: എന്താ മോനെ, അച്ഛനെ സഹായിക്കാനെത്തിയതാണോ? എല്ലാം കണ്ട് പഠിച്ചോണം,
3: ആ സ്ത്രീ പറഞ്ഞു. അപ്പോൾ ബാക്കി സ്ത്രീകളും ചിരിച്ചു.
4: ഓ, സ്കൂൾ അടച്ചല്ലോ,
3: അവരിൽ ഒരാൾ പറഞ്ഞു.
4: കളിക്കാനൊന്നും പോകണ്ട, ഇവിടെ വന്നിരിക്കെ, അച്ഛനെ സഹായിക്ക്. എന്റെ ചെറുക്കൻ റോബി നിന്റെ ക്ലാസ്സിലാ,
3: മറ്റൊരു സ്ത്രീ പറഞ്ഞു. സാംസ അവരെ അത്ഭുതത്തോടെ നോക്കി. റോബിയുടെ അമ്മ? റോബിയുടെ അമ്മ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ഇങ്ങനെ മുണ്ടുടുത്ത് ബ്ലൗസിട്ട് അതിനു മുകളിൽ സാരിയുടെ മുന്താണി പോലെ ഒരു തോർത്ത് വളച്ചിട്ടിരിക്കുന്ന പൊക്കമില്ലാത്ത ഇരുനിറക്കാരി. അവരുടെ മുഖത്ത് റോബിയുടെ മുഖം കാണുന്നുണ്ടോ എന്ന് അവൻ നോക്കി. ഇല്ല, കാണാനില്ല. ക്ലാസ്സിലെ ഓരോരുത്തരുടെയും അമ്മമാർ എങ്ങനെയിരിക്കുമെന്ന് സാംസ ആലോചിച്ചു. ഇതുവരെ അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. അവർ മൂന്നുപേരും അരിയും എണ്ണയും വാങ്ങി തിരിച്ചുപോയി. സാംസ വഴിയിലേക്ക് നോക്കിയിരുന്നു. അതിലെ അപൂർവം നടന്നുപോകുന്ന സ്ത്രീകൾ ആരുടെ അമ്മമാരാണെന്ന് ആലോചിച്ചു. അവരിൽ ആരുടെയൊക്കെ മുഖം കാണുന്നുണ്ട്, അല്ലെങ്കിൽ കാണാതെ മറഞ്ഞിരിപ്പുണ്ട്. പിന്നെ അരി വാങ്ങാൻ ദാമു വന്നു. അയാൾ സാംസയെ നോക്കിയില്ല. അങ്ങനെ ഒരാൾ അവിടെ ഉള്ളതായി ശ്രദ്ധിച്ചില്ല. മുതിർന്നവർ തമ്മിൽ കാണുമ്പോൾ അവരുടെ നോട്ടം കുട്ടികളിലേക്ക് എത്തില്ല. വലിപ്പം കുറവായതുകൊണ്ടായിരിക്കും, സാംസ ചിന്തിച്ചു. അവരെ ഒരു ആൾ എന്ന് പരിഗണിക്കാറായിട്ടില്ല. ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ അവർ കുട്ടികളോട് സംസാരിക്കും.
4: ഹഹാ വിജയ,
3: നടയിൽ നിന്ന് കടയുടെ തിണ്ണയിലേക്ക് കയറുന്നതിനിടയിൽ തന്നെ ദാമു സന്തോഷം പ്രകടിപ്പിച്ച് സാംസയുടെ അച്ഛനെ വിളിച്ചു.
4: ചെട്ടിയാരെ!
3: തിണ്ണയിൽ കയറി നിന്ന് ചെട്ടിയാരെയും വിളിച്ചു. കയ്യിൽ കരുതിയ സഞ്ചിയിൽ ദാമു അരി വാങ്ങി. ചെട്ടിയാർ ഒരു പാട്ടയിൽ അരി തൂക്കി വിടർത്തിയ സഞ്ചിയിലേക്ക് കമഴ്ത്തിക്കൊടുത്തു. ആകെ 8 യൂണിറ്റ് അരിയാണ് ദാമുവിന്. ഒരു യൂണിറ്റ് എന്നാൽ 770 ഗ്രാം. മുതിർന്നയാൾക്ക് ഒരാഴ്ച 2 യൂണിറ്റ് അരി, കുട്ടികൾക്ക് 1 യൂണിറ്റ്. അത്രയുമാണ് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ദാമുവിന്റെ വീട്ടിൽ അയാളുടെ അമ്മയും ഭാര്യയും ഉൾപ്പെടെ 3 മുതിർന്നവരുണ്ട്, 2 കുട്ടികളും.

2017 ജിസ് ജോയ് സംവിധാനം ചെയ്ത സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിൽ അരവിന്ദ് വേണുഗോപാലും അപർണ ബാലമുരളിയും പാടിയ ഗാനം. ഗാനരചന ജിസ് ജോയ്, സംഗീതം ദീപക് ദേവ്.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: പ്രിയദർശൻ എന്ന സംവിധായകൻ കണ്ടെത്തിയ സംഗീത സംവിധായക ജോഡികളാണ് ബേണി ഇഗ്നീഷ്യസ്. ആദ്യമായി അവർ സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾ ഒരുക്കിയത് പ്രിയദർശൻ്റെ തേന്മാവിൻ കുമ്പത്ത് എന്ന ചിത്രത്തിലായിരുന്നു. അതിലെ ഗാനങ്ങൾക്ക് ആ വർഷത്തെ സംസ്ഥാന അവാർഡും അവർ നേടുകയുണ്ടായി. അതിലെ ഒരു ഗാനമാണിന്ന്.

ഹരികാംബോജി രാഗത്തിൻ്റെ ജന്യമായിട്ടുള്ള വലചി എന്ന രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഈ രാഗം പഞ്ചമത്തിൽ നിന്ന് ശ്രുതിഭേദം ചെയ്താൽ ആഭോഗി എന്ന രാഗം കിട്ടും. ആലാപനത്തിനൊക്കെ കുറച്ച് സാധ്യതകൾ കുറവാണ് ഇതിന്.

ബോക്സ് ഓഫീസിൽ പൊട്ടിത്തകർന്ന ഒരു സിനിമയിലെ ഗാനങ്ങളാണ് ഇളയരാജയുടെ കരിയറിൽ നിർണായകമാവുന്നത്. 1977 റിലീസായ കവിക്കുയിൽ എന്ന ചിത്രത്തിൽ രീതികൗള രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈയൊരു ഗാനം ഇളയരാജ എന്ന സംഗീത സംവിധായകന്റെ മെറിറ്റ് എന്തെന്ന് അടയാളപ്പെടുത്തി. പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞൻ M. ബാലമുരളീകൃഷ്ണ പാടിയ ഈ ഗാനം എഴുതിയത് പഞ്ചു

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി.

0: സസ്നേഹത്തിൽ ഗാനരചയിതാവ് ബിച്ചു തിരുമലയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവയ്ക്കുന്നു ഭാര്യ പ്രസന്ന.
1: മലയാള സിനിമയിൽ ആദ്യകാലങ്ങളിൽ ഗാനരചയിതാക്കൾ വരികൾ എഴുതും, അതിന് സംഗീത സംവിധായകർ ഈണം നൽകും. ഇതായിരുന്നു സമ്പ്രദായം. പിൽക്കാലത്ത് അത് നേരെ തിരിച്ചായി. സംഗീത സംവിധായകർ ആദ്യം ഒരു ഈണം തയ്യാറാക്കും, ഗാനരചയിതാവിന്റെ ജോലി അതിനൊപ്പിച്ചു വരികൾ എഴുതുക എന്നതായിരുന്നു. ആദ്യത്തേത് ശീലിച്ച ഗാനരചയിതാക്കൾക്ക് പലർക്കും ഈ രണ്ടാമത്തെ രീതിയിലേക്കുള്ള മാറ്റം വലിയ പ്രയാസമായിരുന്നു. എന്നാൽ ബിച്ചു തിരുമല എന്ന ഗാനരചയിതാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏത് ട്യൂണ് കിട്ടിയാലും അതിന് കാവ്യഭംഗി ഒട്ടും ചോരാതെ അതിമനോഹരമായ വരികൾ എഴുതും എന്നതായിരുന്നു. അപ്പോ അങ്ങനെ അദ്ദേഹം എഴുതുന്ന ഗാനങ്ങൾ ആദ്യം കാണുന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തോട് അഭിപ്രായങ്ങൾ പറയുമായിരുന്നോ?
2: ചോദിക്കാറുണ്ട്, എപ്പോഴും അതിനൊന്നും പറ്റില്ല. ഈ തിരക്കൊക്കെ കൂടുന്ന സമയത്ത് പലപ്പോഴും വീട്ടിലായിരിക്കില്ലല്ലോ, മിക്കവാറും അന്ന് മദ്രാസിലാണല്ലോ കൂടുതലും. അപ്പൊ റെക്കോർഡിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ലെറ്റർ അയക്കുമായിരുന്നു. അപ്പൊ അതിലെല്ലാം ഓരോ റെക്കോർഡിംഗ് കഴിയുമ്പോഴും ഈ പാട്ടുകളാണ് എഴുതി അയക്കുന്നത്. റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് തന്നെ പാട്ടുകൾ വായിക്കാൻ, കേൾക്കാനല്ല വായിക്കാനുള്ള ഒരു സൗകര്യം കിട്ടുമായിരുന്നു. എഴുത്ത് എഴുതുമ്പോ അന്ന് ഫോൺ ഇല്ലല്ലോ. 76 നവംബർ 25 ഞങ്ങളുടെ വിവാഹം. അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലുള്ള അവിടെ നിന്ന് ലെറ്റർ അയക്കുമ്പോഴെല്ലാം മെയിൻ ആയിട്ട് ഈ റെക്കോർഡിംഗ് കഴിഞ്ഞിട്ടുള്ള പാട്ടുകളെ കുറിച്ച് മാത്രം അതുമാണ് മെയിൻ ആയിട്ട് എഴുതുന്നത്. ശരിക്കു പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പുസ്തകം എഴുതണമെങ്കിൽ പോലും ഈ ലെറ്ററുകൾ എടുത്താൽ മതി, അന്നത്തെ ഏകദേശം ഒരു ചരിത്രം കിട്ടും. ഏത് ബാനറാണ്, പ്രൊഡ്യൂസർ, ഡയറക്ടർ എന്ന് വേണ്ട ആ ചിത്രത്തിലെ പാട്ട് എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്, എല്ലാം എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് പാട്ടുകളെല്ലാം അപ്പൊ തന്നെ എനിക്ക് കിട്ടാറുണ്ട്.
1: അപ്പോ അങ്ങനെ സൂക്ഷിച്ചു വെച്ച കത്തുകളിലുള്ള പെട്ടെന്ന് ഓർമ്മ വരുന്ന പ്രധാന ഹിറ്റ് ഗാനങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെ കത്തായിട്ട് അയച്ചു കിട്ടിയത്?
2: നീലജലാശയം 77 ഇറങ്ങിയ അംഗീകാരത്തില് നീലജലാശയം എന്നുള്ള പാട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് പൂജാൻ, ശ്രീരാമചന്ദ്രന്റെ പേര്, അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാനൊക്കാത്ത പാട്ടുകളാണ്.

0: അദ്ദേഹം മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകരുടെ കൂടെയും ഗാനമൊരുക്കിയിട്ടുണ്ട്. ഇപ്പോ ദേവരാജ മാഷ്, ശ്യാം ജോൺസൺ, രവീന്ദ്രൻ, എ ടി ഉമ്മർ, ഔസേപ്പച്ചൻ, അങ്ങനെ എല്ലാവരും,
1: ദക്ഷിണാമൂർത്തി,
0: അതെ, എം എസ് വി, ഇളയരാജ, എ ആർ റഹ്മാൻ, ഇങ്ങനെ എല്ലാവരുടെ കൂടെയും ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോ ഇതില് ചിലരെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹം ആദ്യകാലത്ത് രംഗപ്രവേശം ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള സംഗീത സംവിധായകരാണ് ചിലർ. അതെ അതെ. എന്നാൽ മറ്റു ചിലരെ എടുക്കുമ്പോൾ, എ ആർ റഹ്മാൻ ഒത്ത് യോദ്ധ ചെയ്യുന്ന സമയത്ത് റഹ്മാൻ അദ്ദേഹത്തെക്കാൾ എത്രയോ ജൂനിയറാണ്. അപ്പൊ ഈ പ്രായ വ്യത്യാസം ഒന്നുമില്ലാതെ എല്ലാവരുമായിട്ടും സഹകരിച്ചു പോകാൻ അദ്ദേഹത്തിന് പെട്ടെന്ന് സാധിക്കുമായിരുന്നോ?
1: തീർച്ചയായിട്ടും. അതൊന്നും അതൊരു പ്രായ വ്യത്യാസമോ പരിചയമോ സീനിയോറിറ്റിയോ ഒന്നും ബാധിച്ചിട്ടില്ല. ആരായാലും ഇല്ല, അഞ്ചാറ് വർഷത്തിന് മുമ്പ് ഒരു നാടക പ്രവർത്തകൻ, അപ്പൊ അദ്ദേഹം കുറച്ച് പഴയ ആളുകള് ജീവിച്ചിരിക്കുന്നവരെ വെച്ചിട്ട്, അതേപോലെ സീനിയേഴ്സായ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും വെച്ച് കുറച്ച് പാട്ടുകൾ ചെയ്യാൻ താല്പര്യപ്പെട്ട് വന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം സമ്മതിച്ച്. അപ്പൊ എന്നിട്ട് വെച്ചാൽ സാറ് മറ്റുള്ള ഗാനരചയിതാക്കളുമായിട്ട് സംസാരിച്ചോ, അവർ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിനെ അവർ തന്നെ സെലക്ട് ചെയ്തു. ഒരാൾ പറയും ഇന്നയാളായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഇതാവുന്നത്, അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു. അപ്പൊ ഈ സാറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ

0: സംഗീത സംവിധായകരിലും അതുപോലെ സിനിമാ സംവിധായകരിലും ഒക്കെ ഏറ്റവും വ്യക്തിബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ആരുമായിട്ടായിരുന്നു?
1: വ്യക്തിബന്ധം എന്ന് പറഞ്ഞാൽ സിനിമയിൽ അങ്ങനെ വളരെ അങ്ങ് അടുപ്പമായിട്ടൊന്നും ആരുമായിട്ടും അങ്ങനെ ഒരു സുഹൃത്ബന്ധമില്ല. കുറച്ച് അടുത്തുള്ളവർ അതിന് പുറത്തുള്ളവരാണെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും കെ ടി ഉമ്മർ, ശ്യാം, പിന്നെ രവീന്ദ്രൻ നേരത്തെ അറിയാം. സിനിമയിൽ വരുന്നതിന് മുമ്പേ രവീന്ദ്രനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു.
0: അദ്ദേഹം വീട്ടിൽ

0: ഉള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു എഴുത്തിന്റെ സമയവും രീതിയൊക്കെ എങ്ങനെയായിരുന്നു?
1: അദ്ദേഹത്തെ എല്ലാവർക്കും ഒന്നുമല്ല സ്വച്ഛമായിട്ടിരുന്ന് എഴുതുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ആരും ഒരു തടസ്സവും ശല്യമോ ചെയ്യാറില്ല. ഉള്ളത്തെ ഒരു മുറിയുണ്ട്, അവിടെയാണ് അദ്ദേഹത്തിന്റെ എഴുത്തുമുറിയും പുസ്തക ശേഖരങ്ങളും എല്ലാം ആയിട്ട് അവിടെ തന്നെയാണ് ആ ബാൽക്കണി. ആ ബാൽക്കണിയിലിരുന്ന് പുറത്തോട്ട് നോക്കിയിരുന്ന എഴുതിയാണ്. മേശയും വേണ്ട, ഒന്നും വേണ്ട, അത് ആ സ്ലാബിന്റെ പുറത്ത് വെച്ച് എഴുതി. അതാണ് ഏറ്റവും സുഖമായിട്ട് അദ്ദേഹത്തിന് കംഫർട്ടായിട്ടുണ്ടായിരുന്ന ഒരു രീതി.

0: പൊതുവെ അദ്ദേഹത്തിന്റെ ഗാനരചന ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണോ അതോ അദ്ദേഹം പെട്ടെന്ന് വരികൾ എഴുതുമായിരുന്നോ?
1: പെട്ടെന്നാണ്. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല അദ്ദേഹവുമായി സഹകരിച്ചിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. സിറ്റുവേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ എഴുതി തീർക്കും.
0: മാത്രമല്ല അദ്ദേഹം എഴുതിയ പല ഗാനങ്ങളിൽ നിന്നും സിനിമയുടെ ആശയം തന്നെ ഒന്നോ രണ്ടോ വരിയിൽ ഒതുക്കുന്ന ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറിന്റെ ഒരു പ്രമേയത്തെ 2 വരിയിലേക്ക് ഒതുക്കുക എന്നുള്ളൊരു. ഇപ്പോ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ചിത്രത്തിന്റെ അതില് കണ്ണോടു കണ്ണോരം എന്ന പാട്ടില് അകലെ ഏതോ പൂവനിയിൽ വിരിഞ്ഞു എന്നാലും കണ്ണോട് കണ്ണോരം നീ കണിമലരല്ലേ എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ മൊത്തം തീമിനെ ആ ഒരു 2 വരിയിൽ ഒതുക്കുകയാണ്.
1: അതുണ്ട്. പിന്നെ ഈ നല്ല ഒരു പാട്ടാണ് ചമ്പക്കുളം തച്ചൻ മകളെ പാതി മലരെ എന്ന് പറഞ്ഞ ആ പാട്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഏകദേശം ആ പാട്ടിലുണ്ട് അതില്. ഇങ്ങനെ ഏതിലും ഒരു പടത്തിന്റെ എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മെയിൻ സോങ് ഉണ്ടായിരുന്നു.
0: വിയറ്റ്നാം കോളനിയുടെ മൊത്തം ആശയത്തെ ഒരു കുട്ടികൾക്കുള്ള ഗാനം പോലെയാക്കി. നീലക്കുരുവികളും ചോലപ്പറവകളും മേളിച്ച കാട്ടിലെങ്ങും ഒരു വേടൻ വല വിരിച്ചു, ഇതാ സിനിമയുടെ ഒരു ആശയമാണ്.
1: അതെ. അതേപോലെ തന്നെ രാംജി റാവു സ്പീക്കിംഗ് അതിലേക്ക് കണ്ണീർ കായലിലേതോ ആ പാട്ടൊക്കെ എന്ന് പറഞ്ഞാല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. അത്രയേറെ ടച്ചിങ് ആയിട്ടുള്ള വരികളാണത്.
0: സംവിധായകർ പലർക്കും സിനിമയ്ക്ക് പേര് കണ്ടുപിടിക്കാൻ കൂടി അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ വലിയ സഹായമായിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്നുള്ള ആ ഒരു വരിയിൽ നിന്നാണ് ഫാസിലിന് പേര് കിട്ടിയതെന്ന് അദ്ദേഹം പറയാറുണ്ട്.
1: അതെ അതെ. മനോഹരമായ പാട്ട്.

0: അദ്ദേഹം എല്ലാ ടൈപ്പ് ഗാനങ്ങളും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ മെലഡികൾ, അടിപൊളി ഗാനങ്ങളുണ്ട്, താരാട്ടുപാട്ടുകളുണ്ട്, പ്രേമഗാനങ്ങളുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകളുണ്ട്. ഒരു ഗാനരചയിതാവ് എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള എല്ലാ ഗാനങ്ങളും എഴുതി. അദ്ദേഹത്തിന് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് ടൈപ്പ് പാട്ടുകളായിരുന്നു?
1: അങ്ങനെ ഒരു വേർതിരിവില്ല. ആ കയ്യിലാണെങ്കിൽ എത്രയോ ഏറെ ഭാഷകളിലുള്ള, വിദേശ ഭാഷകളിലുള്ള നല്ല ഒരു കളക്ഷനുണ്ട്. ഒരുപാട് പാട്ടുകളുടെ കളക്ഷനുണ്ട്. ഇതെല്ലാം സമയം ഉള്ളിടത്തോളം രാത്രി ഇരുന്ന് ഈ പാട്ടുകളൊക്കെ കേൾക്കുന്നതാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല, മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ, പാട്ട്, എഴുത്ത്, ഇത് കേൾക്കുക. ഇതിലെ കവിഞ്ഞും മറ്റുള്ള ചിന്തകളൊന്നും തലയിലോട്ട് വലിച്ചു വെക്കാറുമില്ല. ഇത്രയേറെ പാട്ടുകളെ മാത്രം സ്നേഹിച്ച ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇത്രയും വെറൈറ്റി പാട്ട് എഴുതിയ ഒരാള് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ ഞാൻ പറയുമ്പോ നമ്മള് പുകഴ്ത്തി പറയുന്നതാണെന്ന് തോന്നാം, പക്ഷെ ശ്രദ്ധിച്ചാലറിയാം ഏത് ടൈപ്പ് പാട്ടും എഴുതില്ലേ. ഇന്ന ഒരു ഇതിൽ മാത്രമേ പ്രാഗൽഭ്യം ഉള്ളൂ എന്നല്ല, കോമഡിയാണ്, എത്രയോ കോമഡി പാട്ടുകൾ ഉണ്ട്. പഴയ ഒരു സിനിമയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വെല്ലുവിളി എന്ന് പറഞ്ഞിട്ട്, അന്ന് ആ പാട്ട് ഭയങ്കര ഇതായിരുന്നു. കത്തുറുമ്പേ വായാടി എന്ന് പറഞ്ഞുള്ള ആ പാട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മറ്റ് സീരിയസ് ആയിട്ടുള്ള പാട്ടുകളും ഒക്കെ എഴുതുന്നത്. ഏത് തരം പാട്ട് എഴുതാനും ഒരു വഴക്കമാണ്, ഒരു കഴിവുണ്ട്.

0: എപ്പോഴും എടുത്തു പറയാറുള്ള ഒരു ഗാനരചയിതാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ളത് എന്ന് ഒരു സാധാരണക്കാരന് തോന്നുന്ന ടൈപ്പ് ഒരു പാട്ടാണ് പടകാളി എന്ന് പറയുന്ന യോദ്ധയിലെ പാട്ട്. ആ ഒരു മ്യൂസിക്കിനെ ഒപ്പിച്ചൊക്കെ ഗാനം എഴുതുക എന്നുള്ളത് വലിയൊരു പ്രയാസം തന്നെയാണ്. അങ്ങനെ എത്രയോ പാട്ടുകൾ,
1: ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്, വളരെ ഈസി ആയിരുന്നു ആ പാട്ട് എഴുതാനായിട്ട്. അങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ടിയൊന്നും അല്ല ആ പാട്ട് എഴുതിയത്,
0: ഈസി ആയിട്ട് തന്നെയായിരുന്നു.
1: അതെ അതെ അതെ, വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു. എത്രമാത്രം ഹിറ്റായെന്നുള്ളത് കാലം തെളിയിച്ചു ആ പാട്ട്.

0: അടിപൊളി ഒരുപിടി വിതറി വിടും.
1: മാഡം എന്തായിരുന്നു ജോലി?
2: ഞാൻ കേരള വാട്ടർ അതോറിറ്റിയിലെ ഫൈനാൻസ് ഓഫീസർ ആയിരുന്നു.
1: റിട്ടയർ ചെയ്തു?
2: അതെ അതെ അതെ.
1: മക്കള്?
2: ഒരു മകനാണുള്ളത്, മ്യൂസിക് ഡയറക്ടർ ആണ് അവൻ.
1: അപ്പോ മകന്റെ ഒരു സംഗീത യാത്രയില് അച്ഛന്റെ പിന്തുണയും എത്രത്തോളം ഉണ്ടായിരുന്നു?
2: അച്ഛൻ തന്നെയാണ് അവന്റെ സംഗീതത്തിന്റെ എല്ലാം. ഇദ്ദേഹം സംഗീതം പഠിച്ചിട്ടുള്ള ആളാണ്, വിശ്വേട്ടൻ സംഗീതം പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് പാടും, സിനിമയില് പാടിയിട്ടുണ്ട്. അന്യരുടെ ഭൂമി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട്, അതിലും മനുഷ്യ മനസാക്ഷികളുടെ ബദറിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട്, ഭയങ്കര ഹൈ പിച്ചിലുള്ള ഒരു പാട്ടാണ്, ആ പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ വേറെയൊക്കെ ചിലതിലൊക്കെ ചില സമയത്ത് റെക്കോർഡിംഗ് സമയത്ത് പാടിയിട്ടുണ്ട്. നല്ല ഗായകനാണ്. പിന്നെ ഈ ഡിവോഷണൽ സോങ്സ് ഒക്കെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്, വളരെ ഹിറ്റായിട്ടുള്ളതാണ്. നമ്മുടെ HMV ദീപം മകര ദീപം എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആണ്. അന്ന് രവീന്ദ്രനായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. രവീന്ദ്രൻ സിനിമയിൽ വന്നിട്ടില്ല, അതിലെ 10 പാട്ടുകളും ഇദ്ദേഹമാണ് ലിറിക്സും മ്യൂസിക്കും, പിന്നെ പാടിയിരിക്കുന്നത് PJ ജയചന്ദ്രൻ. കുറെ അയ്യപ്പൻ സോങ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് മ്യൂസിക്.
1: അപ്പൊ താളബോധവും സംഗീത ബോധവും ഒക്കെ ഉള്ളിൽ ഉറച്ചത് കൊണ്ടായിരിക്കാം ഇത്രയും നല്ല ഗാനങ്ങൾ എഴുതാനും പറ്റിയത്.
2: അതെ, ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാം പറയാറുണ്ടല്ലോ, ബിച്ചു തേമലയുടെ വർക്ക് ചെയ്യാൻ വളരെ ഈസിയാണെന്ന് പറയും, എല്ലാരും പറയുന്ന കാര്യമാണ്. ഉമ്മറിനൊക്കെ ഒരുപാട് സഹായമായിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു ശ്യാമുമായിട്ടാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ ചെയ്തിട്ടുള്ളത്.
1: ഏറ്റവും കൂടുതൽ ഹിറ്റുകളും?
2: അതെ അതെ അതെ.

0: കുട്ടികൾക്കിടയിൽ ഏറ്റവും പോപ്പുലറായ ഒരുപാട് ഗാനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ. ഇപ്പോ പച്ചക്കറിക്കായ തട്ടിൽ, മഞ്ഞക്കുഞ്ഞിക്കാലുള്ള ചക്കിപ്പൂച്ചയ്ക്ക്, അപ്പൊ അത് മകനെ മനസ്സിൽ കണ്ട് എഴുതിയതാണോ?
1: അങ്ങനെ ഒന്നുമില്ല, സിറ്റുവേഷൻ അനുസരിച്ച് തന്നെ. തരങ്ങണിയുടെ, യേശുദാസിന്റെ തരങ്ങണിക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ സോങ് എഴുതിയിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ നഴ്സറിയിലൊക്കെ അത് പഠിപ്പിക്കുമായിരുന്നു പിള്ളേരെ. കുറെ പാട്ടുകൾ ഉണ്ടായിരുന്നു ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകളെന്നും പറഞ്ഞ് തന്നെ തരങ്ങണി ഇറക്കിയിട്ടുണ്ടായിരുന്നു.
0: അദ്ദേഹം രചന എന്ന് പറയുമ്പോ ഗാനരചനക്ക് പുറമെ എന്തെങ്കിലും തിരക്കഥകളോ മറ്റോ എഴുതിയിട്ടുണ്ടോ?
1: അതുകൊണ്ട് രണ്ട് സിനിമയ്ക്ക് കഥ തിരക്കഥ സംഭാഷണം എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇഷ്ടപ്രാണേശ്വരി എന്ന് പറഞ്ഞിട്ടൊരെണ്ണം, അത് 79 എങ്ങാണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജയൻ അഭിനയിച്ച ശക്തി 80, അതിലെ കഥ തിരക്കഥ സംഭാഷണം ഗാനങ്ങൾ, ഇത്രയും ബിജു തിരുമല. പിന്നെ ഈ നാടകങ്ങൾ ഈ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത് തിരുവനന്തപുരത്ത്. അപ്പൊ അവിടെ അന്ന് ഈ ആകാശവാണി ഇന്റർ കോളേജിയേറ്റ് ഡ്രാമ മത്സരം നടത്തുമായിരുന്നു. അപ്പം 1962 ഏറ്റവും നല്ല നാടകത്തിനുള്ള അവതരണത്തിനും എഴുതിയതിനുമുള്ള സമ്മാനം ഇദ്ദേഹത്തിനാണ് കിട്ടിയത്. അത് അന്നത്തെ ആകാശവാണി അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നു.
0: ആകാശവാണിയുമായി ഒരുപാട് ഗാനങ്ങൾ,
1: ലളിതഗാനങ്ങള്, ഈ അന്നത്തെ ഈ ലളിതഗാനങ്ങൾ 74, 73, 75 ഈ സമയത്ത് കുറച്ച് ലളിതഗാനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് സത്യം പറയട്ടെ, ഇപ്പോഴത്തെ നമ്മുടെ സിനിമാ പാട്ടുകളില്ലേ, അതിനേക്കാളും അന്ന് അത് ഫേമസ് ആണ്. അപ്പൊ അത് ശാരദേന്ദു മയൂഹമാലകൾ, യേശുദാസ് പാടിയത്. പിന്നെ ശരറാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ ശാകുന്തളം വായിച്ചിരുന്നു, കമറച്ചേട്ടൻ, കമകറ പുരുഷോത്തം പാടിയത്. പിന്നെ സുജാത പാടിയത് ഒരെണ്ണമുണ്ട്, അന്നത്തോണി പൂന്തോണി എന്ന് പറഞ്ഞിട്ട്. ആകാശവാണിയിൽ ഒരുപാട് ലളിതഗാനങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്.
0: അദ്ദേഹം യാത്രയായാലും അദ്ദേഹത്തെ ഓർക്കാൻ നൂറുകണക്കിന് ഗാനങ്ങൾ മലയാളികളുടെ മനസ്സിലുണ്ട്.
1: അതാണ് ഇപ്പൊ കേൾക്കുമ്പോ വല്ലാത്ത സങ്കടം വരും. അതാണ് അതാണ് ഒരു പ്രയാസം. സന്തോഷം തന്നെയാണ് ഇപ്പോഴും, എങ്കിലും ഭയങ്കരമായിട്ട് നമുക്ക് ദുഃഖം തോന്നും പാട്ടുകൾ കേൾക്കുമ്പോ. ഇപ്പം നമുക്ക് ഒന്നും പറയാനായിട്ടില്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എങ്കിലും നമ്മള് വീട്ടില് ആരുമില്ലാത്തതുപോലായി.
2: കണ്ണീർ കായലിലേതോ കടലാ

പ്രണയം, വിരഹം, വിഷാദം, വാത്സല്യം, വികാരം ഏതു തന്നെയായാലും ആസ്വാദകരുടെ ഹൃദയങ്ങളിലേക്ക് നേരിട്ട് ആഴ്ന്നിറങ്ങിയവയായിരുന്നു ബിശു തിരുമല എഴുതിയ വരികൾ അത്രയും.

0: ഗാനരചയിതാവ് ബിച്ചു തിരുമലയെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാജയുമായി പങ്കുവച്ചത് ഭാര്യ പ്രസന്ന. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് രാജ.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വയലാർ എഴുതി, ദേവരാജൻ ചിട്ടപ്പെടുത്തി, യേശുദാസ് പാടിയത്. ചിത്രം ദേവി.

സുവർണ മലരുകൾ. സുവർണമലരുകളിൽ ആദ്യഗാനം സത്യനന്ദിക്കാട് എഴുതി, രവീന്ദ്രൻ ചിട്ടപ്പെടുത്തി, ചിത്രം പാടിയത്. ചിത്രം അടുത്തടുത്ത്.

യേശുദാസും ലതികയും നയിച്ച ഒരു സംഘഗാനമാണ് അടുത്തത്. ചുനക്കര രാമൻകുട്ടി എഴുതി, ശ്യാം ചിട്ടപ്പെടുത്തിയത്. ചിത്രം ഇതാ ഇന്നു മുതൽ.

യേശുദാസും സുജാതയും പാടിയ ഗാനം ചിത്രം കാറ്റത്തെ കിളിക്കൂട്. ഈ ഗാനം എഴുതിയത് കാവാലം നാരായണ പണിക്കർ, സംഗീതം ജോൺസൺ.

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ ചെമ്മാട് പ്രതിഭാ ബാലവേദിയിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ആസ്വദിക്കാം.
1: ഒരു സംഘഗാനത്തോടു കൂടി ആരംഭിക്കട്ടെ. സർഗദേവത സ്വരജതി പാടും. പാടുന്നത് അമയ സിപി, അമയ ഇ, നിരഞ്ജന മുരളി, റിത്യ, ആഷ്നി, അഫ്ര സാബിർ, റന ഫാത്തിമ, അതുല്യരാജ്, ഋതുലക്ഷ്മി, അദ്വിത് പ്രമോദ്, കാശിനാഥ്. രചന ബാലകൃഷ്ണൻ പന്താരങ്ങാടി. സംഗീതം രാജേഷ് ബാബു. കീബോർഡ് മധുമാസ്റ്റർ കോഴിക്കോട്.

0: തുടർന്ന് ഒരു പ്രഭാഷണമായാലോ അവതരിപ്പിക്കുന്നത് ഋതുലക്ഷ്മി കെ വി.
1: നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആരോഗ്യകരമായ ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്ന വിഷയത്തെ കുറിച്ചാണ്. ആരോഗ്യദായകമായ ജീവിത രീതി എന്നാലോചിക്കുമ്പോൾ കൃത്യമായ ഭക്ഷണം, വ്യായാമം, ഉറക്കം എന്നിവ പോലെ തന്നെ അതീവ പ്രാധാന്യമുള്ളതും ഗൗരവമേറിയതുമായ വിഷയമാണ് സേ നോ ടു ഡ്രഗ്സ്. ആരോഗ്യകരമായ ജീവിതം, മികച്ച വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല സൗഹൃദ വലയം എന്നത് ഓരോ കൂട്ടുകാരുടെയും ആഗ്രഹമായിരിക്കും. എന്നാൽ ആ സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെ കീഴ്മേൽ മറിക്കുന്നതാണ് ലഹരി ഉപയോഗം. പലപ്പോഴും ഭൂരിഭാഗം പേരും ലഹരി ഉപയോഗിക്കുന്നത് സുഹൃത്തുക്കളുടെ നിർബന്ധത്താൽ ഒന്ന് ശ്രമിക്കാം, ജസ്റ്റ് വൺ ട്രൈ എന്ന ചെറിയ ചിന്ത പുതിയ പുതിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് ജീവിതകാലം മുഴുവനും ലഹരി ഉപയോഗം ഉണ്ടാക്കുന്നത് എന്ന കാര്യം ഒരു സുഹൃത്തും വിസ്മരിച്ചുകൂടാം.

0: ലഹരി എന്ന വിപത്തിനെ നേരിടേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതിന് വേണ്ടത് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക, സ്പോർട്സ്, യോഗ എന്നിവ പരിശീലിക്കുന്നത് ശരീരത്തിനെയും മനസ്സിനെയും ശക്തിയാക്കും. മാനസിക പിരിമുറുക്കമുള്ള അവസരങ്ങളിൽ അധ്യാപകരോടോ മാതാപിതാക്കളോടോ നല്ല സുഹൃത്തുക്കളോടോ തുറന്നു പറയുക. പുസ്തകങ്ങൾ വായിക്കുക. ഇഷ്ടപ്പെട്ട ഹോബികൾ ആരംഭിക്കുക. ട്രാഫിക് എന്ന സിനിമയിലെ ഡയലോഗ് ആയ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചരിത്രമാകും എന്നതുപോലെ ലഹരിയുമായി വരുന്ന കൂട്ടുകാരോട് ഒരൊറ്റ നോ മതി നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതും അതിമനോഹരവും ആക്കുവാൻ.
1: ഇനി ഒരു മുസ്ലിം ഭക്തിഗാനമായാലോ? പാടുന്നത് പഴയ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ AV മുഹമ്മദ് സാഹിബിന്റെ കൊച്ചുമകളായ അഫ്ര സാബിർ AV. രചന KT മുഹമ്മദ്, സംഗീതം MS ബാബുരാജ്, കീബോർഡ് മധുമാസ്റ്റർ കോഴിക്കോട്.

അടുത്തതായി ഒരു ലളിതഗാനം. പാടുന്നത് അമ്മയ ഇ. രചന ബാലകൃഷ്ണൻ പന്താരങ്ങാടി. സംഗീതം രാജേഷ് ബാബു. കീബോർഡ് മധുമാസ്റ്റർ കോഴിക്കോട്.

ഇനി ഒരു കൊയ്ത്തുപാട്ട് കേട്ടാലോ. പാടുന്നത് അമയ സി പി, ഹൃദ്യ, ആഷ്നി, നിരഞ്ജന മുരളി, റന ഫാത്തിമ, അതുല്യരാജ്, അമേയ ഇ, കാശിനാഥ്, അദ്വിത് പ്രമോദ്, ഋതുലക്ഷ്മി, അഫ്ര സാബിർ. രചന ബാലകൃഷ്ണൻ പന്താരങ്ങാടി. സംഗീതം എൻ പി പ്രഭാകരൻ. കീബോർഡ് മധുമാസ്റ്റർ കോഴിക്കോട്.

തുടർന്ന് ഒരു കവിത കേൾക്കാം. പ്രശസ്ത കവി ശ്രീ ഒ എൻ വി കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെ ഏതാനും വരികൾ. പാടുന്നത് നിരഞ്ജന മുരളി.

അവസാനമായി ഒരു സംസ്കൃത സംഘഗാനം. പാടുന്നത് അമയ സി പി, റിദ്യ, ആഷ്നി, നിരഞ്ജന മുരളി, അതുല്യരാജ്, അമയ ഇ, കാശിനാഥ്, അദ്വിത് പ്രമോദ്, ഋതുലക്ഷ്മി.

ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് ചെമ്മാട് പ്രതിഭാ ബാലവേദിയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം വി ടി മുരളി പാടിയത്. ചിത്രം ഉയരും ഞാൻ നാടാകെ. ഗാനശില്പികൾ ONV കുറുപ്പ്, KPN പിള്ള.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. പ്രതിരോധം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ടൂറിസം, കായികം, ദുരന്ത നിവാരണം എന്നിവ ഉൾപ്പെടുന്ന 5 പ്രധാന ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ന്യൂസിലൻഡും ഒപ്പുവെച്ചു. ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണും ഓക്ലൻഡിലെ പ്രതിനിധി സ്ഥല ചർച്ചകൾക്ക്

ശേഷമാണ് കരാറുകളിൽ ഒപ്പുവെച്ചത്. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര സഹകരണവും സുരക്ഷയും ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് രാജ്യരക്ഷാ മന്ത്രാലയവും ന്യൂസിലൻഡ് പ്രതിരോധ സേനയും തമ്മിൽ ധാരണാപത്രത്തിലും ഒപ്പുവെച്ചു. ന്യൂസിലൻഡിലെ ബിസിനസ് കായിക രംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മിഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. നാവികസേനയുടെ 6th തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്മീഷനിങ്ങിന് മുന്നോടിയായി വിശാഖപട്ടണത്ത് നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു.

രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്മീഷനിങ്ങിന് മുന്നോടിയായി വിശാഖപട്ടണത്ത് നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യത്തിൻ്റെ സമുദ്ര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ആഗോള സുരക്ഷയിലും നാവികസേന വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ നാഗ്പൂരിൽ ഇന്ന് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം ചേരും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് രണ്ട് ദിവസത്തെ യോഗം. ഗതാഗത മേഖലയിൽ അന്താരാഷ്ട്ര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് യോഗത്തിൻ്റെ ലക്ഷ്യം. സാങ്കേതിക വിദ്യ മനുഷ്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയെന്ന് കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ പറഞ്ഞു. ശാസ്ത്രവും സമൂഹവും ഒരുമിച്ച് വികസിക്കുന്നുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. ഇന്ത്യയുടെ നാഗരികതയും സാംസ്കാരിക പൈതൃകവും സംരക്ഷിക്കുന്നതിന് നിർമ്മിത ബുദ്ധിയെ അവസരമാക്കി മാറ്റുന്നതും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുകയാണ് പ്രധാന വെല്ലുവിളിയെന്നും മെഘ്വാൾ പറഞ്ഞു. നാസയുടെ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ 8 മാസത്തെ ബഹിരാകാശ നിലയ ദൗത്യത്തിന് ചൊവ്വാഴ്ച പുറപ്പെടും. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രാമിൽ നിന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെടുന്നത്. ഗുരുത്വാകർഷണമില്ലായ്മ, ദീർഘകാല ബഹിരാകാശ യാത്രികരുടെ രക്തപ്രവാഹം, രക്തഘടന എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു, ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭൂമിയിൽ നിന്നും വൈദ്യസഹായം ഒഴിവാക്കാൻ അൾട്രാസൗണ്ട് പരീക്ഷണം എങ്ങനെ നടത്താം എന്നതുൾപ്പെടെയാണ് അനിൽ മേനോൻ്റെ ഗവേഷണ ദൗത്യം. വയനാട് കള്ളാടി തുരങ്കപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, NCESSലെ പ്രതിനിധി എന്നിവരാണ് സമിതി അംഗങ്ങൾ. സമിതിയോട് സ്ഥലം സന്ദർശിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കലക്ടറേയും ചുമതലപ്പെടുത്തി. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് പുഴയിലെ Zone 2 മൺതിട്ട നീക്കി തീവ്ര പരിശോധന തുടരുന്നു. 50-അംഗ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ തുടരുകയാണെന്ന് മന്ത്രി T.സിദ്ദിഖ് അറിയിച്ചു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വാച്ച് ടവറിന് സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാതിരുന്നത് അനാസ്ഥയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. റെയിൽവേ സുരക്ഷാ വിഷയങ്ങളിൽ ഗവൺമെൻറ് ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ തകർന്ന ക്ലോക്ക് ടവറിൻ്റെ ശേഷിച്ച ഭാഗങ്ങൾ പൊളിച്ചു നീക്കി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കെട്ടിടം ഭാഗികമായി തകർന്നത്. ക്ലോക്ക് ടവർ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ്. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിൻ്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും July 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ലോക ജനസംഖ്യാ ദിനാചരണത്തിൻ്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം, കിണാശ്ശേരി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം, കാലിക്കറ്റ് സൺറൈസ് റോട്ടറി ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K.ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സന്നിധാനത്തെ 550 മുറികൾ ഇനി മുതൽ ഭക്തർക്കായി ഓൺലൈൻ വഴി ലഭ്യമാക്കും. മുറികൾ ബുക്ക് ചെയ്യുന്നതിന് ഡെപ്പോസിറ്റ് തുക പൂർണ്ണമായും ഒഴിവാക്കിയതായും വാടക മുൻകൂറായി നൽകി 50 രൂപ സർവീസ് ചാർജ് ഈടാക്കി ഭക്തർക്ക് ബുക്ക് ചെയ്യാമെന്നും ജയകുമാർ അറിയിച്ചു. ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP P.വിജയന് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കം പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെ തിരക്ക് നിയന്ത്രണത്തിൻ്റെയും ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയത്. സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ തകർന്ന ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്ന പ്രവർത്തികൾ പുരോഗമിക്കുന്നു. സുരക്ഷ മുൻനിർത്തി പാളികളായി ചെത്തി നീക്കുകയാണ് ചെയ്യുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നു വീണ് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ സ്റ്റേഷനുകളിലെയും അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളിലെയും അപകട സാധ്യതാ നിർമ്മിതികൾ അടിയന്തരമായി പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാനേജർക്കും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K.ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. നടപടി റിപ്പോർട്ട് 10

0: ദിവസത്തിനുള്ളിൽ ഹാജരാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ഈ മാസം 24 നടത്തുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ രോഗി കുഴഞ്ഞുവീണ മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുരക്ഷാ ജീവനക്കാരനെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തി. ബന്ധുക്കൾ പരാതി ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്നലെ ആശുപത്രി സന്ദർശിച്ചു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ രോഗി കുഴഞ്ഞുവീണ മരിച്ച സംഭവത്തിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് അബോധാവസ്ഥയിലായ 1.5 വയസ്സുകാരൻ മരിച്ചു. കണ്ണൂരിൽ പയ്യന്നൂരിനടുത്ത് എരമത്തെ ദേവാൻ ശൗരിയാണ് മരിച്ചത്. കളിക്കുന്നതിനിടെ ചുണ്ടിന് പരിക്കേറ്റ കുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അനസ്തേഷ്യ നൽകിയതിനു ശേഷം കുട്ടി ബോധരഹിതനായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. മലപ്പുറത്ത് അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിനിയുടെ കൈയൊടിഞ്ഞതായി പരാതി. കല്ലിങ്ങൽ പറമ്പ് MSM HSS അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെന്നാരോപിച്ച് അധ്യാപകൻ കുട്ടിയെ ചൂരൽ ഉപയോഗിച്ച് കൈക്കടിച്ചെന്നാണ് പരാതി. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ രാപ്പകൽ സമരം ആരംഭിച്ചു. 56 ദിവസമായി നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ഇന്നലെ ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് രാപ്പകൽ സമരം തുടങ്ങിയത്. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ആശുപത്രി അധികൃതരുമായി ഇന്ന് വീണ്ടും ചർച്ച നടത്തും. യാക്കോബായ സുറിയാനി സഭയ്ക്ക് തിരുവനന്തപുരം കേന്ദ്രമാക്കി പുതിയ മേഖല രൂപീകരിക്കാൻ സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് തീരുമാനിച്ചു. വൈദിക സെമിനാരി റസിഡന്റ് മെത്രോപൊലിത്ത ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് ഈ മാസം 15 മേഖലയുടെ ചുമതലയേൽക്കും. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാറാണ് അർദ്ധരാത്രിയോടെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദി സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശുകാരൻ പ്രാൺജേത്രി, ആദിത്യ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് കാറിന് തീപിടിച്ചു. 3 പേരുടെ മൃതദേഹം ചാലയിലെ സ്വകാര്യ ആശുപത്രിയിലും ഒരാളുടേത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലുമാണ്. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിൽ കാറും ഡീസൽ ടാങ്കറും തമ്മിൽ കൂട്ടിയിടിച്ച് 2 കുട്ടികളടക്കം ഒരേ കുടുംബത്തിലെ 6 പേർ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസ്ആഞ്ചൽസ് സ്റ്റേഡിയത്തിൽ 1-2 ഗോളിനായിരുന്നു സ്പെയിനിന്റെ ജയം. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കയെ എതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തി ഫ്രാൻസും നേരത്തെ സെമിഫൈനലിൽ എത്തിയിരുന്നു. ക്വാർട്ടർ ഫൈനലിലെ അടുത്ത മത്സരത്തിൽ നാളെ നോർവെ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. അവസാന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ലണ്ടനിൽ ഇന്ന് വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോലിന മുച്ചോവ നാട്ടുകാരി ലിൻഡ നോസ്കോവയെ നേരിടും. ഇരുവരും വിംബിൾഡൺ കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. പുരുഷ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ ജാനിക് സിന്നർ 7 തവണ വിംബിൾഡൺ ചാമ്പ്യനായ നൊവാക് ജോക്കോവിച്ചിനെ നേരിട്ട് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ഫൈനലിലെത്തി. നാളെ സെന്റർ കോർട്ടിൽ ഫൈനലിൽ ജാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. ഇന്തോ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സദാംപ്ടണിൽ റോസ്ബോൾ സ്റ്റേഡിയത്തിൽ 7:30 മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:16. 438.6 മീറ്ററിലുള്ള പ്രഭാത പ്രക്ഷേപണം കഴിഞ്ഞു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം 12 മണിക്ക് കേൾക്കാം. നമസ്കാരം.

0: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
1: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിയാലോ?
1: മൈ ജി ആടി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
0: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
1: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആടി റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും.
0: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ആകാശവാണി 103.6 റിയൽ FM. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും ന്യൂസിലൻഡും 5 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. രാജ്യം ഭാവി സജ്ജമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആരോഗ്യവകുപ്പിന്റെ 50 ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് പുറത്തിറക്കി. ശബരിമലയിൽ ചീഫ് പോലീസ് കോർഡിനേറ്ററായി ADGP PVJ നിയോഗിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രതിരോധം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ടൂറിസം, കായികം, ദുരന്ത നിവാരണം എന്നിവ ഉൾപ്പെടുന്ന 5 പ്രധാന ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ന്യൂസിലൻഡും ഒപ്പുവച്ചു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ഓക്ലൻഡിലെ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഇന്തോ പെസഫിക് മേഖലയിലെ സമുദ്ര സഹകരണവും സുരക്ഷയും ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് രാജ്യരക്ഷാ മന്ത്രാലയവും ന്യൂസിലൻഡ് പ്രതിരോധ സേനയും തമ്മിൽ ധാരണാപത്രത്തിലും ഒപ്പുവച്ചു. ന്യൂസിലൻഡിലെ ബിസിനസ്, കായിക രംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പരമ്പരാഗത പ്രതിരോധ ശേഷികളും നൂതന സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തുന്നതിലൂടെ രാജ്യം ശക്തവും സ്വാശ്രയവും ഭാവി സജ്ജവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധകപ്പൽ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയും പരമ്പരാഗത സൈനിക ശക്തിയും പരസ്പരം പൂരകമാണെന്നും ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിന് കീഴിൽ മികവ് പുലർത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. 2025 ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ശാന്തി ആക്ട് നടപ്പാക്കുന്നതിനെ

കുറിച്ച് ചർച്ച ചെയ്യാൻ പങ്കാളികളുടെ യോഗം നിതി ആയോഗ് ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്തു. നയരൂപകർത്താക്കൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, വ്യവസായം തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുത്തു. 2047 100 ജിഗാവാട്ട് ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയുടെ ആണവോർജ്ജ ചട്ടക്കൂടിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തുന്ന നിയമമാണ് ശാന്തി ആക്ട് 2025. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് പുറത്തിറക്കി. 50 ദിവസത്തിനിടെ ചെയ്ത കാര്യങ്ങളും സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരനാണ് പുറത്തിറക്കിയത്. ചടങ്ങിൽ വി മുരളീധരൻ എംഎൽഎ അധ്യക്ഷനായിരുന്നു. ശശി തരൂർ എംപി, മേയർ വി വി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷണൽ എംപവർമെന്റ് ആന്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും ഹെഡ് ഓഫീസ് കെട്ടിടവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക രംഗത്ത് സഹകരണ മേഖല വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്ന് സണ്ണി ജോസഫ് കണ്ണൂരിൽ അറിയിച്ചു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽവൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ക്രമസമാധാന ചുമതല വഹിക്കുന്ന എഡിജിപി പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടനകാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കലടക്കം പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെയും തിരക്കുനിയന്ത്രണത്തിന്റെയും ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയത്. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് പുഴയിലെ സോൺ 2 മൺതിട്ട നീക്കി തീവ്രപരിശോധന തുടരുന്നു. 50 സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ രോഗി കുഴഞ്ഞുവീണു മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുരക്ഷാ ജീവനക്കാരനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. ബന്ധുക്കൾ പരാതി ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്നലെ ആശുപത്രി സന്ദർശിച്ചു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി കുഴഞ്ഞുവീണു മരിച്ച സംഭവത്തിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ തകർന്ന ക്ലോക്ക് ടവറിന്റെ ശേഷിച്ച ഭാഗങ്ങൾ പൊളിച്ചു നീക്കി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കെട്ടിടം ഭാഗികമായി തകർന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വാച്ച് ടവറിന് സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാതിരുന്നത് അനാസ്ഥയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. റെയിൽവേ സുരക്ഷാ വിഷയങ്ങളിൽ ഗവൺമെന്റ് ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് ദ്വീപുകളിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തി പുതിയ കോഴ്സുകൾ അനുവദിച്ചു. ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പിന്റേതാണ് ഉത്തരവ്. പോണ്ടിച്ചേരി കേന്ദ്ര യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ബിവോക് ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ എന്നീ പുതിയ കോഴ്സുകളാണ് അനുവദിച്ചത്. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങി. ഇന്നലെ അർദ്ധരാത്രിയോടെ ഉണ്ടായ അപകടത്തിൽ കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി റിസ്വാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശ് സ്വദേശി പ്രാൺ ഛേത്രി എന്നിവരാണ് മരിച്ചത്. തൃശൂർ സ്വദേശി ആദിത്യ കൃഷ്ണ ഗുരുതരമായ പരിക്കുകളോടെ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തലശ്ശേരി ചിറക്കരയിൽ നിന്ന് 185 ഗ്രാം MDMA ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കര സ്വദേശി മുഹമ്മദ് സമീലാണ് പിടിയിലായത്. മയക്കുമരുന്ന്, മിഠായി കടലാസുകളിലും മറ്റും പൊതിഞ്ഞ നിലയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ MDMA കണ്ടെത്തി. 500,000 രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് തലശ്ശേരി ASP പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലെ അടുത്ത മത്സരത്തിൽ നാളെ നോർവെ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. അവസാന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 6:30 മത്സരം. കഴിഞ്ഞ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ 1-2 ഗോളിനായിരുന്നു സ്പെയിനിന്റെ ജയം. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2

0: ഗോളിന് പരാജയപ്പെടുത്തി ഫ്രാൻസും നേരത്തെ സെമി ഫൈനലിൽ എത്തിയിരുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം രാത്രി 7 സദാംപ്ടണിൽ റോസ് ബോൾ സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 മത്സരം വിജയിച്ച ഇംഗ്ലണ്ട് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. ലണ്ടനിൽ ഇന്ന് വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോലിന മുച്ചോവ നാട്ടുകാരി ലിൻഡ നോസ്കോവയെ നേരിടും. ഇരുവരും വിംബിൾഡൺ കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. പുരുഷ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ ജാനിക് സിനർ 7 തവണ വിംബിൾഡൺ ചാമ്പ്യനായ നൊവാക് ജോക്കോവിച്ചിനെ നേരിട്ട സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ഫൈനലിലെത്തി. നാളെ സെന്റർ കോർട്ടിൽ ഫൈനലിൽ ജാനിക് സിനർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ലേല നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് ചാരുശർമ്മയാണ്. ലേലപ്പട്ടികയിൽ 173 താരങ്ങളുണ്ട്. സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം മുംബൈ പൂനെ റൂട്ടിൽ ഈ മാസം 17 വരെ സെൻട്രൽ റെയിൽവേ 22 പതിവ് ട്രെയിനുകളും 8 പ്രത്യേക സർവീസുകളും റദ്ദാക്കി. 1100 തൊഴിലാളികളും വിദഗ്ധ സംഘങ്ങളും തകർന്ന ട്രാക്കുകൾ പുനർനിർമ്മിക്കുന്ന പ്രവൃത്തിയിലാണെന്ന് റെയിൽവേ അറിയിച്ചു. സ്വർണവില പവന് 360 ര�പ കുറഞ്ഞ് 1,5840 രൂപയായി. 13,230 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. മലപ്പുറത്ത് അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിനിയുടെ കൈയൊടിഞ്ഞതായി പരാതി. കല്ലിങ്ങൽ പറമ്പ് MS MHSSലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും ന്യൂസിലാന്റും 5 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. രാജ്യം ഭാവി സജ്ജമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആരോഗ്യവകുപ്പിന്റെ 50 ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് പുറത്തിറക്കി. ശബരിമലയിൽ ചീഫ് പോലീസ് കോർഡിനേറ്ററായി ADGP പി വിജയനെ നിയോഗിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50. ആകാശവാണി കോഴിക്കോട് വാർത്താദീപ്തി, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. കാലത്തിനാവശ്യം കലാലയ പ്രവേശനോത്സവങ്ങൾ.
1: പ്രവേശനോത്സവം എന്ന വാക്ക് മലയാളിക്ക് ഏറെ പരിചിതമാണ്. സ്കൂളിൽ 1-ാം ക്ലാസ്സിലേക്കെത്തുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ വർണ്ണാഭമായ പ്രവേശനോത്സവങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. പിന്നീട് അപ്പർ പ്രൈമറി സെക്കൻഡറി തലത്തിലേക്കും പ്രവേശനോത്സവങ്ങൾ എത്തി. ഓരോ പ്രവേശനോത്സവങ്ങളിലും പുതുമയും നവ്യാനുഭവവും നൽകാൻ വിദ്യാലയങ്ങൾ തമ്മിൽ മത്സരമാണിന്ന്. വർണ്ണമനോഹരമായ അന്തരീക്ഷവും വരവേൽപ്പും പുതുതായി എത്തുന്നവരുടെ മനസ്സിൽ മായാത്ത ചിത്രങ്ങളൊരുക്കുന്നു.
0: വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന പൌരസമൂഹമാണ് കേരളത്തിന്റേത്. പ്രാഥമിക ആവശ്യമെന്ന നിലയിൽ നിന്ന് പരമപ്രധാന ആവശ്യമെന്ന തലത്തിലേക്ക് വിദ്യാഭ്യാസം ഇന്ന് എത്തിയിരിക്കുന്നു. പാർപ്പിടം, പഠിതാവ്, പാഠശാല എന്നിവ തമ്മിൽ സുശക്തമായ പാരസ്പര്യം വിദ്യാഭ്യാസത്തിലൂടെ സംസ്ഥാനത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന വാക്കിൽ കുട്ടികൾക്ക് ബൌദ്ധികമായും മാനസികമായും നൽകുന്ന കരുതലിന്റെ തെളിവുണ്ട്. വിദ്യാഭ്യാസ മനഃശാസ്ത്രവും വിദ്യാഭ്യാസ തത്വചിന്തയും നിരന്തര പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്നു. ഉൾച്ചേർക്കൽ, ഉൾക്കൊള്ളൽ എന്നിവ വിദ്യാഭ്യാസ പ്രക്രിയയിലെ അനിവാര്യ പദങ്ങളാണ്. ഇവയിൽ നിന്നാണ് പ്രവേശനോത്സവം എന്ന വാക്കിന്റെ പിറവി.
1: സ്കൂൾ പ്രവേശനോത്സവ മാതൃകയിൽ ഹയർ സെക്കൻഡറി ബിരുദ ക്ലാസുകളിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കാൻ ഗവൺമെന്റ് എടുത്ത തീരുമാനം സ്വാഗതാർഹമാണ്. സംസ്ഥാനത്തെ ഭൂരിഭാഗം വിദ്യാലയങ്ങളും പ്രത്യേക ഉത്തരവുകൾക്ക് കാത്തുനിൽക്കാതെ തനത് രീതിയിൽ പ്രവേശനോത്സവങ്ങൾ നടത്താറുണ്ട്. എന്നാൽ ഗവൺമെന്റ് തലത്തിൽ ഇത് നിർബന്ധമാക്കുമ്പോഴേ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതിന്റെ പ്രയോജനം ലഭിക്കൂ.
2: കേരളത്തിലെ വിവിധ സർവകലാശാലകൾക്ക് കീഴിലുള്ള കോളേജുകളിൽ 4 വർഷ ബിരുദ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ പൂർത്തിയായി. 1-ാം വർഷ ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു.
3: കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷഹീദ് റംസാൻ,
2: ഈ പ്രവേശനോത്സവം പുതിയൊരു പുസ്തകത്തിന്റെ ആദ്യ അധ്യായം തുറക്കുന്നതും

0: പോലെയാണ്. വിദ്യാർത്ഥികൾ ഇതുവരെ ശീലിച്ച കലാലയ അന്തരീക്ഷത്തിൽ നിന്നും പുതിയ സാധ്യതകളുടെ വിശാല ലോകത്തേക്ക് കാലെടുത്തു വെക്കുകയാണ്. ഈ ആദ്യ അധ്യായം അവരുടെ ജീവിതത്തിലെ അക്കാദമിക നേട്ടങ്ങളുടെയും വ്യക്തിത്വ മാനസിക വളർച്ചയുടെയും ശിലാസ്ഥാനം കൂടിയാണ്. ഓരോ ക്യാമ്പസിലും ധാരാളം ഡിഗ്രി കോഴ്സുകളും PG കോഴ്സുകളും ഗവേഷണ കേന്ദ്രങ്ങളുമുണ്ട്. എന്നാൽ ഒരു പുതിയ ക്യാമ്പസിൽ ആദ്യ ദിവസം എവിടെ പോകണം, ആരോട് സംസാരിക്കണം എന്ന ആശങ്ക സ്വാഭാവികമാണ്. പ്രവേശനോത്സവ പരിപാടികളിലൂടെയാണ് നമ്മൾ നമ്മുടെ വിഷയ മേധാവികളെയും അധ്യാപകരെയും ആദ്യമായി നേരിട്ട് കണ്ടുമുട്ടുന്നത്. അവരുമായുള്ള ഇടപഴകൽ ആദ്യ സെമസ്റ്ററിലെ കോഴ്സ് തിരഞ്ഞെടുപ്പുകൾ എളുപ്പമാക്കുകയും തുടർന്ന് വരാനിരിക്കുന്ന ദീർഘമായ അക്കാദമിക ജീവിതത്തിന്റെ അടിത്തറ പാവുകയും ചെയ്യുന്നു. കൂടാതെ NSS, NCC സംവിധാനങ്ങൾ, ലൈബ്രറി, ലാബുകൾ, കാന്റീൻ, വിദ്യാർത്ഥി സേവന കേന്ദ്രങ്ങൾ തുടങ്ങി വിവിധ സൗകര്യങ്ങൾ എവിടെയാണെന്നും ഇവിടെ വെച്ച് മനസ്സിലാക്കുന്നു.
1: കൗമാരക്കാർ വളർച്ചാഘട്ടത്തിൽ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ചെറുതല്ല. പഠനം ഉത്സവമാണ് എന്ന് പറയുമ്പോഴും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അമിത സമ്മർദ്ദവും ആകാംക്ഷയും ഭയവും സ്കൂളിൽ നിന്ന് അവരെ പിന്നോട്ട് വലിക്കുന്നു. ഇവിടെയാണ് പ്രവേശനോത്സവങ്ങൾ പ്രസക്തമാകുന്നത്.
0: പുതിയ ക്യാമ്പസിലേക്ക് കടക്കുമ്പോൾ മിക്കവർക്കും ആദ്യ ദിവസത്തെ പേടി അനുഭവപ്പെടാറുണ്ട്.
2: ഡോക്ടർ ഷഹീദ് റംസാൻ തുടരുന്നു.
0: ഞാൻ ഇവിടെ യോജിക്കുമോ, സുഹൃത്തുക്കളെ ഉണ്ടാക്കാനാകുമോ എന്ന മാനസിക സമ്മർദ്ദം. ഈ ഉത്കണ്ഠക്കുള്ള ഏറ്റവും നല്ല മരുന്നാണ് പ്രവേശനോത്സവം. ഇവിടെ നടക്കുന്ന ഐസ് ബ്രേക്കിംഗ് സെഷനുകളും ഗ്രൂപ്പ് ചർച്ചകളും ഞാൻ തനിച്ചാണ് എന്ന തോന്നൽ ഇല്ലാതാക്കുന്നു. സമാന ചിന്താഗതിക്കാരായ സഹപാഠികളെ കണ്ടുമുട്ടുമ്പോൾ എനിക്കിവിടെ നിലനിൽക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം രൂപപ്പെടുന്നു. ഇത് സോഷ്യൽ ഐഡന്റിറ്റി എന്ന മാനസിക പ്രക്രിയയാണ്. ഒരു വിദ്യാർത്ഥി ഞാൻ ഈ കോളേജിലെ അംഗമാണ് എന്ന ബോധം രൂപപ്പെടുത്തുമ്പോൾ അവന്റെ മാനസിക സംതൃപ്തി വർദ്ധിക്കുന്നു. കൂടാതെ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ മനസ്സ് വൈവിധ്യങ്ങളോട് പൊരുത്തപ്പെടാനും പഠിക്കുന്നു. അത് ഏതൊരു പാഠ്യപദ്ധതിയും പഠിപ്പിക്കാത്ത ജീവിത വൈദഗ്ധ്യമാണ്. അക്കാദമിക നേട്ടവും മാനസിക വളർച്ചയും ഈ രണ്ട് വശങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ കോളേജ് ജീവിതം ആരംഭിക്കുന്നത്. വെറും പുസ്തക പഠനം മാത്രമല്ല, ആത്മവിശ്വാസത്തോടെ ചിന്തിക്കാനും പുതിയ സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെടാനും സമ്മർദ്ദത്തെ നേരിടാനുമുള്ള കഴിവാണ് വിദ്യാർത്ഥികളെ മുൻനിരയിലെത്തിക്കുക. ഈ പ്രവേശനോത്സവങ്ങൾ എല്ലാ ആശങ്കകൾക്കും വിട പറഞ്ഞ് ഞാൻ തയ്യാറാണ് എന്ന ശബ്ദത്തോടെ മുന്നോട്ടു പോവാനുള്ള ഊർജം പകരുന്ന വേദികളാണ്.
3: സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്ന് കോളേജ് ക്യാമ്പസുകളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ കുട്ടികളിലും അപരിചിതത്വവും ഭയവും അമിത ആകാംക്ഷയും ഉണ്ടാകാറുണ്ട്. പരിഹാസങ്ങളുടെയും റാഗിങ്ങിന്റെയും പേടി സ്വപ്നങ്ങൾ അവരെ അപകർഷരാക്കുന്നു. പ്രവേശനോത്സവങ്ങൾ ഇവിടെയാണ് ഏറ്റവും വലിയ തോതിൽ ഇടപെടുന്നത്. ഇവിടം തന്റെ ഇടം എന്ന ബോധം അവരിൽ ഉണ്ടാകുന്നു. ഭയമുക്ത ക്യാമ്പസ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ക്യാമ്പസുകളിൽ പുതിയ സൗഹൃദ സംസ്കാരം രൂപപ്പെടാൻ വഴിയൊരുക്കും.
4: സ്കൂൾ ജീവിതത്തിൽ നിന്ന് കോളേജ് ജീവിതത്തിലേക്ക് കടന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മാറ്റമാണ്.
5: ബാലുശ്ശേരി ശ്രീ ഗോകുലം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ BCOM വിദ്യാർത്ഥിനി നസ്ര.
4: അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചുരുങ്ങിയ ആൾക്കാരോട് മാത്രമാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ശ്രദ്ധയും ഓരോ കുട്ടികൾക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു സുരക്ഷിതമായ അന്തരീക്ഷം ലഭിച്ചിരുന്നു. എന്നാൽ കോളേജിൽ എത്തിയപ്പോൾ ഞാനൊരു പുതിയ ലോകമാണ് കണ്ടത്. ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചിന്തകളും സ്വപ്നങ്ങളും ജീവിത രീതികളും ഉണ്ട്. കോളേജ് ജീവിതം നല്ല അവസരങ്ങൾ നൽകുന്നത് പോലെ ചില വെല്ലുവിളികളും മുന്നിൽ വെക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ തെറ്റായ കൂട്ടുകെട്ടുകളും മയക്കുമരുന്നിന്റെ ഇടപെടുകൾ പോലുള്ള അപകടകരമായ കാര്യങ്ങളും സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ നല്ല സൗഹൃദ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കാനും നമ്മുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്.
1: സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ സംഗീതമാണ് നാം കേൾക്കുക. റാഗിംഗ് അടക്കം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതിരോധം കൂടിയായി പ്രവേശനോത്സവങ്ങൾക്ക് മാറാൻ കഴിയും. വിദ്യാലയവും രക്ഷിതാവും കുട്ടികളും ഒരുമിച്ച് ചേരുന്ന ഇടങ്ങളിലാണ് കൗമാരം തിരിച്ചറിയപ്പെടുന്നത്. സാമൂഹ്യ രക്ഷാകർത്തൃത്വം എന്ന മഹത്തായ ആശയത്തിന്റെ പ്രോത്ഘാടനം കൂടിയാണ് ഈ സന്ദർഭം. പ്രവേശനോത്സവങ്ങളിൽ രക്ഷിതാക്കളെ കൂടി പങ്കെടുപ്പിക്കുമ്പോൾ വളരുന്ന കുട്ടിയോടൊപ്പം വളരാൻ അവർക്കും കഴിയുന്നു.
6: മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ കോളേജ് തലങ്ങളിലേക്കും പ്രവേശനോത്സവം വന്നിട്ടുണ്ടല്ലോ.
5: കോഴിക്കോട് പൂനൂർ കോളിക്കൽ സ്വദേശിയും ബിരുദ വിദ്യാർത്ഥിയുടെ രക്ഷിതാവുമായ അബ്ദുൾ സലീം വി.
6: ഈ പ്രവേശനോത്സവം പ്ലസ് ടു തലം മുതൽ പറയുകയാണെങ്കിൽ അധ്യാപകരും സീനിയർ വിദ്യാർത്ഥികളും ചേർന്നാണ് പുതുതായി കടന്നു വരുന്ന ജൂനിയേഴ്സിനെ സ്വാഗതം ചെയ്യുന്നത്. മധുര പലഹാരങ്ങൾ നൽകിയും അതുപോലെ സൗഹൃദത്തിന്റെ വസന്തം വിരിയിച്ചുമാണ് പ്രവേശനോത്സവ പരിപാടികൾ നടക്കുന്നത്. ഇത് കുട്ടികളിൽ ഒരു സൗഹൃദ അന്തരീക്ഷം വളരാനും അതോടൊപ്പം രക്ഷിതാക്കൾക്ക് ഇത്തരം

0: പരിപാടികളിൽ പങ്കെടുക്കാനും കുട്ടികളെ അടുത്തറിയാനൊക്കെ തന്നെ സഹായിക്കുന്നുണ്ട്.
1: അധ്യയന വർഷാരംഭത്തിലെ ഈ ഉത്സവ ഛായയെ ഇത്തരം കൂടിച്ചേരലുകളിലൂടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യവും പ്രവർത്തന പദ്ധതികളും നിഷ്കർഷിക്കുന്ന നിയമാവലികളും കുട്ടികളിലും രക്ഷിതാക്കളിലും ഒരേ സമയം എത്തിക്കാനാവും. ഇന്ന് കൗമാര യൗവനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ക്യാമ്പസുകളിലേക്ക് മയക്കുമരുന്നുകളുടെയും ലഹരി ഉൽപ്പന്നങ്ങളുടെയും കടന്നുവരവാണ്. വിദ്യാർത്ഥികൾ പുതിയ അന്തരീക്ഷത്തിൽ എത്തുന്ന ആദ്യ ദിവസം തന്നെ ഈ അപകടത്തെക്കുറിച്ചും വിദ്യാലയത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ധാരണ നൽകാൻ സാധിക്കും.
0: അതോടൊപ്പം ലഹരിയുടെ വ്യാപനം വളരെ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ഈ ലഹരി മാഫിയകളൊക്കെ തന്നെ സ്കൂൾ, കോളേജ്, വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിടിമുറുക്കുന്നത്.
2: അബ്ദുൾ സലീം തുടരുന്നു.
0: അപ്പോൾ ഡിഗ്രി തലങ്ങളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർ എല്ലാറ്റിനോടും ഒരു നിഷേധാത്മക സമീപനവും എന്തിനേയും നേരിടാനുള്ള ഊർജവും അതോടൊപ്പം ചാവല്യങ്ങളിൽ ചെന്ന് ചാടിയേക്കാവുന്ന ഒരു പ്രായം കൂടിയാണ്. ഈ ഒരു അവസരത്തിൽ ഇത്തരം പ്രവേശനോത്സവങ്ങളും സൗഹൃദ കൂട്ടായ്മകളും കുട്ടികളിൽ സംഘാടന ബോധവും ഒക്കെ തന്നെ ഒരുമിച്ച് കൂടുമ്പോൾ ഇത്തരം തെറ്റായ പ്രവണതകളിൽ നിന്ന് കുട്ടികളെ മാറ്റിയെടുക്കാനും അവരെ സന്മാർഗത്തിന്റെ വഴിയിലൂടെ നടത്താനും ഒക്കെ ഇത്തരം പ്രവേശനോത്സവങ്ങളും തുടർന്ന് നടക്കുന്ന പരിപാടികളും ഒക്കെ പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് എന്റെ ഒരു അഭിപ്രായം.
1: പൂർണ്ണ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം വിദ്യാഭ്യാസം. ഒരു സാമ്പ്രദായിക വിദ്യാലയമോ അധ്യാപകനോ രക്ഷിതാവോ ഇന്ന് ആവശ്യമില്ല. സമൂഹം മുഴുവൻ പുതിയ ചലനങ്ങൾക്കൊപ്പം സജ്ജരാകേണ്ടതുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ അനന്ത സാധ്യതകൾ മനുഷ്യബന്ധങ്ങളുടെ നിർവചനങ്ങൾ തന്നെ മാറ്റിമറിച്ചിരിക്കുന്ന ഇക്കാലത്ത് സംഘബോധത്തിൽ നിന്ന് വ്യക്തിബോധത്തിലേക്കും സ്വത്വബോധത്തിലേക്കും ചുരുങ്ങിപ്പോകാതിരിക്കാൻ ആത്മാർത്ഥതയുടേതായ പ്രവേശനോത്സവങ്ങൾ അനിവാര്യമാണ്.
3: ഇന്നത്തെ വാർത്താദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന നിഷിതകുമാരി, അവതരണം വി കെ സുരേഷ്, നിമിഷ ജി. തയ്യാറാക്കിയത് നന്ദനൻ കക്കഞ്ചേരി.

0: സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 59 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഓക്ലൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് എൻഗേജ്മെന്റ് 2026 പ്രധാനമന്ത്രി മോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ സ്പാർക്ക് അരീനയിൽ എത്തും. 10,000-ത്തോളം ആളുകളാണ് വേദിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രിയുടെ ന്യൂസിലൻഡ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഓക്ലൻഡിൽ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഈസ്റ്റ് സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടനാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത 4 വർഷത്തേക്കുള്ള സംയുക്ത പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഇന്ത്യ ന്യൂസിലൻഡ് തന്ത്രപ്രധാന പങ്കാളിത്തം മാർഗരേഖ 2030

0: ഇരു പ്രധാനമന്ത്രിമാരും അംഗീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി.
1: Is the decision by the two prime ministers to raise the relationship to a strategic partnership. They also decided that this goal of a more strategic relationship would be approached systematically, for which they decided that there would be a roadmap to take us forward the next couple of years. This roadmap has been summarized, in fact, in a document which is being released along with the joint statement that the two prime ministers are issuing at the conclusion of their talks.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. രാജ്യത്തെ ആണവോർജ്ജ മേഖലയുടെ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള ശാന്തി നിയമം 2025 നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവേഷണ സ്ഥാപനങ്ങളിലെയും വ്യവസായ മേഖലയിലെയും വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. 2047 രാജ്യത്തിന്റെ ആണവോർജ്ജ ശേഷി 100 GW ഉയർത്തുകയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്ന എൽനിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് കരുതുന്ന എൽനിനോയുടെ പ്രത്യാഘാതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രകടമാകുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് പറഞ്ഞു. ദേശീയ മത്സ്യകർഷക ദിനത്തിൽ CMFRI സംഘടിപ്പിച്ച മത്സ്യകർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടുത്ത ചൂടിനുശേഷം പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം വ്യത്യാസപ്പെടുന്നതിന് കാരണമാകും. ഇത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കാനിടയുള്ളതിനാൽ തീരദേശ മത്സ്യകർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന, പോലീസ് എന്നിവർക്ക് പുറമെ കൽപ്പറ്റയിലെ ജീവൻ രക്ഷാ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പുഴയിലുൾപ്പെടെ വ്യാപക തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യുമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. പരമ്പരാഗത പ്രതിരോധശേഷിയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തി ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ ഒരു പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത് തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ പ്രതിരോധ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ നൈപുണ്യത്തിലൂടെ അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകൾ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് മാറിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
3: एक समय था जब हम अपनी अधिकांश डिफेंस नीड्स के लिए दूसरे देशों की ओर देखते थे. आज हम अपने ही शिपयार्ड्स में अपने ही देश के लोगों के हाथों से वारशिप बना रहे हैं और वह भी एक के बाद एक तेज रफ्तार से हम वारशिप बना रहे हैं.
0: ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിലവിലുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തിയാണ് പുതിയവ അനുവദിച്ചിരിക്കുന്നത്. BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ തുടങ്ങിയവയാണ് പുതിയ കോഴ്സുകൾ.

ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ പരിഹരിക്കണമെന്നും സുസ്ഥിരമായ ഒരു ഭാവിക്കായി പ്രവർത്തിക്കണമെന്നും ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ഇറാന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സാമ്പത്തിക ശൃംഖലകളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ആഴ്ച ആദ്യം ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയാണ് ഈ നീക്കം. യു എസ് ഇറാൻ ധാരണാപത്രം അവസാനിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഉപരോധങ്ങൾ വരുന്നത്. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ മരണം 4000 കടന്നു. 16,740 പേർക്ക് പരിക്കേറ്റതായി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 24-ലാണ് 7.2, 7.5 എന്നീ തീവ്രതകളുള്ള ഇരട്ട ഭൂകമ്പം വെനീസ്വലയിൽ നാശം വിതച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് കാണാതായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമി ഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ 285 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ട് ഇന്ന് രണ്ടാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റിന്റെ ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഒരു വിക്കറ്റിന് 21 റൺസ് എന്ന നിലയിലാണ്. മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

FM പ്രധാന വാർത്തകൾ. പരമ്പരാഗത പ്രതിരോധ ശേഷികളും നൂതന സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തി രാജ്യം സ്വാശ്രയ ഭാവി സജ്ജ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേന തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക രംഗത്ത് സഹകരണ മേഖല വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്ന് മന്ത്രി കണ്ണൂരിൽ അറിയിച്ചു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് പുറത്തിറക്കി. 50 ദിവസത്തിനിടെ ചെയ്ത കാര്യങ്ങളും സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരനാണ് പുറത്തിറക്കിയത്. ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് ദ്വീപുകളിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തി പുതിയ കോഴ്സുകൾ അനുവദിച്ചു. ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പിന്റേതാണ് ഉത്തരവ്. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 7-ാം തരം തുല്യതാ പരീക്ഷ ഇന്നും നാളെയും. കോഴിക്കോട് ജില്ലയിൽ 7 സ്കൂളുകളിലെ 32 ഭിന്നശേഷിക്കാരടക്കം 100 പഠിതാക്കളെയാണ് പരീക്ഷ എഴുതുക. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങി. ഇന്നലെ അർദ്ധരാത്രിയുണ്ടായ അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലെ അടുത്ത മത്സരത്തിൽ നാളെ നോർവേ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് ആരംഭിച്ചു.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവം ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 0495 2364174 2364176 9444744800. ഇതുകൂടാതെ വാട്സപ്പിലൊരു ഹായ് അയച്ചാൽ നിങ്ങളെ തിരിച്ചയക്കുന്നതാണ്. തിരിച്ച് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യാം. നമ്പർ പറയാം: 9400024440. വിളിച്ചു തുടങ്ങിക്കോളൂ ഈ പാട്ട് കേട്ടുകൊണ്ട്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: പ്രഭാകരൻ, പുതിയകാവ് മുക്ക്, പാലശ്ശേരിക്കായിരുന്നു.
1: ആ ഒരു എക്കോ വല്ലാണ്ടുണ്ടോ?
2: ഇനി
1: നമ്മളതിങ്ങനെ പറഞ്ഞൊരു ആവർത്തന വിരസതയാവും. അപ്പോ ഇനി പ്രഭാകരൻ
2: പുതിയകാവുമുക്ക്
1: എവിടെയായിട്ട് വരും?
2: ബാലുശ്ശേരിക്ക്
1: അടുത്ത പഞ്ചായത്ത്. ഈ പഞ്ചായത്തിലൊന്നും പെട്ടതല്ല. പനങ്ങാട് പഞ്ചായത്ത് അല്ലേ?
2: ആ
1: പ്രഭാകരൻ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
2: വീട്ടിൽ
1: വെച്ചിട്ടാണ് പരിപാടി.
2: അപ്പൊ
1: എന്തായാലും ഷോപ്പിന്റെ വാടക കൊടുക്കണ്ടല്ലോ. അതെ, അത് നല്ലൊരു ഐഡിയ ആണ്. കിട്ടുന്ന സമ്പാദ്യം നമ്മളെ കയ്യിൽ അവിടെ കിടക്കും. ഇപ്പൊ യൂണിഫോം സീസൺ ഒക്കെ ഒരുവിധം കഴിഞ്ഞല്ലോ അല്ലെ? കുട്ടികള് ഇനിയിപ്പോ പ്ലസ് ടു കാരൊക്കെ ഉണ്ടാവും.
2: ഇതുവരെ അടിച്ചോണ്ടിരുന്ന
1: ഏതായാലും ഇനിയിപ്പോ പ്ലസ് വൺ കാരുടെ യൂണിഫോം വരാനൊക്കെ ഉണ്ടാവും.
2: കുറച്ചുണ്ടാവും
1: അല്ലേ? അപ്പൊ പ്രഭാതി ചേട്ടന് ഏത് പാട്ടാ കേൾക്കേണ്ടതെന്ന്? ഇപ്പൊ നമ്മള് സരസ്വതിയാമൊക്കെ കഴിഞ്ഞ് നട്ടുച്ചി ആയിട്ടുണ്ടെന്നാലും നമുക്കത് കേക്കാം അല്ലേ? ഊണഴിക്കണ സമയൊക്കെ ആയി.
2: ഊണ് കഴിക്കാനൊക്കെ.
1: അതെ, എന്തായാലും റേഡിയോ എക്കോ
2: വിളിച്ചിട്ടുണ്ട്
1: ആണല്ലേ? എന്തായാലും അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോഴേ റേഡിയോന്റെ അടുത്തു നിന്നൊന്ന് മാറിക്കണേ. ഇപ്പോഴും ഇങ്ങനെ നമുക്കത് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അനാവരണം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണത് കേട്ടോ. അപ്പൊ നമുക്ക് പാട്ടം കേട്ടാലോ? ഓ ആയിക്കോട്ടെ, നല്ല ഉച്ച സമയത്ത് നമുക്ക് നല്ല സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു പാട്ടൊക്കെ കേക്കാം.
2: ഓക്കെ,
1: താങ്ക് യു, ഇനിയും വിളിക്കൂട്ടോ.
2: ഓക്കെ.

0: 93.6
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
2: ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ശ്രീജിത്താണ്.
2: ആ, ശ്രീജിത്താണ് അല്ലേ?
3: അതെ അതെ അതെ.
2: നമ്മള് ചിരപരിചിതരാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല.
3: വിളിക്കാറുണ്ടായിരുന്നു,
2: ഇപ്പൊ കുറെ ആയിട്ട് വിളിച്ചിട്ടില്ല. ശ്രീജിത്ത് എവിടെയാ സ്ഥലം?
3: കറക്റ്റ് പറയുകയാണെങ്കിൽ ഇരുവള്ളൂർ അമ്പലപ്പാട് കൊറത്തുവേലി എന്നൊക്കെ പറയും.
2: ആ ഭാഗത്താണ്. എന്താ ചെയ്യുന്ന കക്ഷി? എന്താ ചെയ്യുന്നത്?
3: ഞാന് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഉണ്ട്, വയറിംഗിന്റെ പണിയുണ്ട്, പിന്നെ ഡ്രൈവറായിട്ട് പോകാറുണ്ട്.
2: മൊത്തം സകല കലാവല്ലഭനാണ്.
3: അങ്ങ്,
2: അതെ, ജീവിച്ചു പോണം, അത് നമുക്ക് വേണല്ലോ. എല്ലാ മേഖലയിലും നമ്മളെ കയ്യൊപ്പ് ചാർത്തണം. അപ്പോഴേ നമുക്ക് പിടിച്ചു നിൽക്കാം. മറ്റൊരു മേഖല തകരുമ്പോ വേറൊന്നിലേക്ക് നമ്മളങ്ങ് കേറണം. വീട്ടിലാരൊക്കെയുള്ളത്?
3: ഞാനിപ്പോ ഉച്ചക്ക്, ഞാൻ വീട്ടില് അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, പിന്നെ അനിയൻ മക്കളുണ്ട്, എല്ലാരും വീട്ടിൽ എല്ലാരും.
2: ഇന്നിപ്പോ സ്കൂളൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക് അല്ലേ?
3: ഇന്നിപ്പോ സ്കൂളൊന്നും ഇല്ല. ഞാനിപ്പോ പുറത്തോട്ട് വന്ന ഈ റേമത്ത് ടീ ഷോപ്പ് ഉണ്ട് നമ്മളെ കോറത്ത് വിലങ്ങാടിയിൽ. അപ്പൊ റേമത്ത് ടീ ഷോപ്പിൽ വന്നിട്ട് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാ.
2: സമയം ചായ കുടിക്കണ സമയമാണോ അപ്പത്?
3: അല്ല, ചായ കുടിക്കുന്ന സമയമല്ല, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചായ ഒക്കെ കുടിക്കും.
2: നിർബന്ധമാണ്, അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തോ ഒരു കാന്തിക ശക്തി അല്ലേ?
3: അതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ്.
2: അത് ശരി, വെറുതെ അല്ല, നിങ്ങളൊക്കെ അങ്ങോട്ട് മയക്കെടുത്തോടെ. അതെ അതെ, അപ്പൊ ഏതായാലും നല്ല ടേസ്റ്റ് ഉള്ള ചായ കുടിച്ച് ഇനിയിപ്പോ ഊണ് കഴിക്കപ്പോഴാ? ഇപ്പൊ തുടങ്ങി, ഒരു മണിയല്ലേ ആയിട്ടുള്ളൂ അല്ലേ? അതുവരെ പിടിച്ചു നിക്കാനുള്ള ഒരു ഊർജ്ജമൊക്കെ കിട്ടി. മക്കളെ പേരെന്തൊക്കെയാ?
3: മാളവിക, മോളെ പേര് അനന്തകൃഷ്ണൻ, മോന്റെ പേര്
2: അനന്തകൃഷ്ണനും മാളവികയും അല്ലേ? അപ്പൊ ഏതായാലും മക്കളോടൊക്കെ ഇതങ്ങനെ ഒരു ചേച്ചിയോട് സംസാരിച്ചു എന്നുള്ള അന്വേഷണം പറയൂ. ഓ, ആയിക്കോട്ടെ. ഏത് പാട്ടാ കേക്കേണ്ടത് ശ്രീജിത്തിന്? ജോണി വാക്കറിലെ ശാന്തമീ രാത്രി. ഈ പാട്ട് ഇപ്പൊ നമ്മള് റിക്രിയേഷൻ ചെയ്തിട്ടൊക്കെ വേറെ ഒരു സിനിമയിൽ വന്നിട്ടുണ്ടല്ലോ, ഏത് സിനിമയിലാ?
3: അത് കൊറേ ഞാൻ ഫിലിം കണ്ടിട്ട് കൊറേ ദൃശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ അടുത്ത കാലത്ത്.
2: ആണല്ലേ, നമ്മളെ തുടരും സിനിമയിൽ വന്നിട്ടില്ലേ ഈ പാട്ട്? തുടരും സിനിമയിലുണ്ട് കേട്ടോ. അതന്നെ അതന്നെ അതന്നെ അതന്നെ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം ശ്രീജിത്തെ.
3: ഓക്കെ
2: ഓക്കെ, സന്തോഷം, ശരി.

0: ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
3: ഹലോ, നമസ്കാരം. നമസ്കാരം.
4: തുടരും സിനിമയിലെ സീനാണ് ഓർമ്മ വന്നത്.
3: ആ, അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു നമുക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വരിക, ആദ്യത്തെ പാട്ട് അങ്ങ് മറന്നു. പിന്നെ ആരാണ് വിളിക്കുന്ന പറയൂ.
4: അജിത
3: മാത്തോട്ടം, അജിത മുരളീധരൻ മുഴുവൻ പേരങ്ങ് പറഞ്ഞു. മുരളിച്ചേട്ടന്റെ ഭാര്യയാണ്. അപ്പൊ മുരളിച്ചേട്ടൻ എന്ത് ചെയ്യാ അവിടെ? വർക്കിന് പോയതാണല്ലേ. അജിതേച്ചി എന്ത് ചെയ്യാ? ഹൗസ് വൈഫാണ്. അല്ല, ജോലിക്ക് പോണവരായാലും ഹൗസ് വൈഫ് തന്നെയാണ്. ഞങ്ങള് കുമ്പിടി ആവുന്നു മാത്രം. വെടി അവിടെ ഒരുമിച്ച് അടുക്കള പണിയും ജോലിക്ക് പോകുന്ന അവിടുത്തെ പണിയും എല്ലാം കൂടെ ഉള്ള ഒരു ഓട്ടാണ്, നെട്ടോട്ടാണ് ഞങ്ങളുടേത്. എന്റെ വീട് ഇവിടെ തന്നെയാ, കോഴിക്കോട് തന്നെയാണ് കേട്ടോ. എന്റെ പേര് രജനി. അപ്പോ പിന്നെ ഏത് പാട്ടാ കേൾക്കേണ്ടത് ഇന്ന്? അദ്വൈതത്തിൽ അമ്പലപ്പുഴ. അതാണോ?
4: അമ്പലപ്പുഴ.
3: അതില് കൊറേ പാട്ടുകളുണ്ട്.

0: ഓ അത് ശരിയാവേ. അപ്പോൾ വീട്ട് ജോലിയാണ് അത് മാത്രമാണെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്.
1: ഉണ്ട്, കൊറേ ഡാൻസ് കളിച്ചിട്ടുണ്ട്. എന്റെ ചേച്ചിന്റെ മോള് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ കൊറേ ഡാൻസ് ഒക്കെ പഠിച്ച് സ്റ്റേജിലൊക്കെ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
0: നിങ്ങൾ ഏതൊക്കെ പരിപാടി എന്തൊക്കെ പരിപാടികൾക്കാ പോവാറ് ചെയ്യാറുള്ളത്?
1: ഡാൻസ് തന്നെ, വേറെ അല്ല, അങ്ങനെ ഉണ്ടായിട്ടല്ല.
0: നമ്മൾ എന്തെങ്കിലും ചുറ്റുവട്ടത്തുള്ള പരിപാടികൾ ഉണ്ടാവുമ്പോ അല്ലേ,
1: അങ്ങനെ പോകുന്നുണ്ട്.
0: പിന്നെ അമ്പലങ്ങളിലോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ.
1: അമ്പലത്തിലൊന്നും ഇതുവരെ പോയിട്ടില്ല.
0: ഇല്ല, ചിലര് തിരുവാതിര കളിയൊക്കെ ഉണ്ടാവും. എവിടെ
1: തിരുവാതിര കളി?
0: അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ കൊറേ സംഘടനകൾ തന്നെ ഉണ്ട് തിരുവാതിര കളിക്ക്. നല്ല ഭംഗിയുള്ള തിരുവാതിര കളി.
1: സംഘടനയായിട്ടല്ല, എന്റെ പിന്നെ ചേച്ചിന്റെ മോളും അതുപോലെ എന്റെ രണ്ട് ചേട്ടന്മാരെ
0: മക്കളും
1: അങ്ങനെ ഞങ്ങള് തന്നെയായിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട്.
0: ഒരു എട്ടാളെ തിരുവാതിരക്ക് നിങ്ങൾ തന്നെ ഉണ്ട്. കുറച്ച് ആളുകളെ നമ്മൾ ചേർത്താ മതി അല്ലേ. അപ്പൊ തിരുവാതിരക്കളിയൊക്കെ അടിപൊളിയായിട്ട് അങ്ങനെ പോകണ്ട. പിന്നെ തിരുവാതിര അല്ലാതെ പിന്നെ എന്താ വേറെ എന്തെങ്കിലും ഡാൻസ് പ്രോഗ്രാം ചെയ്യുന്നുണ്ടോ? ശരി, അമ്പലപ്പുഴ എന്നുള്ള പാട്ട് പറഞ്ഞപ്പോ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഈ പാട്ട്,
1: അപ്പം ഈ പാട്ട് അതിന് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട്.
0: ഓർമ്മ വെക്കാനൊന്നും ആയിട്ടില്ലല്ലോ, ഇനിയും കളിക്കുന്നുണ്ടല്ലോ. എന്നാലും കേക്കുമ്പോ നമ്മൾ അന്ന് കളിച്ചൊരു ഓർമ്മ അല്ലേ. ആയിക്കോട്ടെ അജിത ചേച്ചി. എന്നാ അജിത തന്നെയല്ലേ പേര് പറഞ്ഞേ? എന്നാ നമുക്ക് ഈ പാട്ട് അങ്ങ് കേട്ടാലോ. ഓർമ്മക്കായി അങ്ങോട്ട് വരട്ടെ. ആയിക്കോട്ടെ, ശരി എന്നാല്. ഓക്കെ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: The Real FM 103.6
3: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
4: ഹലോ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
5: ഹലോ,
4: ആ ആരാണ്? പറയൂ. എന്താ പേര്?
5: എം സി പുതുപ്പണം.
4: ഓക്കെ, ഏത് പാട്ടാ വേണ്ടത്? ആ പാട്ടാണോ വേണ്ടത്? എന്ത് ചെയ്യുന്നു?
5: ഒന്നും ചെയ്യുന്നില്ല, ഇപ്പോ കൊറേ പ്രായമായി.
4: പ്രായമായി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയരുത്. പ്രായമായാൽ എന്താ? ഇത് ആണല്ലേ. ആയിക്കോട്ടെ, ആയ കാലത്ത് നമ്മൾ ഒരുപാട് അധ്വാനിച്ചതല്ലേ. അപ്പൊ നമ്മളിനി ഓർത്തിരിക്കാം, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തല്ലോ. വീട്ടിൽ ആരൊക്കെയുള്ളത്? ആണല്ലേ. ഓ, ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി നമുക്ക് പാട്ട് കേട്ടൊക്കെ ഇങ്ങനെ ഇരുന്നാ മതി. അതെ, ആയിക്കോട്ടെ, നമുക്ക് ഈ പാട്ടങ്ങ് കേട്ടാലോ.
5: ഓക്കെ,
4: ഇനിയും വിളിക്കൂട്ടോ.
5: ഓക്കെ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
2: ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം മാഡം.
2: നമസ്കാരം.
3: പിഷാരികാവ്.
2: പിഷാരികാവ്ന്ന് സജി. സജി, ആ ഞാൻ എപ്പോ വരുമ്പോഴും എനിക്ക് സജി ഇങ്ങനെ വിളിച്ചാ കിട്ടാറുണ്ട്. അതെ അതെ, കൊറേ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ സജിക്ക് ഏത് പാട്ടാ വേണ്ടതെന്ന് ആദ്യം പറഞ്ഞോളൂ.
3: ടൈഗർ സലീം എന്ന സിനിമയിലെ
2: ആ രൂപലാവണ്യം, ഈ ടൈഗർ സലീം എന്നുള്ള സിനിമയിലല്ലേ. അതെ, ശ്യാമിന്റെ സംഗീതമാണ്, ബിച്ചു തിരുമലയുടെ വരികളാണ്, ജാനകിയമ്മയും യേശുദാസും കൂടെ പാടിയതാണ്. നല്ലൊരു പാട്ടാണ് അല്ലേ. ഈ സിനിമയുടെ പേര് ടൈഗർ സലീം. ഇങ്ങനെ പണ്ട് കൊറേ പേരുകള്, ഇതുപോലെ തന്നെ റൌഡി രാജു, റൌഡി രാജമ്മ അല്ലേ, പണ്ടത്തെ സിനിമേന്റെ പേരുകളാണ്
3: അതൊക്കെ.
2: കേക്കുമ്പോ ഭയങ്കര ഭീകരമായ ടൈഗർ സലീം എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ സിനിമ നല്ല സിനിമയായിരിക്കും. പിന്നെ എന്തൊക്കെയാ, ഊണ് കഴിച്ചോ?
3: ഊണ് കഴിച്ചിരിക്കുകയാണ്.
2: എന്തോ ഒരു അലുമിനിയം ഫാബ്രിക്കേഷന്റെ പരിപാടി ആയിരുന്നില്ലേ സജിക്ക്?
3: ആ,
2: അപ്പൊ അതിങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. ആ, ഏതായാലും കൂടുതൽ വിശേഷങ്ങളൊന്നും നമുക്ക് പറയാനുണ്ടാവില്ല. നമുക്ക് ഈ പാട്ട് കേട്ടാലോ. ആയിക്കോട്ടെ, ഇനിയും വിളിക്കൂട്ടോ. ഓക്കേ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
4: ഹലോ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഹലോ,
5: ആ
4: എന്താണ് പറയാനൊരു മടി?
5: ഒന്നുമില്ല, പറയാനൊന്നും
4: ഒരു മടിയില്ല. പിന്നെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരട്ടെ. എന്താ പേര് പറഞ്ഞോളൂ.
5: ശിവപ്രസാദ്.
4: ശിവപ്രസാദ്, അപ്പൊ പ്രസാദാത്മകമായിരിക്കണം അല്ലേ? ആ ഒരു ചിരിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ എന്താ ചെയ്യുന്ന ശിവപ്രസാദ്? മത്സ്യത്തൊഴിലാളിയാണ്. ഇപ്പൊ നമുക്ക് ട്രോളിംഗ് നിരോധനം ഉള്ള പരിപാടിയാണല്ലോ അല്ലേ? ആ അത് എപ്പോഴും തീരുന്നത്? ഈ മാസം ലാസ്റ്റ്. അപ്പൊ അതുവരെ വേറെ
5: വള്ളത്തിൽ പോകും.
4: ആ വള്ളത്തിൽ പോകും. ആ അപ്പൊ നല്ല ഫ്രഷ് മീനുകളൊക്കെ കിട്ടും. അത് ശരി. അപ്പോ വീട്ടിലെന്നും മീൻ പൊരിച്ചതും മീൻ കറി വെച്ചതും വിഭവ സമൃദ്ധാവൂലേ. ശിവപ്രസാദ് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വേറൊന്നും ചെയ്യുന്നില്ല. വീട്ടിൽ ആരൊക്കെയുള്ളത്? അമ്മയും അമ്മ പിന്നെ അച്ഛനുണ്ടോ? അമ്മ ആരുള്ളത്? അമ്മയാണുള്ളത് അല്ലേ വീട്ടില്? ആണല്ലേ. ആ ഓക്കെ. അപ്പൊ ശിവപ്രസാദ് അമ്മയായിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അമ്മയ്ക്ക് വലിയ പ്രായമുണ്ടോ?
5: ആ
4: എന്നാലും മോൻ ഇങ്ങനെ സമ്പാദിച്ചു കൊണ്ടിരുന്നു, അമ്മ അത് വാങ്ങിക്കുന്നു. അങ്ങനെ സുഖമായിട്ട് ജീവിക്കട്ടെ ഒരുപാട് കാലം. ഏത് പാട്ടാ കേൾക്കേണ്ടത്? ഓ ഒന്നാണ് നമ്മൾ എന്നുള്ള സിനിമയില് വാലിട്ട് എഴുതിയ എന്നുള്ള പാട്ട്. ആ അപ്പൊ എന്നാൽ ആ പാട്ട് കേട്ടോളൂ കേട്ടോ. ഇനിയും വിളിക്കൂ. ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ, നമസ്കാരം.
2: ഹലോ,
1: ആരാണ് വിളിക്കുന്നത് പറയൂ.
2: ഇത് അടിവാരത്തുനിന്ന് കബീർ.
1: അടിവാരത്തുനിന്ന് ഇങ്ങോട്ട് കബീർ വിളിക്കുക അല്ലേ? എന്താ, അടിവാരം മുതൽ അങ്ങോട്ട് മുകളിലേക്ക് ബ്ലോക്ക് ഉണ്ടോ ചുരത്തില്?
2: ബ്ലോക്ക് എന്നൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല.
1: ഇല്ല അല്ലേ,
2: കാറിന്റെ മുകളില് മരമൊക്കെ വീണിട്ട് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു.
1: ഒന്ന് റേഡിയോന്റെ അടുത്തുനിന്ന് മാറിക്കണേ.
2: റേഡിയോന്റെ അടുത്തല്ലോ ഞാൻ.
1: പക്ഷെ ചിലതായിട്ട് അവിടെ ഉണ്ടോന്നൊരു സംശയം.
2: ഇല്ല
1: അല്ല, ചില സമയത്തെ അടിവാരം വരെ ഒക്കെ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. നമുക്കവിടെ ചെറിയൊരു അപകടമൊക്കെ ഉണ്ടായി, ബുദ്ധിമുട്ടായി അല്ലേ. അടിവാരത്ത് എവിടെയാ എവിടെയാ സ്ഥലം? വീട് അവിടെ തന്നെയാണോ?
2: അടിവാരം പാലക്കൽ എന്ന് പറയും.
1: പാലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്.
2: വീട്ടിലിറക്കിയുള്ളത്? വീട്ടില് വൈഫുണ്ട്, കുട്ടികളുണ്ട്.
1: ഇന്ന് സ്കൂളില്ല, കുട്ടികളൊക്കെ അവിടെ ഉണ്ട്.
2: അല്ല, കുട്ടികൾ കുട്ടികളാ.
1: ഓ, അങ്ങനെ. എന്നാ പേരൊന്നുകൂടെ പറഞ്ഞാട്ടെ.
2: കബീർ.
1: കബീർക്കാന്ന് തന്നെ വിളിക്കണം ഞാന്. നമുക്കിങ്ങനെ ഫോണിൽ കൂടെ കേൾക്കുമ്പോഴേ പ്രായം അറിയില്ലല്ലോ. കബീർ ഖാന്റെ സൗണ്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നല്ല ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാരൻ തന്നെയാണ്. എന്റെ പേര് രജനി. എന്തായാലും ഏത് പാട്ടാ കേൾക്കേണ്ടത്?
2: പേരെന്തായിരുന്നു?
1: രജനി എന്നാണ്.
2: പാട്ട് നിശയുടെ താഴ്വരയിൽ, മുഹൂർത്തം 11:30.
1: മുഹൂർത്തം 11:30. ഇപ്പൊ ഏതായാലും മുഹൂർത്തം ഒരു 1:46 കഴിഞ്ഞ് 52 സെക്കൻഡ് ആയിട്ടുണ്ട്.
2: ടൈം പറഞ്ഞു വരിക.
1: അതെ അതെ. എന്തായാലും നമുക്ക് പാട്ടങ്ങ് കേട്ടാലോ?
2: ഓ ആയിക്കോട്ടെ.
1: ഓക്കെ, ഇനിയും വിളിക്കൂ കേട്ടോ.
2: ഓ ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഇത് നടുവണ്ണൂരിന്ന് മുനീറ.
1: നടുവണ്ണൂരിന്ന് മുനീറ.
2: അതെ.
1: ആ നമ്മൾ കൊറേ മുന്നെയൊക്കെ സംസാരിച്ചതാണല്ലേ. ആ എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്, മുനീറ എന്നുള്ള പേര് വന്നപ്പോ കൊറേ ആയിട്ട് ഞാൻ അങ്ങ് കേൾക്കാറില്ല. ഉഷാറായത് അല്ലേ. ഊണൊക്കെ കഴിച്ചോ? കഴിക്കാൻ പോകുന്നേള്ളു. ഇത് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ആ ഫോണ് വിളിച്ച് കിട്ടിയിട്ട് ആ പാട്ടൊക്കെ കേട്ട് കഴിക്കാന്ന് വിചാരിച്ചു അല്ലേ. ഏത് പാട്ടാ വേണ്ടത്? നേരത്തെ എന്നോട് ചോദിച്ചു ഒരു അച്ചാണി എന്നുള്ള സിനിമയിൽ ഏത്, മല്ലികാ ബാണൻ തന്റെ എന്നുള്ള പാട്ടാണോ? അച്ചാണി എന്നുള്ള സിനിമയില്. ആ പിന്നെ മുനീറത്ത് എന്തൊക്കെയാ വേറെ വിശേഷങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. ആ ഏകദേശം ഒക്കെ സമയം കഴി. ആ അപ്പൊ നമുക്ക് എന്നാ ഈ പാട്ടങ്ങ് കേട്ടാലോ. ഓക്കെ, സന്തോഷം. ഇനിയും വിളിക്കൂട്ടോ. ഓ എല്ലാരോടും പറയാം. ശരി, ഓക്കേ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ, നമസ്കാരം.
2: ഹലോ,
1: വട്ടപ്പാറപ്പൊയിൽ നിന്ന് ശ്യാമള. അപ്പൊ നമ്മളെ സമയമൊക്കെ ഏകദേശം അങ്ങനെ തീരാനായിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കണ്ടേ? ഏത് പാട്ടാ പറയൂ.
2: എനിക്ക്
1: ജീവിതം എന്നുള്ള സിനിമയിലെ പാട്ട് അല്ലേ? എന്താ മാനസം എന്ന് പറഞ്ഞ അർത്ഥം അറിയോ? അതന്നെ, അതിലുണ്ടാ വാക്കിലുണ്ട് അർത്ഥം, എന്റെ മനസ്സ്. ഇനി അത് മറന്നു പോണ്ട കേട്ടോ.
2: ഇല്ല,
1: എന്റെ മനസ്സിൽ നീ ഉണ്ട് എന്നാണ് അവിടെ പറഞ്ഞോണ്ട് വരുന്നത്. അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ഇപ്പൊ വാക്ക് അവിടെ കിട്ടിയില്ല. ഇനി നമുക്ക് പാട്ടങ്ങ് കേട്ടാലോ, സമയം കഴിയാനായി. ഓക്കെ, എന്നാ ഇനിയും വിളിക്കൂ കേട്ടോ.
2: ഓ,
1: സന്തോഷം.

0: ഗാനോത്സവം ലൈവ് ഫോണിൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ രജനി, സാങ്കേതിക സഹായം ബിജു വി പി, നിധീഷ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും റിയൽ എഫ്എമ്മിന്റെ സ്നേഹാശംസകൾ.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി
0: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.

0: ഹലോ, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ഹിയർ. ആരാ?
1: കൃഷ്ണകുമാർ സാർ, ഇത് ഞാനാണ് മഞ്ജുനാഥ് ഷെട്ടി, ബാംഗ്ലൂരിൽ നിന്ന്.
0: ഓ, മഞ്ജുനാഥ്, ഈ മൊബൈലിന് നമ്പറാ വന്നത്, അതുകൊണ്ട് ആളെ പിടികിട്ടിയില്ല. അതിരിക്കട്ടെ, എങ്ങനെ പോകുന്നു നിങ്ങളുടെ അന്വേഷണം?
1: അത് പറയാനാണ് സാർ ഞാൻ വിളിച്ചത്. മേഘ എന്ന പെൺകുട്ടിയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് അവരുടെ ഹസ്ബൻഡിനെയോ വീട്ടുകാരെയോ ഫ്രെയിം ചെയ്യാൻ നമുക്ക് തെളിവുകളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല സാർ.
0: ഓ, അങ്ങനെയാണോ?
1: അതെ സാർ, അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലും മേഘയെ കാണാതായ ഉടനെ അവരുടെ അച്ഛൻ രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. അന്നത്തെ പരാതിയും അന്നിട്ട FIR ഞാൻ തപ്പിയെടുത്തു. അന്ന് ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചെടുത്തപ്പോൾ നൽകിയ അതേ സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് ഇപ്പോഴും അവർ നൽകുന്നത്.
0: അപ്പോ
1: അതെ, ഹസ്ബൻഡോ റിലേറ്റീവ്സോ ആരെങ്കിലും ബോധപൂർവം കള്ളം പറഞ്ഞു വന്നോ എന്തെങ്കിലും മറച്ചു വെച്ചു എന്നോ എനിക്ക് തോന്നുന്നില്ല സാർ.
0: മേഘ ആരെങ്കിലും അപകടപ്പെടുത്തി എന്ന് കരുതാൻ ചാൻസ് ഇല്ല അല്ലേ?
1: 98% ഇല്ല. താങ്കൾ വിളിച്ചു പറഞ്ഞതിനാൽ ഞാനൊരു അൺഒഫീഷ്യൽ അന്വേഷണമാണ് നടത്തിയത് സാർ. ഇനി നമുക്ക് എന്തെങ്കിലും മൂവ്മെന്റ് വേണമെങ്കിൽ കോർട്ട് മുഖാന്തരം നീങ്ങാനേ പറ്റൂ.
0: മനസ്സിലായി. ഞാൻ മഞ്ജുനാഥിനോട് പറഞ്ഞിരുന്നല്ലോ, വിവാഹ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഫ്രോഡ് നടക്കുന്നുവെന്ന് സൂചന കിട്ടിയപ്പോഴാണ് ഞാൻ ഈ ഹസ്ബൻഡിനെയും ഫാമിലിയെയും ആദ്യം കാണുന്നത്. അവർ അന്ന് എന്നോട് പറഞ്ഞത് ശരിയാണോ എന്ന് ഉറപ്പു വരുത്തുക മാത്രമേ എനിക്കിതുകൊണ്ട് ഉദ്ദേശമുള്ളൂ.
1: അന്ന് സ്റ്റേറ്റ്മെന്റ് നൽകിയ എല്ലാവരെയും ഞാൻ കണ്ടു സംസാരിച്ചു. മിസ്സിംഗ് ആയ മേഘയുടെ ഒരു കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം മേഘ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആരോ ഒരുക്കിയ ഒരു സർപ്രൈസിന് വേണ്ടിയാണെന്നാണ്.

0: ആ കൂട്ടുകാരി
1: ആ കുട്ടി ഇപ്പോ ഇന്ത്യയിലില്ല. ഐ ടി സെക്ടറിലായതിനാൽ ഫോറിനിൽ പോയി സെറ്റിൽ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
0: പറഞ്ഞ സർപ്രൈസ് ഒരുക്കി ആളുടെ പേര് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
1: അന്ന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം കൂട്ടുകാരി ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പേര് രേഖപ്പെടുത്തിയെടുത്ത് മഷി പടർന്നതിനാൽ അക്ഷരങ്ങൾ വ്യക്തമല്ല.
0: അത് ദുരൂഹമാണല്ലോ മഞ്ജു. ഈ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി കമ്പ്യൂട്ടറിൽ കാണുമല്ലോ, അത് ചെക്ക് ചെയ്തിരുന്നോ?
1: ഞാൻ ചെക്ക് ചെയ്തു സർ. എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റുകയല്ല ചെയ്തത്. അവയൊക്കെ സ്കാൻ ചെയ്ത് ഫയലാക്കിയിട്ടാണ് സേവ് ചെയ്തത്. അതിനാൽ
0: അതേ മഷി പടർച്ച സ്കാൻ ചെയ്ത കോപ്പിയിലും അല്ലേ?
1: യെസ് യു ആർ റൈറ്റ് സർ.
0: ഫെർദർ ഇൻവെസ്റ്റിഗേഷനിൽ ഫാമിലി താല്പര്യപ്പെടാത്തതിനാൽ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം പിന്നെ ഒരു ഡ്രോപ്പും ആക്കി.
1: കറക്റ്റ്.
0: താങ്ക് യു മഞ്ജു, അൺഒഫീഷ്യലായി ഇത്രയൊക്കെ ചെയ്തു നൽകിയതിന് ഒരുപാട്.

0: സ്കാൻ ചെയ്ത കോപ്പിയിലും അല്ലേ?
1: യെസ് യു ആർ റൈറ്റ് സർ.
0: ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ ഫാമിലി താല്പര്യപ്പെടാത്തതിനാൽ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം പിന്നെ ഒരു ഡ്രോപ്പും ആക്കി.
1: കറക്റ്റ്.
0: താങ്ക് യു മഞ്ജു, അൺഒഫീഷ്യലായി ഇത്രയൊക്കെ ചെയ്തു നൽകിയതിന് ഒരുപാട് നന്ദി.
1: അതിന്റെ ഒന്നും ആവശ്യമില്ല സർ, ഇതെന്റെ ജോലിയുടെ ഭാഗം തന്നെയാണ്. ഓക്കെ, ബൈ കൃഷ്ണമോ സർ.
0: ബൈ മഞ്ജു.

0: എക്സ്ക്യൂസ് മീ മാഡം, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ടു മച്ച് ട്രബിൾ, കുഡ് യു ഹെൽപ്പ് മീ?
1: ഹെൽപ്പ്? വാട്ട് ഹാപ്പൻ?
0: ദിസ് ഊബർ ഡ്രൈവർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് യു പി ഐ മണി. ക്യാൻ യു ഗീവ് സം മണി ഇൻ ക്യാഷ്? ഐ വിൽ പേ ഇറ്റ് ത്രൂ ജിപേ.
1: ഹൗ മച്ച് ഡു യു നീഡ്?
0: ഇറ്റ്സ് 270 rupees.
1: ഓക്കെ, ഹിയർ 300 rupees.
0: താങ്ക് യു മാഡം. ഡ്രൈവർ, ഇല്ലി 300. കീപ് ദ ബാലൻസ്. താങ്ക് യു അഗെയിൻ. ഐ അപ്രോച്ച് 2 or 3 people, but no one helped.
1: Not their fault. No one carries cash these days.
0: That's right. Okay, I'm Chidambaram. Give your number. I will transfer the amount.
1: Chidambaram? Then there is some secret hidden behind you. I will show my QR code. Scan it.
0: Everyone says this when they hear my name. But I am an open person. Check. Amount is transferred.
1: Okay, got it. Thank you.
0: 1 minute. There is a new saying in our place. Johnson Marsh, black tea and rain. What about a black tea?
1: Johnson Marsh? Then you are a Mallu?
0: Yes. I am from Kerala, Trivandrum.
1: Oh, പേര് പറഞ്ഞപ്പോ തമിഴ് എന്നാ കരുതിയത്. കട്ടൻ ചായ വേണേ കുടിക്കാം. പക്ഷേ ഇപ്പൊ മഴയും സംഗീതമൊന്നും ഇല്ലല്ലോ. സ്ട്രീറ്റിലെ ബഹളമല്ലാതെ.
0: മഴയുടെ സംഗീതം പോലെ നിങ്ങളുടെ സംസാരമുണ്ടല്ലോ.
1: അതിത്തിരി കൂടിപ്പോയി. ഒരു സംശയം.
0: എന്താ?
1: ഇൻ കേസ് ചായ കുടിച്ചു കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ നേരം അവിടെ യു പി ഐ ഇല്ലെന്ന് കരുതുക, ക്യാഷ് വീണ്ടും ഞാൻ തന്നെ തരേണ്ടി വരുമോ?
0: സംശയം ന്യായമാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ കിച്ചണിൽ ചെന്ന് ഞാൻ തന്നെ അരിയാട്ടിയോ പാത്രം കഴുകിയോ കടം തീർത്തുകൊള്ളാം. താങ്കളെ ബുദ്ധിമുട്ടിക്കില്ല. സോറി, പേര് പറഞ്ഞില്ല.
1: ഓ, ഞാൻ അന്നാ.

0: ആ വരണം കൃഷ്ണകുമാർ സർ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ?
1: ഏയ് ഇല്ല, ചിത്ര ലൊക്കേഷൻ അയച്ചു തന്ന് നോക്കി ഞാനീ പോന്നു.
0: ചിലപ്പോ ഗൂഗിൾ നമ്മളെ ഇട്ട് വട്ടം കറക്കാറുണ്ടല്ലോ, അതാ ചോദിച്ചത്.
1: ആ ആട്ടെ, എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ജീവിതം?
0: കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാംഗ്ലൂർ എനിക്ക് പുതിയതൊന്നുമല്ല. 2 വർഷം മുമ്പ് വരെ ഞാൻ ഈ നഗരത്തിൽ തന്നെയായിരുന്നു.
1: അയ്യോ, അതെനിക്കറിയത്തില്ലായിരുന്നു. ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ഇവിടം വരെ വരേണ്ടി വന്നത്. ചിത്ര ഇവിടെ ഉണ്ടെങ്കിൽ മറ്റേ കേസിന്റെ അന്വേഷണ പുരോഗതി കൂടി ഒന്ന് അറിയിച്ചിട്ട് പോകാന്ന് കരുതി.
0: പറയൂ, എന്തായി സാർ അന്വേഷണം?
1: എന്റെ പഴയ ഒരു കൊളീഗായിരുന്ന ഒരു മഞ്ജുനാഥ ഷെട്ടി, അദ്ദേഹം വഴിയാ ഞാൻ ഈ അനൌദ്യോഗിക അന്വേഷണം നടത്തിയത്. അന്നത്തെ FIR സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ കക്ഷി തപ്പിയെടുത്തു. വീണ്ടും അതിൽ പറഞ്ഞ വ്യക്തികളെ ഒക്കെ കണ്ടെങ്കിലും മുന്നോട്ടു പോകാനുള്ള ഒരു തുമ്പും അവയിലൊന്നുമില്ല.
0: ഓ, അപ്പോ വീട്ടിൽ വെച്ച് ചന്ദ്രുവും അച്ഛനും പറഞ്ഞതൊക്കെ സത്യം തന്നെയാണല്ലേ?
1: ആകാനാണ് സാധ്യത. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തണമെങ്കിൽ ചിത്ര കോടതി വഴി മാത്രമേ ഇനി നടക്കൂ. 7 വർഷം പഴക്കമുള്ള ഒരു കേസ് വീണ്ടും ഓപ്പൺ ആകണമെങ്കിൽ അതാണ് പ്രൊസീജിയർ.
0: ഏയ്, അത് വേണ്ട. നമ്മൾ ഇതിൽ കക്ഷികളല്ലാത്ത സ്ഥിതിക്ക് അതും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ചന്ദ്രുവിന്റെ ഭാര്യ എവിടേക്കാണ് മറഞ്ഞു പോയത്?

0: ചിത്രയ്ക്ക് മാത്രമാണ് അത് കേൾക്കുമ്പോൾ കൗതുകം. ശരിക്കും പോലീസുകാരായ ഞങ്ങൾക്ക് ഇത്തരം കഥകളൊക്കെ ഏറെക്കുറെ സാധാരണ. അപ്രത്യക്ഷമായിട്ട് 10-12 വർഷം കഴിഞ്ഞ് തിരികെ എത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. മരിച്ചെന്ന് കരുതി ശവമടക്കം വരെ നടത്തിയ കക്ഷി 3-ാമത്തെ ദിവസം പൊങ്ങി വന്ന കഥയും ഈ അടുത്തുണ്ടായതാ.
1: അപ്പോ ആളെ തിരിച്ചറിയാതെയാണോ അടക്കം നടത്തിയത്?
0: ചില കേസുകളിൽ ലഭിക്കുന്ന മൃതദേഹം നന്നായി അഴുകിയതായിരിക്കും. കാണാതായവരുടെ ലിസ്റ്റ് വെച്ച് മാച്ച് ചെയ്ത് നോക്കും. ബന്ധുക്കൾ വന്ന് കണ്ട് തിരിച്ചറിയുകയും ചെയ്യും. എങ്കിലും പിശക് പറ്റുമ്പോൾ അത് വൻ വാർത്തയായി തീരും. ഞങ്ങൾ പോലീസുകാർക്ക് പിന്നെയും പണിയാവും.
1: കുഴിച്ചിട്ട ശവം പരേതന്റേതല്ലെങ്കിൽ ശരിക്കും പരേതനായ വ്യക്തി ആരാണെന്നല്ലേ?
0: അതെ അതെ. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ, നാട്ടിലേക്കുള്ള ട്രെയിനിന് സമയമായി.
1: അയ്യോ, ഇറങ്ങാറായോ? ഒരു ചായ പോലും ഞാൻ തന്നില്ല.
0: ഏയ്, അതൊന്നും സാരമില്ല. പിന്നെ ഒരു കാര്യം, മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തവരിൽ ഒരാളെ മാത്രം മഞ്ജുനാഥിന് വീണ്ടും കാണാൻ സാധിച്ചിട്ടില്ല.
1: അതെന്തുകൊണ്ടാണ് സാർ?
0: ആ കുട്ടി ഇപ്പോ വിദേശത്താ.
1: ആ വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റിലും വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടും കാര്യമില്ലല്ലോ.
0: ശരിയായിരിക്കാം ചിത്ര, പക്ഷേ മേഘയെ ഫോൺ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ ആളുടെ പേര് ആ കൂട്ടുകാരി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ആ പേരിന്റെ പുറകെ പോയിട്ടില്ല. ആ പേരാകട്ടെ FIR-ലും സ്റ്റേറ്റ്മെന്റിലും ഒന്നും വ്യക്തമല്ല.
1: എന്തെങ്കിലും സംശയിക്കത്തക്കതായി?
0: അങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല. ചിത്ര ബാംഗ്ലൂരിൽ തന്നെ ഉള്ള സ്ഥിതിക്ക് വേണമെങ്കിൽ അതാരാണെന്നൊരു അന്വേഷണം നടത്തിക്കോളൂ.
1: അപ്പോ അന്വേഷണം നടത്തിയ മഞ്ജുനാഥോ?
0: മഞ്ജുനാഥിന് ഇതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ഒഫീഷ്യലി ചില പ്രശ്നങ്ങളുണ്ട്. ആ കുട്ടിയുടെ അന്നത്തെ മൊബൈൽ നമ്പർ ഞാൻ ചിത്രയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ സർ, മനസ്സിലായി. ഈ അന്വേഷണം ഇത്രയിടം വരെയെങ്കിലും എത്തിച്ചു തന്നതിന് ഒരുപാട് നന്ദി.
0: ഓക്കെ ചിത്ര, ഞാൻ ഇറങ്ങട്ടെ.

0: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 9-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ചിദംബരം, ജിജിൻ അതിയന്നൂർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 10-ാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: നിലയത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 103.6 റിയൽ FM ലെ പരിപാടികളാണ്.

കവിത പൗധ്വാൾ, ജസ്വന്ത് സിംഗ് എന്നിവർ പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:59. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: കാൽപന്തോളം

യൂറോപ്യൻ ഫുട്ബോളിന്റെ കരുത്തുറ്റ മുഖങ്ങളായ രണ്ട് ലോക ചാമ്പ്യന്മാർ തമ്മിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ തേടി നേരംഗത്തിനൊരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം മൊറോക്കോയെ തോൽപ്പിച്ച് ഫ്രാൻസ് സെമി ഫൈനലിൽ കടന്നതിന് പിന്നാലെ ബെൽജിയൻ വെല്ലുവിളി മറികടന്ന് സ്പെയിനും അവസാന നാലിലെത്തി. ഒന്നിനെതിരെ രണ്ട് ഗോളിനായിരുന്നു ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ ലാ റോജാസിന്റെ വിജയം. 88-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങി വിജയ ഗോൾ നേടി സൂപ്പർ സമ്പായി മാറിയ മൈക്കൽ മെറിനോയാണ് സ്പാനിഷ് പടയുടെ വിജയശില്പി. ഈ ലോകകപ്പിൽ ഇതുവരെ ഗോൾ വഴങ്ങാത്ത ചെമ്പടയുടെ പ്രതിരോധ കോട്ടയ്ക്ക് ബെൽജിയൻസ് വിള്ളൽ വീഴ്ത്തുന്നതിനും മത്സരം സാക്ഷിയായി. കളിയുടെ തുടക്കം മുതൽ പന്തടക്കത്തിലും നീക്കങ്ങളിലും സ്പെയിനായിരുന്നു മുന്നിൽ. 30-ാം മിനിറ്റിൽ ലമിൻ യമാലും പെഡ്രോ പെറോയും ചേർന്ന് നടത്തിയ മികച്ചൊരു മുന്നേറ്റത്തിനൊടുവിൽ ഡാനി ഓൾമോ തൊടുത്ത ഷോട്ട് ബെൽജിയം ഗോൾ കീപ്പർ തിബോ കോർട്ടുവ തടുത്തു. എന്നാൽ റീബൌണ്ടായി വന്ന പന്ത് മനോഹരമായി വലയിലെത്തിച്ച് ഫാബിയൻ റൂയിസ് സ്പെയിനിന് ആദ്യ ലീഡ് സമ്മാനിച്ചു. ഗോൾ വഴങ്ങിയതോടെ ബെൽജിയം ഉണർന്നു. അവർ മികച്ച പ്രത്യാക്രമണങ്ങൾ നടത്തി. 41-ാം മിനിറ്റിൽ കെവിൻ ഡിബ്രൂയിനും ലിയാൻഡ്രോ ട്രൊസാഡയും ചേർന്ന് മെനഞ്ഞ സെറ്റ് പീസ് നീക്കത്തിനൊടുവിൽ തിമോത്തി കസ്റ്റിയാനോ നൽകിയ ക്രോസ് ഷാർല ഡി കെറ്റലാറെ തകർപ്പൻ ഹെഡറിലൂടെ വലയിലാക്കി. ഈ ഗോളോടെ സ്പെയിൻ ഗോൾ കീപ്പർ ഉനായ് സിമോന്റെ ലോകകപ്പിലെ 650 മിനിറ്റ് നീണ്ട ക്ലീൻ ഷീറ്റ് റെക്കോർഡ് അവസാനിച്ചു. ആദ്യ പകുതി 1-1 സമനിലയിൽ. രണ്ടാം പകുതിയിൽ ബെൽജിയത്തിന് തിരിച്ചടിയേറ്റു. മികച്ച സേവുകളുമായി തിളങ്ങിയ ഗോളി തിബോ കോർട്ടുവ 73-ാം മിനിറ്റിൽ പരിക്കേറ്റ് കണ്ണീരോടെ കളം വിട്ടു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് കരുതിയിരിക്കെ സ്പാനിഷ് കോച്ച് ലൂയിസ് ഫ്യുവന്റെയുടെ തന്ത്രം ഫലിച്ചു. പകരക്കാരനായി കളത്തിലിറങ്ങിയ മെറീനോ 88-ാം മിനിറ്റിൽ ബോക്സിനുള്ളിലെ മികച്ച അവസരം ഗോളാക്കി മാറ്റി സ്പെയിനിന് തകർപ്പൻ വിജയം നേടിക്കൊടുത്തു. പെഡ്രിയുടെ അളന്നുമുറിച്ച പാസിൽ പൗ കുർബാസി തൊട്ടടുത്ത ഷോട്ട് പകരക്കാരൻ കീപ്പർ സെന്റ് ലെമൻസ് തടുത്തിട്ടു. റീബൌണ്ട് ചെയ്ത പന്ത് മെറീനോ വലയിലേക്കടിച്ചു. യൂറോകപ്പിലും സ്പെയിനിലും രക്ഷകനായിരുന്നു മെറീനോ. റോഡ്രി, റൂയിസ് എന്നിവരടങ്ങിയ സ്പാനിഷ് മധ്യനിര കളി നിയന്ത്രിച്ചപ്പോൾ ഡിബ്രൂയിൻ നയിച്ച ബെൽജിയം പ്രത്യാക്രമണങ്ങളിലൂടെയാണ് ഭീഷണി ഉയർത്തിയത്. ബെൽജിയം പ്രതിരോധത്തെ വലത് വിങ്ങിലൂടെ നിരന്തരം സമ്മർദ്ദത്തിലാഴ്ത്തിയ യമാൽ കളിയിലെ മികച്ച താരമായി. ബെൽജിയൻ വെറ്ററൻ താരങ്ങളായ ഡിബ്രൂയിൻ, റൊമേലു ലുക്കാക്കു തുടങ്ങിയവരുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ ഒരിക്കൽ കൂടി പാതിവഴിയിൽ അവസാനിച്ചു. 2010-ൽ ലോകകപ്പ് കിരീടം നേടിയതിനു ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ സെമി ഫൈനലിൽ പ്രവേശിക്കുന്നത്. ടെക്സാസിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ ചൊവ്വാഴ്ചയാണ് ഫ്രാൻസ് സ്പെയിൻ സെമി. യൂറോ 2024 സെമി ഫൈനലിൽ ഫ്രാൻസിനെ 2-1 തോൽപ്പിച്ചാണ് സ്പെയിൻ ഫൈനലിൽ കടന്നത്. അതിനാൽ ലോകകപ്പ് സെമി ഫ്രാൻസിന് ഒരു മധുര പ്രതികാരത്തിനുള്ള അവസരം കൂടിയാണ്. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിലെത്തുന്ന 3-ാമത്തെ ടീമിനെ ഇന്നറിയാം. യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ടിന് ഇക്കുറി കറുത്ത കുതിരകളായി മാറിയ നോർവെയാണ് എതിരാളികൾ. ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ 2:30 മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രീ ക്വാർട്ടറിൽ രണ്ടാം പകുതിയുടെ ഭൂരിഭാഗം സമയവും 10 പേരുമായി കളിച്ചിട്ടും മെക്സിക്കോയെ അവരുടെ തട്ടകത്തിൽ 3-2 തോൽപ്പിച്ചാണ് തോമസ് ടുഷേൽ പരിശീലിപ്പിക്കുന്ന ഇംഗ്ലണ്ടിന്റെ വരവ്. 5 വട്ടം ജേതാക്കളായ ബ്രസീലിനെ 1-2 അട്ടിമറിച്ച് ചരിത്രത്തിൽ ആദ്യമായി ക്വാർട്ടറിലെത്തിയ ആശ്വാസത്തിലാണ് നോർവേ. ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെയും ഹാരി കെയ്നിന്റെയും ചിറകുകളിലേറിയാണ് ഇംഗ്ലീഷ് കുതിപ്പെങ്കിൽ ഗോളടി വീരൻ എർലിംഗ് ഹാളണ്ടിന്റെയും നായകൻ മാർട്ടിൻ ഒഡേഗാർഡിന്റെയും മിന്നും ഫോം നോർവീജിയൻസിന് കരുത്താണ്. പ്രതിരോധ താരം ജാരൽ ക്വാൻസ ചുവപ്പ് കാർഡ് കാരണം സസ്പെൻഷനിലായതിനാൽ ഇന്ന് ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കില്ല. ഇരു ടീമുകളും ഇതുവരെ 12 തവണ ഏറ്റുമുട്ടിയപ്പോൾ 7 ജയങ്ങളുമായി ഇംഗ്ലണ്ടിനാണ് വ്യക്തമായ മുൻതൂക്കം. നോർവേ 2 മത്സരങ്ങൾ ജയിച്ചപ്പോൾ 3-3 സമനിലയിലായി. ലോകകപ്പിലെ ഏറ്റവും മികച്ച 2 സ്ട്രൈക്കർമാർ തമ്മിലുള്ള പോരാട്ടം കൂടിയാണ് ഈ മത്സരം. ഗോൾഡൻ ബൂട്ട് റേസിൽ 7 ഗോളുമായി ഹാളണ്ടും 6 ഗോളുമായി കെയ്നും കിലിയൻ എംബാപ്പയ്ക്കും ലയണൽ മെസ്സിക്കും തൊട്ടുപിന്നിലുണ്ട്. ഈ മത്സരത്തിലെ വിജയികൾ അർജന്റീന സ്വിറ്റ്സർലാൻഡ് ക്വാർട്ടറിലെ വിജയികളെയായിരിക്കും സെമിയിൽ നേരിടുക. ലോകകപ്പിൽ വിജയക്കുതിപ്പ് തുടർന്ന് ക്വാർട്ടറിലെത്തിയ അർജന്റീനയ്ക്ക് സെമിഫൈനലിനരികിൽ സ്വിസ് വെല്ലുവിളി. ഇന്ത്യൻ സമയം നാളെ 6:30 അമേരിക്കയിലെ കാൻസാസ് സിറ്റിയിലാണ് മത്സരം. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് സ്വിറ്റ്സർലൻഡ് ഉയർത്തുന്ന പ്രതിരോധത്തെയും തന്ത്രങ്ങളെയും അതിജീവിക്കേണ്ടതുണ്ട്. പെനാൽറ്റി ഷൂട്ടൌട്ടിലെത്തിയ പ്രീ ക്വാർട്ടറിൽ ലാറ്റിനമേരിക്കൻ ശക്തികളായ കൊളംബിയയെ മറികടന്നാണ് സ്വിസ് ടീം തങ്ങളുടെ 72 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ക്വാർട്ടറിൽ പ്രവേശിക്കുന്നത്. സൂപ്പർ താരവും നായകനുമായ ലയണൽ മെസ്സിയുടെ മികവിലാണ് അർജന്റീന ടൂർണമെന്റിൽ മുന്നേറുന്നത്. ഈ ലോകകപ്പിൽ ഇതിനകം 8 ഗോളുകൾ മെസ്സി നേടിക്കഴിഞ്ഞു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ആധികാരിക ജയങ്ങൾ സ്വന്തമാക്കിയ അർജന്റീന നോക്കൌട്ട് ഘട്ടത്തിൽ കാമ്പോ വെർദേയ്ക്കും ഈജിപ്തിനുമെതിരെ വിയർത്താണ് ജയിച്ചത്. 2-3 ഗോളിനായിരുന്നു 2 കളികളിലും ലോക ചാമ്പ്യന്മാരുടെ ജയം. നവാഗതരായ

0: കാമ്പോ വെർദെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടി. ഈജിപ്തിനോട് രണ്ട് ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം അവസാന ഘട്ടത്തിൽ മൂന്നെണ്ണം തിരിച്ചടിച്ച് അവിശ്വസനീയ തിരിച്ചുവരവ് നടത്തി അർജന്റീന. ഈജിപ്തിനെതിരെ നേടിയ വിജയവുമായി ബന്ധപ്പെട്ട് റഫറിയിങ് തീരുമാനങ്ങളിൽ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. മികച്ച പന്തടക്കവും ശക്തമായ പ്രതിരോധവും കൊണ്ട് ഏത് വമ്പന്മാരെയും പൂട്ടാൻ കെൽപ്പുള്ളവരാണ് സ്വിറ്റ്സർലാൻഡ്. കഴിഞ്ഞ മത്സരങ്ങളിൽ അർജന്റീനയുടെ പ്രതിരോധത്തിൽ വിള്ളലുകൾ ദൃശ്യമായെന്നും അവരെ തോൽപ്പിക്കാൻ സ്വിസ് ടീമിന് സാധിക്കുമെന്നും സ്വിറ്റ്സർലാൻഡ് പരിശീലകൻ മുറാത്ത് യാക്കിൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മെസ്സിയെ പൂട്ടാൻ സ്വിസ് പ്രതിരോധ നിരയിലെ പരിചയസമ്പന്നരായ റിക്കാർഡോ റോഡ്രിഗസ് ഇറങ്ങുമ്പോൾ പോരാട്ടം കടുക്കുമെന്നാണ് വിലയിരുത്തൽ. മധ്യനിരയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ സ്വിസ് നായകൻ ഗ്രാനിറ്റ് ഷാക്കയും അർജന്റീനയുടെ മധ്യനിര തന്ത്രജ്ഞരും തമ്മിലുള്ള പോരും നിർണായകമാകും. ലയണൽ സ്കലോണിയുടെ ആവനാഴിയിൽ സ്വിസ് അപരാജിത യാത്രയ്ക്ക് വിരാമമിടാനുള്ള അസ്ത്രങ്ങളുണ്ടെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഇരു ടീമും ഏഴുവട്ടം മുഖാമുഖം വന്നപ്പോൾ ഒരിക്കൽ പോലും അർജന്റീനയെ തോൽപ്പിക്കാൻ സ്വിറ്റ്സർലാൻഡിനായിട്ടില്ല. 2026 ഫിഫ ലോകകപ്പിൽ റഫറിംഗുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വ്യാപക വിമർശനങ്ങൾക്കും തർക്കങ്ങൾക്കും പിന്നാലെ ടൂർണമെന്റിലെ ശേഷിക്കുന്ന മത്സരങ്ങൾക്കായി വീഡിയോ അസിസ്റ്റന്റ് റഫറി സംവിധാനത്തിൽ ഫിഫ സുപ്രധാന മാറ്റങ്ങൾ വരുത്തി. മത്സരങ്ങൾ തടസ്സമില്ലാതെ കൂടുതൽ കൃത്യതയോടെ നടത്തുന്നതിനാണ് VAR പുതിയ പരിഷ്കരണങ്ങൾ. മത്സരം നടക്കുന്ന എല്ലാ സ്റ്റേഡിയങ്ങളിലും പ്രധാന VAR ഒഫീഷ്യലിനെയും റിസർവ് ഒഫീഷ്യലിനെയും നേരിട്ട് നിയോഗിച്ചു. ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരം മുതൽ പുതിയ പ്രോട്ടോകോൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ടൂർണമെന്റിൽ ഇതുവരെയുള്ള ഗ്രൂപ്പ് ഘട്ടത്തിലെയും പ്രീ ക്വാർട്ടറിലെയും എല്ലാ മത്സരങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഡാളസിലുള്ള ഫിഫയുടെ സെൻട്രൽ വീഡിയോ ഓപ്പറേഷൻ റൂമിൽ നിന്നായിരുന്നു. ഡാളസിലെ പ്രധാന ഹബ്ബും സ്റ്റേഡിയത്തിലെ റഫറിയും തമ്മിലുള്ള സാങ്കേതിക ബന്ധത്തിലോ ആശയവിനിമയത്തിലോ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ മാത്രമേ സ്റ്റേഡിയത്തിലുള്ള ബാക്കപ്പ് VAR ടീം ഇടപെടുകയുള്ളൂ. സാങ്കേതിക തകരാറുകൾ മൂലം VAR സഹായമില്ലാതെ മത്സരങ്ങൾ തുടരേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനും ആശയവിനിമയം പുനഃസ്ഥാപിക്കുന്നതുവരെയുള്ള വലിയ സമയനഷ്ടം തടയാനും ഇത് സഹായിക്കും. മാറ്റങ്ങൾ VAR പ്രവർത്തനക്ഷമതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ഫിഫ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രീ ക്വാർട്ടറിൽ നോർവേയോട് തോറ്റ് പുറത്തായതിന് ബ്രസീലിയൻ വിങ്ങർ വിനീഷ്യസ് ജൂനിയർ ആരാധകരോട് മാപ്പ് ചോദിച്ചു. ടൂർണമെന്റിലെ ഈ തിരിച്ചടിയിൽ വേദനയുണ്ടെന്ന് താരം വ്യക്തമാക്കി. ഇത്രയും വലിയൊരു ടൂർണമെന്റിൽ നിന്ന് ഇത്ര നേരത്തെ പുറത്താകേണ്ടി വന്നതിൽ വലിയ നിരാശയുണ്ട്. തങ്ങൾക്ക് ഇതിലും മികച്ച രീതിയിൽ മുന്നേറാൻ കരുത്തുള്ള ഒരു സ്ക്വാഡ് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അത് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ലെന്നും അദ്ദേഹം സമ്മതിച്ചു. ബ്രസീലിനായി കളിക്കുക എന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനമാണെന്നും ടീമിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ താൻ തുടർന്നും പോരാടുമെന്നും വിനി ആരാധകർക്ക് ഉറപ്പു നൽകി.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
0: തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ KPM റിയാസ്.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സ്നേഹം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അയ്യപ്പൻ പാട്ടുകൾ എൻ ബാലകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്നു.

0: എൻ ബാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച അയ്യപ്പൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9

0: 9000
1: 9000
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. കൽ ഹോനാ ഹോ എന്ന ചിത്രത്തിൽ സോനു നിഗം പാടിയത്. വരികൾ ജാവേദ് അക്തർ.

അടുത്ത ഗാനം ഫന എന്ന ചിത്രത്തിൽ ഷാൻ കൈലാഷ് ഖേർ എന്നിവർ പാടിയത്. ഗാനരചന പ്രസൂൺ ജോഷി, സംഗീതം ജതിൻ ലളിത്.

അടുത്ത ഗാനം ക്രിഷ് ത്രീ എന്ന ചിത്രത്തിൽ സുബീൻ ഗാർഗ്, അലിഷ ചിനോയ് എന്നിവർ പാടിയത്. ഗാനരചന സമീർ അഞ്ജാൻ, സംഗീതം രാജേഷ് റോഷൻ.

0: ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം ചിന്നത്തമ്പി എന്ന ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യം പാടിയത്. വരികൾ വാലി, സംഗീതം ഇളയരാജ.

തമിഴ് ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.

0: ഒൻപതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് എട്ടാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9, 11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9ാം ക്ലാസിൽ 10ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
1: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജരും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് ജില്ലയിൽ തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതിയിൽ ഈ മാസം 15 വരെ രജിസ്റ്റർ ചെയ്യാം. അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാമെന്ന് അധികൃതർ അറിയിച്ചു. ലഹരിമുക്ത വിദ്യാലയം വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി KA തുളസി പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. ലഹരിക്കെതിരെ ശബ്ദമുയർത്തേണ്ട മുന്നണി പോരാളികളാണ് വിദ്യാർത്ഥികളെന്നും ലഹരി വിപത്തിൽ വീണുപോയവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. പിരായിരി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം രമേശ് പിഷാരടി MLA നിർവഹിച്ചു. പഞ്ചായത്തിൽ പുതുതായി സ്ഥാപിച്ച മഴ മാപിനിയും MLA ഉദ്ഘാടനം ചെയ്തു. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി പച്ചക്കറി വിത്ത്, തൈകൾ, ജൈവ കീടരോഗ നിയന്ത്രണ ഉപാധികൾ എന്നിവയുടെ വിതരണവും ഫലവൃക്ഷ തൈകൾ, കാർഷിക യന്ത്രങ്ങൾ, ജൈവവളങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പനയും സംഘടിപ്പിച്ചു. മലമ്പുഴ ICDS പ്രോജക്ടിന് കീഴിലുള്ള വിവിധ അംഗനവാടികളിലെ വർക്കേഴ്സിനും സൂപ്പർവൈസർമാർക്കും വേണ്ടി ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി ക്ലാസ് നയിച്ചു. ഭക്ഷ്യഭദ്രതാ നിയമം അടിസ്ഥാനമാക്കി വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിധിയിൽ വരുന്ന പദ്ധതികളുടെ നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും അനധികൃതമായി മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് N സരിത അറിയിച്ചു. പൊതുജനാരോഗ്യവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്നതിനും ജില്ലയെ മാലിന്യമുക്തമായി നിലനിർത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയതായും അവർ അറിയിച്ചു. പറമ്പിക്കുളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും ജില്ലാ സാക്ഷരതാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പറമ്പിക്കുളത്തെ വിവിധ ഉന്നതികളിൽ വായനാ മാസാചരണവും തുല്യതാ രജിസ്ട്രേഷൻ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. വനം വകുപ്പിന്റെയും സാക്ഷരതാ മിഷന്റെയും സംയുക്ത സംഘം പറമ്പിക്കുളം, ചുങ്കം, കൂരിയാർകുട്ടി, എർത്ത് ഡാം, അഞ്ചാം കോളനി തുടങ്ങിയ ഉന്നതികൾ സന്ദർശിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. പുസ്തകങ്ങളും വിതരണം ചെയ്തു. ജില്ലയിലെ ഭൂജല സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന നീർധാര പദ്ധതി തുടങ്ങി ഒരു വർഷത്തിൽ 42,530 പ്രവൃത്തികൾ പൂർത്തിയാക്കിയതായി വാർഷിക അവലോകന യോഗം വിലയിരുത്തി. ആകെ പ്രവൃത്തിയുടെ 92.68% പ്രവൃത്തികളാണ് പൂർത്തിയാക്കിയത്. അടുത്ത ഘട്ടത്തിൽ അംഗനവാടികളിലും വിദ്യാലയങ്ങളിലും ജലസംഭരണികൾ സ്ഥാപിക്കാനുള്ള പ്രപ്പോസൽ തയ്യാറാക്കും. ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മാനസികാരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉറക്കക്കുറവ് അനുഭവിക്കുന്നവർക്ക് പ്രത്യേക OP ആരംഭിച്ചു. ജീവിതശൈലി, മാനസിക സമ്മർദ്ദം, മൊബൈൽ ഫോൺ ഉപയോഗം എന്നിവ മൂലം ഉറക്കക്കുറവ് അനുഭവിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക OP ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ സേവനം ലഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. മലമ്പുഴ ആനക്കൽ കവ റോഡിൽ ശക്തമായ മഴയെ തുടർന്ന് 1-ാം പുഴ പാലത്തിന്റെ കൽവർക്ക് തകർന്ന സാഹചര്യത്തിൽ കർശന യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ അറിയിച്ചു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി റോഡ് സുരക്ഷിതമാക്കുന്നതുവരെ വിനോദസഞ്ചാരികൾക്കും ഭാരവാഹനങ്ങൾക്കുമാണ് പ്രദേശത്തേക്ക് സഞ്ചാരവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കാനായി ഡ്രൈ ഡേ ആചരിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി N ശംസുദ്ദീൻ പറഞ്ഞു. വട്ടയനാട് ഗവൺമെന്റ് VHSSൽ മാരിയില്ലാ മഴക്കാലം വിദ്യാലയങ്ങളിൽ പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡ്രൈ ഡേയുടെ ഭാഗമായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ക്യാമ്പയിനിൽ വിദ്യാലയങ്ങളിൽ മികച്ച പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും. ഭക്ഷ്യോൽപാദനത്തിന് ഹൈഡ്രോപോണിക്സ്. ഡോക്ടർ ആശ ജോസഫ് പങ്കെടുക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി. 8:00 നാടകം യാദൃശ്ചികം. രചന സത്യനാഥ് രാമനാട്ടുകര, സംവിധാനം സി കൃഷ്ണകുമാർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35

പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം, 9:15 കായികലോകം, 9:30 ആരോഗ്യവാണി. ഗർഭകാലത്തും പ്രസവാനന്തരവും ഉണ്ടാകുന്ന മാനസിക വിഷമതകൾ, ഡോക്ടർ ജി രാഗേഷുമായി അഭിമുഖം. 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ലളിതഗാനം.

നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 6 മണിക്ക് വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KF ജോർജ്. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. ശ്രീകുമാരൻ തമ്പിയുടെ കവിത സബർമതിയിലെ കാറ്റ്, ആലപിക്കുന്നത് PP വിവേക്. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, വഴികൾ, യാത്രികർ. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ദിവ്യശ്രീ KT പങ്കെടുക്കുന്നു. തുടർന്ന് പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, S ഹരീഷ് എഴുതിയ നോവൽ പട്ടുനൂൽ പുഴു. 7:45 മെയിൽ ബോക്സ്. 7:55 ഇളയനില. എട്ട് കഥാനേരം, UK കുമാരൻ എഴുതിയ കഥ മരിച്ച ശിവദാസൻ നായർ. 8:45 സുവർണമലരുകൾ. 9 മണിക്ക് റിയൽ FM പോഡ്കാസ്റ്റ്, സുഭാഷ് ചന്ദ്രനുമായി അഭിമുഖം. 9:30 ഓർമ്മകളുടെ സംഗീതം. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5 മണിക്ക് തായമ്പക, ബാലുശ്ശേരി കൃഷ്ണദാസും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഹിന്ദി പാഠം. ആറ് മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 8 മണിക്കും 8:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും, പാൽകോൺ ഉൽപ്പാദന രീതികൾ, ഡോക്ടർ ഹീര ജിയുമായി അഭിമുഖം. 7:20 കാലാവസ്ഥ അറിയിപ്പ്. 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കുട്ടികൾക്കായുള്ള നാടോടി കഥകൾ. 9:30 അക്ഷരസൗരഭം, സാഹിത്യ പരിപാടി. 10 മണിക്ക് രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ. 11 മണിക്ക് ലളിതഗാനം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: സഞ്ചാലിത സഹയോഗം സുദൃഢം വിധാത്തും ഐതിഹാസികം ബ്രിക്സ് മന്ത്രി ഘോഷണാപത്രം സർവസമ്മത്യ അംഗീകൃതം. ഭാവി ചക്രവാതസ്യ കാരണാ ജാപാന തൈവാനയോഃ വിമാനയാത്രാഃ നിരസ്തീകൃതാഃ ശൈക്ഷണികാഃ സംസ്ഥാഃ ച സ്ഥഗിതാഃ. ഭാരത ഇംഗ്ലണ്ട് ദേശയോഃ മധ്യേ പഞ്ചമാന്തിമ ച T20 അന്താരാഷ്ട്രീയ ക്രിക്കറ്റ് ക്രീഡാ അദ്യ സായം സൗത്ത്ഹാംപ്ടൺ നഗരെ ആയോജയിഷ്യത്തെ. അപി ച ഫിഫ വിശ്വ ചഷക പാദ കന്ദുക് പ്രതിസ്പർധയാഃ അന്തിമ ഉപാന്ത്യ സ്ഥാനാനാം നിശ്ചയാർത്ഥം അദ്യ രാത്രൌ പ്രാഗുപാന്ത്യ ചരണെ നോർവെ ഇംഗ്ലണ്ട് ദലയോർ അഥ അർജന്റീന സ്വിറ്റ്സർലാൻഡ് ദേശയോർ മധ്യേ സ്പർധ ഭവിത. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വസ്യ ഐതിഹാസികീം ദ്വിദിവസീയാം ന്യൂസിലാൻഡ് യാത്രാം സമ്പാദ്യ അദ്യ ഭാരതായ പ്രസ്ഥിതവാൻ. വിഗത ചതുർദശകേഭ്യഃ അപി അധിക സമയാന്തരാലെ കസ്യചിത് ഭാരതീയ പ്രധാനമന്ത്രിണഃ ഇയം പ്രഥമാ ന്യൂസിലാൻഡ് യാത്രാ ആസീത്. യാ ദ്വയോഃ ദേശയോഃ പാരസ്പരിക സംബന്ധാൻ സുദൃഢീകർത്തും മഹത്വപൂർണാം ഭൂമികാം നിർവ്യൂഢവതി. തത്ര താവത് അദ്യ പ്രധാനമന്ത്രി മോദി സഹൈവ ന്യൂസിലാൻഡ് ദേശസ്യ പ്രധാനമന്ത്രി ക്രിസ്റ്റോഫർ ലെക്സിൻ ഇത്യേതോ ഓക്ലാൻഡ് നഗരെ ദ്വിപാക്ഷിക വാർത്താനന്തരം ഉഭയോഃ ദേശയോഃ സംബന്ധാൻ സാമരിക സഹയോഗിത്വേന രൂപാന്തരിതവന്തോ. അനേനൈവ സഹ ത്രിംശദധിക ദ്വിസഹസ്ര തമ വർഷം യാവത് ഉഭയദേശയോഃ വാർഷിക ദ്വിപക്ഷീയ വ്യാപാരം ദ്വിഗുണീകൃത്യ പഞ്ചത്രിംശത് സഹസ്ര കോടി രൂപ്യകാത്മകം വിധാതും പഞ്ചവർഷീയം ലക്ഷ്യം നിർധാരിതവന്തോ. ശിഷ്ടമണ്ഡലസ്തരീയ മന്ത്രണായാം പ്രധാനമന്ത്രിണാ ഗദിതം യത് സ്വകീയ അയം ന്യൂസിലാൻഡ് പ്രവാസ ദ്വിപാക്ഷിക സംബന്ധേഷു കേനചന ഐതിഹാസിക കീർത്തിസ്തംഭത്വേന സേത്സ്യതി. ഉഭാഭ്യാം നേത്രീഭ്യാം പ്രതിപാദിതം യത് ഹിന്ദ പ്രശാന്ത ക്ഷേത്രേ ശാന്തിം സ്ഥിരതാം സുരക്ഷാം ച സുദൃഢീകർത്തും ഭാരത് ന്യൂസിലാൻഡ് ദേശൌ പ്രമുഖാം ഭൂമികാം നിർവോഢും ശക്നുതഃ. ഉഭയദേശയോഃ മധ്യേ സമ്പന്നസ്യ മുക്തവ്യാപാര സഹഭാഗിത്വസ്യ പ്രശംസാ കൂർവതാ ശ്രീമോദിനാ ന്യൂസിലാൻഡ് ദേശസ്യ അക്ഷപ്ര പ്രയാസാഃ ശ്ലാഘിതാഃ. സഹൈവ തത്രത്യ പ്രധാനമന്ത്രിണഃ ലെക്സിൻ വര്യസ്യ കുശല നേതൃത്വായ ച ധന്യവാദഃ പ്രകടിതഃ.
1: हमने भारत न्यूजीलैंड संबंधों को स्ट्रेटेजिक पार्टनरशिप के स्तर पर ले जाने का ऐतिहासिक निर्णय लिया है. इसके अंतर्गत हम हर क्षेत्र में स्पष्ट लक्ष्यों और ठोस परिणामों के साथ आगे बढ़ेंगे. इस वर्ष हमने रिकॉर्ड समय में फ्री ट्रेड एग्रीमेंट किया. इस उपलब्धि से दोनों देशों के उद्योगों किसानों और युवाओं के लिए नए द्वार खुलेंगे. हमें ट्रेड के साथ साथ ट्रस्ट टेक्नोलॉजी और टैलेंट का ब्लूप्रिंट हम तैयार कर रहे हैं.
0: അത്രാവസരെ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിണ ആധികാരിക രൂപേണ ഘോഷിതം യത് ഇയം പ്രസ്താവിത സാമരിക സഹഭാഗിത പ്രമുഖാണാം ക്ഷേത്രാണാം വികാസാർത്ഥം സഹൈവ പാരസ്പരിക സഹയോഗസ്യ വിസ്താരായ ച കഞ്ചന വ്യാപകം തന്ത്രം പ്രദാസ്യതി. സംസ്കൃതവാർത്തയാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതെ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശി അപി സമുപലബ്ധോ ഭവിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ന്യൂസിലാൻഡ് ദേശസ്യ ഓക്ലാൻഡ് നഗരെ ആയോജിത ഏകസ്മിൻ പ്രവാസി ഭാരതീയ സമുദായസ്യ കാര്യക്രമേ ഉദ്ഘോഷിതവാൻ യത് തത്രത്യഃ ഭാരതീയ സമുദായഃ ഭാരത് ന്യൂസിലാൻഡ് ദേശയോഃ വർധമാനായാഃ സഹഭാഗിതായാഃ അത്യന്ത മഹത്വപൂർണഃ ആധാരസ്തംഭോ വർത്തതേ. ഓക്ലാൻഡ്തഃ വെലിംഗൻ പര്യന്തം ക്രൈസ്റ്റ് ചർച്ച് തഹ ക്വീൻസ്ടൗൺ പര്യന്തം ന്യൂസിലാൻഡസ്യ പ്രത്യേകസ്മിൻ ക്ഷേത്രേ ഉഷ്യമാണഃ ഭാരതീയ സമുദായഃ ഇതസ്യാഃ സംയുക്ത യാത്രായാഃ ഏകഃ അഭിന്നഃ ഭാഗോ വർത്തതേ. സ്വസംബോധനെ പ്രധാനമന്ത്രിണാ പ്രതിപാദിതം യത് ഭാരത് ന്യൂസിലാൻഡ് സംബന്ധഃ സ്മൃതയേ സമാനമൂല്യായ സഹൈവ ഉജ്ജ്വല ഭവിഷ്യായ ച നിർമ്മിതഃ. അവസരേസ്മിൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിണ

0: ആണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10,000-ൽ ഇന്ത്യൻ പ്രവാസികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസിലാൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വ്യോമ, ഉപരിതല, അന്തർവാഹിനി ഭീഷണികളെ ഒരുപോലെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമുദ്രമേഖലയിലെ രാജ്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കും. പ്രോജക്ട് 17A പദ്ധതിക്ക് കീഴിൽ നാവികസേനയുടെ ഭാഗമാകുന്ന 6-ാമത്തെ തദ്ദേശീയ യുദ്ധക്കപ്പലാണ് ഇത്. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വിഷ്ണുദാസ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ P പുകഴേന്തി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അദീല അബ്ദുള്ള എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു K കൺവീനർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതികൾ വിലയിരുത്തൽ, സുരക്ഷാ വീഴ്ചകൾ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. ദുരന്ത ബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാവുകയെന്നും പോലീസിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം വരുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 8 വരെ 6,632 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു.
1: പോലീസിന്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒരു കാര്യക്ഷമത, അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുകയും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായൊരു ദൗത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ക്രൈമിന്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള സംവിധാനമായിരിക്കും കേരള പോലീസ് ഇനിയും ഉണ്ടാകുന്നത്.
0: കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് സൌജന്യ യാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ സൌകര്യമുണ്ടാകും. സർക്കാർ ഫണ്ടിനു പുറമെ CSR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗികൾക്ക് കിടക്ക ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ സേവനം ക്രമപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: CHS കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ വാർഡുകൾ ഉണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിനായിട്ട് ഉപയോഗിക്കും. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ മാത്രമാക്കുകയാണ്. ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആശുപത്രിയിൽ അദ്ദേഹത്തിന് നിയോഗിക്കും.
0: സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വേരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൌൺ ഹാളിൽ വേരിഫിക്കേഷൻ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ജൂലൈ മുതൽ എല്ലാ ജില്ലകളിലും വേരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികൾ

0: ാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നിനെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ചൊക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള സംരക്ഷിതമല്ലാത്ത പ്രദേശങ്ങളായതിനാൽ ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
0: ഓണക്കാലത്തെ യാത്രാ തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക സർവീസുകൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് ട്രെയിനുകൾ അനുവദിച്ചത്. ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 5 വരെ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ്. വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മടക്കയാത്ര. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യത നേടാനുള്ള നിർണായക ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. മിയാമി സ്റ്റേഡിയത്തിൽ നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 തുടങ്ങും. നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ഈ മത്സരങ്ങളിലെ വിജയികൾ കൂടി എത്തുന്നതോടെ ലോകകപ്പിന്റെ സെമി ഫൈനൽ ചിത്രം വ്യക്തമാകും. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചതായി ഇന്ത്യൻ എംബസി. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. 21 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. കണ്ണൂർ പയ്യന്നൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധം. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് താടിയിലെ ചെറിയ മുറിവിന് ചികിത്സ തേടിയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കായി അനസ്തേഷ്യ നൽകിയതോടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് യു പി എസ് സി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റായ upsc.gov.in പരിശോധിക്കാം. സംസ്ഥാന കർഷക അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം. വള്ളംകളി ഉൾപ്പെടെയുള്ള പൊതു ഉത്സവ പരിപാടികളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി വിപുലമാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഇതിലൂടെ ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും യുവതലമുറയെ വഴിതിരിച്ചുവിടാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. സമ്മാനങ്ങൾ ഓർമ്മയായി സൂക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സമ്മാനമായി ലഭിച്ച ക്യാമറ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചാലോ? അത്തരം ഒരനുഭവമാണ് മലപ്പുറം സ്വദേശിയായ എ പി നൌഷാദിൻ്റെത്. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ പിതാവ് സമ്മാനിച്ച യാഷിക DX അനലോഗ് ക്യാമറയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് പുതിയ വഴിത്തിരിവായത്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 800-ലധികം അപൂർവ ക്യാമറകളുടെ ഉടമയാണ് നൌഷാദ്. ഹോബിയായി തുടങ്ങിയ ശേഖരണം ഇന്ന് രാജ്യത്തെ ശ്രദ്ധേയമായ ക്യാമറ ശേഖരങ്ങളിലൊന്നായി വളർന്നു. 25 രാജ്യങ്ങളിൽ നിന്നുള്ള 800-ലധികം അപൂർവ ക്യാമറകളുമായി ചരിത്രത്തിന്റെ നിശബ്ദ സാക്ഷിയായി

ായി മാറിയിരിക്കുകയാണ് നൗഷാദിന്റെ ഈ അപൂർവ ശേഖരം. ആദ്യകാലത്ത് കൂട്ടുകാർക്കിടയിൽ അഭിമാനമായി ക്യാമറ ഉപയോഗിച്ചിരുന്ന നൗഷാദ് പിന്നീട് ക്യാമറകളുടെ ചരിത്രത്തോടും നിർമ്മാണ വൈവിധ്യങ്ങളോടും ആകൃഷ്ടനാവുകയായിരുന്നു. വിന്റേജ് ബോക്സ് ക്യാമറകൾ, പോളറോയിഡുകൾ, അണ്ടർവാട്ടർ ക്യാമറകൾ, വീഡിയോ റെക്കോർഡറുകൾ, അപൂർവ സൈനിക ചാര ക്യാമറകൾ തുടങ്ങി നിരവധി അപൂർവ ശേഖരങ്ങൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ക്യാമറകൾക്ക് പുറമെ 1700s അവസാന കാലത്തെ പത്രങ്ങൾ, 200s റേഡിയോകൾ, പേജറുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവയും ശേഖരത്തിലുണ്ട്. ഇതിനകം തന്നെ നിരവധി സ്കൂളുകളിലും കോളേജുകളിലുമായി അദ്ദേഹം 20s പ്രദർശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ അപൂർവ ശേഖരങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ വീടിനോട് ചേർന്ന് ഒരു മ്യൂസിയം സ്ഥാപിക്കാനാണ് നൗഷാദിന്റെ പദ്ധതി. ഒരു കാലത്ത് ദുർഗന്ധവും മാലിന്യ കൂമ്പാരവും നിറഞ്ഞിരുന്ന സ്ഥലം ഇന്ന് ശുചിത്വത്തിന്റെ മാതൃകയായി മാറിയിരിക്കുന്നു. ശുചിത്വം ഉറപ്പാക്കേണ്ട ഓഫീസ് തന്നെ മാലിന്യത്തിന്റെ പിടിയിലായിരുന്ന അവസ്ഥയിൽ നിന്ന് മാതൃകാപരമായ മാറ്റത്തിലേക്കാണ് കൊച്ചി നഗരസഭാ ഹെൽത്ത് ഓഫീസ് നടന്നെത്തിയത്. കൂട്ടായ പരിശ്രമവും ശക്തമായ നേതൃത്വവും ചേർന്നപ്പോൾ അസാധ്യമായി തോന്നിയ മാറ്റം യാഥാർത്ഥ്യമായി. ഹെൽത്ത് ഇൻസ്പെക്ടർ എം എസ് ഷിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശുചീകരണ മാലിന്യ നീക്ക പ്രവർത്തനങ്ങളുടെ ഫലമായി ഓഫീസിനും പരിസരത്തിനും പുതിയ മുഖം ലഭിച്ചു. കാലങ്ങളായി കെട്ടിക്കിടന്ന മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്ത് പരിസരം വൃത്തിയാക്കിയതോടെ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ആരോഗ്യകരവും ശുചിത്വമുള്ളതുമായ അന്തരീക്ഷമൊരുക്കാൻ സാധിച്ചു. ശുചിത്വത്തിന് മാതൃകയാകേണ്ട ഒരു പൊതുസ്ഥാപനം അതിന്റെ യഥാർത്ഥ ദൌത്യത്തിലേക്ക് തിരിച്ചെത്തിയതായി ഈ മാറ്റത്തെ വിശേഷിപ്പിക്കാം. ശുചിത്വം എന്നത് ഒരു ദിവസത്തെ പ്രവർത്തനമല്ല, മറിച്ച് തുടർച്ചയായ ഉത്തരവാദിത്തമാണെന്ന സന്ദേശമാണ് ഈ ഇടപെടൽ സമൂഹത്തിന് നൽകുന്നത്. പൊതുസ്ഥാപനങ്ങൾ മാത്രമല്ല, ഓരോ വ്യക്തിയും സ്ഥാപനവും പരിസര ശുചിത്വം സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശ്രമം ചെയ്യുകിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. കവി KC കേശവപിള്ളയുടെ ഈ വരികൾ അന്വർത്ഥമാക്കും വിധം പരിശ്രമത്തിലൂടെ അസാധ്യമായി ഒന്നുമില്ല എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് പത്തനംതിട്ട സ്വദേശി അശ്വിൻ. പന്ത്, പ്ലേറ്റ്, പുസ്തകം തുടങ്ങി വിവിധ വസ്തുക്കൾ വിരൽത്തുമ്പിൽ അതിവിദഗ്ധമായി കറക്കി ബാലൻസ് ചെയ്യാനുള്ള അസാധാരണ കഴിവിലൂടെ അശ്വിൻ ശ്രദ്ധ നേടുകയാണ്. കഠിനമായ പരിശീലനവും ആത്മവിശ്വാസവുമാണ് ഈ മികവിന്റെ അടിത്തറ. തന്റെ വിരൽത്തുമ്പിലെ മായാജാലത്തിലൂടെ അശ്വിൻ 2020 ഗിന്നസ് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തം റെക്കോർഡ് മറികടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാധ്യമപ്രവർത്തകനായ അശ്വിൻ. പ്രതിഭ ജന്മസിദ്ധമാകണമെന്നില്ല, അത് നിരന്തര പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാവുന്നതാണ് എന്ന സന്ദേശമാണ് അശ്വിൻ യുവതലമുറയ്ക്ക് നൽകുന്നത്. മൊബൈൽ സ്ക്രീനുകൾക്കപ്പുറം സ്വന്തം കഴിവുകൾ കണ്ടെത്തി അവയെ മികവിലേക്ക് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അശ്വിന്റെ യാത്ര വലിയ പ്രചോദനമാണ്. ആത്മവിശ്വാസവും അർപ്പണബോധവും കൈവിടാതെ മുന്നേറിയാൽ സാധാരണക്കാരനും അസാധാരണ നേട്ടങ്ങൾ സ്വന്തമാക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ യുവാവ്. ഒരു കാലത്ത് കല്ലുവെട്ടിന്റെ മുറിവുകൾ മാത്രം ബാക്കിയാക്കിയ ഭൂമി ഇന്ന് പക്ഷികളുടെ പാട്ടും മരങ്ങളുടെ തണലും നിറഞ്ഞ ഹരിതവനം. മനുഷ്യന്റെ ആത്മാർത്ഥമായ പരിശ്രമം പ്രകൃതിക്ക് എങ്ങനെ പുതുജീവൻ നൽകുമെന്ന് തെളിയിക്കുന്നതാണ് കൊണ്ടോട്ടി സ്വദേശി മുസ്തഫയുടെ ഗ്രീൻ അറ. കല്ലുവെട്ട് പ്രവർത്തനങ്ങളാൽ നശിച്ചുകിടന്ന ഭൂമിയെ വർഷങ്ങളുടെ പരിശ്രമത്തിലൂടെ ഇദ്ദേഹം പച്ചപ്പിന്റെ ലോകമാക്കി മാറ്റിയിരിക്കുകയാണ്. കരിപ്പൂരിലെ ഉപേക്ഷിക്കപ്പെട്ട ഏകദേശം 5 ഏക്കർ കല്ലുമട പ്രദേശമാണ് ഇന്ന് ഗ്രീൻ അറ എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യനിർമ്മിത വനമായി മാറിയത്. 6 വർഷത്തിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 100 കണക്കിന് തദ്ദേശീയ മരങ്ങളും ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിച്ച് ജൈവവൈവിധ്യം വീണ്ടെടുക്കാൻ മുസ്തഫയ്ക്ക് കഴിഞ്ഞു. ഇന്ന് നിരവധി പക്ഷികളുടെയും ചെറുജീവികളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഈ പ്രദേശം ജൈവ വൈവിധ്യത്തിന്റെ സമ്പന്നത തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ മാത്രം പോരെന്നും ഒരാളുടെ ആത്മാർത്ഥമായ ഇടപെടലിനും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും മുസ്തഫയുടെ ഈ പ്രവർത്തനം തെളിയിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും

കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്തത്തിനും ഇത് ഏറെ പ്രചോദനം നൽകുന്നു. പ്രകൃതിയെ സ്നേഹിച്ചാൽ മുറിവേറ്റ ഭൂമിക്കും വീണ്ടും ജീവൻ നൽകാനാകുമെന്ന് തെളിയിക്കുന്ന ഗ്രീൻ അറ ഇന്ന് കേരളത്തിന് അഭിമാനവും വരും തലമുറയ്ക്ക് പ്രത്യാശയുമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച് കോഴിക്കോട് സെന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. 233 വർഷമായി ആൺകുട്ടികൾക്ക് മാത്രമായിരുന്ന പ്രവേശന രീതി അവസാനിപ്പിച്ച് ഈ അധ്യയന വർഷം മുതൽ പ്ലസ് വൺ ക്ലാസ്സിലേക്ക് ആദ്യമായി പെൺകുട്ടികൾക്കും പ്രവേശനം നൽകി. സ്കൂളിന്റെ ചരിത്രത്തിലെ നിർണായക നാഴികക്കല്ലായാണ് ഈ മാറ്റം വിലയിരുത്തപ്പെടുന്നത്. സഹവിദ്യാഭ്യാസത്തിലേക്കുള്ള ഈ ചുവടുവയ്പ് സമൂഹത്തിൽ ലിംഗസമത്വത്തിനും ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിനും ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഒരേ ക്ലാസ് മുറിയിൽ ഒരുമിച്ച് പഠിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന തലമുറയെ വളർത്തിയെടുക്കാൻ ഇത്തരം മാറ്റങ്ങൾ സഹായകമാകുമെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വിദ്യാർത്ഥിനികൾക്കായി പ്രത്യേക ശുചിമുറികൾ, വിശ്രമമുറി ഉൾപ്പെടെ ആവശ്യമായ സൗകര്യങ്ങളും സ്കൂൾ ഒരുക്കിയിട്ടുണ്ട്. വരും വർഷങ്ങളിൽ താഴ്ന്ന ക്ലാസുകളിലേക്കും പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകി പൂർണമായും സഹവിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് മാറാൻ സ്കൂൾ തയ്യാറെടുക്കുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഒരുക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റമാണ്. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായം ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
2: ആകാശവാണി കോഴിക്കോട്.
3: വയലും വീടും

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. കൃഷി കൂടുതൽ ഫലപ്രദവും ലാഭകരവുമാകണമെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നൂതന കൃഷിരീതികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. കുറഞ്ഞ സ്ഥലത്തു നിന്നും കൂടുതൽ വിളവ് ലഭ്യമാകുന്നതും കൂടുതൽ വരും

0: ബഹുമാനം ലഭിക്കുന്നതുമായ ആധുനിക കൃഷിരീതികൾ ഇന്ന് നിലവിലുണ്ട്. അതിലൊന്നാണ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ഹൈഡ്രോപോണിക്സ്. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഭക്ഷ്യോൽപാദനത്തിനായി ഹൈഡ്രോപോണിക്സ് അഭിമുഖം കേൾക്കാം. പങ്കെടുക്കുന്നത് ഡോക്ടർ ആശ ജോസഫ്. നമസ്കാരം മാം.
1: നമസ്കാരം
0: മാം. എന്താണ് നമ്മുടെ പരമ്പരാഗത കൃഷിരീതി നേരിടുന്ന പ്രശ്നങ്ങൾ?
1: കാർഷിക മേഖലയെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം ആളോഗരി ഭൂലഭ്യത വളരെ കുറഞ്ഞിരിക്കുകയാണ്. നഗരവൽക്കരണവും വ്യാവസായികവും എല്ലാം വന്നപ്പം നമ്മുടെ പ്രകൃതിവിഭവങ്ങൾ കുറഞ്ഞിരിക്കുന്നു, സ്ഥല ലഭ്യത കുറഞ്ഞിരിക്കുന്നു. പിന്നെ വർദ്ധിച്ചു വരുന്ന ഈ ഗ്ലോബൽ വാർമിങ്, അതുമൂലം ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം, ഇതെല്ലാം നമ്മുടെ കൃഷിയുടെ താളം മറിച്ചിരിക്കുകയാണ്. പാരിസ്ഥിതികമായിട്ടുള്ള മലിനീകരണങ്ങൾ, ഇതെല്ലാം സുസ്ഥിരമായൊരു കൃഷിയിലേക്ക് നമ്മളെ നയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഹൈഡ്രോപോണിക്സ് എന്ന കൃഷിയുടെ പ്രസക്തി വരുന്നത്.
0: അപ്പോൾ എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ?
1: സമ്പുഷ്ടമായ പോഷക ലായനിയിൽ ചെടികളെ വളർത്തുകയാണ് ഹൈഡ്രോപോണിക്സിൽ നമ്മൾ ചെയ്യുന്നത്.
0: അതായത് മണ്ണിൻ്റെ ആവശ്യം അവിടെ ഇല്ല,
1: മണ്ണില്ലാത്ത ഒരു കൃഷിയാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മളവർക്ക് ഇത് വെള്ളത്തിൽ മാത്രമുള്ള ഒരു കൃഷിയാണ്, അങ്ങനെയല്ല. അതിന് ജനറലായിട്ട് നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാം. അത് അഗ്രിഗേറ്റ് ഹൈഡ്രോപോണിക്സ്, അതായത് മീഡിയ കൾച്ചർ, പിന്നെ ലിക്വിഡ് ഹൈഡ്രോപോണിക്സ് അല്ലെങ്കിൽ സൊല്യൂഷൻ കൾച്ചർ. മീഡിയ കൾച്ചർ എന്ന് പറയുന്നതിൽ നമുക്കൊരു ഇനർട്ട് സബ്സ്ട്രേറ്റ് മീഡിയ ഉണ്ടായിരിക്കും, അതിലേക്ക് നമ്മൾ സമ്പുഷ്ടമായ പോഷക ലായനി അതിലേക്ക് കൊടുത്ത് ചെടിയെ അതിൽ നമ്മൾ വളർത്തും. സൊല്യൂഷൻ കൾച്ചർ അല്ലെങ്കിൽ വാട്ടർ കൾച്ചർ എന്നൊക്കെ നമ്മൾ പറയുന്നതിന്, സൊല്യൂഷനിൽ നമ്മൾ ചെടിയുടെ വേരുകൾ ഇറക്കി വെച്ച് ചെടിയെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് രീതികളാണ് ഇതിൽ ഉള്ളത്. രീതിയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് കൂടുതൽ ഉൽപ്പാദനം സാധ്യമാകും. പ്രകൃതി വിഭവങ്ങളായ നമ്മുടെ മണ്ണും ജലവും സംരക്ഷിച്ചിട്ടുള്ള ഒരു കൃഷിയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെയെല്ലാം അതിജീവിക്കാൻ പറ്റും. കാരണം ഇതൊരു സംരക്ഷണ കൃഷിയാണ്, അതായത് ഒരു പ്രൊട്ടക്റ്റഡ് എൻവയറോൺമെൻ്റൽ അഗ്രികൾച്ചറാണിത്. അതുപോലെ തന്നെ വളരെ കുറച്ച് കെമിക്കൽസും പെസ്റ്റിസൈഡും മാത്രമേ നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് പരിസ്ഥിതി മലിനീകരണത്തെ ഇത് വളരെ കുറച്ചിട്ട് ഒരു സുസ്ഥിരമായ കൃഷി രീതി അവലംബിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. വിഷമില്ലാത്ത ഭക്ഷണങ്ങളും നല്ല ഫ്രഷ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കാനും നമ്മൾ ആഗ്രഹിക്കുകയാണ്. പിന്നെ കൃഷി ഇങ്ങനെ ഒരു സാധാരണ പരമ്പരാഗത ലെവലിൽ നിന്നും ഒരു ഇൻഡസ്ട്രി ലെവലിലേക്ക് അത് മാറണം. അതായത് എങ്കിൽ മാത്രമേ കൃഷി നമുക്ക് ഇനി പ്രോഫിറ്റബിൾ, മാത്രമല്ല ഇപ്പോഴത്തെ യുവജലമുറയെ നമുക്ക് ഈ കൃഷിയിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്മാർട്ട് ഫാമിംഗിലേക്ക് നമ്മൾ പോകണം. അതായത് ഇപ്പം നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും സെൻസറും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സ്മാർട്ട് ഫാമിംഗ് രീതികളിപ്പോൾ പല വികസിത രാജ്യങ്ങളും പ്രാബല്യത്തിലുണ്ട്. അപ്പം നമ്മൾ തീർച്ചയായും ഇങ്ങനെ ഹൈഡ്രോപോണിക്സ് എന്നുള്ള ഒരു കൃഷി രീതിയുടെ പ്രസക്തി തീർച്ചയായിട്ടും കാണേണ്ടിയിരിക്കുന്നു.
0: അപ്പം എന്താണ് ഇതിൻ്റെ ചരിത്രം, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്?
1: ഓൾഡ് സിവിലൈസേഷൻ പോലെ നമ്മൾ നോക്കിയാൽ ഈ കൃഷിരീതികൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ബാബിലോണിലെ ഹാങ്ങിങ് ഗാർഡൻസും മെക്സിക്കോയിലെ ആസ്റ്റക്കുകളുടെ ഫ്ലോട്ടിംഗ് ഗാർഡനും എല്ലാം ഈ ഹൈഡ്രോപോണിക് രീതിയിലുള്ള കൃഷിയുടെ ഉത്തമമായ ഉദാഹരണങ്ങളാണ്. പക്ഷെ അന്നത് ഹൈഡ്രോപോണിക്സ് ആയിട്ട് ആരും മനസ്സിലാക്കിയിട്ടില്ല. 1962 ഡോക്ടർ വില്യം ഫെഡറിക് ഗറിക് എന്ന് പറയുന്ന ഒരു കാലിഫോർണിയ പ്രൊഫസർ പോഷക ലായനിയിൽ ചെടികളെ വളർത്തിയിട്ട് അദ്ദേഹമാണ് ഇതിന് ഹൈഡ്രോപോണിക്സ് എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്.
0: അപ്പോൾ പരമ്പരാഗത കൃഷി രീതിയെ അപേക്ഷിച്ച് ഈ ഹൈഡ്രോപോണിക്സിനുള്ള മേന്മകൾ എന്തൊക്കെയാണ്?
1: ഒന്നാമത്തെ കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന വിഭവങ്ങൾക്ക് വളരെ കുറച്ച് മതി. അപ്പോൾ നമുക്കറിയാം ഏകദേശം 2050 ആകുമ്പോഴേക്കും നമുക്കൊരു 9.8 ബില്യൺ ജനസംഖ്യ നമുക്കുണ്ടാവും. അതായത് ഏകദേശം ഒരു 70% കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതായത് നമ്മുടെ പ്രകൃതിവിഭവങ്ങൾ കുറഞ്ഞിരിക്കുന്നു, സ്ഥലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഹൈഡ്രോപോണിക്സിനൊരു പ്രസക്തി വരുന്നത്. അതുപോലെ അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷനും ക്ലൈമറ്റ് ചേഞ്ചും എല്ലാം വരുന്നു. ഇതെല്ലാം നമ്മുടെ കൃഷിയെ താളം തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഹൈഡ്രോപോണിക്സ് നമ്മളൊരു വളരെ നിയന്ത്രിതമായ ഒരു ഗ്രോയിങ് എൻവയറോൺമെൻറ്റിലാണ് നമ്മൾ ചെടിയെ വളർത്തുന്നത്. വർഷം മുഴുവനും നമുക്ക് പ്രൊഡ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വളരെ വേഗത്തിലുള്ള വളർച്ചയും ഉൽപ്പാദനവും നമുക്കിതിലൂടെ സാധിക്കും. ഈൽഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പ്ലാന്റിന് സ്ട്രെസ് ഉണ്ടാക്കുന്നില്ല. ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ എഫിഷ്യൻ്റായിട്ട് വളരെ കാര്യക്ഷമമായി ഉൽപ്പാദിക്കാൻ പറ്റും. ഓക്സിജനേറ്റ് ചെയ്ത പോഷക ലായനിയാണ് നമ്മൾ റൂട്ട് സോണിലേക്ക് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഇതിന് അസുഖങ്ങളും ഒക്കെ എല്ലാം കുറവാണ്. മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മിതോഷ്ണ മേഖലയിലും ശീതോഷ്ണ മേഖലയിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഈ കൃഷി നടത്താവുന്നതാണ്. പിന്നെ നമ്മുടെ മണ്ണ് ചിലപ്പോൾ മലിനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അമ്ലതയും ക്ഷാരഗുണവും എല്ലാം കൊണ്ട് മണ്ണ് മലിനമായിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് സാധാരണ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റത്തില്ല, അവിടെ നമുക്ക് വളർത്താം. പിന്നെ സിറ്റിയുടെ റൂഫ് ടോപ്പിൽ നമുക്ക് വളർത്താം. പിന്നെ

0: വലുതും ചെറുതും ഒക്കെ ആയിട്ട് പല രീതിയിൽ നമുക്കൊരു സ്കെയിൽ ചെയ്യാം, സ്കെയിലബിൾ ടെക്നോളജിയാണ്. അപ്പോൾ ഈ ഒരു തരത്തിലാണ് കൂടുതൽ മേന്മകൾ നമ്മൾ കണ്ടെത്തുന്നത്.
1: ഇത്രയൊക്കെ മേന്മകൾ പറഞ്ഞാലും ഇതിനൊരു പരിമിതി ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പരിമിതികൾ ഈ കൃഷിരീതി നേരിടുന്നുണ്ടോ?
0: വലിയ പരിമിതിയായിട്ട് സാധാരണ കാണുന്നത് പ്രാരംഭ ചെലവുകൾ വളരെ കൂടുതലാണ്. ശാസ്ത്രവും സാങ്കേതികവിദ്യ എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷിരീതി ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് നല്ല ടെക്നിക്കൽ നോളജ് ഉണ്ടാകണം. ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന മെക്കാനിസം, പ്ലാന്റിന് ഓരോ മൂലകങ്ങളും എത്ര ആവശ്യകതയുണ്ട് എന്നുള്ള കാര്യങ്ങളും നമുക്കറിയണം. അതുപോലെ നമ്മൾ പ്ലാന്റ് വളരുന്ന എൻവറോൺമെന്റ് കൺട്രോൾ ചെയ്ത് അത് കൃത്യമായ രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചെല്ലാം നമുക്ക് നല്ലൊരു അവബോധം ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇലക്ട്രിസിറ്റിയുടെ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട് എപ്പോഴും, കാരണം വാട്ടറും ഇലക്ട്രിസിറ്റിയും എല്ലാം കൂടെ കണക്ട് ചെയ്തും കുറേ റിലേഷൻസ് അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പം അത് തമ്മിൽ കുറച്ച് റിസ്കുകളുണ്ട്. വാട്ടർ ഇലക്ട്രിസിറ്റിയും കൂടെ വന്നാൽ പല അപകടങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതും ഇതിനകത്തൊരു ഇതാണ്. ഇലക്ട്രിസിറ്റി ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടാവില്ല.
1: അല്ല, സൗരോർജ്ജം ഇപ്പോൾ അവിടെ യൂസ് ചെയ്യാനായിട്ട്?
0: ആ, ഇനി പുതിയ അഡ്വാൻസ്മെന്റിലേക്ക് വരുമ്പോൾ സൗരോർജ്ജം ഉപയോഗിച്ചുള്ള രീതികളിലേക്കും ഇപ്പം ടെക്നോളജി വന്നിട്ടുണ്ട്. അതുകൊണ്ട് സൗരോർജ്ജം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ സിസ്റ്റത്തിന് എപ്പം വേണമെങ്കിലും ഫെയിലിയർ വരാം ചിലപ്പോൾ, കാരണം പല ഉപകരണങ്ങളും പല മെഷർമെൻറ്റുകളും ഒക്കെ ഉള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ആ സിസ്റ്റത്തിനൊരു ഫെയിലിയർ വന്നാൽ ചെടികൾക്ക് ഈ ന്യൂട്രിയൻസ് മറ്റേ മണ്ണിലാണെങ്കിൽ അത് എവിടെന്നേലും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ചെടുത്തൊക്കെ അത് ജീവിക്കും. പക്ഷേ ഈ സിസ്റ്റത്തിൽ ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ റെഗുലറായിട്ടുള്ള ഒരു മോണിറ്ററിങ്ങും മെയിൻ്റനൻസും ഈ സിസ്റ്റത്തിൽ വേണം. ചെടിയുടെ ഓരോ ദിവസത്തെ ആരോഗ്യം, അതിൻ്റെ വളർച്ച, അതിൻ്റെ ടെമ്പറേച്ചർ, അതിൻ്റെ ഹ്യൂമിഡിറ്റി, ഇതെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അത് നമ്മൾ ന്യൂട്രിയൻസ് കൊടുക്കുന്ന ഒരു ലെവലാണ് അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ പി എച്ച്, ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ പ്ലാന്റിനൊരു കഴിവുണ്ടെങ്കിൽ ആ പി എച്ച് കൃത്യമായിരിക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യകത ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഫാർമറെ സംബന്ധിച്ചുള്ള അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും ഒരു അസുഖം വന്നാലും കൺട്രോൾഡ് ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇതുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പരിമിതികളായിട്ട് നമ്മൾ കാണുന്നത്. എന്നാലും ഈ പരിമിതികളെല്ലാം ഓവർകം ചെയ്ത് നമുക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാവുന്നതാണ്.
1: അപ്പോൾ ഈ ഹൈഡ്രോപോണിക്സിന് പുറകിലുള്ള ശാസ്ത്രം എന്താണെന്നും കൂടി ഒന്ന് വിശദീകരിക്കാമോ?
0: ഒരു മണ്ണില്ലാ കൃഷിയാണ്. പോഷകലായനി ഒരു വാട്ടർ ബേസ്ഡ് മീഡിയത്തിൽ കൂടിയാണ് നമ്മൾ നേരിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായി അതിന് വേണ്ടത് വേണ്ട സമയത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. മണ്ണില്ലാത്തതുകൊണ്ട് ന്യൂട്രിയൻ സൊല്യൂഷൻ്റെ ഇസി പി എച്ച് എല്ലാം നമുക്ക് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിനകത്തുള്ള പോഷകത്തിൻ്റെ ഒരു മെഷർമെൻ്റാണ് നമ്മൾ ഇസി ആയിട്ട് പറയുന്നത്. ആ പോഷകം വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ്, ഒരു ബാലൻസ്ഡ് പി എച്ചും അതിനകത്തുണ്ടായിരിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും മെഷർ ചെയ്യുകയും ചെയ്യാം. അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം. ഇതെല്ലാം നേരിട്ട് പെട്ടെന്ന് പ്ലാന്റിന് കിട്ടുന്നത് കൊണ്ട് നല്ലതായിട്ട് ഗ്രോത്തും ഉണ്ടാവും, പ്രൊഡക്ഷനും ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ ന്യൂട്രിയൻ സൊല്യൂഷനെ എയറേറ്റ് ചെയ്യുന്നത്, അതായത് ഓക്സിജനേറ്റ് ചെയ്ത്, അപ്പോൾ ഒരു ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള പോഷകലായനിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി മീഡിയ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല വായുസഞ്ചാരമുള്ള മീഡിയയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ സംവിധാനത്തിൽ പകർന്നു കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ വളർച്ചയും ഉൽപ്പാദനവും വളരെ നന്നായിരിക്കും.
1: അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെടി വളർത്തുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ചെടിയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ആ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെടിയെ വളർത്തുകയാണ് ചെയ്യുന്നത്. സാധാരണയായി ഈ ആവശ്യങ്ങളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുക, അതായത് ചെടിയുടെ വേരുപടലത്തിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ചെടിയുടെ മണ്ണിന് മുകളിലുള്ള ഭാഗത്ത്, അതായത് നമ്മൾ ഷൂട്ട് സോൺ എന്നതിനെ പറയും, അതായത് റൂട്ട് സോണും ഷൂട്ട് സോണും. റൂട്ട് സോൺ എന്ന് പറയുമ്പം വേരുപടലത്തിൽ, ഷൂട്ട് സോൺ എന്ന് പറയുമ്പോൾ മണ്ണിന് മുകളിലുള്ള ഭാഗങ്ങൾ. അപ്പം നമ്മൾ ആദ്യം നോക്കുന്ന വേരുപടലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെടിക്ക് ആവശ്യമുള്ളത്. ഒന്നാമത്തെ തന്നെ അതിൻ്റെ പോഷകങ്ങൾ, ഏകദേശം ഒരു 14 എലമെൻസ് ആണ് ചെടിക്ക് വേണ്ടത്. അപ്പോൾ ഈ 14 എലമെൻസ് ഒരു ബാലൻസ്ഡ് അളവിൽ അതിലുണ്ടായിരിക്കണം. പിന്നെ പി എച്ച് ആണെങ്കിൽ ഒരു 5 to 6.5 ഇ സി ഒരു 1 to 3.5 അതിൻ്റെ അപ്പുറം ഇ സി ലെവൽ, അത് ഓരോ പ്ലാന്റിനനുസരിച്ച് അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ നമ്മൾ നല്ല ക്വാളിറ്റി ഇറിഗേഷൻ വാട്ടറും ഇതിനത് ഉപയോഗിക്കണം. അതായത് ഈ ന്യൂട്രിയൻ്റ് മിക്സ് ചെയ്യുന്നതിന് നമുക്ക് ഉപ്പുവെള്ളം അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റൂട്ട് സോണിലുള്ള ടെമ്പറേച്ചർ ഒരു 15 to 20 degrees ഇടയിലായിരിക്കണം. കാരണം ആ 15 to 20 degrees ഇടയിലായിരുന്നാൽ നമുക്ക് ഒരു ഈൽഡിന് ഇൻക്രീസ് ഉണ്ടാവും. അതുപോലെ വാട്ടർ സോലബിലിറ്റി ഓഫ് ഓക്സിജൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡ്രോപോണിക്സിൽ. അതായത് ഓക്സിജൻ കൂടുതൽ കിട്ടാൻ വേണ്ടി ടെമ്പറേച്ചർ ഒരു ഓപ്റ്റിമൽ ലെവൽ 15 to 25 degrees centigrade ടെമ്പറേച്ചർ ആകാവുന്നത്. ആ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം, നമുക്കത് അസുഖങ്ങൾ കുറയ്ക്കാനും പറ്റും. വായുസഞ്ചാരം, ആവശ്യമുള്ള ജലാംശം,

0: എല്ലാം പ്ലാന്റിന് വേരുപടലത്തിൽ ഉണ്ടായിരിക്കണം. മണ്ണിന് മേളിലുള്ള ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സൺലൈറ്റ് ആണ്, അതായത് ഫോട്ടോസിന്തെറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ കറക്റ്റായിട്ട് അതിന് കിട്ടിയിരിക്കണം. പിന്നെ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ആദ്യം ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 18 മുതൽ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ് ടെമ്പറേച്ചർ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നത്. ലീഫി വെജിറ്റബിൾസ് ആയിട്ടുള്ള ലെറ്റ്യൂസ് അങ്ങനെയുള്ളതിനൊക്കെ ഒരു 15 മുതൽ 20 ഡിഗ്രി വരെയും, ടൊമാറ്റോ പോലുള്ള പ്ലാന്റുകൾക്കാണെങ്കിൽ ഒരു 21 മുതൽ 27 വരെയുള്ള ടെമ്പറേച്ചർ ആയിരിക്കും വളരെ നല്ലതായിട്ടിരിക്കുന്നത്. ഇപ്പം ടെമ്പറേച്ചർ കൂടിയാൽ പ്ലാന്റിന് സ്ട്രെസ്സാകും, അതും പ്ലാന്റ് കരിഞ്ഞു പോകുന്നതിന് കാരണം. ലോ ടെമ്പറേച്ചർ ആയിരുന്നാൽ അതിൻ്റെ മെറ്റബോളിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം സ്ലോ ആവും, പോഷകങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവും വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവും എല്ലാം പോവും. അതുപോലെ അത് റൂട്ട് ഗ്രോത്തിനെയും കുറയ്ക്കും. ഹൈഡ്രോഫോണിക്സ് രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ടെമ്പറേച്ചറൊക്കെ റെഗുലേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്ക് അതിനകത്തുണ്ട്. ആ ടെമ്പറേച്ചർ കൂടിയിരുന്നാൽ ആ ടെമ്പറേച്ചറിനെ കുറയ്ക്കാനും കുറഞ്ഞാൽ അതിനെ കൂട്ടാനും ഒക്കെയുള്ള ഓട്ടോമേഷനുകൾ മൈക്രോ കൺട്രോളർ വഴി ചെയ്യുന്ന സംവിധാനങ്ങളുമുണ്ട്. ഇനിയും അടുത്തത് ഹ്യൂമിഡിറ്റിയാണ്. അന്തരീക്ഷ വായുവിലെ ഈർപ്പത്തെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ചെടിയുടെ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണിത്. ഹ്യൂമിഡിറ്റി കൂടുതലാണ്, അതിൻ്റെ അർത്ഥം അതിൽ ജലാംശം കൂടുതലാണ്. അപ്പോൾ അത് ട്രാൻസ്പിറേഷനെ കുറയ്ക്കും, അപ്പോൾ അത് നമ്മുടെ പ്ലാന്റ് ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ കൂടിയ ഹ്യൂമിഡിറ്റി ആണെങ്കിൽ ഈ ഫംഗസ് പോലെയുള്ള അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതേസമയം ലോ ഹ്യൂമിഡിറ്റി ആണെങ്കിലോ അത് ട്രാൻസ്പിറേഷനെ കുറയ്ക്കും, വാട്ടർ സ്ട്രെസ്സും ഉണ്ടാക്കും, ഇവാപറേഷനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അത് അതിൻ്റെ ഒരു ബാലൻസ്ഡ് സിറ്റുവേഷൻ നമ്മുടെ ചെടി വളരുമ്പോൾ അതിൽ ഉണ്ടാകണം. വളരെ ഇമ്പോർട്ടൻ്റ് കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എൻറിച്ച്മെൻറ്റ് കൊടുക്കാൻ പറ്റും നിയന്ത്രിത കൃഷിയിലാണെങ്കിൽ, അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ ഈൽഡ് വർദ്ധിപ്പിക്കാനും സാധിക്കും.
1: ഇതിൽ വ്യത്യസ്തതരമായ കൾട്ടിവേഷൻസ് ഉണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാമോ?
0: വാട്ടർ കൾച്ചറെന്നും മീഡിയ കൾച്ചറെന്നും രണ്ട് തരത്തിലുണ്ട്. ഈ വാട്ടർ കൾച്ചർ സംവിധാനങ്ങൾ പ്രധാനമായും മൂന്ന് പ്രധാന രീതികളിലാണ് കാണുന്നത്. ഒന്ന് ന്യൂട്രിയൻ ഫിലിം ടെക്നിക്ക്, ഒന്ന് ഡീപ്പ് വാട്ടർ കൾച്ചർ, എയ്റോഫോണിക്സ്. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ ആദ്യത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻ ഫിലിം ടെക്നിക്കാണ്. ചെടികൾ ഒരു ചാനൽ പോലെയുള്ള സിസ്റ്റത്തിലായിരിക്കും, അതിൽ നെറ്റ് പോട്ടും വെച്ചിട്ട് ചെടികൾ നമ്മൾ ആ ചാനലിൽ ഉറപ്പിക്കും. എന്നിട്ട് ഈ ചാനല് ഒരു റിസർവോയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിസർവോയറിൽ നിന്ന് ന്യൂട്രിയൻ സൊല്യൂഷൻ പമ്പ് ചെയ്ത് ഈ ചാനലിൽ കൂടെ ചെടികളുടെ വേരുപടലത്തിലൂടെ ഒരു ഫിലിം തിക്നെസ്സിലാണ് സഞ്ചരിച്ച് ചെടികൾക്ക് വെള്ളവും വളവും നൽകുന്ന ഒരു രീതിയാണിത്. വേരുകളെ എല്ലാം നനച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും റിസർവോയറിൽ വരും. ആ റിസർവോയറിൽ നിന്ന് വീണ്ടും ഒരു പമ്പ് ഉപയോഗിച്ച് ഇത് വീണ്ടും ചെടി വെച്ചിരിക്കുന്ന ചാനലുകളിലേക്ക് പോകും. അപ്പോൾ ചാനലെന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ചാനലിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ചെറിയ ഹോളുകളിട്ട് നെറ്റ് പോട്ടിൽ ക്ലേ ബോൾസ് വെച്ചിട്ടാണ് ചെടികൾ അതിൽ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഈ ലൈനെ തിരിച്ച് വീണ്ടും റിസർവോയറിൽ വരും. അപ്പോൾ ഇങ്ങനെ ഒരു റീസൈക്ലിംഗ് സിസ്റ്റമാണിത്. ഗ്രീൻസ്, ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ അതിനൊക്കെയാണ് ഇത് കൂടുതലായും യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഡീപ്പ് വാട്ടർ കൾച്ചറാണ് അടുത്തത്. അതിനെ ഫ്ലോട്ടിംഗ് സിസ്റ്റമെന്നും റാഫ്റ്റ് സിസ്റ്റമെന്നും എല്ലാം പറയാറുണ്ട്. അപ്പോൾ ഇത് സാധാരണ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്റ്റെയറോഫോം ഫ്ലോട്ട്സ് വെച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കി അതിൽ നെറ്റ് പോട്ട് ഉറപ്പിച്ച്, നെറ്റ് പോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ പോട്ടുകൾ, അതായത് ചെടിയെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി അതിനകത്ത് ക്ലേ ബോൾസും കൂടെ ഇട്ട്, അതായത് എക്സ്പാൻഡഡ് ക്ലേ നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ കാണുന്നു, അത് ഇട്ടിട്ട് അതിനെ അതിൽ ഉറപ്പിച്ചിട്ട് ഈ റിസർവോയറിന് ഒരു അടപ്പ് പോലെ ഈ സ്റ്റെയറോഫോം ഫ്ലോട്ട്സ് നിൽക്കും. അത് കൃത്യമായിട്ട് അടഞ്ഞിരിക്കും. താഴെ നമുക്ക് പോഷകലായനി ഉണ്ടാകുന്നിട്ട് റൂട്ട് മുഴുവനും ഈ പോഷകലായനിയിൽ മുങ്ങിക്കിടക്കും. പിന്നെ എയർ സ്റ്റോൺ ഉപയോഗിച്ച് വെള്ളത്തെ ഓക്സിജനേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് ഡീപ്പ് വാട്ടർ കൾച്ചറിൽ കൃഷി ചെയ്യുന്നത്. പിന്നെ ഉള്ളത് എയ്റോഫോണിക്സ്. അത് ഇതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയാണ് എയ്റോഫോണിക്സ്. ഇതിലെ സസ്യങ്ങൾ അടഞ്ഞ അന്തരീക്ഷത്തിൽ തൂക്കിയിട്ടിട്ട് വേരുകൾ ലായനിയിൽ മുക്കി വെക്കുന്നത് പകരം പോഷക ലായനി ഒരു മൂടൽമഞ്ഞ പോലെ സ്പ്രേ ചെയ്ത് ചെടിയെ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ ഹൈഡ്രോഫോണിക്സിലൊക്കെ 10% വെള്ളം വേണം, ഇതിന് 2% മാത്രം വെള്ളം മതി. ഇത് വേഗത്തിലുള്ള വളർച്ച, ഉയർന്ന വിളവ്, ആരോഗ്യമുള്ള സസ്യങ്ങൾ എന്നിവയെല്ലാം പ്രദാനം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇതിനുണ്ട്. പിന്നെ നമ്മൾ മീഡിയ കൾച്ചർ സിസ്റ്റം, അതായത് അഗ്രിഗേറ്റ് ഹൈഡ്രോഫോണിക്സ് എന്ന് ഞാൻ പറഞ്ഞു, അതായത് മീഡിയ വെച്ചിട്ട് പ്ലാന്റിനെ വളർത്തും. അത് ആ മീഡിയയിലേക്ക് നമ്മൾ പോഷക ലായനി കൊടുക്കും. പല ടൈപ്പുകളുണ്ട്, എന്നാലും പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന 1-2 സിസ്റ്റങ്ങൾ എബ് ആൻഡ് ഫ്ലോ സിസ്റ്റമാണ് ഒന്ന്, പിന്നെ ഡച്ച് ബക്കറ്റ് സിസ്റ്റം, ഡ്രിപ്പ് സിസ്റ്റം, വിക്സ് സിസ്റ്റം, ഇങ്ങനെ പല ടൈപ്പുകളും ഉണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ ഏത് തരത്തിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് മോഡിഫൈ ചെയ്യാവുന്ന സിസ്റ്റംസാണ് ഇതെല്ലാം. എബ് ആൻഡ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഒരു ഗ്രോ ബെഡ് ഉണ്ടാകും, ആ ഗ്രോ ബെഡിലേക്ക് ഈ പോഷക ലൈനി റിസർവോയറിൽ നിന്ന് വെള്ളപ്പൊക്കം പുലങ്ങ് വിടും, എന്നിട്ട് തിരിച്ചതുപോലെ തന്നെ അത് ഡ്രെയിൻ ചെയ്ത് റിസർവോയറിലേക്ക് ആക്കുകയും ചെയ്യും. ഇതിനു വേണ്ടി ഒരു പ്രത്യേക ഷെഡ്യൂളും ടൈമറും ഒക്കെ വെച്ചിട്ടാണ് ഫ്ലഡ് ചെയ്യുന്നതും തിരിച്ച് ഡ്രെയിൻ ചെയ്ത് റിസർവ്

0: ഡ്രോവറിലേക്ക് മാറ്റുന്നതും. പിന്നെ ഈ ഡച്ച് ബക്കറ്റ് സിസ്റ്റം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് ബക്കറ്റുകളുണ്ട്, അതിൽ നമ്മൾ ഗ്രോയിങ് മീഡിയ ഫില്ല് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ന്യൂട്രിയൻ സൊല്യൂഷൻ പമ്പ് ചെയ്ത് കൊടുക്കും. അതാണ് ഡച്ച് ബക്കറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഡ്രിപ്പ് സിസ്റ്റമുണ്ട്. ഡ്രിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. നീളത്തിലുള്ള ഗ്രോയിങ് സിസ്റ്റത്തിൽ മീഡിയ ഫില്ല് ചെയ്തിട്ട് പ്ലാന്റുകൾ അതിൽ കൊടുത്തിട്ട് നമ്മൾ എങ്ങനെയാണോ ഡ്രിപ്പ് സിസ്റ്റം നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് അതേ രീതിയിൽ പോഷകലായനി കൊടുക്കുന്ന ഒരു രീതിയാണ്. പിന്നെ തിരിനന, ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പുകൾ.
1: അപ്പോൾ ഒരു ഹൈഡ്രോപോണിക് ഫാം സെറ്റപ്പ് ചെയ്യാനുള്ള അത്യാവശ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ്?
0: ആദ്യമായിട്ട് ഇതിന് വേണ്ട ഒരു സംരക്ഷണ സ്ട്രക്ചർ വേണം, അതായത് പോളി ഹൗസോ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസോ. മീഡിയ കൾച്ചർ ആണെങ്കിൽ ഒരു മീഡിയ സെലക്ട് ചെയ്യണം. പിന്നെ ഏത് ഗ്രോയിങ് മെത്തേഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതനുസരിച്ച് അതനുസരിച്ച് ചെയ്യണം. ന്യൂട്രിയൻ ഫില്ലിൻ ടെക്നിക്ക് ആണെങ്കിൽ അതിനൊരു ഗ്രോയിങ് സിസ്റ്റമാണ്. ഡീപ്പ് വാട്ടർ കൾച്ചർ ആണ്, അതിന് വേറൊരു സിസ്റ്റമാണ്. എബ് ആൻഡ് ഫ്ലോ ആണ്, ഡ്രിപ്പ് സിസ്റ്റം ഒക്കെ, അതിനെല്ലാം വേറെ വേറെ സിസ്റ്റങ്ങളാണ്. അത് നമ്മൾ ഡിസൈസ് ചെയ്യണം. ന്യൂട്രിയൻ സൊല്യൂഷൻ, അതുപോലെ അടുത്തൊരു സാധനം മീഡിയയാണ്. പെർലൈറ്റ്, കൊക്കോപിറ്റ്, കോക്കനട്ട് ഫൈബർ, റോക്ക് പൂൾ, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പോൾ ആ ഗ്രോയിങ് സബ്സ്ട്രേറ്റ് നമ്മൾ ഏതാണ് എടുക്കുന്നത് അത് നമുക്കുണ്ടാവണം. ഈ ഒരു സന്തുലിത പോഷണമാക്കി നമ്മളത് അതിനെ ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ഗുഡ് ക്വാളിറ്റി ഇറിഗേഷൻ വാട്ടർ വേണം. പിന്നെ നമ്മൾ അത്യുൽപാദന ശേഷിയുള്ള ചെടികളായിരിക്കണം ഇതിൽ തിരഞ്ഞെടുക്കുന്നത്. അതായത് അത് അസുഖങ്ങളൊന്നും അധികം വരാത്തോ, അതോടൊപ്പം നല്ല പ്രൊഡക്ഷൻ തരുന്നതുമായിട്ടുള്ള ചെടികളാണ് ഇതിൽ നമ്മൾ എടുക്കേണ്ടത്. ചെറിയ ചെറിയ സാധനങ്ങളായ ട്രേ, കണ്ടെയ്നർ, നെറ്റ് പോട്ട്, അതങ്ങനെ വേണം. പിന്നെ പമ്പ് വേണം, സബ്മേഴ്സിബിൾ പമ്പും വേണം, എയർ പമ്പും വേണം. എയർ പമ്പ് ഓക്സിജനേറ്റ് ചെയ്യാനും സബ്മേഴ്സിബിൾ പമ്പ് ന്യൂട്രിയൻ സൊല്യൂഷനെ നമുക്ക് ചെടിയുടെ തടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പമ്പ് ചെയ്യേണ്ടി വരും. പിന്നെ റിസർവോയർ, ടാങ്ക്, അത് ന്യൂട്രിയൻ സൊല്യൂഷൻ നമുക്ക് ഹോൾഡ് ചെയ്യാനാണ്. പിന്നെ എയർ സ്റ്റോൺസ് വേണം ഓക്സിജനേറ്റ് ചെയ്യാനായിട്ട്. നല്ല വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഹൈ ഗ്രേഡ് മിനറൽ ബേസ്ഡ് ബഫേർഡ് ന്യൂട്രിയൻസ് ആണ് ഇതിനെ ഫെർട്ടിലൈസറായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ നമുക്കൊരു ഈസി പി എച്ച് മീറ്റർ വേണം. പിന്നെ സ്റ്റോക്ക് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനുള്ള ടാങ്കുകളും നമുക്ക് വേണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ഹൈഡ്രോപോണിക് സിസ്റ്റം സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ.
1: ഇപ്പം മാം ഹൈഡ്രോപോണിക്സിനുള്ള സബ്സ്ട്രേറ്റ് മീഡിയയെക്കുറിച്ചും അതുപോലെ ന്യൂട്രിയൻ സൊല്യൂഷനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അത് തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ,
0: സാധാരണയായി ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങൾ, ഇവയ്ക്ക് സാധാരണയായി നമ്മൾ സൊല്യൂഷൻ കൾച്ചർ അല്ലെ മീഡിയ കൾച്ചറാണ് പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ മീഡിയ എന്ന് പറയുന്നത് ജലം തന്നെയാണ്. പക്ഷേ ദീർഘകാല പച്ചക്കറികളൊക്കെ കുറച്ചുകൂടെ വലിയ ചെടികൾക്കും നമ്മൾ സബ്സ്ട്രേറ്റ് മീഡിയ ഉള്ള മീഡിയ കൾച്ചറാണ് സാധാരണ ഉപയോഗിക്കുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന മീഡിയകൾ പെർലൈറ്റ്, കൊക്കോപീറ്റ്, കൊക്കോ ഫൈബർ, ഹൈഡ്രോടോൺസ്, ഇതൊക്കെയാണ്. ഇതെല്ലാം ന്യൂട്രൽ പി എച്ച് ആണ്, അതുപോലെ റീയൂസബിൾ ആണ്. എന്നാലും ഏറ്റവും കൂടുതൽ എന്ന പ്രാബല്യത്തിലുള്ളത് കൊക്കോപീറ്റ് തന്നെയാണ്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഹൈഡ്രോപോണിക് സിസ്റ്റമാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ചൊക്കെയാണ് നമ്മൾ മീഡിയ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഈ മീഡിയ ആവശ്യത്തിന് വായുസഞ്ചാരമുള്ള മീഡിയ ആയിരിക്കണം. പിന്നെ വാട്ടറിനെയും ന്യൂട്രിയൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള മീഡിയ ആയിരിക്കണം. വെള്ളത്തെ പിടിച്ചു നിർത്താൻ കഴിവുള്ള, അതായത് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി നല്ല കഴിവുള്ളതായിരിക്കണം. പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ സുഷിരങ്ങൾ അടഞ്ഞ് ബ്ലോക്ക് ആവാനുള്ള സാധ്യതകൾ ഉണ്ടാകാൻ പാടില്ല. ഇനേർട്ട് ഗ്രോയിങ് മീഡിയ ആയിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ടൊരു മീഡിയ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
1: അപ്പോൾ എങ്ങനെയാണ് ഒരു അനുയോജ്യമായ പോഷകലായനി നമ്മൾ തയ്യാറാക്കേണ്ടത്?
0: നമുക്ക് രണ്ട് ഓപ്ഷനുകളുണ്ട്. ഒന്ന്, വാണിജ്യാടിസ്ഥാനത്തിലുള്ള പോഷകലായനി നമുക്ക് വാങ്ങാം. ഏത് ക്രോപ്പാണോ അതനുസരിച്ച് അവരത് ഫോർമുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ ഹൈ ഗ്രേഡ് ഫെർട്ടിലൈസർ ഉപയോഗിച്ച്, അതായത് വെള്ളത്തിൽ വാട്ടർ സോലുബിൾ, വെള്ളത്തിൽ ലയിക്കുന്നവയായിരിക്കണം. അപ്പോൾ വെള്ളത്തിൽ ലയിപ്പിച്ച് സ്റ്റോക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം. ഫോർമുലേഷൻ ഉണ്ടാക്കുമ്പോൾ അത് പല ഘടകങ്ങളെ അത് ആശ്രയിച്ചായിരിക്കുന്നത്. പ്ലാന്റിൻ്റെ വെറൈറ്റി, അതിൻ്റെ സ്പീഷീസ്, ചെടിയുടെ വളർച്ചാ കാലഘട്ടം, പിന്നെ അതിൻ്റെ സീസണ, വെതർ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ.
1: ഇനി ഈ സിസ്റ്റത്തിലൂടെ, അതായത് ഹൈഡ്രോപോണിക്സിലൂടെ പ്രധാനമായും വളർത്താൻ കഴിയുന്ന ചെടികൾ ഏതൊക്കെയാണ്?
0: എല്ലാ ചെടികളും ഹൈഡ്രോപോണിക്സിലൂടെ വളർത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും. പക്ഷെ എന്നാലും നമ്മൾ ചില ചെടികൾക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. ഇലക്കറികളും ഔഷധ സസ്യങ്ങളുമാണ് ഏറ്റവും വിജയകരമായി ഹൈഡ്രോപോണിക്സിൽ നമ്മൾ കാണുന്നത്. വലിയ മരങ്ങളും പൂകാണ്ട ചെടികളും വളർത്താൻ ചിലവ് കൂടുതലുമാണ്. പിന്നെ അത് വളർത്താനുള്ള കൺവീനിയൻസ് ഇല്ല. അതുപോലെ ഈ പടർന്നു വരുന്ന ചെടികൾ, അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ചെടികളൊന്നും ഇതിനെ ഉപയോഗിക്കില്ല. പിന്നെ കൂടുതൽ മൂല്യം നമുക്ക് തരുന്ന ചെടികൾ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ലെറ്റ്യൂസസ്, പാലക്കാട്, പിന്നെ ബസില, ഒറിഗാനോ, മിൻറ്റ്, കെയില്, പാഴ്സലി, ഇതുപോലെയുള്ള ഇലക്കറികളും ഫ്രൂട്ടിങ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ടൊമാറ്റോ, സ്ട്രോബെറി, ക്യാപ്സിക്കം, ഇവയും നല്ല യോജിച്ച ചെടികളാണ്.
1: അപ്പോൾ ഈ ഹൈഡ്രോപോണിക്സ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ചിലവേറിയ ഒരു സിസ്റ്റമാണോ? അതിൻ്റെ വരവ് ചിലവുകളെക്കുറിച്ച്
0: ആദ്യമേ തന്നെ

0: സൂചിപ്പിച്ച കണക്ക് പ്രാരംഭ സജ്ജീകരണത്തിന് ചിലവ് കൂടുതലാണ്. അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലാണ് ഇതിന്. അതിനുശേഷമുള്ള ചിലവുകൾ മണ്ണിലുള്ള കൃഷിയെക്കാട്ടിൽ കുറവാണ്. അതായത് ജലത്തിൻ്റെയും പോഷകങ്ങളുടെയും കീടനാശിനികളുടെയും ഒക്കെ ഉപയോഗം വളരെ കുറവാണ്. പിന്നെ കുറഞ്ഞ സ്ഥലത്തും നമ്മൾ കൂടുതൽ ചെടികൾ കൃഷി ചെയ്ത് കൂടുതൽ ഉൽപ്പാദനം നടത്തുന്നത്. നമ്മൾ ഇനീഷ്യലായിട്ട് ചെയ്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതൊരു 3-4 വർഷത്തിനുള്ളിൽ നമുക്ക് റീപേ ആവുകയും ചെയ്യും. പിന്നീടുള്ള ഓരോ വർഷവും നമുക്കിത് ലാഭകരം തന്നെയാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, 1 ഏക്കർ ഹൈഡ്രോഫോണിക് കൾട്ടിവേഷൻ നടത്തി ഒരു ടൊമാറ്റോ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഗ്രീൻ ഹൗസ് ആൻഡ് ഹൈഡ്രോഫോണിക് സിസ്റ്റം എല്ലാം കൂടെ 50 ലക്ഷം, പിന്നെ ഒരു എക്യുപ്മെൻറ്റും പിന്നെ അതിൻ്റെ ഇൻപുട്ടുകളും എല്ലാം കൂടെ 10 ലക്ഷം, കൾട്ടിവേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏകദേശം 60 ലക്ഷം രൂപയാകുമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഒരു ഓപ്പറേഷണൽ കോസ്റ്റ്, അത് നടത്തിക്കൊണ്ടു പോകാൻ, അതായത് നമുക്ക് ലേബർ വേണം, പിന്നെ പല യൂട്ടിലിറ്റീസും നമുക്ക് വേണം, അതിന് മെയിൻ്റനൻസ് വേണം, ഇതെല്ലാം കൂടെ ഒരു 17 ലക്ഷം രൂപയും ആകുമെന്ന് കരുതുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 12,000 ക്രോപ്പോളം നമുക്ക് വളർത്താൻ സാധിക്കും. 5 കിലോ ഒരു പ്ലാന്റിന് കിട്ടുകയാണെങ്കിൽ 2 പ്രാവശ്യം നമുക്ക് 1 വർഷം കൃഷി ചെയ്യാൻ പറ്റും. കിലോയ്ക്ക് ഒരു 20 രൂപ വരെ കിട്ടുകയാണെങ്കിൽ ഏകദേശം 30 ലക്ഷം രൂപയോളം നമുക്ക് അതിനകത്തുനിന്ന് റവന്യൂ ഉണ്ടാകും. അപ്പം 2 വർഷം കൊണ്ട് നമുക്ക് ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് റീപേ ആയി. പിന്നെ 3rd ഇയർ ഓൺവേർഡ്സ് നമുക്ക് ഈ 30 ലക്ഷം കിട്ടിക്കൊണ്ടിരിക്കും. ആ 30 ലക്ഷം നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. 12 ഹൈഡ്രോഫോണിക് ഫാർമേഴ്സിനെയൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം അവരുടെ കണക്കുകൾ പ്രകാരവും ഇവർ ഇതുപോലെ 30 ലക്ഷം കിട്ടിയില്ലെങ്കിൽ ഒരു 20 ലക്ഷം എങ്കിലും ഓരോ വർഷങ്ങളിൽ ലാഭം കിട്ടുന്നുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് പിന്നെ ഏത് ക്രോപ്പ് ഉപയോഗിക്കുന്നു, ഏത് സിസ്റ്റം ഉപയോഗിക്കുന്നു, അതനുസരിച്ചല്ല ഇതിന് കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുക.
1: ഇവയുടെ ഫലപ്രദമായ പരിപാലന മുറകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
0: ഏറ്റവും പ്രധാന ന്യൂട്രിയൻ സൊല്യൂഷൻ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിരിക്കണം. ചിലപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡെഫിഷ്യൻസി വന്നാൽ ഈ ന്യൂട്രിയൻ സൊല്യൂഷൻ നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വലിയ ക്രോപ്പുകളൊക്കെ ആണെങ്കിൽ 2-3 ആഴ്ച കഴിയുമ്പോൾ നമ്മളിത് റീപ്ലേസ് ചെയ്ത് പുതിയ സൊല്യൂഷൻ ഫില്ല് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ചെടി വലിച്ചെടുക്കും തോറും അതിനകത്തെ മൂലകങ്ങളുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ചെറിയ ക്രോപ്പുകൾ, ഇലക്കറികൾ പോലുള്ള പാലക്ക് പോലത്തെ ഒക്കെ ആണെങ്കിൽ മാസത്തിലൊന്ന് മാറ്റിയാലും മതി. എപ്പോഴും അത് ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം എല്ലാ കമ്പോണൻറ്റും. പ്രത്യേകിച്ച് 1 ക്രോപ്പ് കഴിഞ്ഞാൽ അടുത്ത ക്രോപ്പിലേക്ക് ഹറിബറിയായിട്ട് നമ്മൾ ചെയ്യല്ലേ, എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മൾ വൃത്തിയാക്കിയിട്ട് അടുത്ത കൃഷി തുടങ്ങാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ പ്ലാന്റിൻ്റെ ഹെൽത്തും നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ പ്ലാന്റിനും അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ ഉണ്ടാകും. അതിൻ്റെ ഗ്രോത്ത് സ്റ്റേജ് അനുസരിച്ചും അത് മാറും. അപ്പോൾ ആ റേഞ്ചിലൊക്കെ അതിനനുയോജ്യമായ രീതിയിലുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ലൈറ്റും എല്ലാം പ്ലാന്റിനുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ചില ചെടികൾ നമ്മൾ പ്രൂണിങ്ങും ട്രെയിനിങ്ങും കൊടുക്കണം. അത് പോളിയോ ഹൗസിലും ഗ്രീൻ ഹൗസിലൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രൂണിങ്ങും ട്രെയിനിങ്ങും കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പം തക്കാളി പോലുള്ളൊരു ചെടിയാണെങ്കിൽ നമ്മളത് ട്രെയിൻ ചെയ്ത് വിട്ടില്ലെങ്കിൽ നിറയെ ബ്രാഞ്ചുകളുണ്ടായി നമുക്ക് ഫ്രൂട്ട് കുറവായിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മളതിനെ ട്രെയിൻ ചെയ്ത് ഹൈറ്റിലേക്ക് വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ സിസ്റ്റത്തിൻ്റെ മെക്കാനിക്കൽ ചെക്കപ്പുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. അതിനെന്തെങ്കിലും ചോർച്ചയുണ്ടോ, തടസ്സങ്ങളുണ്ടോ, ഉപകരണങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, നമുക്ക് തരുന്ന ഡേറ്റ കറക്റ്റാണോ എന്നൊക്കെ നമ്മളൊരു ചെക്ക് ചെയ്യണം. ഇതിൻ്റെ ഒരു റെക്കോർഡ് നമ്മളെപ്പോഴും സൂക്ഷിക്കണം. അതായത് നമ്മൾ എത്ര ന്യൂട്രിയൻ ഡോസ് കൊടുത്തു, നമ്മൾ എത്ര ഓരോ ആഴ്ചയിൽ നമുക്ക് എത്ര PCEH ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് പിന്നീട് പല പ്രശ്ന പരിഹാരങ്ങളും ട്രബിൾ ഷൂട്ടിങ്ങൊക്കെ ചെയ്യാൻ നമുക്കത് സഹായിക്കും. പിന്നെ പെസ്റ്റ് ഡിസീസിൻ്റെ മാനേജ്മെൻറ്റ്, എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അത് നമ്മൾ ആദ്യമേ തന്നെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അഥവാ ചെറിയ പെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദോഷമില്ലാത്ത കീടങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുകയും വേണം. ഇതൊക്കെയാണ് സാധാരണയായി നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ.
1: ഈ ഹൈഡ്രോപോണിക്സ് ഫാമിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: കേരളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഹൈഡ്രോപോണിക്സിൻ്റെ സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരു യൂണിറ്റിൽ നമുക്ക് 10 മുതൽ 30% വരെ കൂടുതൽ ചെടികൾ നമുക്ക് വളർത്താൻ പറ്റും. അതുപോലെ മണ്ണിലെ 10 ഏക്കറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1 ഏക്കറിൽ നമുക്ക് ഈ സിസ്റ്റത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. വെള്ളമാണെങ്കിലും മണ്ണിൽ ചെയ്യുന്നതിൻ്റെ 10% വെള്ളം നമുക്ക് എടുത്താൽ മതി. നമുക്ക് പിന്നെ വേറൊരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥ ഒരു ഹ്യൂമിഡ് ട്രോപ്പിക്കലാണ്. അതുകൊണ്ട് നമ്മുടെ ഹ്യൂമിഡിറ്റി കൂടുതലായാൽ പോളിഗോസിന് ഫംഗസ് എടുക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമ്മുടെ എഫിഷ്യൻസിയെ കുറച്ച് എഫക്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. തന്നെ എനിക്ക് തോന്നുന്നത് വയനാടും കൊച്ചിയിലൊക്കെ കുറച്ച് കൊമേഴ്സ്യൽ കൾട്ടിവേഷനിലേക്ക് ഇത് വരുന്നുണ്ട്. പല എഞ്ചിനീയേഴ്സും കൃഷി ഒരു പാഷനായിട്ട് കണക്കാക്കി എഞ്ചിനീയറിംഗ് ജോലികളൊക്കെ ഉപേക്ഷിച്ച് ഇതിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ കൃഷി ചെയ്യാവുന്ന വിളകൾക്കും കുറച്ച് പരിമിതിയുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ വെസ്റ്റേൺ സ്റ്റൈലൊന്നുമല്ല നമ്മുടെ ഫുഡ്

0: രീതികൾ, സാലഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വളരെ കുറവാണ്. അപ്പം നമുക്ക് സെലക്ട് ചെയ്യാവുന്ന വിളകൾക്കും കുറച്ച് പരിമിതിയുണ്ട്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാകുന്ന വിളകൾ. എന്നാലും വളരെ കൃത്യതയോടെ നമ്മൾ കൈകാര്യം ചെയ്യാവുന്ന, നമുക്ക് വിജയിക്കാവുന്നതാണ്. പല സ്റ്റാർട്ടപ്പുകളും ഇന്ന് കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടുതലാണ്, കൂടുതൽ പൈസ ചിലവാക്കാൻ കഴിവുണ്ട്. പിന്നെ മാർക്കറ്റ് അവൈലബിലിറ്റിയും ഒക്കെ നമുക്കിപ്പോൾ കൂടുതലാണ്. ഈസി റോഡും അപ്രോച്ചും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നല്ല സാധ്യതകൾ തന്നെയാണ് കേരളത്തിലും ഹൈഡ്രോപോണിക് ഫാമിന് ഉള്ളത്.
1: അപ്പോൾ ഈ രംഗത്ത് വന്നിരിക്കുന്ന വിപ്ലവങ്ങളും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും എന്തൊക്കെയാണ്?
0: എല്ലാ സാധനങ്ങളും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യാവുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, IoT, സെൻസർ ബേസ്ഡ് മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചുകൊണ്ടുള്ള വിദ്യ, അങ്ങനെ ഒരു സ്മാർട്ട് ഫാമിംഗിലേക്ക് ഹൈഡ്രോപോണിക്സ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റ്, LED ലൈറ്റുകൾ കൊടുക്കാം. അപ്പം സാധാരണ LED ലൈറ്റ് കൊടുക്കുകയാണ് എന്നാന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി ഇഫക്റ്റീവാണ്. പിന്നെ ഹൈഡ്രോപോണിക്സിൻ്റെ ഒരു വേറൊരു ഫോമാണ് വെർട്ടിക്കൽ ഫാമിംഗ്. അതായത് നമ്മുടെ ലംബമായ ഹൈഡ്രോപോണിക്സിനാണ് ഈ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഹൊറിസോണ്ടലായിട്ട് വെക്കുന്ന ഒരു സാധനം വെർട്ടിക്കലായിട്ട് വെച്ചാൽ നമ്മുടെ സ്ഥലം ഒത്തിരി നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ അതും ഇപ്പം വെർട്ടിക്കൽ ഫാമിംഗ് ആയിട്ടും ഹൈഡ്രോപോണിക്സ് വളരെ പ്രാബല്യത്തിൽ വരുന്നുണ്ട്. പിന്നെ ഹൈഡ്രോപോണിക്സ് ഗാർഡനിങ് കിറ്റുകൾ ഇപ്പോൾ ലഭ്യതയുണ്ട്. സ്മാർട്ട് ഫാമിങ്ങിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഈ പുതിയ സാങ്കേതിക വിദ്യകളും ഇന്നോവേഷൻസും എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഈ കൃഷി നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രൊഡക്ഷൻ ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് അതിനു മുമ്പേ അത് നന്നായി നമ്മളൊന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം.
1: അപ്പോൾ ഹൈഡ്രോപോണിക്സ് എന്ന കൃഷിരീതിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെയാണ് നമ്മുടെ ശ്രോതാക്കളോട് മാം ഇത്രയും നേരം സംവദിച്ചത്. നന്ദി.
0: താങ്ക് യു.
2: ഭക്ഷ്യോൽപാദനത്തിനായി ഹൈഡ്രോപോണിക്സ് അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തത് ഡോക്ടർ ആശ ജോസഫ്. വയലും വീടും

മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

ആകാശവാണി കോഴിക്കോട്. ഇന്ന് മാർക്കറ്റ് അവധിയായതിനാൽ കമ്പോള വില നിലവാരം ലഭ്യമല്ല. ഇനി കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. മദനോത്സവം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, സലീൽ ചൗധരിയുടെ സംഗീതം.

0: ചലച്ചിത്രഗാനം ഇനി 8:40.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂസിലാൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ ഭരണഘടനയോടും പൊതുജനക്ഷേമത്തോടുമുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്കാണ് മുൻതൂക്കം നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 18-ാമത് ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ദ്വിദിന പരിശീലന പരിപാടി ഗയയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു.

0: ഇറ്റ് സ്ട്രെങ്തൻസ് ദ ഡെമോക്രസി, കൺസ്ട്രക്റ്റീവ് കോഓപ്പറേഷൻ അഡ്വാൻസസ് ദി സ്റ്റേറ്റ് ആൻഡ് ദി നേഷൻ. ഇൻ എ ഡെമോക്രസി വി മേ അഗ്രി ടു ഡിസഗ്രി, ബട്ട് വി ആൾ ഷുഡ് റിമെമ്പർ വൺ തിങ്, വി ആൾ ഷുഡ് അഗ്രി ടുവേർഡ്സ് വൺ തിങ്, അവർ കമ്മിറ്റ്മെന്റ് ടു ദ പീപ്പിൾ ആൻഡ് അവർ കമ്മിറ്റ്മെന്റ് ടു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ.
1: ന്യൂസിലൻഡിലെ രണ്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവെച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇരുരാജ്യങ്ങൾക്കുമിടയിൽ അവസരങ്ങളുടെ വലിയ സാധ്യതയുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ മോദി പറഞ്ഞു.
2: ഭാരത് നേ ഖുദ് കോ ട്രാൻസ്ഫോം കിയാ ഹൈ ഔർ ഇസ്കാ കാരണ ഹൈ ഹമാരി സീഖ്നേ കി ലലക്. ഭാരത് സബ്സേ സീഖ്താ ഹൈ, ഹമാരേ ലിയേ സാമനേ വാലേ ദേശ് കി ജനസംഖ്യ നഹീ, ജൻകല്യാണ കി ഭാവന മായനേ രഖ്തീ ഹൈ. ഔർ ഇസ്ലിയേ ഹമനേ ന്യൂസിലൻഡ് സേ ഭീ ബഹുത് കുഛ് സീഖാ ഹൈ.
1: ഇന്ത്യയുടെ വളരുന്ന ആഗോള നിലവാരത്തെയും ന്യൂസിലൻഡിന്റെ വികസനത്തിന് ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനയെയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ അഭിനന്ദിച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഹോചിമിൻ സിറ്റിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡറുമായി സംസാരിച്ചു. സത്വര നടപടി സ്വീകരിക്കുമെന്ന് അംബാസിഡർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ലോക്നായക് ജയപ്രകാശ് നാരായണൻ രാജ്യത്തിന് ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ മഹാനായ സ്വാതന്ത്ര്യസമര സേനാനിയും ചിന്തകനും ദേശീയ നേതാവുമായിരുന്നെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജയപ്രകാശ് നാരായൺ പബ്ലിക് ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ഗ്രന്ഥശാലകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും രാജ്യത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ വായന അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സുസ്ഥിര വികസനത്തിന് സ്വമേധയായുള്ള കുടുംബാസൂത്രണം, യുക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ, ആരോഗ്യകരമായ കുടുംബങ്ങൾ എന്നിവയുടെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ് ലോക ജനസംഖ്യാ ദിനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ഗർഭധാരണ ഇടവേള കൃത്യമായി പാലിക്കുന്നത് മാതൃശിശു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അനിവാര്യമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ സി പി രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 600,000 പേരെ വീടുകളിൽ നിന്നൊഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ്

0: പ്രവിശ്യയിൽ കര തൊടുമെന്നാണ് റിപ്പോർട്ട്. നൂറുകണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കുകയും ട്രെയിൻ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം. വിജയികൾ സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
1: സമ്മർദ്ദങ്ങളുടെ ഭാരവുമായി എത്തുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഒന്നും നഷ്ടപ്പെടാനില്ലാതെ പോരാട്ട സജ്ജരായ സ്വിറ്റ്സർലൻഡും നേർക്കുന്നവർ വരുമ്പോൾ കടലാസിലെ കണക്കുകൾ അപ്രസക്തമാകും. യഥാർത്ഥത്തിൽ മെസ്സി എന്ന സൂപ്പർ താരവും സ്വിസ് പാടയുടെ ടീം വർക്കും തമ്മിലാണ് 4th മത്സരം. ഇതിഹാസാരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിനൊത്തുയരുന്ന മൻസാമ്പി, എംബോള, വർഗാസ്, ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പുചീട്ട്. പ്രതിരോധത്തിലെ കരുത്തും വേഗമേറിയ കൗണ്ടർ ആക്രമണങ്ങളുമാണ് സ്വിറ്റ്സർലൻഡിന്റെ പ്രധാന ആയുധങ്ങൾ. ഇന്ന് രാത്രി നടക്കുന്ന 3rd ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള ശക്തികളുടെ ബലപരീക്ഷണമാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം അല്ലകടലായി വരും.
0: വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നൊസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2nd ദിനം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 9 170 റൺസ് എന്ന നിലയിൽ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 285 റൺസിന് പുറത്തായിരുന്നു. ലോർഡ്സിലാണ് മത്സരം. സ്പെയിനിലെ മാഡ്രിഡിൽ നടക്കുന്ന 50th ലോകകപ്പിൽ 4th മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് വെള്ളി. ഇന്ന് നടന്ന ഫൈനലിൽ കൊളംബിയയോട് 228-232 എന്ന സ്കോറിനാണ് ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ T20 പരമ്പരയിലെ 5th മത്സരം സതാംപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ പദ്ധതിക്കു കീഴിൽ രാജ്യത്ത് 2 ലക്ഷത്തിലധികം സംരംഭങ്ങൾക്ക് വായ്പ അനുവദിച്ചതായി ഭക്ഷ്യ സംസ്കരണ മന്ത്രി ചിരാഗ് പസ്വാൻ. പദ്ധതിയുടെ ആകെ ഗുണഭോക്താക്കളിൽ 44% വനിതാ സംരംഭകരാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓണാഘോഷവേളയിൽ യാത്രാതിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി. യുവവാണി.

ആകാശവാണി കോഴിക്കോട്. ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവേട്ടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ONV കുറുപ്പിൻ്റെ രചന, സംഗീതം ജോൺസൺ.

0: ആകാശവാണി കോഴിക്കോട്.
1: അയ്യോ കള്ളൻ ഉണ്ണേട്ടാ, കള്ളൻ!
2: ഒച്ച വെക്കരുത്.
1: ഇല്ല,
2: ഇത് കണ്ടോ, ഇരുതല മൂർച്ചയുള്ള സാധന, ഒരൊറ്റക്കുത്തിന് പണി ഞാൻ തീർക്കും.
1: ഇല്ല, ഞങ്ങളെ ഒന്നും ചെയ്യരുത്.
2: അയാളെ വിളിക്ക് പതുക്കെ, ശബ്ദാധികം വേണ്ട.
1: നോക്കൂ, ഒന്നെണീക്കും ഉണ്ണേട്ടാ, ഒന്നെണീക്കും.
3: എന്താ?
1: ഒരു കള്ളൻ.
2: കള്ളൻ എന്ന് പറയണ്ട, ഒരാള്, ഒരാളെന്ന് പറഞ്ഞാ മതി.
1: ഉണ്ണേട്ടാ, ഒരാൾ വിളിക്കുന്നു.
3: ഓ, ആരാ? എവിടെ?
2: ഇവിടെ. ഞാൻ തന്നെ.
3: നീ ആ ലൈറ്റ് ഒന്നിട്, ഒന്നും ശരിക്ക് കാണുന്നില്ല.
2: ലൈറ്റ് ഇടണ്ട.
3: അല്ല,
2: ഇവിടെ.
3: അയ്യോ,
2: അണങ്ങിപ്പോകരുത്. ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ ജീവനോടെ ഇരിക്കാം. അതല്ല, വലിയ വീരശൂര പരാക്രമിയാകാനാണ് ഭാവമെങ്കിൽ രണ്ടിന്റെയും കഥ ഞാൻ കഴിക്കും. ഇത് കണ്ടോ.
3: അയ്യോ
1: അയ്യോ, ഇല്ല, ഞങ്ങളൊന്നും ചെയ്യില്ല. ഇല്ല ഉണ്ണേട്ടാ,
3: ഞങ്ങൾ ഉപദ്രവിക്കരുത്.
2: പറഞ്ഞില്ലേ, പറയുന്നത് അനുസരിച്ചാ ഉപദ്രവിക്കില്ല.
1: അനുസരിക്കാം. എന്താ വേണ്ടെച്ച പറഞ്ഞോളൂ. കുടിക്കാൻ എന്തെങ്കിലും വേണോ? ചായയോ കാപ്പിയോ സ്ക്വാഷോ ജ്യൂസോ?
2: മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ, അധികം സംസാരിക്കണ്ട.
1: ഇല്ല,
3: നിങ്ങൾ ആരാ? എന്താ വേണ്ടത്?
2: പറയാം. ഈ അലമാര പൂട്ടിയിരിക്കുകയാണ്. താക്കോൽ എവിടെ?
3: താക്കോൽ അതിപ്പോ എവിടെയാ? ഭാനു
1: ഇവിടെയുണ്ട്, ഞാൻ എടുത്തു തരാം. ഇതാ ഇതാ താക്കോൽ.

0: അയ്യോ, കത്തി എന്റെ കഴുത്ത്. എന്താ ഇത്? താക്കോൽ തന്നില്ലേ, ഇനി എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്?
1: അനങ്ങരുത്, കത്തി കഴുത്തില.
2: അയ്യോ,
1: കർണനാഡിയുടെ മുകളില്. അയ്യോ, എതിർക്കാനാണ് ഭാവമെങ്കിൽ ഒറ്റ അമർത്തല്. അതോടെ ഡിം പണി തീരും.
0: ഇല്ല, ഞാനൊന്നും ചെയ്യില്ല, അമർത്തണ്ട. വേദനിക്കുന്നു, ഒന്ന് പതുക്കെ വെച്ചാ പോരെ.
1: ഓ ശരി ശരി. ഹലോ, നിങ്ങൾ അലമാര തുറക്കണം, ഇതാ ചാവി.
2: ഞാനോ?
1: അല്ലാതെ, കത്തിയും പിടിച്ചു നിൽക്കണം, ഞാൻ എങ്ങനെ അലമാര തുറക്കും? വേഗം.
2: തുറന്നു.
1: ഇനി അതിലുള്ള സ്വർണ പണ്ടങ്ങളും പണവും എല്ലാം പുറത്തെടുക്കണം.
0: കത്തി എന്തിനാ ഇങ്ങനെ അമർത്തുന്നത്? ഒന്ന് പതുക്കെ വെക്കൂന്നേ, കഴുത്തിപ്പം മുറിയും.
1: അനങ്ങാതെ നിൽക്കാഞ്ഞിട്ടല്ലേ.
2: എല്ലാം ഉണ്ട്, ഇത്രേ ഉള്ളു അതിനകത്ത്.
1: കാശോ?
2: കേശായിട്ട് അധികം ഒന്നും വീട്ടിൽ വെക്കാറില്ല. ആകെ ഉള്ളത് ഇതാ, ഇത്രേ ഉള്ളു.
1: എത്രയുണ്ടത്?
2: ഒരു 3000, അല്ല അല്ല 4000 കാണും. അതിൽ കുറയില്ല, എണ്ണണോ?
1: വേണ്ട. ഇനി വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ?
2: ഇല്ലേ ഇല്ല.
1: കാശോ സ്വർണമോ വേറെ വിലപിടിപ്പുള്ള എന്തെങ്കിലും?
2: ഓ ഇല്ലെന്നേ.
1: ദേ, നേര് പറയുന്നതാ നല്ലത്. ഇനി ഞാൻ തെരഞ്ഞു പലതും കണ്ടെടുത്താൽ രണ്ടിനെയും വെറുതെ വിടില്ല.
2: അയ്യോ ഇല്ല, വേറെ എവിടെയും വെച്ചിട്ടില്ല, ഇത്ര തന്നെ ഉള്ളു.
0: അല്ല, കുറച്ചുകൂടി ഉണ്ട്. ഞാൻ പറയാം, അടുക്കളയിൽ ഫ്രിഡ്ജിന് മുകളിൽ എന്റെ പേഴ്സിലുണ്ട് കുറച്ച് പണം. ഇനി അത് പറയാത്തതിന് ഞങ്ങളെ ഉപദ്രവിക്കരുത്.
1: എത്ര കാണും?
0: 500 or 600 കാണും. പാലിനും ഗ്യാസിനും മറ്റും കൊടുക്കാൻ വെച്ചതാ. ഞാൻ എടുത്തു തരാം. ഈ കത്തി അങ്ങോട്ട് മാറ്റേക്ക്.
1: വേണ്ട, വിട്ടേക്ക്, അത് അവിടെ ഇരുന്നോട്ടെ.
0: പിന്നെ ഞങ്ങൾ കളവ് പറഞ്ഞെന്നും പറഞ്ഞ് ശിക്ഷിക്കാൻ വരരുത്.
1: അധികം സംസാരിക്കരുത് പറഞ്ഞില്ലേ. ഇനി നിങ്ങൾ ആ സ്വർണമെല്ലാം ഒരു തോർത്തിൽ കെട്ടണം.
2: അതും ഞാൻ തന്നെ ചെയ്യണോ?
1: വേണം. ആ കാശിങ് തന്നേക്ക്.
2: ഇതാ എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. വല്ലാത്തൊരു പരവേശം.
0: ഉണ്ണിയേട്ടാ,
2: ദാഹിക്കുന്നുണ്ട്,
0: കുടിക്കാൻ വല്ലതും വേണോ?
1: വെള്ളമൊക്കെ ഞാൻ പോയി കഴിഞ്ഞ ശേഷം കുടിക്കാം. നന്നായി വൃത്തിയായിട്ടങ് കെട്ട്.
2: അയ്യോ അമ്മേ, വയ്യ.
0: ഉണ്ണിയേട്ടാ,
2: തലക്കറങ്ങണ പോലെ.
0: എന്ത് പറ്റി?
2: വല്ലാത്തൊരു വേദന.
0: അയ്യോ ഉണ്ണിയേട്ടാ.
1: വേദന ഇറക്കണ്ട, ഇതൊക്കെ ഞാൻ കുറെ കണ്ടത്. ശരി, ആ കെട്ടുങ്കത. ഓ, കെട്ടിയത് കണ്ടില്ലേ, ഇറച്ചിപ്പൊതി മാതിരി.
2: അയ്യോ എനിക്ക് വയ്യ. ഭാനു, എനിക്കൊന്ന് കിടക്കണം.
0: എന്താ പറ്റിയത്?
2: അയ്യോ,
0: എന്താ? നിങ്ങൾ ഈ കത്തി ഒന്ന് മാറ്റ്, ഞാനൊന്ന് സഹായിക്കട്ടെ. അയ്യോ വീഴല്ലേ, അവിടെ കിടന്നോളൂ. നോക്ക് കള്ള, അദ്ദേഹത്തിന് വയ്യ.
1: ഞാൻ പറഞ്ഞില്ലേ, എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട, ഞാൻ പോവുക.
3: യാദൃച്ഛികം നാടകം. രചന സത്യനാഥ് രാമനാട്ടുകര. സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: പുഷ്പാംഗദൻ, നിലമ്പൂർ മണി, ഉണ്ണികൃഷ്ണൻ, ഗോപൻ തോട്ടശ്ശേരിയറ, ഭാനുമതി, പ്രമീള മോഹൻകുമാർ.
1: നിങ്ങളുടെ ഫോൺ ഞാൻ മുറിച്ചിട്ടുണ്ട്. പിന്നെ മൊബൈൽ ഫോണും ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ആളെ വിളിച്ച് വരുത്താമെന്ന് കരുതണ്ട.
0: അയ്യോ,
1: ഞാൻ പോണു. ഗുഡ് നൈറ്റ്.
2: ഓ അമ്മേ, വയ്യല്ലോ. ഭാനു, വയ്യ ഭാനു.
0: എന്താ?
2: നെഞ്ഞത്താണ് വേദന.
0: എന്ത് പറ്റി?
2: ഹോസ്പിറ്റലിൽ പോണം ഭാനു, വേഗം പോണം.
0: എന്താ ഈശ്വര ഇത്? ഭഗവാനെ, കൃഷ്ണ, ഞാൻ എന്ത് ചെയ്യും? ഫോണും ഇല്ല, ആരെ ഒരു സഹായത്തിന് കിട്ടുക? ഈശ്വര, അയാള് പോയോ നോക്കട്ടെ. ഒരു മിനിറ്റ് ഉണ്ണിയേട്ടാ. കള്ള, ഒന്ന് നിക്കോ പ്ലീസ്.
1: ഓ എന്താ?
0: അദ്ദേഹത്തിന് തീരെ വയ്യ.

0: നെഞ്ചുവേദനയാ, ഹാർട്ടിന്റെ ആളൊന്നാ പേടി, വേർക്കുന്നുണ്ട്. ഒന്ന് ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കണം.
1: അസലായി കക്കാൻ വന്നവൻ വീട്ടുകാരൻ ഇങ്ങോട്ട് ചുറ്റിക്കറങ്ങി. ബെസ്റ്റ്, എനിക്ക് വേറെ ജോലിയുണ്ട്, ഞാൻ പോവാ.
0: അയ്യോ അങ്ങനെ പറയരുത്, വേറെ ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടല്ലേ, ഹാർട്ട് അറ്റാക്ക് ആണ്. വൈകിയാൽ ഈശ്വരാ എന്റെ ഉണ്ണിയേട്ടൻ, ഞങ്ങളുടെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു മനസാക്ഷിയില്ലേ?
1: ഇതൊരു വല്ലാത്ത മരണമായിരുന്നു. ഈ മുതലും കൊണ്ട് എനിക്ക് വേഗം വീട്ടിലെത്തണം. നേരം വെളുത്താലേ ഈ ഭാരണകെട്ടും കൂടെ നടക്കാൻ പറ്റില്ല.
0: അതിനൊക്കെ ഞാൻ സഹായിക്കാം. ഞാൻ വേറെ നന്നായി പാക്ക് ചെയ്തു തരാം. തൽക്കാലം ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചു തന്നാ മതി, പ്ലീസ്.
1: എന്താപ്പ ഞാൻ ചെയ്യാ, ഇന്നാരെയാണ് അവ കണി കണ്ടത്?
0: ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, ഒന്ന് വേഗം വരൂ.
1: എങ്ങനെ കൊണ്ടുപോകും വണ്ടി?
0: കാറുണ്ട്. നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയോ?
1: അറിയും, പക്ഷേ ലൈസൻസ് ഇല്ല. അല്ലെങ്കിൽ വേണ്ട, വല്ല പോലീസുകാരനും വണ്ടിക്ക് കൈ കാണിച്ചാലേ അത് കുഴപ്പാവും. അർദ്ധരാത്രി സമയമാ, നിങ്ങൾ തന്നെ ഓടിച്ചാ മതി. അറിയില്ലേ ഓടിക്കാൻ?
0: എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. സാറില്ല, ഞാൻ ഓടിക്കാം. നിങ്ങൾ ആ ഭാണ്ഡ് അവിടെ വെച്ചോളൂ, നമുക്കത് പിന്നീട് എടുക്കാം.
1: അത് വേണ്ട, അതെന്റെ കയ്യിൽ ഇരുന്നോട്ടെ.
0: ആസ്പത്രിയിലുള്ളവർ ഈ ഭാണ്ഡം കണ്ടാൽ നിങ്ങൾ സംശയിക്കില്ലേ? അതുകൊണ്ട് പറഞ്ഞതാ.
1: പിന്നെ ഇതിപ്പോ എവിടെ വെക്കും?
0: ഇങ്ങോട്ട് തന്നോളൂ, ഞാൻ സൂക്ഷിച്ചു വെക്കാം, പിന്നെ എടുത്തു തരാം. ഒരു തരി സ്വർണവും നഷ്ടപ്പെടില്ല.
1: എന്നെ പറ്റിക്കില്ലല്ലോ.
0: ഇല്ല, സത്യം. ഗുരുവായൂരപ്പനാണേ എന്റെ പൊന്നു മോനാണേ സത്യം.
1: ശരി, ഇതാ.
0: ഇനി സമയം കളയണ്ട, അദ്ദേഹത്തെ ഒന്ന് താങ്ങിക്കോളൂ, ഞാനും പിടിക്കാം. വരൂ, നോക്കൂ വേദനിപ്പ് എങ്ങനെയുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം കേട്ടോ. ഉണ്ണിയേട്ടാ ഇയാൾ നമ്മളെ സഹായിക്കും. ഉണ്ണിയേട്ടാ മിണ്ടുന്നില്ലല്ലോ. ഉണ്ണിയേട്ടാ,
1: അയ്യോ. ഹലോ
0: ഉണ്ണിയേട്ടാ.
1: ഹലോ ഉണ്ണി സാറേ, സാറേ നോക്കി നോക്ക് നോക്ക് നോക്ക്. പേടിക്കണ്ട പേടിക്കണ്ട, ശ്വാസമുണ്ട്. നിങ്ങൾ നോക്കി നിൽക്കേണ്ട, വേഗം വണ്ടി ഇറക്ക്. ഇയാളെ ഞാൻ ചുമന്നോളാം, വേഗം.

0: എന്റെ ഉണ്ണിയേട്ടനൊന്നും വരുത്തരുതേ. ഉണ്ണിയേട്ടൻ എന്തെങ്കിലും സംഭവിച്ച എന്റെ മോന്നായിരിക്കില്ലേ ചീത്ത പറയാ? പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല.
1: നിങ്ങൾ ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് പോണം, ഞാൻ പോവാ.
0: പോവാൻ പറ്റേ? നിങ്ങൾക്കും ഇതിൽ ഉത്തരവാദിത്തില്ലേ? നിങ്ങളെ കണ്ട് പേടിച്ചിട്ടാണ് ഉണ്ണിയേട്ടൻ ഈ സ്ഥിതിയിലായത്. നിങ്ങളാണ് അതിന് കുറ്റക്കാരൻ.
1: പിന്നെ നിങ്ങളെ ഭർത്താവിന് അറ്റാക്ക് വന്നത് ഞാൻ കാരണമല്ലേ? ഒന്ന് പോ പെങ്ങളെ.
0: നിങ്ങളെ കണ്ട് പേടിച്ചിട്ടല്ലേ അറ്റാക്ക് വന്നത്? നിങ്ങളുടെ ഒരു മുഖംമൂടി, കൊമ്പം മീശയും കറുത്ത കൈയും എന്തൊരു രൂപമായിരുന്നു!
1: അതൊക്കെ ആൾക്കാരെ പേടിപ്പിക്കാനുള്ള ഓരോ മേക്കപ്പ് അല്ലേ? ഇപ്പൊ എന്നെ കാണാൻ എങ്ങനെയുണ്ട്?
0: കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്റെ ഉണ്ണിയേട്ടൻ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ. ഈശ്വരാ, പാവം.
1: ഐസിയുവിൽ കിടക്കുന്ന രോഗിയെ എപ്പോഴെപ്പോഴും കാണാൻ പറ്റുമോ? കുഴപ്പമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, നല്ല മയക്കത്തിലാ. ഇനിയൊരു അറ്റാക്ക് വന്നില്ലെങ്കിൽ അപകടം ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നല്ലേ അങ്ങേര് പറഞ്ഞത്? പിന്നെന്തിനാ ഈ കരയണത്?
0: ഒന്നും പറയാറായിട്ടില്ലെന്നും പറഞ്ഞില്ലേ ഒടുവില്? ഏതാ വിശ്വസിക്ക?
1: അതൊക്കെ ഡോക്ടർമാരുടെ ഓരോ സമ്പ്രദായങ്ങളാ. അങ്ങനെ തന്നെ എപ്പോഴും പറയാ, ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഇനിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാന്ന്. എന്തായാലും ആളെ ഞാൻ ആശുപത്രിയിൽ എത്തിച്ചു തന്നു. നേരം വെളുക്കാറായി, എനിക്ക് പോണം. കയ്യിലൊന്നുമില്ല. നിങ്ങളുടെ 4000 എന്റെ കയ്യിലുണ്ടായിരുന്ന ചില്ലറയും ചേർത്ത് 5000 തികച്ചിട്ടാ ഇവിടെ കെട്ടിയത്. ഇനി ബസ് കൂലിക്ക് പോലും കയ്യിൽ പൈസ ഇല്ല.
0: എന്റെ കയ്യിൽ യാതൊന്നുമില്ല. ആ ഫോണൊന്ന് തരൂ, ഞാൻ എന്റെ ബന്ധുക്കളെയും ഫ്രണ്ട്സിനെയും ഒക്കെ ഒന്ന് വിളിച്ചു വരുത്തട്ടെ. ആരെങ്കിലും വന്നാ പിന്നെ പണത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല.
1: വേല കയ്യിലിരിക്കട്ടെ, എന്നിട്ട് വേണം എന്നെ കാട്ടിക്കൊടുത്തിട്ട് പീഡിപ്പിക്കാൻ.
0: എന്നെ വിശ്വാസമില്ലേ? ഇത്ര നേരം ഞാൻ ആരോടെങ്കിലും

0: പറഞ്ഞോ നിങ്ങളെക്കുറിച്ച്? ഞാൻ ചതിക്കില്ല. കക്കാൻ വീട്ടിൽ കയറിയെങ്കിലും കട്ടതെല്ലാം എന്നെ തിരിച്ചേൽപ്പിച്ചില്ലേ? ഉണ്ണിയേട്ടനെ ആസ്പത്രിയിലെത്തിക്കാൻ സഹായിച്ചില്ലേ? അങ്ങനത്തെ ഒരാളെ ഞാൻ പറ്റിക്കോ?
1: എന്താ പറഞ്ഞത്? കട്ടതൊക്കെ തിരിച്ചേൽപ്പിച്ചു എന്നോ? വീട്ടിലെ ഞാൻ എന്റെ സ്വഭാവം ശരിക്കും അറിഞ്ഞുടാഞ്ഞിട്ടാണ്.
0: പേടിക്കണ്ട, എല്ലാം ഞാൻ തിരിച്ചു തരാം.
1: എപ്പോ?
0: ഉണ്ണിയേട്ടൻ ഒന്ന് സുഖായിക്കോട്ടെ, ഞാൻ അതെല്ലാം എടുത്തു തരാം. അതുവരെ ഒന്ന് ക്ഷമിക്കണം, ആ ഫോൺ ഒന്ന് തരൂ പ്ലീസ്. ഉദയനെ തന്നെ വിളിക്കാം. ഉദയൻ,
1: നിങ്ങൾ ആരെ വിളിച്ചത്?
0: DYSP ഉദയനെ. നമ്പർ തെറ്റി, ഉദയന് പകരം ഉഷയാണ് വിളിച്ചത്.
1: ആ ഫോണിൽ നിന്നേ? ആരെ? DYSP ഉദയൻ സാറിനെയോ?
0: അതെ. അതിനെന്താ, അറിയോ ഉദയനെ?
1: അത് ശരി. അപ്പോ നിങ്ങളത് ചതിക്കായിരുന്നല്ലേ, പോലീസിനെ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ DYSP വിളിച്ചു വരുത്തുകയാണല്ലേ.
0: അതിനെന്താ, ഉദയൻ എന്റെ അനിയത്തിയുടെ ഭർത്താവാണ്, അധികം ദൂരത്തൊന്നുമല്ല, പെട്ടെന്ന് എത്താൻ പറ്റും.
1: ഈ പെണ്ണെന്ന വർഗത്തിന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി ഇവിടെ നിന്ന ആപത്ത പോയേക്കാം.
0: എന്തിനെ പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളെ കുറിച്ച് ഒരൊറ്റ അക്ഷരം ഉദയനോട് പറയില്ല. ഇതാരാണെന്ന് എങ്ങാനും ചോദിച്ച റോഡിൽ കൂടി നടന്നു പോകുന്ന നിങ്ങളെ ഒരു സഹായത്തിന് വിളിച്ചു വരുത്തിനെ പറയൂ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ.
1: ചതിക്കില്ലെന്ന് ഉറപ്പാണല്ലോ?
0: ഉറപ്പ്, സത്യം. ഇനി ഞാൻ ഫോൺ ചെയ്തോട്ടെ.
1: നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിക്കേ, ദാ ഫോൺ, ഞാൻ പോവാ.
0: പോവാണോ? കുറച്ചു നേരം കൂടി ഒന്ന് ക്ഷമിക്കൂ, ആരെങ്കിലും ഒന്ന് വന്നോട്ടെ, അതുവരെ എനിക്കൊരു സഹായത്തിന്.
1: പിന്നെ നിങ്ങളെ സഹായിക്കാൻ ഞാൻ ആരാ? നിങ്ങളെ സ്വന്തക്കാരനോ? ഓരോ മാരണങ്ങളെ, കഷ്ടപ്പെട്ട് സമ്പാദിച്ചതും പോയി, പോക്കറ്റിലുണ്ടായിരുന്നതും പോയി, വല്ലാത്തൊരു തലവിധി. ഒരു കള്ളനും ഇങ്ങനത്തെ ഒരു ഗതികേട് വരുത്തരുതേ. കക്കാങ്കായിരുന്ന വീട്ടില് ഒരാൾക്കും ഒരു അസുഖവും വരുത്തരുതേ. എന്റെ ദൈവമേ, കൃഷ്ണ ഗുരുവായൂരപ്പാ.
0: ഒരാളെടുക്കണില്ല, എല്ലാരും നല്ല ഉറക്കത്തില്ല.
1: ദേ, വിളിച്ചാവുന്നതിന് മുമ്പേ എനിക്ക് വീട്ടിലെത്തണം, അതും വെറും കൈയായിട്ട. വീട്ടുകാരത്തിയുടെ വക നൂറുകൂട്ടം ചോദ്യങ്ങളാവും, അവള് സംശയിക്കുക, വേറെ പലതും ആവും.
0: വേഗം പോവാന്നേ, ആരെങ്കിലും ഒന്ന് എത്തിക്കിട്ടിയാൽ ഇവിടെ കെട്ടിവെച്ച തുക മുഴുവൻ ഞാൻ തരാം. അതുവരെ ഒന്ന് പ്ലീസ്.
1: കാക്കാം, കാത്തല്ലേ പറ്റൂ, പോയിട്ട് ഇനിയും വരാം. വന്നല്ലേ പറ്റൂ, എന്റെ സമ്പാദ്യം നിങ്ങളുടെ കയ്യിലായി പോയില്ലേ. ചിരിക്കണ്ട, എന്നെ പറ്റിച്ചു എന്ന് കരുതേം വേണ്ട.
0: അയ്യോ, ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല.
1: പാമ്പാ ഞാന്, വിഷപ്പാമ്പ്. ഏതെങ്കിലും തരത്തിൽ എന്നെ ചതിച്ചു എന്ന് എനിക്ക് ബോധ്യം വന്നാ എത്ര കാലം കഴിഞ്ഞിട്ടായാലും ശരി, ഞാൻ പകരം വീട്ടും. അതുകൊണ്ടേ ആ പൂതി അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്.

0: ദിവസം എത്രയായി ഈ കൂട്ടിരിപ്പ് തുടങ്ങിയിട്ട്? ദേ, ഇന്ന് എനിക്ക് രണ്ടിലൊന്നറിയണം. നിങ്ങൾ എന്റെ കൂടെ വന്ന് ഭാണ്ഡം എടുത്ത് തരുന്നുണ്ടോ ഇല്ലയോ?
1: ഞാൻ എങ്ങനെ വരാനാ? ഉണ്ണിയേട്ടനെ ഇവിടെ തനിച്ചാക്കി നിങ്ങളെ കൂടെ വരാൻ പറ്റുമോ?
0: എന്താ വന്നാലേ? ഭർത്താവിന് ഇപ്പൊ ഒക്കെ സുഖമായില്ലേ? കാറും ഉണ്ട്. വേഗം വന്ന് അതൊന്ന് എടുത്തു തന്നാൽ എന്താ? അല്ലെങ്കിൽ വേണ്ട, വീടിന്റെ താക്കോലിങ്ങിതാ, ഞാൻ പോയി സാധനം എടുത്ത് താക്കോൽ തിരിച്ചു കൊണ്ടുതരാം.
1: അസലായി, നല്ല കഥ. കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ.
0: എന്റെ മുതൽ വീട്ടിനകത്ത് പൂട്ടി വെച്ചിട്ട് ഡയലോഗ് അടിക്കുക? ശരി, താക്കോൽ തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ കയറി എടുത്തോളാം. ആ വീടിനകത്ത് കയറാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഇന്ന് രാത്രി തന്നെ ഞാനത് പൊക്കും.
1: ആ വീട് മുഴുവൻ അരിച്ചു പെറുക്കിയാലും കിട്ടില്ല നിങ്ങൾക്ക് ആ സാധനം.
0: നിങ്ങൾ അതെന്ത് ചെയ്തു?
1: ഞാൻ അതെടുത്ത് ലോക്കറിൽ വെച്ചു. നിങ്ങൾ ആരാ കക്ഷി എന്ന് എനിക്കറിയില്ലേ. ഞാൻ തന്നില്ലെങ്കിലും നിങ്ങൾ അത് കൊണ്ടുപോകുന്ന ചിന്തിക്കാം. വലിയ ബുദ്ധിയൊന്നും വേണ്ട.
0: അപ്പൊ നിങ്ങൾ എന്നെ വളരെ സമർത്ഥമായി പറ്റിച്ചു അല്ലേ?
1: എന്ന് ഞാൻ പറഞ്ഞോ? അതെടുത്ത് തന്നാൽ നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരില്ല. മഷിയിട്ട് നോക്കിയാലും നിങ്ങളെ കാണില്ല. എനിക്കൊരു സഹായത്തിന് പിന്നെ ആരുണ്ടാവും? നിങ്ങൾ കണ്ടതല്ലേ.
0: എന്ത്?
1: ഫ്രണ്ട്സും റിലേറ്റീവ്സുമായി എത്ര പേര് കാണാൻ വന്നു. പക്ഷേ ഒരു ഉപകാരത്തിന് ആരെങ്കിലും ഉണ്ടായോ? വിസിറ്റിംഗ് ടൈമിൽ എല്ലാവരും വരും, കുന്തം വിഴുങ്ങിയ മാതിരി അങ്ങനെ നോക്കി നിൽക്കും. മുള്ളിമല നിൽക്കുക, അപ്പോഴേക്കും പോവാൻ ധൃതിയായി.
0: ഓരോരുത്തർക്കും ഉണ്ടാവും അവനവന്റെ 100,000 പ്രശ്നങ്ങള്.
1: ഉണ്ടാവും, എന്നാലും ഇല്ലേ ഒരു മര്യാദ? നിങ്ങൾക്കും ഇല്ലേ ബുദ്ധിമുട്ടുകള്? നിങ്ങൾ

0: വരുന്നില്ലേ ദിവസവും? ഒരു മുൻപരിചയവും ഇല്ലാത്ത ആളായിട്ട് പോലും എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു തരുന്നു. മരുന്ന് വാങ്ങാനും ക്യാന്റീനിൽ പോവാനും ഉണ്ണിയേട്ടനെ താങ്ങിയിരുത്താനും.
1: അത് ഞാൻ എന്റെ ഗതികേട് കൊണ്ടാ. എന്റെ മുതല് നിങ്ങളുടെ കയ്യിലായി പോയില്ലേ.
0: അതുകൊണ്ട് മാത്രമാണോ? മനസ്സ് തുറന്നു പറയൂ. ഉണ്ണിയേട്ടന് സുഖാവണമെന്ന് നിങ്ങളും ആഗ്രഹിച്ചിട്ടില്ലേ? പ്രാർത്ഥിച്ചിട്ടില്ലേ? സത്യം പറയൂ.
1: അത് പിന്നെ ഞാൻ കാരണമാണല്ലോ ഒരു സാധു മനുഷ്യൻ ഈ നിലയിലായത് എന്ന് ചിന്തിച്ചപ്പോ ഇയാൾക്കൊന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ദൈവകോപം പേടിച്ചിട്ടാ.
0: ഒരാൺതരി ഉള്ളത് ഇംഗ്ലണ്ടില്, സ്വന്തക്കാരും ബന്ധുക്കളും എന്നൊക്കെ പറയാൻ കുറെ അധികം ഉണ്ട്. പക്ഷേ ഒരു വിഷമഘട്ടത്തിൽ ഓടിയെത്തി സഹായിക്കാൻ നിങ്ങളല്ലേ ഉണ്ടായുള്ളൂ. ആ നന്ദി എന്നും ഉണ്ടാവും.
1: സോപ്പിംഗ് ഒന്നും വേണ്ട. ഇതൊന്നും കേട്ട് മയങ്ങുന്നവനല്ല ഈ പുഷ്പാംഗതൻ.
0: ഓ പിന്നെ നിങ്ങളെ സോപ്പിട്ട് പതപ്പിക്കലില്ലേ എന്റെ ജോലി. ഉണ്ണിയേട്ടൻ ഉണർന്നു, പിന്നെ സംസാരിക്കാം.
1: ഉണ്ണിയേട്ടനും കണ്ണേട്ടനും ഭംഗിവാക്ക് പറഞ്ഞ് മറ്റുള്ളവരെ മയക്കി അവൻ അവന്റെ കാര്യം നേടണം, അത്രയുള്ളൂ ചിന്ത.
0: ഓ എന്തൊരു പരിശുദ്ധാത്മാവ്, സൽക്കർമ്മം മാത്രം ചെയ്യുന്ന പുണ്യവാളൻ.
2: ഭാനു.
0: എന്താ ഉണ്ണിയേട്ടാ, കുടിക്കാൻ എന്തെങ്കിലും വേണോ?
2: ഒന്നും വേണ്ട, ഒന്ന് ചാരി ഇരിക്കണമായിരുന്നു.
0: ഒന്ന് സഹായിക്കോ, ആ കട്ടിലിന്റെ ഹാൻഡിൽ ഒന്ന് തിരിച്ചോളൂ. ഇന്നലെ ഞാൻ നോക്കിയിട്ട് പറ്റിയില്ല, ഒടുക്കാൻ നേഴ്സിനെ വിളിച്ചു.
1: അതിനെന്താ, ഞാൻ തിരിക്കാം.
0: എന്തൊരു ടൈറ്റാ. ആ മതി മതി, വല്ലാതെ ഉയർത്തണ്ട. ഈ തലയിണ ഒന്ന് അങ്ങോട്ട് കുത്തനെ വെച്ചോളൂ.
1: എന്താ ശരിയായോ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ.
2: ഓ ഇല്ല. നിങ്ങൾ ആരാ? കണ്ണു തുറക്കുമ്പോഴൊക്കെ നിങ്ങളെ ഇവിടെ കാണാറുണ്ട്. എന്നെ ഇവിടെ എത്തിക്കാൻ ഭാനുവിനെ സഹായിച്ചു എന്നറിയാം. ഭാനു പറഞ്ഞു, കൂടുതലൊന്നും അറിയില്ല. ശരിക്കും നിങ്ങൾ ആരാ?
0: അതറിയില്ലേ. കള്ളൻ.
2: ഏ കള്ളനോ?
1: എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്.
0: അയ്യോ സോറി, പുഷ്പാംഗതൻ എന്നാ പേര്. അന്ന് രാത്രി കക്കാൻ വേണ്ടി അല്ലല്ല, അബദ്ധത്തിൽ നമ്മുടെ വീട്ടിൽ കയറി വന്നില്ലേ, സ്വർണ്ണൊക്കെ ചോദിച്ച്. ഇയാളെ കണ്ടിട്ടല്ലേ ഉണ്ണേട്ടൻ നെഞ്ചുവേദന വന്ന് വീണത്.
2: ആ ഉവ്വ്, ഇപ്പൊ കുറേശ്ശെ ഓർമ്മ വരുന്നുണ്ട്. ഒരു വലിയ കൊമ്പൻ മീശയും മുഖം മൂടിയും. ഹൗഫ്, ശരിക്കും പേടിച്ചു പോയിട്ടോ. അത് നിങ്ങളായിരുന്നു?
1: അതെ, അത് ഞാനായിരുന്നു.
2: ദൈവത്തിന്റെ ഓരോ നിയോഗങ്ങളിൽ നിങ്ങൾ കക്കാൻ വേണ്ടി എന്റെ വീട്ടിൽ വരിക. ഓ സോറി, അർദ്ധരാത്രി അബദ്ധത്തിൽ വീട്ടിൽ കയറി വരിക, എന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, അത് കഴിഞ്ഞ് എന്റെ കിടക്കക്കരികിൽ എനിക്ക് കൂട്ടിരിക്കുക. അതിശയം തന്നെ.
1: കൂട്ടിരിക്കൊന്നുമല്ല, നിങ്ങൾ അന്ന് കെട്ടിപ്പൊതിഞ്ഞു തന്നതൊക്കെ EMF തട്ടിയെടുത്ത് ലോക്കറിൽ വെച്ച് പൂട്ടി. അതൊന്ന് കിട്ടിയാ മതി, പിന്നെ ഞാൻ അങ്ങോട്ട് വരില്ല.
0: അതുകൊണ്ട് തന്നെയാ തരാത്തതും.
2: കൊടുത്തേക്ക് ഭാനു. എന്തൊക്കെ ആയാലും ഇയാളെന്റെ ജീവൻ രക്ഷിച്ചില്ലേ, ആ നന്ദി നമ്മളും കാട്ടണ്ടേ.
1: ആ അങ്ങനെ സൽബുദ്ധി പറഞ്ഞു കൊടുക്ക്. ഞാൻ എടുത്തുകൊണ്ട് പോകുന്നു വെച്ചേ സാധനം ലോക്കറിൽ എടുത്ത് വെച്ചിരിക്കാ കക്ഷി.
2: ഏയ് അങ്ങനൊന്നുമില്ല, അതൊന്നും സാരില്ല, അവളെടുത്തു തരും. പാവ എന്റെ ഭാനു, നിങ്ങളെ ചുണ്ടി പിടിപ്പിക്കാൻ വെറുതെ ഓരോന്ന് പറയുക.
1: അതെ അതെ, ഇന്നേക്ക് 5 ദിവസമായി ഞാനിവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് EMA വാക്കും വിശ്വസിച്ച്.
2: പോട്ടെ, നാളെയോ മറ്റന്നാളോ എന്നെ ഡിസ്ചാർജ് ചെയ്യും, വീട്ടിൽ വരൂ, ഞാൻ എടുത്തു തരാം.
1: ഉറപ്പാണല്ലോ.
2: ഉണ്ണികൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ, സംശയിക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യ്, തൽക്കാലം പോയി 2 പെട്ടി ചീട്ട് വാങ്ങിക്കൊണ്ടുവരൂ, നമുക്ക് കുറച്ചു നേരം റമ്മി കളിക്കാം. ഭാനു.
0: എന്താ ഉണ്ണിട്ടാ?
2: ആ പണം കൊടുക്ക്. എന്തൊരു ബോറടിയായി ഇവിടെ.
0: അധികം മിണ്ടാതെ ശരീരം ഇളകാതെ അവിടെ കിടന്നോളൂ, റമ്മി കളിക്കുന്നു.
2: ഇതാ ഇവൾക്കുള്ള കുഴപ്പം, ഒന്നിനും സമ്മതിക്കില്ല. ആ ആട്ടെ, എന്താ പേര് പറഞ്ഞത്?
1: പുഷ്പാംഗതൻ.
2: എവിടെയാ പുഷ്പാംഗതന്റെ വീട്?
1: സ്വന്തം വീട് കുറച്ച് ദൂരെയാ, ഇവിടെ വന്ന് പെട്ടുവെന്ന് മാത്രം.
2: ഞങ്ങളും അങ്ങനെയാ, സ്വന്തം നാട് ഇവിടെയല്ല. പഠിച്ചതൊക്കെ എവിടെയാ? എന്ന് വെച്ചാ സ്കൂൾ വിദ്യാഭ്യാസം
1: പറഞ്ഞില്ലേ, കുറെ ദൂരെയാ.
2: ദൂരെ എന്ന് പറഞ്ഞാൽ?
1: ഈ എടപ്പാളെന്ന് കേട്ടിട്ടുണ്ടോ?
2: ഉവ്വ്.
1: ആ എടപ്പാളിനടുത്ത് ഒരു ഗ്രാമത്തിലാ.
2: എടപ്പാളിനടുത്ത് ഗ്രാമം? ഏത് ഗ്രാമം?
1: അറിയോ ആ സ്ഥലങ്ങളൊക്കെ?
2: ഉവ്വ്. സ്ഥലം ഏതാന്ന് പറയൂ.
1: കുറ്റിപ്പാല എന്ന് പറയും.
2: ഏ അപ്പോൾ പഠിച്ചത്?
1: അവിടെ അടുത്ത് തന്നെ ഒരു ഹൈസ്കൂളിലാ, 8 വരെ.
2: ഏത്? കുമരനല്ലൂർ ഹൈസ്കൂളിലോ?
1: ആ അവിടെ തന്നെ.
2: എന്താ ഈ കേക്കണത്? ഇപ്പോ പ്രായം

0: എത്രയായിട്ടുണ്ടാവും പുഷ്പാങ്കതിന്?
1: ഒരു 50-55 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും.
0: അത് ശരി. അപ്പോ ഏതാണ്ട് സമപ്രായം, ഒരേ സ്കൂളിൽ ഒരേ സമയം പുഷ്പാങ്കതൻ.
1: സാറിന്റെ പേര് ഉണ്ണികൃഷ്ണൻ. എവിടെയൊക്കെയോ എന്തൊക്കെയോ നേരിയ ഒരു ഓർമ്മ.
0: പുഷ്പാങ്കതൻ എന്റെ ക്ലാസ്സിൽ ഒരുത്തനുണ്ടായിരുന്നു, കറുത്ത് മെലിഞ്ഞ് നീണ്ട് നീർക്കോലി എന്ന് വിളിച്ചിരുന്ന.
1: അത് തന്നെ, നീർക്കോലി എന്നായിരുന്നു എന്റെ ടൈറ്റില്. ഉണ്ണികൃഷ്ണൻ പാടത്തിനക്കരെ പടിപ്പരയുള്ള വീട്ടിൽ നിന്ന് വന്നിരുന്ന, വെളുത്ത് തടിച്ച് ചന്ദനപ്പൊട്ടൊക്കെ തൊട്ട് വന്നിരുന്ന ഉണ്ടി എന്ന് വിളിച്ചിരുന്നു ഇല്ലേ, ഉണ്ടന്റെ ഉണ്ടിയുടെ കഥയില്.
0: അത് തന്നെ. എന്റെ ഈശ്വര, അമ്പട കള്ള.
1: അത് മാത്രം എന്നെ,
0: അത് ഞാൻ സന്തോഷം കൊണ്ട് വിളിച്ചതല്ലേ. നീർക്കോലി എത്ര കാലമായി.

0: ഉണ്ടിയുടെയും കഥയിലെ
1: അത് തന്നെ. എന്റെ ഈശ്വര അമ്പട കള്ള,
0: അത് മാത്രം എന്നെ.
1: അത് ഞാൻ സന്തോഷം കൊണ്ട് വിളിച്ചതല്ലേ. നീർക്കോലി, എത്ര കാലമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്?
0: ഒരു 40 കൊല്ലത്തിലധികം ആയിട്ടുണ്ടാവും.
1: നീ ഇവിടെ ഇരിക്കണ്ട നീർക്കോലി.
2: ഇത് നല്ല തമാശ. ഇപ്പൊ നിങ്ങൾ പഴയ കളിക്കൂട്ടുകാരായില്ലേ, അസല് ക്ലൈമാക്സ്.
1: ബാനുവിനറിയോ, അന്ന് ക്ലാസ്സിലെ പണക്കാരൻ ഇവനാ. ഞങ്ങൾക്കൊക്കെ കടലയും ഐസ് ഫ്രൂട്ടും ഉണ്ടംപൊരിയും ഒക്കെ മേടിച്ചു തരുന്ന ഇവനാ. കണാരന്നായരുടെ ചായപ്പൊടി ഓർമ്മയുണ്ടോ നിനക്ക്?
0: പിന്നെ ഇല്ലാണ്ട് മറക്കാൻ പറ്റുമോ ആ കാലമൊക്കെ? കേട്ടോ ഭാനുമതി അമ്മേ, അന്ന് ഞാൻ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ഇടയ്ക്കൊക്കെ കുറച്ച് പണം ഇസ്തു. അച്ഛൻ ലോറി ഡ്രൈവറായിരുന്നു. കുടിച്ച പൂസായി വന്ന് കിടന്നാൽ ഒന്നും അറിയില്ല. അന്നേ തുടങ്ങിയതാ മോഷണത്തിനുള്ളൊരു വാസന. അതെന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. സാറിനെ പോലെ പഠിച്ചു നന്നാവേണ്ടതിന് പകരം വേണ്ടാത്ത കുലുമാലിലൊക്കെ ചെന്ന് ചാടി ഒന്ന് രണ്ട് തവണ ജയിൽ ശിക്ഷയെ അനുഭവിച്ചു.
1: ഏ, അതുണ്ടായോ?
0: ഒടുക്കം ഛേ, സ്വന്തം കൂട്ടുകാരന്റെ ഭാര്യയുടെ സ്വർണപ്പണ്ടം കക്കേണ്ട ഗതികേടും വന്നു.
1: പോട്ടടാ,
0: വല്ലാത്തൊരു നികൃഷ്ട ജന്മം തന്നെയാ എന്റേത്. അച്ഛൻ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചതിൽ പിന്നെ കഷ്ടപ്പാടായിരുന്നു വീട്ടിൽ. ഇന്നും ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടു നടത്താൻ ആരുണ്ടായില്ല. പുഷ്പ എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്നവരൊക്കെ കള്ളാന്നും തെമ്മാടിയെന്നും വിളിക്കാൻ തുടങ്ങി.
1: അതൊന്നും സാരില്ല, കഴിഞ്ഞതൊക്കെ മറന്നേക്ക്. അത് നിന്റെ പൂർവ്വജന്മത്തിലെ കഥ. ഇന്നു മുതൽ നീ ഒരു നല്ല മനുഷ്യനായി ജീവിക്കണം.
0: നിങ്ങളുടെ മുഖത്ത് നോക്കാനുള്ള അർഹതയുണ്ടോ എനിക്ക്? ഉണ്ണി മാപ്പ്.
1: പോട്ടടാ,
0: സാറ് സമൂഹത്തിൽ വലിയൊരു മാന്യൻ. ബന്ധുക്കളായിട്ട് വലിയ വലിയ പോലീസ് ഓഫീസർമാര്. മകൻ ഇംഗ്ലണ്ടിലെ നല്ല നിലയില്. ഞാനോ ഒരു പെരും കള്ളൻ. നമ്മൾ ഒരിക്കൽ കൂട്ടുകാരായിരുന്നു എന്ന് ആൾക്കാരറിയുന്നത് പോലും സാറിന് മാനക്കേടാ.
1: എന്ത് മാനക്കേട്?
0: പോട്ടെ സാറേ, പോട്ടെ ഭാനുമതി അമ്മേ, മാപ്പ്.
1: ഇവിടെ പാടൂ, എവിടെ പോവാനാ? ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോകേണ്ട എന്നെ രക്ഷിച്ചെടുത്തവനാ നീ. പോക്കറ്റിൽ കിടന്ന കാശെടുത്ത നീ ആസ്പത്രിയിൽ കെട്ടിയത്. നീ കള്ളനോ തെമ്മാടിയോ ആരായിരുന്നാൽ എനിക്കെന്താ? ഇന്നു മുതൽ നീ അതൊന്നും അല്ല, പുതിയൊരാളാണ്. ആ പഴയ ജീവിതത്തിലേക്ക് നിന്നെ ഞാനിനി വിടില്ല. ഭാനുമതി, ആ കെട്ടിനകത്ത് ഒരു 10-40 പവൻ സ്വർണം കാണും ഇല്ലേ?
2: ഉണ്ടാവണം, അതിൽ കൂടുതലേ ഉള്ളൂ.
1: എന്ന് വെച്ചാ വിറ്റാലിപ്പോ ഒരു 400,000+ കിട്ടും. നല്ലൊരു ബിസിനസ് തുടങ്ങണം നീ.
0: എന്തായി പറയണേ?
1: വേണമെങ്കിൽ ഇനി ഞാൻ സഹായിക്കാം. വല്ല ബാങ്ക് ലോണും ശരിപ്പെടുത്താം. പിന്നെ നിന്റെ മക്കളും കുട്ടികളും ഒക്കെ ഇപ്പൊ എങ്ങനെയാ?
0: ഒരുത്തനുണ്ട്, 10 കഴിഞ്ഞ് വാർക്കപ്പണിയായിട്ട് നടക്കുക.
1: ഓഹോ,
0: എന്തോ ഭാഗ്യം കൊണ്ട് എന്റെ പിന്നാലെ വന്നില്ല. വരരുതേ എന്നായിരുന്നു പ്രാർത്ഥന.
1: നന്നായി.
2: മകൻ ഇത്രയായിട്ടേ ഉള്ളൂ, ചെറിയ കുട്ടിയാ.
0: ഇടയ്ക്കിടയ്ക്ക് ജയിലിലും മറ്റൊക്കെ ആയത് കാരണം കല്യാണം കഴിക്കാൻ സമയം കിട്ടിയില്ല. കുറെ വൈകിയ കല്യാണം കഴിഞ്ഞത്. കള്ളന്റെ മകൻ കള്ളനായില്ല എന്നൊരു സമാധാനം മാത്രമേ ഉള്ളൂ.
1: ഏതായാലും ഇനി നീ കഷ്ടപ്പെടില്ല, നിന്നെ ഞാനതിന് സമ്മതിക്കില്ല. എന്താ, നീ അനുസരിക്കില്ലേ?
0: ഉണ്ണി, ഞാൻ എന്താ പറയാ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ സാധിക്കണില്ല. കുട്ടിക്കാലത്ത് നമ്പീശമാഷ കുചേരചരിതം പഠിപ്പിച്ചിരുന്നില്ലേ, കൃഷ്ണനെ കാണാൻ കുചേരൻ ദ്വാരകയിൽ ചെന്ന കഥ? അതാ എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. ഉണ്ണിയല്ല, സാക്ഷാൽ ഉണ്ണികൃഷ്ണനാ എന്റെ മുന്നിലേ ഇരിക്കുന്നത്.
1: എന്താണ്
0: ഇത്? ആസ്പത്രി കിടക്കയല്ല, ദ്വാരകാപുരിയിലെ പട്ടുകിടക്കയാ.
1: നിർത്ത്, വല്ലവരും കാണും.
0: ഉണ്ണി, ഞാൻ ആ കാലൊന്ന് തൊട്ടോട്ടെ.
1: എന്താ നീ കാണിക്കുന്നത്? പോടാ നീർക്കോലി, ഡയലോഗ് അടിക്കാതെ പോയി ഒരു ഉണ്ടംപൊരി വാങ്ങിക്കൊണ്ടുപോവാ.
0: ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുതരാം, കുചേലന്റെ അവിൽപൊതിക്ക് പകരായിട്ട്.
2: അപ്പോഴേ പുഷ്പേട്ടോ,
0: ഓ
2: ആ കെട്ട് അവിടെ തന്നെ ഉണ്ട് കേട്ടോ, സോഫയുടെ അടിയില്. അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുതരണോ അതോ താക്കോൽ തന്നാ മതിയോ?
1: ഒന്ന് പോവാനു അവന് വെറുതെ കളിയാക്കാതെ.

യാദൃച്ഛികം. നാടകം എവിടെ പൂർണ്ണമാകുന്നു? രചന സത്യനാഥ് രാമനാട്ടുകര. സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: പുഷ്പാങ്കദൻ, നിലമ്പൂർ മണി, ഉണ്ണികൃഷ്ണൻ, ഗോപൻ തോട്ടശ്ശേരിയറ, ഭാനുമതി, പ്രമീള മോഹൻകുമാർ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്താണെന്ന് ശ്രദ്ധിക്കാം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അഥവാ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് നിന്നുപോയ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവർ മെച്ചപ്പെട്ട നിലയിലേക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ പെൺകുട്ടികൾക്ക് കൈത്താങ്ങാവുന്ന ഒരു പദ്ധതിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി, അഥവാ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 14 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 8-ാം ക്ലാസ് പാസ്സായ കുട്ടികളെയാണ് ഈ പദ്ധതിയിലേക്ക് പരിഗണിക്കുന്നത്. ഇതിനായി അനുശാസിക്കുന്ന ചില മാനദണ്ഡങ്ങളും ഒരു നിശ്ചിത തുകയുടെ നിക്ഷേപവും തുക ലഭിക്കാനുള്ള യോഗ്യതയുമൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അവ എന്താണെന്നും എങ്ങനെയാണ് ഇത് യോഗ്യതയുള്ള പെൺകുട്ടികളിലേക്ക് ഈ പ്രയോജനം ലഭിക്കുന്നതെന്നും ശ്രദ്ധിക്കാം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ, കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയത്തിൽ നിന്ന് 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ എന്നിവരെയാണ്. അതായത് സമൂഹത്തിൽ പിന്നാക്കാവസ്ഥയിലായ SC ST വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങായാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. 9-ാം ക്ലാസ്സിൽ ചേരുന്ന വർഷം പെൺകുട്ടികൾക്ക് മാർച്ച് 31 16 വയസ്സിൽ താഴെയായിരിക്കണം പ്രായം. ഈ പദ്ധതിയിൽ ചേരുന്നതിനായി കുറച്ചുപേരെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. വിവാഹിതരായ പെൺകുട്ടികൾ, സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവയിൽ പഠിക്കുന്നവർ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, CBSE അഫിലിയേറ്റഡ് സ്കൂളുകൾ തുടങ്ങി കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ ചേരുന്ന പെൺകുട്ടികൾ എന്നിവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്.

0: ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പേരിൽ ഒരു നിക്ഷേപം നടത്തുകയും നിശ്ചിത വയസ്സ് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്കീമിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിനിയുടെ പേരിലും 3000 രൂപ പൊതുമേഖലാ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നിക്ഷേപവും പലിശയും പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യും. സ്ഥിര നിക്ഷേപമായാണ് കുട്ടിയുടെ പേരിൽ ഈ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത്. 18 വയസ്സാകുന്നതുവരെ ഈ പണം പിൻവലിക്കാൻ കഴിയില്ല. എന്നാൽ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇത് പിൻവലിക്കുകയും ചെയ്യാം. ഈ തുകയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ ഈ തുക കാലാവധി എത്തുന്നതിന് മുമ്പ് പിൻവലിക്കാനോ പലിശ വാങ്ങാനോ അനുവാദമില്ല. ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ ബാങ്കിൻ്റെ പാസ്ബുക്കോ സ്ഥിര നിക്ഷേപത്തിൻ്റെ സർട്ടിഫിക്കറ്റോ പെൺകുട്ടിക്ക് നൽകും. 18 വയസ്സ് തികയുമ്പോൾ ഈ തുക പെൺകുട്ടിക്ക് ലഭിക്കും എന്ന് പറഞ്ഞല്ലോ. അതിൽ 18 വയസ്സ് പൂർത്തിയായ 10ാം ക്ലാസ് വിജയിച്ച ഗുണഭോക്താവായ പെൺകുട്ടിക്ക് മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 10ാം ക്ലാസ് വിജയിച്ച സർട്ടിഫിക്കറ്റും 9ാം ക്ലാസ്സിൽ പഠിച്ചതായുമുള്ള സ്ഥാപന തലവന്റെ സാക്ഷ്യപത്രവും ഹാജരാക്കിയാൽ ഗുണഭോക്താവിന് തുക ലഭിക്കും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണകൂടങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നിവയാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ പങ്കാളികളായി നിയോഗിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ സെക്കൻഡറി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി നമ്മുടെ സമൂഹത്തിലെ SC ST വിദ്യാർത്ഥികളുടെ ഇടയിൽ കാലോചിതമായ പരിഷ്കരണത്തിന് ഇടയായി തീരുമെന്നതിൽ സംശയമില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഈ കേന്ദ്ര പദ്ധതിയായ നാഷണൽ സ്കീം ഫോർ ഇൻസെൻറ്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന പദ്ധതി നമ്മുടെ സമൂഹത്തിൽ മികച്ച മാറ്റത്തിന് വഴിയൊരുക്കും എന്ന് നിസ്സംശയം പറയാം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മൈസൂരുവിലാണ് അന്ത്യം. 1938 April 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകി 3 വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. 1957 19 വയസ്സിൽ വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിലൂടെയാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി ഉൾപ്പെടെ 20 ഭാഷകളിലായി 10,000-ക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാരമുൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ടുമറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡർ അറിയിച്ചു. സംഭവത്തിൽ വിയറ്റ്നാം എംബസിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ നോർക്ക CEO മുഖ്യമന്ത്രി VD സതീശൻ ചുമതലപ്പെടുത്തി. ഏകോപനത്തിനായി കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഹൈദരാബാദിനെ രാജ്യത്തെ പ്രധാന അതിവേഗ റെയിൽ ഹബ്ബാക്കി മാറ്റാനൊരുക്കി കേന്ദ്രം. ഹൈദരാബാദിനെ പൂനെ, ചെന്നൈ, ബംഗളൂരു എന്നീ പ്രമുഖ സാമ്പത്തിക കേന്ദ്രങ്ങളുമായി കൂട്ടിയിണക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴികൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ.

0: മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരാ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പോലീസിനെ കൂടുതൽ ജനസൌഹാർദ്ദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാകുകയെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സർക്കാർ ഫണ്ടിന് പുറമെ CSIR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വെരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് എല്ലാ ജില്ലകളിലും വെരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിലായി. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി വിശാൽ സോമനാണ് പിടിയിലായത്. ഓണാഘോഷവേളയിൽ യാത്രാ നിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ഭാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 600,000 പേരെ ഒഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനയിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കരതൊടുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മലാപ്പറമ്പിലെ 150 വീടുകൾ ഹരിതഭവനങ്ങളാക്കിയ ദേശോദ്ധാരിണി വായനശാലയ്ക്കുള്ള ശുചിത്വമിഷൻ പുരസ്കാരം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി സമ്മാനിച്ചു. ഭക്ഷണാവശിഷ്ടങ്ങൾ വീടുകളിൽ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കി കൃഷിക്ക് ഉപയോഗിക്കുക, അജൈവ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുക ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഹരിതഭവനങ്ങളിലൂടെ നടപ്പാക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നാളെ രാത്രി 7 മണിവരെ ജലവിതരണം മുടങ്ങുമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. പാറ്റൂർ, മഞ്ചൂർ, മാതൃഭൂമി റോഡ്, ചിറക്കുളം റോഡ്, മൂലവിളാകം, തമ്പുരാൻമുക്ക്, പേട്ട, ചാക്ക, പാൽക്കുളങ്ങര, ഓൾസെയിൻസ്, വെട്ടുകാട്, ശംഖുമുഖം, കൊച്ചുവേളി എന്നീ സ്ഥലങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: Venom, Preetika Pradeep and Chikita Taniparthi clinched the silver medal at the Archery World Cup Stage 4 in Madrid, Spain today. The Indian trio went down 228-32 to Colombia in the final. Meanwhile, in women's individual compound event, teenage archer Preetika Pradeep produced a stunning turnaround to beat world number 11 Hazel Borun of Turkey 145-142, clinching her maiden World Cup bronze. In the historic one-off women's test at Lord's Cricket Ground in London, India was 63 for no loss in their second innings on day two when reports last came in. Earlier, England were bowled out for 170 runs in their first innings today. Amy Jones was the top scorer with 53 runs for India. Kranti Gaur took a 5-wicket haul while Sayali Satkare and Sneh Rana scalped 2 wickets each. In men's cricket, England were 241 for 1 in 18.3 overs against India in the fifth and final T20 international of the series in Southampton when reports last came in. Earlier, India won the toss and elected to field. England has already clinched the series with a 3-0 lead, while India will be aiming to register a consolation victory before the teams move on to the ODI series. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi departs for home after concluding landmark New Zealand visit. Says bilateral trade agreement between two countries will accelerate India's journey towards a developed nation. 15 Indians killed in a boat mishap in Vietnam. President, Vice President and Prime Minister express condolence. West Bengal government forms 9-member committee headed by a retired judge to examine draft bill of Uniform Civil Code. Legendary singer S. Janki, known as Nightingale of South India, passes away. IMD forecasts heavy rainfall across northern and eastern parts of the country for next 4 to 5 days. In FIFA World Cup, Norway to take on England, while defending champions Argentina to clash with Switzerland in quarterfinals. And Indian women's compound team clinches silver medal at Archery World Cup Stage 4 in Madrid. That is all in the news at 9. Good night.
1: ആകാശവാണി
2: കായിക ലോകം.
3: മുൻ ഫെൻസിംഗ് താരവും കേരള ഫെൻസിംഗ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ കെ ശിവകുമാറുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
4: ശിവകുമാർജി, പരിപാടിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം സർ.
4: ഫെൻസിംഗിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം മനസ്സിൽ വരുന്നത്, താങ്കൾ ഈ കായിക രംഗത്തിലേക്ക് എങ്ങനെ വന്നത്, തുടക്കം എങ്ങനെയായിരുന്നു?
5: ഞാൻ സ്കൂൾസ് മുതലേ സ്പോർട്സിലുണ്ടായിരുന്നു, അത്ലറ്റിക്സ് ആയിരുന്നു. ഞാൻ അത്ലറ്റിക്സ് ചെയ്യുന്നതിൻ്റെ നമ്മളപ്പം സ്കൂൾസിലെ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വിളിക്കും. എട്ടാം ക്ലാസ് തൊട്ടാണ് തുടങ്ങി. അതെങ്ങനെ തുടങ്ങി വന്നപ്പോഴത്തേക്ക് അന്ന് കബഡിക്ക് പോകണം, കബഡിക്ക് സാർ വന്ന് കബഡി ഉണ്ട് അടുത്ത ആവശ്യമുണ്ട്, ആ പോകാൻ സാറെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സ്കൂളിനെ കുറച്ച് പേരുണ്ടാവും, അത് ഞങ്ങൾ പോകും. കബഡിക്ക് പോകും, ക്രിക്കറ്റ് പോകും, വോളിബോളിന് പോകും, അത്ലറ്റിക്സിന്
4: കിട്ടുന്ന
5: ചാൻസിൽ ഞങ്ങൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അന്ന് ഇത്ര വിപുലമായിട്ടുള്ള രീതിയിലൊന്നുമല്ല. അന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന സ്പോർട്സ് നമ്മുടെ നാടൻ രീതിയിലുള്ളത് അങ്ങ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര എക്യുപ്മെൻറ്റ്സ് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. രാവിലെ ഉള്ളത് ഞങ്ങൾ എടുക്കുന്നു, ആ സാറ് കൊണ്ടുപോകുന്നു, ഞങ്ങൾ കൊണ്ട് കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നു, തിരിച്ച് നമ്മൾ സ്കൂളിൽ വരുന്നു.
4: അത് കഴിഞ്ഞിട്ട് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റൈലിൽ എങ്ങനെയാണ്?
5: സിസ്റ്റമാറ്റിക് സ്റ്റൈലിൽ സാർ, അങ്ങനെ വന്ന സമയത്ത് സ്കൂളിലെ സാർ പറഞ്ഞു ഞങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്ത് പോവാം, നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും, അവിടെ ഒരുപാട് ഇവൻറ്റുകളുണ്ട്. അങ്ങനെ ആ സാറിനെ കൊണ്ട് നേരെ സോമ സാർ എന്നൊരു സാറുണ്ടായിരുന്നു, സാർ നെടുമ്പങ്ങാടുള്ള. അപ്പോൾ സോമ സാറിൻ്റെ അടുത്താക്കി, അന്ന് അത്ലറ്റിക്സിൽ ചെയ്തുകൊണ്ട് വന്നു. ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഹൈറ്റിനനുസരിച്ച് എനിക്ക് ഒരു ലോങ് പറ്റത്തുള്ളൂ. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ചെയ്തുകൊണ്ട് സാറ് പറഞ്ഞു.
4: ലോങ് ഡിസ്റ്റൻസ് എത്ര മീറ്റർ ആയിരുന്നു?
5: 1500. അപ്പോൾ അത് ചെയ്തുകൊണ്ട് സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിൻ്റെ ഏജ് ഇത്രയായി, അപ്പോൾ നിനക്കിതിൽ ഫിനിഷ് ചെയ്ത് നിനക്കൊരു മെഡലെടുത്ത് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നീ അടുത്തൊരു ഈവൻറ്റ് ചേഞ്ച് ചെയ്ത് മേളിൽ ഫെൻസിംഗ് എന്ന് ഒരു ഇവൻ്റ് ഉണ്ട്, ഒളിമ്പിക്സ് ഗെയിമാണ്, ഇൻ്റർനാഷണൽ ഗെയിമാണ്, നീ ഒരു കാര്യം ചെയ്തു. ഞാൻ അവിടുത്തെ കോച്ച് രാധാകൃഷ്ണൻ സാറാണ്, സാറിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. സാറിനെ അവിടെ കൊണ്ട് ജോയിൻ ചെയ്തു.
4: കേട്ടിട്ടുണ്ടായിരുന്നു?
5: ഇല്ല, കേട്ടിട്ടില്ല. അപ്പോൾ സാറിനടുത്ത്
4: അറിയത്തില്ല.
5: അപ്പോൾ സാറിനടുത്ത് പോയി, സാറിങ്ങനെ കുറച്ച് പറഞ്ഞു തന്നു, മനസ്സിലാക്കി. ഞങ്ങൾ അങ്ങനെ ചെയ്തു, അങ്ങനെ ചാമ്പ്യൻഷിപ്പുകളോട് അങ്ങനെ പോയി. അങ്ങനെ ഏകദേശം
4: ആദ്യമായിട്ട് അത് എൻ്റെ അടുത്ത് നമ്മൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ തോന്നി ആ സമയത്ത്, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നൽ വന്നായിരുന്നു മനസ്സിൽ?
5: അല്ല സാർ, ഞങ്ങൾ ഈ എല്ലാ ഇവൻ്റും അങ്ങ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളിത് അങ്ങ് ചെയ്തു പോയി. പക്ഷേ അതിൻ്റെ ടെക്നിക്കലിറ്റികൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ അത് ചെയ്ത് ഒന്ന് രണ്ട് ജില്ലാ ചാമ്പ്യൻഷിപ്പ്, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് സാർ ഇതിനെ അങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു.

0: ഇന്ന ഇന്ന കാര്യങ്ങളാണ്, ഇങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ, നിങ്ങൾ ഇറഗുലർ വരിക. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ രാവിലെ അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞു 10-ാം ക്ലാസ്സോടെ ഞാൻ നിർത്തി, കാരണം വീട്ടിലെ ബുദ്ധിമുട്ടുകളും കാരണങ്ങളും കൊണ്ട് അതങ്ങ് നിർത്തി. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകും, രാവിലെ പ്രാക്ടീസിന് വരും. പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അന്ന് കഴിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കാനുണ്ടാവില്ല, എൻ്റെ ഒരു കൂട്ടാനുണ്ട്, പ്രവലേഷൻ എന്നൊരു കുട്ടിയുണ്ട്, കൂട്ടാനുണ്ട്, അവന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും. അത് ഞങ്ങളൊരു 4-5 പേരുണ്ടാവും, കൊണ്ടുവരുന്ന സാധനം 5 പേരായിട്ട് ഷെയർ ചെയ്ത് കഴിച്ചിട്ട് എൻ്റെ അവിടെ തന്നെ ഒരു ചെറിയ ടാപ്പുണ്ട് ഗ്രൗണ്ടിൻ്റെ അവിടെ, അതിന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് മാറി നേരെ ഞാൻ ജോലിക്കും. അവർ സ്കൂളിലും കോളേജിലും പോകുന്നവരായി, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയതാണ് സാറേ. ഏകദേശം ഒരു 11-12 നേഷൻസ് കളിച്ചിട്ടുണ്ട്.
1: ഇങ്ങനെ എത്ര നാൾ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് ആദ്യം ഒരു നേഷൻസ് കളിക്കാൻ?
0: ഞാൻ ഏകദേശം ഒരു 8-9 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ജില്ലാ ചാമ്പ്യൻഷിപ്പിന് എന്നെ ഇറക്കി. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 1-1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അടുത്ത 2-ാമത്തെ വർഷം സ്റ്റേറ്റിന് പോയി, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു. ആ വർഷം അന്ന് ഒരാൾക്ക് 2 ഇൻഡിവിജ്വൽ കളിക്കാൻ വരുന്നു, അന്ന് എനിക്ക് ടീമേ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഡിവിജ്വൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ വർഷം ടീം ക്വാളിഫൈ ചെയ്തു, ടീമിൻ്റെ കൂടെ പോയി, ആ നേഷൻസ് പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി കുറച്ചുകൂടെ ചെയ്തപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ക്യാമ്പുണ്ടായിരുന്നു. ഈ ക്യാമ്പിൽ വരുമ്പോഴത്തേക്ക് പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. നമ്മളൊരു ഒരു സെൻറ്ററിൽ സ്ഥിരം ചെയ്യുന്ന ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നു, അവരൊരു അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്യാമ്പിലോട്ട് പോകണം. ക്യാമ്പിലോട്ട് പോകുമ്പോൾ പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും, ഇവരും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നമുക്ക് അതിൻ്റെ ഇത് ടെക്നാലിറ്റി കിട്ടുള്ളൂ,
1: നമ്മുടെ
0: സ്റ്റാൻഡിങ് എന്താണെന്ന് മനസ്സിലാവും. അവിടെ നിന്ന് നമ്മൾ ചെയ്ത് മുന്നിലോട്ട് വരിക.
1: ആദ്യത്തെ നാഷണൽസ് എവിടെയായിരുന്നു?
0: ആദ്യത്തെ നാഷണൽസ് പഞ്ചാബിലായിരുന്നു സാറേ, പട്യാല. ഞങ്ങൾ ആ ഫസ്റ്റ് ഇയർ ആയിരുന്നു, ഫസ്റ്റ് വർഷം പോയി. ഞങ്ങൾക്ക് അത് ആദ്യമായിട്ട് പോയി ഒന്നും അന്ന് കിട്ടിയില്ല. അന്ന് വന്നിട്ട് ഞങ്ങൾ ബെസ്റ്റ് 16-ാം പുറത്തായി, അതിന് അടുത്ത വർഷം വന്നിട്ട് ബെസ്റ്റ് 7-ൽ വന്നു. അത് അന്നാണ് ഞങ്ങൾ ആ സാർ ആന്ധ്ര നാഷണൽ മീൻസ് കളിച്ചത്. അതിനുശേഷം വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. കഴിഞ്ഞു പറഞ്ഞാൽ ഞങ്ങളൊരു ബെസ്റ്റ് 8-നുള്ളിൽ എത്തണമെന്ന് ആർമിക്കാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ തീർന്നു, പിന്നെ വേറെ നോക്കാനില്ല. ഓൺ സൈഡ് അടിയായിരിക്കും, ഏറെ എന്നാലും ഒരു 15 പോയിൻ്റ് ആണെങ്കിൽ ഒരു 8-6-8 പോയിൻ്റ് എടുക്കാൻ
1: പറ്റത്തുള്ളൂ. സ്ട്രോങ്
0: സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അവർ 3 നേരം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അവർക്ക് അവരെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലിയുണ്ട്, ഓൾറെഡി ജോലിയുണ്ട്. അവരെ വർക്കെന്ന് വെച്ചാൽ രാവിലെ എണീക്കുക, പ്രാക്ടീസ് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, അതാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ജോലിയും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ ഇങ്ങനെ കറങ്ങി പോരുന്നതാണ്.
1: അപ്പോൾ ആദ്യമായിട്ടൊരു നാഷണൽസൊക്കെ പോയപ്പം സംസ്ഥാനത്തിന് പുറത്ത് പോയി കളിച്ചപ്പം ആ പ്ലെയേഴ്സിൻ്റെയൊക്കെ കൂടെ നമുക്ക് കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുമാരെക്കാട്ടിലും കുറവല്ല, അങ്ങനൊരു മനസ്സിലൊരു ധൈര്യം വന്നോ അതോ ഒരു കോൺഫിഡൻസിന് കുറവുണ്ടായിരുന്നു?
0: ഇതിങ്ങനെയല്ല, കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നാഷണൽസിൽ മെഡൽ അടിക്കാൻ പറ്റുള്ളൂ, നാഷണൽസിൽ ഒരു പൊസിഷൻ വരാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായത്. അതിനുശേഷമാണ് വർക്കൗട്ട് വീണ്ടും നമ്മൾ ചേഞ്ച് ആയി തുടങ്ങിയത്. കാരണം നമ്മൾ സ്റ്റേറ്റ് ജില്ല ജില്ല കളിക്കുമ്പോൾ നമുക്ക് അടുത്ത് നിന്ന് കിട്ടുന്ന സ്റ്റേറ്റ് പങ്കെടുക്കണം, സ്റ്റേറ്റ് മെഡൽ. അപ്പോൾ സ്റ്റേറ്റ് മെഡൽ അടിച്ചാൽ മാത്രമേ നാഷണൽസ് പോകും. നാഷണൽസ് പോകുമ്പോഴത്തേക്ക് നാഷണൽസ് ഇത്രയും ടീമിൻ്റെ കൂടെ ബോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത്ര ചിലപ്പം പഞ്ചാബിലാണ് ഒരു 4 ദിവസം യാത്ര ചെയ്ത് അവിടെ പോയി, കാരണം ഇങ്ങനെ അങ്ങനെ പോയി മുന്നോട്ട് പോയത്. അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി. ഇപ്പോൾ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഒരുപാട് മുന്നോട്ടായി. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അതിനെ ഒരു എന്താ പറഞ്ഞാൽ അവർ അതിനെ ഒരു ഈവൻ്റ് അവർ സെലക്ട് ചെയ്താൽ അതെങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം, അതിന് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആവശ്യം, ഇത് എവിടെ പോയാലും കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ള നോളജ് ഇപ്പോഴുണ്ട്.
1: ഈ ഫെൻസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അപ്പറേറ്റസൊക്കെ എല്ലാ സ്ഥലത്തും ലഭ്യമാണോ അത്
0: സാർ? അപ്പറേറ്റസ്
1: കളിക്കാൻ നേരം എങ്ങനെയായിരുന്നു?
0: ഞങ്ങൾ മാനുവലൈസ് ചെയ്തുകൊണ്ടുവന്നേ, മാനുവലൈസ് ചെയ്ത് നാഷണൽസ് പോകുമ്പോഴത്തേക്കാണ് ഇലക്ട്രിക്കൽ ചെയ്യുന്നത്. അതിപ്പം മാറി ജില്ലാ ചാമ്പ്യൻഷിപ്പ് പോയിട്ട് ഇലക്ട്രിക്കൽ വന്നു തുടങ്ങി. കാരണം അതുവരെ ഏകദേശം ഒരു 10-15 വർഷത്തിനുള്ളിൽ ഇത് മാറി തുടങ്ങി.
1: അപ്പോൾ ഈ ഫെൻസിങ്ങിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്തുവാ നമ്മുടെ സംസ്ഥാനത്ത്? എല്ലാ സ്ഥലത്തും അപ്പറേറ്റസൊക്കെ ഉണ്ടോ, ഇലക്ട്രിക്കലൊക്കെ എല്ലാം ഉണ്ടോ? ഇത്
0: അപ്പാരസ് സ്പോർട്സ് കൗൺസിലിൽ ഉണ്ട്, സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റലിൽ എല്ലാത്തിനും ഉണ്ട്, സായിക്കുണ്ട്. അപ്പോൾ ഒരു ജില്ലാ അസോസിയേഷൻ ഇത് വാങ്ങിക്കാന്ന് വെച്ചാൽ അപ്പാരസ് മാത്രം 140,000 രൂപയാവും. അതിൻ്റെ പിസ്റ്റൂടെ വേണമെന്നുണ്ടെങ്കിൽ 2-60 പോകും, 2-60, 2-70 പോകും. അത് ഓരോ കമ്പനിക്ക് എമൗണ്ട് വ്യത്യാസം വരും. അതിൽ അപ്ഡേഷൻ വരും, പുതിയ അപ്ഡേഷൻ വന്ന അപ്പാരറ്റസ് ആണെങ്കിൽ വീണ്ടും ഒരു 50,000-40,000 വ്യത്യാസം വരും. മറ്റേതാണെങ്കിൽ ഒരു 1-1.5 ഇത് വാങ്ങിച്ചാലേ പറ്റും. എല്ലാ അസോസിയേഷനും വാങ്ങിക്കാൻ പറ്റത്തില്ല, ജില്ലാ അസോസിയേഷനും പറ്റത്തില്ല.
1: പക്ഷേ ഇപ്പം സായിയുടെ കയ്യിലും അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ അവിടെ ട്രെയിനിങ്
0: ഹോസ്റ്റലുണ്ട്. നമ്മുടെ ഹോസ്റ്റലിൽ എല്ലാ കുട്ടികൾക്കും ഇലക്ട്രിക്കലാണ് ചെയ്യുന്നത്. സായി ആയാലും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റലിലുള്ളതായാലും എല്ലാവർക്കും അതിൻ്റെ സജ്ജീകരണങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഇത് വെച്ച് തന്നെ ഇപ്പം നമ്മളൊരു മാനുവൽ ബോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ഈവൻ്റ് ബേസിൽ വെയിറ്റ് ഉണ്ട്. അതായത് എപ്പ എന്നൊരു ഈവൻറ്റിൽ 750 ഗ്രാം പ്രഷർ വരണം, നമ്മുടെ ബോഡിയിൽ 750 ഗ്രാം പ്രഷർ വന്നാൽ മാത്രമേ ലാമ്പ് വരത്തുള്ളൂ. ഇപ്പം ഞാൻ സാറിനെ ഹിറ്റ് ചെയ്തു, സാറിന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും കൈക്ക് ഹിറ്റ് കൊണ്ടു, സാറിനും ഫീൽ ചെയ്യാൻ പറ്റും കൊണ്ടു. പക്ഷേ അത് ലാമ്പ് വരണമെന്നാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കറക്റ്റായാൽ മാത്രമേ ലാമ്പ് വരത്തുള്ളൂ. ലാമ്പ് വരണമെങ്കിൽ അപ്പാരറ്റസ് വേണം,
1: അപ്പോഴേ പോയിന്റ്
0: വരും. അല്ല മാനുവൽ ചെയ്യുമ്പോൾ ഇപ്പം നിൽക്കുന്ന ഫ്രണ്ടിൽ നിൽക്കുന്ന ജൂറി പറയാണ് ആ ഹിറ്റ് കൊണ്ടു. അപ്പോൾ ഞാൻ സാർ കൊണ്ടില്ല, അവിടെ കാട് വരും, അപ്പോൾ അടുത്ത ആൾ ചോദിക്കത്തില്ല. ഇതാണ് ഇതിൻ്റെ റൊട്ടീനിങ്. അത് ചേഞ്ച് ആയി വന്നത് ഒരു 15 വർഷം കൊണ്ട് ഇങ്ങോട്ട് മാറി. ഇപ്പോഴും നിൽക്കുന്ന ഒരു ജൂറി നിന്ന് കഴിഞ്ഞാൽ അവർക്കറിയാം ലാമ്പ് പറയാൻ പറ്റും, ഹിറ്റ് കൊണ്ടാൽ കൊണ്ടു, അത് പിന്നെ ബ്ലേഡ് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ബ്ലേഡിൽ ചെക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ ഉണ്ട്, ഈ വെയിറ്റ് കറക്റ്റാണോ, ടിപ്പിൻ്റെ പ്രഷർ കറക്റ്റാണോ, സ്പ്രിംഗ് ഇതെല്ലാം ചെക്ക് ചെയ്തേ ഇറക്കത്തുള്ളൂ.

0: ഇപ്പോൾ ഈ ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ഗെയിമാണ്, എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല.
1: അറിയത്തില്ല.
0: ഇതിൻ്റെ ഇവൻറ്റ്സ് ഒക്കെ ഇതൊക്കെയാണ്
1: സർ? അതിൽ മൂന്ന് ഇവൻ്റ് ഉണ്ട്. മൂന്ന് ഇവൻ്റ് എന്നാൽ സേബർ, ഫോയിൽ, എപ്പേ. ഇതെന്നാൽ നമ്മുടെ സ്ലീവ് കട്ട് ബനിയൻ ഇല്ലേ, ആ ഒരു, അതായത് കയ്യില്ലാത്തൊരു ബനിയൻ ഇല്ല, കറക്റ്റ് ഇടുപ്പിന് മുകളിലോട്ട് ഈ ബനിയൻ മാത്രമാണ് ഫോയിൽ എന്ന ഇവൻ്റ്. അതിന് 500 ഗ്രാം പ്രഷർ വേണം, എന്നാലേ എല്ലാം പോരത്തുള്ളൂ.
0: ആ സ്പേസിൽ നമ്മൾ
1: ടാർഗറ്റ്, ആ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യില്ലാത്തൊരു സിലിവസ് ബനിയനിൽ ആ ഒരു ടാർഗറ്റാണ്. അതിൽ മാസ്ക് വരത്തില്ല, ഈ കരുത്തിന് മേളിലോട്ട് വരത്തില്ല, ഇത് മാത്രം. അതിന് ഫോയിൽ 500 ഗ്രാം പ്രഷർ വന്നാൽ മാത്രമേ എല്ലാം പോരത്തുള്ളൂ. അതിന് അടുത്ത ഇവൻറ്റ് എപ്പേ, ഫുൾ ബോഡിയാണ്, 750 ഗ്രാം പ്രഷർ വരണം.
0: ഫുൾ ബോഡി എന്ന് പറഞ്ഞാൽ കൈയും
1: ഫുൾ ബോഡി, ഫുള്ളും ഹെഡ് തൊട്ട് ലെഗ് വരെ, ബോഡി പാർട്സിൽ എവിടെ കൊണ്ടാലും ലാമ്പ് വരും.
0: ഓക്കെ.
1: ഇനി അടുത്തൊരു ഇവൻ്റ് ഉണ്ട്, സേബർ എന്നാണ് ഇവൻ്റ്. ഇവൻ്റെ ടച്ചിങ് ആണ്, അതായത് ബോഡിയിൽ ഇടുപ്പിന് മേളിലോട്ട് ഫുൾ ബോഡി, അപ്പർ ബോഡി മേളിൽ മൊത്തം അതിൽ ടച്ച് ചെയ്താൽ ലാമ്പ് വരും.
0: പ്രഷറിൻ്റെ ആവശ്യമില്ല,
1: ഇല്ല, ടച്ചിങ് ലാമ്പ് വരും. പക്ഷേ ഇതിലുണ്ട്, ഇതിലെ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. സ്പെസിഫിക്കായിട്ട് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ സാറിനെ ഹിറ്റ് ചെയ്യുന്നു.

0: ആ ടാർഗറ്റ്, ആ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യില്ലാത്തൊരു സിലബസ് ബനിയനിൽ ആ ഒരു ടാർഗറ്റാണ്. അതിൽ മാസ്ക് വരത്തില്ല, ഈ കരുത്തിന് മേലോട്ട് വരത്തില്ല, ഇത് മാത്രമേ അതിന് ഫോയില്, 500 gram പ്രഷർ വന്നാൽ മാത്രമേ ലാമ്പ് വരത്തുള്ളൂ. അതിന് അടുത്ത ഈവൻറ്റ് എപ്പേ ഫുൾ ബോഡിയാണ്, 750 gram പ്രഷർ വരണം.
1: ഫുൾ ബോഡി എന്ന് പറഞ്ഞാൽ കൈയും
0: ഫുൾ ബോഡി, ഫുള്ളും ഹെഡ് തൊട്ട് ലെഗ് വരെ ബോഡി പാർട്സിൽ എവിടെ കൊണ്ടാലും ലാമ്പ് വരും. ഇനി അടുത്തൊരു ഇവൻ്റ് ഉണ്ട്, സാബർ എന്നാണ് ഇവൻ്റ്. ഇവൻ്റെ ടച്ചിങ് ആണ്, അതായത് ബോഡിയിൽ ഇടുപ്പിന് മേളിലോട്ട് ഫുൾ ബോഡി അപ്പർ ബോഡി മേളിൽ മൊത്തം അതിൽ ടച്ച് ചെയ്താൽ ലാമ്പ് വരും.
1: പ്രഷറിൻ്റെ ആവശ്യമില്ല,
0: ഇല്ല ടച്ചിങ് ലാമ്പ് വരും. പക്ഷേ ഇതിലുണ്ട്, ഇതിലെ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഫെസിഫിക്കായിട്ട് പറയുമ്പോഴത്തേക്കും ഇതിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ സാറിന് ഹിറ്റ് ചെയ്യുന്നു, സാറ് തടുത്തിട്ട് തിരിച്ചടിച്ചാൽ സാറിന് പോന്നു വരാത്ത റിപ്പസ് എന്ന് പറയും. ഇതിങ്ങനെ കുറേ റൂൾസ് ഉണ്ട്.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ നമ്മളത് പറയുന്നത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ വരുന്ന കുട്ടിയൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇന്ന ഇവൻ്റ് എന്ന് പറഞ്ഞാൽ അവർ നേരെ യൂട്യൂബിൽ കയറുന്നു, സെർച്ച് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, എന്നിട്ട് അവർ ഈ വീഡിയോസ് കണ്ടിന്യൂസ് കാണും. ഒരു ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഓൺലൈൻ കോമ്പറ്റീഷൻ ബൗട്ട് കാണാൻ പറ്റും അവർക്ക്. കണ്ടുവരും മനസ്സിലാക്കും ഇതിങ്ങനെയാണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് അപ്പോഴത്തേക്ക് സ്ലോ മോഷൻ വരും, അതിൽ അവർക്കറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ പോയിന്റ് കിട്ടാത്തത്. അത് വ്യക്തമായും പണ്ടത്തെ കാലത്ത് അതില്ല.
1: ശരി തന്നെ.
0: പണ്ട് നമ്മൾ കോമ്പറ്റീഷൻ ഓരോ കോമ്പറ്റീഷൻ കണ്ടിട്ട് നമ്മളവിടെ ഇരിക്കും, ഈ ബാക്കിയുള്ള കോമ്പറ്റീഷൻ തീരുന്ന വരെ നമ്മളിരിക്കും. എന്തിനാ ഇരിക്കുന്നത് പറഞ്ഞാൽ, എന്തെങ്കിലും അവർ പുതിയ ടെക്നിക്കൽ ആഡ് ചെയ്യുന്നുണ്ടോ, ഈ ബൗട്ട് എങ്ങനെ ചെയ്യുന്നു, എത്ര പോയിന്റ് എടുത്തു, എത്ര പോയിന്റ് അവിടെ കൊടുത്തു, ഇതെല്ലാം നോക്കി നമ്മൾ ഫുള്ള് കണ്ടിട്ടാണ് വരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ കുട്ടികൾ വരുന്നു കോമ്പറ്റീഷൻ സമയത്ത് വരുന്നു, ബൗട്ട് ചെയ്യുന്നു, തിരിച്ചവർ ആ എൻ്റെ ബൗട്ട് കഴിഞ്ഞു നോക്കേണ്ട, പിന്നെ അവർ കാണും ഫൈനലിൽ കാണും, സെമി ഫൈനലേ കാണത്തുള്ളൂ. കാരണം ബാക്കി എല്ലാവർക്കും അറിയാം, അവർക്ക് എന്തെങ്കിലും ഉണ്ടോ മൊബൈൽ എടുക്കുമോ നോക്കുമോ, ഇൻക്ലൂഡിങ് റിസൾട്ട് വരെ ഓൺലൈൻ ആക്കി കഴിഞ്ഞു.
1: ഇതിൽ ഇൻഡിവിജ്വലും ടീം ഇവൻറ്റും രണ്ടും ഉണ്ട്.
0: ഇൻഡിവിജ്വലും ഉണ്ട്, ടീം ഇവൻറ്റും ഉണ്ട് സർ. ഇൻഡിവിജ്വല് മുൻകാലങ്ങളെ രണ്ട് പേർക്കേ പറ്റത്തുള്ളൂ, ഇപ്പം 4 പേർക്ക് ഇൻഡിവിജ്വൽ കളിക്കാം. ഒരു ജില്ലയിൽ നിന്ന് സ്റ്റേറ്റ് പോകുമ്പോഴും 4 പേർ, ഈ 4 പേര് തന്നെയാണ് ടീം കളിക്കുന്നത്.
1: 4 പേരുടെ പെർഫോമൻസ്
0: അടിസ്ഥാനത്തിൽ 4 പേര് വന്നാലും ബെസ്റ്റ് 3 പ്ലെയർ ടീം കളിക്കും, ഒരാളെ റിസർവ് ഇതാണ് പോകുന്നത്.
1: ഓക്കെ. ഫെൻസിംഗ് അസോസിയേഷൻ, കേരള ഫെൻസിംഗ് അസോസിയേഷൻ, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? കോച്ചസ് ഒക്കെ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ?
0: കൗൺസിലിൻ്റെ കോച്ചസ് ഉണ്ട്, ഞങ്ങളുടെ അസോസിയേഷന് കോച്ചായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ട്. പക്ഷേ നമ്മുടെ നിന്നുള്ള പ്ലേയർ സീനിയർ പ്ലേയേഴ്സാണ്. NIC ഡിപ്ലോമ കഴിഞ്ഞിട്ട് സായിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, നമ്മുടെ സ്പോർട്സ് കൗൺസിലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ സർക്കാർ ജോബിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്.
1: അപ്പോൾ നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് ഈ ഫെൻസിങ്ങിൻ്റെ ഒരു നിലവാരം എങ്ങനെയാണ് ഇപ്പോൾ?
0: നിലവാരം സാറേ മുന്നത്തെക്കാട്ടിലും ഇപ്പം ഒത്തിരി ഒത്തിരി ഉണ്ട്. ഒത്തിരി ക്ലബ്ബുകൾ വരുന്നുണ്ട്, അക്കാഡമികൾ വരുന്നുണ്ട്. ഇപ്പം ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടത്താൻ തന്നെ ഞങ്ങൾക്ക് ഒരു കാറ്റഗറി നടത്താനായിട്ട് ഒരു ദിവസം മതിയാവത്തില്ല.
1: അത്രയും
0: അക്കാഡമിയുടെ കുട്ടികളുണ്ട്, ക്ലബിൻ്റെ കുട്ടികളുണ്ട്, നമ്മുടെ ഹോസ്റ്റലിൻ്റെ കുട്ടികളുണ്ട്.
1: ഒരു നാഷണൽ ലെവലിലൊക്കെ നമ്മുടെ ഒരു സ്റ്റാൻഡിങ് എങ്ങനെയാണ് കേരളത്തിൽ?
0: മുന്നത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ കോമ്പറ്റീഷൻ ഇപ്പോൾ പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ക്യാമ്പ് ഒരു മാസമെങ്കിലും വയ്ക്കണം. ക്യാമ്പ് ഒരു മാസം വെച്ചിട്ട് വെച്ചതെന്ന് കഴിഞ്ഞാൽ മാത്രമേ അവർ ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിലാക്കുള്ളൂ. പിന്നെ ക്യാമ്പ് സെലക്ഷൻ വയ്ക്കണം, ക്യാമ്പ് സെലക്ഷൻ വെച്ചിട്ടാണ് ആളിനെ കൊണ്ടുവന്നത്.
1: അപ്പോൾ പിള്ളേർക്ക് എങ്ങനെ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷന്?
0: ഇപ്പോഴത്തെ എല്ലാ സെൻറ്ററിലും ഒത്തിരി കുട്ടികൾ ഹോസ്റ്റൽ സെലക്ഷൻ വയ്ക്കുന്നുണ്ട്, ഹോസ്റ്റൽ സെലക്ഷൻ ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്, ഇവർ ഹോസ്റ്റലിലോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഇതിലെ ഒരു ഓരോ ഇപ്പോൾ സ്പോർട്സിൽ മെയിനായിട്ട് നോക്കുന്നത് ഒരു കുട്ടി വന്നു, ആ കുട്ടി ചെയ്ത് നോക്കിയിട്ട് ഇമ്പ്രൂവ് ആവുന്നില്ലാന്നുണ്ടെങ്കിൽ പാരൻ്റ് തന്നെ പാരൻ്റ് ഒരു കാൽക്കുലേഷനിലാണ് ഒരു കുട്ടിയെ കൊണ്ടാക്കുന്നത്. കൊണ്ടാക്കി കുട്ടി ചെയ്യുന്നു, ആ കുട്ടി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരടുത്ത ഓപ്ഷൻ നോക്കുകയാണ്, അടുത്ത ഒരു ഇവൻറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. മുന്നേ അങ്ങനെയല്ല, മുന്നേ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ആ എൻ്റെ മോൻ ഇത് ഇന്ന ചെയ്യുന്നു, അതിൽ നിന്ന് ചിലവർ രക്ഷപ്പെട്ടു പോകുന്നു, ചിലവർ ബാക്കിലോട്ട് പോകുന്നു. ഇപ്പോൾ അറിയാമല്ലേ, പാരൻ്റ് ഒരു ഇവൻറ്റിൽ ഒരാളെ കൊണ്ടാക്കുമ്പോഴത്തേക്ക് സ്പോർട്സിലുണ്ടാക്കുമ്പോൾ അവരെല്ലാം പാരൻ്റ് ചിന്തിക്കും, എൻ്റെ മോൻ ഇന്ന ഗെയിമിൽ പോയാൽ ഏതുവരെ പോവാം, മെഡൽ വരുമോ, ഗ്രേസ് മാർക്ക് കിട്ടുമോ, ജോബ് കിട്ടുമോ, ഇതെല്ലാം ചിന്തിച്ചാൽ പോണേ.
1: എല്ലാം
0: കാൽക്കുലേഷൻ ഉണ്ടാവും.
1: ഇപ്പം ഫെൻസിങ്ങിൻ്റെ ഒരു ഭാവി എന്തുവാ നിങ്ങൾ കാണുന്നത്? അപ്പം നമുക്കൊരു നല്ല ഭാവി നമുക്കൊരു മുന്നിൽ കാണാൻ പറ്റും, പക്ഷെ ഒരു പ്രാക്ടീസും ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം നമുക്ക്
0: കാരണം എക്യുപ്മെന്റ്സിന് വില കൂടുതലാണ്. ഇപ്പം ബ്ലേഡ് വാങ്ങിക്കുന്ന വെച്ചാൽ മുന്നേ എന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് ചെയ്യാനായിട്ട് നോർമൽ ബ്ലേഡ് മതി. ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷന് പോകണമെങ്കിൽ FIയുടെ ബ്ലേഡ് വേണം. FIയുടെ ബ്ലേഡ് വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 16,000 രൂപയാണ് ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ചെയ്യേണ്ട ബ്ലേഡ്. ഇത് വാങ്ങിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല, ഒന്നതാണ്. പിന്നെ ഹോസ്റ്റലുകളിൽ ഇഷ്യൂ ചെയ്യണമുണ്ട്. ഈ ചെയ്യുന്ന കുട്ടികൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ 2 ബ്ലേഡ് മിനിമം ഒരു കോമ്പറ്റീഷന് ഒരു 3 ബ്ലേഡെങ്കിലും ഉണ്ടാവണം. ഒരെണ്ണം ഇപ്പോൾ ഇലക്ട്രിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, അടുത്തൊരു ബ്ലേഡ് സ്റ്റാൻഡ് ബൈ വേണം. ഇതില്ലാന്നുണ്ടെങ്കിൽ പറ്റത്തില്ല.
1: ഇങ്ങനത്തെ ചെറിയൊരു എന്താ പറയുന്നത് അപ്പറേറ്റസ് ഇക്യുപ്മെന്റ്സ്
0: ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതിപ്പോൾ മുന്നത്തെ കാലത്തുകൊണ്ട് ഇപ്പോൾ ഒരുപാട് മാറി. ഇപ്പം എല്ലാ എക്യുപ്മെന്റ്സുകളും ഈ ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്, ഇൻക്ലൂഡിങ് കേരളത്തിലുണ്ട്. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റുകളിലും ഈ എക്യുപ്മെന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്.
1: ലഭ്യത ഉണ്ട്, പക്ഷേ അത് വാങ്ങാനുള്ള കഴിവ് എല്ലാവർക്കും ഇല്ല. അപ്പോൾ ഈ അപ്പറേറ്റസും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം സുലഭമായ ഫെൻസിങ്ങിൽ നമുക്ക് നല്ലൊരു ഭാവി കാണാൻ സാധിക്കും. ശിവകുമാർജി, താങ്കൾ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മോട് പങ്കുവെച്ച് വളരെ നന്ദി.
0: താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്.
2: മുൻ ഫെൻസിംഗ് താരവും കേരള ഫെൻസിംഗ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ

കെ ശിവകുമാറുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം രജു കോലിയക്കോട്. നിർവഹണം ഷിബു ജോർജ്.

0: കായിക ലോകം സമാപിക്കുന്നു.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0.

0: ആരോഗ്യവാണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഗർഭകാലത്തും പ്രസവാനന്തരവും ഉണ്ടാകുന്ന മാനസിക വിഷമതകൾ, ഈ വിഷയത്തെക്കുറിച്ച് കോഴിക്കോട് ഇംഹാൻസിലെ ലെക്ചറർ ഇൻ സൈക്യാട്രിക് സോഷ്യൽ വർക്ക് ഡോക്ടർ ജി രാഗേഷുമായി നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇന്ന്.
1: ഡോക്ടർ നമസ്കാരം. നമ്മൾ ആരോഗ്യവാണിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഒരുപാട് പേര് അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്, എന്നാൽ പലരും വേണ്ടത്ര ആഴത്തിൽ മനസ്സിലാക്കാത്തൊരു വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ ഗർഭിണികളാവുന്ന സ്ത്രീകളുടെ മാനസികാരോഗ്യം, അതേപോലെ പ്രസവശേഷം അവർക്കുണ്ടാവുന്ന മാനസിക നില, ഇത് രണ്ടും വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ളതും പരിചരണ ആവശ്യമുള്ളതും ചികിത്സ ആവശ്യമുള്ളതുമാണ് എന്നുള്ളത് തന്നെ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ആൾക്കാർ ഇതിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ, അത് തനിയെ വരികയും തനിയെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ എന്നുള്ള പോലെ ലഘൂകരിച്ചാണ് പലരും കാണുന്നത്. അതേസമയത്ത് അത്തരം ആ മാനസികാവസ്ഥയിലുള്ളവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഒരുതരം വലിയ കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയമാകുന്നുണ്ട്, ക്രിമിനൽ പ്രവൃത്തികളായി തന്നെ അത് മാറുന്നുണ്ട്, കൊലപാതകങ്ങളിൽ തന്നെ ചെന്ന് അത് അവസാനിക്കുന്നുമുണ്ട്. ഡോക്ടർ ഈ മേഖലയിൽ കുറച്ച് ആഴത്തിൽ വിശദമായി ഇത് പഠിച്ചിട്ടുള്ള ഒരാളാണ്, ഈ ഒരു വിഷയത്തെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കാൻ കഴിവുള്ള ഒരാളാണ്. ഈ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് സമീപിച്ച് തുടങ്ങേണ്ടത്? ഡോക്ടറുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെ പറഞ്ഞു തുടങ്ങാം?
2: നമസ്കാരം. പൊതുവെ ലോകത്ത് കണക്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗർഭിണികളുടെയും അമ്മമാരുടെയും, അതായത് പ്രസവം കഴിഞ്ഞിട്ട് ഒരു രണ്ടു വർഷത്തിനുള്ളിലൊക്കെ വരുന്ന ആ കാലഘട്ടം എന്ന് പറയുന്നത്, അത് ഗർഭകാലത്ത് പ്രസവാനന്തരം മാനസിക ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് വരാനുള്ള സാധ്യത വളരെയധികമാണ്. അത് പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ ലോകം വേണ്ടത്ര രീതിയിൽ മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ വേണ്ട നടപടികൾ എടുക്കുകയോ ചെയ്തിട്ടില്ല. ലോകാരോഗ്യ സംഘടന പറയുന്നത് അഞ്ചിലൊരു അമ്മയ്ക്ക് ഈ ഗർഭകാലത്തോ അല്ലെങ്കിൽ പ്രസവശേഷമോ മാനസിക ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതിൽ തന്നെ ഈ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ്, ഇന്ത്യ പോലെയുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലാണ് പ്രത്യേകിച്ചും ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ അമ്മമാരിൽ കൂടുതൽ കാണുന്നത്. ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ കൾച്ചറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗർഭിണി ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രസവശേഷമോ ഒക്കെ അമ്മമാർ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പലപ്പോഴത് ഇത് സാധാരണമാണ്. അതായത് ചിലപ്പോൾ ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, കരച്ചിൽ വരുന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഒന്നും ചെയ്യാൻ താല്പര്യം തോന്നുന്നില്ല, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ സ്ഥിരമായിട്ട് സ്ത്രീകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പ്രായമായവർ ഇതിലൂടെ കടന്നുപോയ ആൾക്കാർ ഇത് സാധാരണ, അത് ഞങ്ങൾ അനുഭവം.

0: ഉപയോഗിച്ചതാണ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുക ചെയ്യുക. ശരിക്കും ഇതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് ആ സ്ത്രീക്ക് മാത്രമാണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ പഠനം പറയുന്നത് അഞ്ചിൽ ഒരമ്മയ്ക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. സാധാരണ നമ്മൾ കാണുന്നത് വിഷാദരോഗം, ഉത്കണ്ഠ രോഗം, ഇന്ന് ഈ രണ്ട് തരത്തിലുള്ള രോഗങ്ങളാണ് ഈ ഗർഭിണിയായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രസവശേഷമോ നമ്മൾ കാണാറുള്ളത്. ഉത്കണ്ഠ എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക, നെഗ്ലക്റ്റ് ചെയ്ത് അവഗണിക്കപ്പെട്ടൊരു സംഗതിയാണ്. ഓ, ഇതൊക്കെ സ്വാഭാവികമാണ്, അതായത് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുക, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുക, എങ്ങനെയായിരിക്കും പ്രസവം, അല്ലെങ്കിൽ ജനിക്കാനിരിക്കുന്ന കുട്ടീനൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ, ആരോഗ്യവാനോ ആരോഗ്യവേദിയോ ഒക്കെ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് ഉത്കണ്ഠകൾ അമ്മമാർക്ക് ഉണ്ടാവും. പിന്നെ പലപ്പോഴും ആദ്യമായിട്ട് അമ്മയാകുന്നവർക്ക് ഈ ഉത്കണ്ഠ പൊതുവെ കൂടുതലായിരിക്കും. ഇതെല്ലാം സാധാരണ ഉണ്ടാകുന്ന ഉത്കണ്ഠയാണ്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഉത്കണ്ഠ വളരുമ്പോൾ അത് വേണ്ടത്ര അംഗീകാരം കിട്ടാതിരിക്കുക. അപ്പം ഇതെല്ലാം സാധാരണമാണത് ഞങ്ങൾ അനുഭവിച്ചതാണെന്ന് പറയുമ്പം ഒരു ബുദ്ധിമുട്ടിനെ നോർമലൈസ് ചെയ്ത് കളയും നമ്മളെ സമൂഹം. അങ്ങനെ ആ ബുദ്ധിമുട്ട് അമ്മമാർക്ക് തുറന്നു പറയാനോ വേണ്ടത്ര ഒരു ശ്രദ്ധ കിട്ടാനോ, അതായത് മാനസികാരോഗ്യ വിദഗ്ധരുടെ ഒരു ശ്രദ്ധ കിട്ടാനോ അത് സഹായിക്കുന്നില്ല. പിന്നെ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് ഈ ഗർഭകാലത്തും അല്ലെങ്കിൽ പ്രസവാനന്തരം ഉണ്ടാകുന്ന വിഷാദ രോഗങ്ങൾക്കാണ് കൂടുതലധികം ശ്രദ്ധ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സമയത്തുണ്ടാകുന്ന ഉത്കണ്ഠ അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. അപ്പം വേണ്ടത് രോഗാരോഗ്യ സംഘടന വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അഞ്ചിലൊരമ്മയ്ക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളത്. അപ്പം ഗർഭിണികൾ അല്ലെ അമ്മമാർ പറയുകയാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഒരിക്കലും നിസ്സാരവൽക്കരിക്കാതെ അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുക. നമുക്ക് ഇപ്പോഴും പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു മാനസിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണാൻ ഇപ്പോഴും നമുക്ക് ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് പലർക്കും. കാരണം അയ്യേ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണിയേ, അതൊരു മോശം സംഗതിയായിട്ടാണ് ഇപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ അമ്മമാർക്ക് കൂടുതൽ അപകടം സൃഷ്ടിക്കും. അങ്ങനെയാണ് നമ്മളിപ്പം കേരളത്തിൻ്റെ ഒരു പിക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞ രീതിയാണ്. സാധാരണ ഒരു യു എസിൻ്റെ ഒക്കെ ലെവലിലേക്ക് അത് പോകുന്നുണ്ട്. പക്ഷേ ഗർഭിണികളായിരിക്കുന്നവർക്ക് ഇടയിൽ സൂയിസൈഡ് കാണുന്നുണ്ട്. സൂയിസൈഡ് മൂലമുള്ള മരണം കൂടുതൽ കാണുന്നു. അപ്പോൾ അതിനർത്ഥം വേണ്ടത്ര മാനസികാരോഗ്യ സംവിധാനങ്ങൾ അല്ലെ മാനസികാരോഗ്യ സേവനങ്ങൾ ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രദ്ധ അർഹിക്കുന്ന സംഗതിയാണ്. അപ്പം ഏതൊരമ്മയും ഗർഭിണിയാവുമ്പോഴോ പ്രസവശേഷമോ പ്രത്യേകിച്ചും പ്രസവിച്ച് 2 വർഷത്തിനുള്ളിൽ ബുദ്ധിമുട്ടുകൾ പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്നൊരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണുക എന്നുള്ളതാണ് കാര്യം. ഇതിൽ പ്രശ്നം വരാൻ പോകുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആങ്സൈറ്റി, ഉത്കണ്ഠ രോഗങ്ങൾ, വിഷാദ രോഗം അല്ലെങ്കിൽ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്ന മറ്റ് രോഗാവസ്ഥയും, പിന്നെ വളരെ ഗുരുതരമായിട്ടുള്ള സൈക്കോട്ടിക് ഡിസോർഡർ, ഇതെല്ലാം വരാനുള്ള സാധ്യത അമ്മമാർക്കുണ്ട്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ വേറെ കുറേ കുഴപ്പമുണ്ട്. പഠനങ്ങൾ കാണിക്കുന്നത് ഇത് അമ്മമാരെ മാത്രമല്ല ബാധിക്കുക, അതായത് ഗർഭിണിയാകുന്ന സമയത്ത് അല്ലെ പ്രസവശേഷം ഉണ്ടാകുന്ന അസുഖങ്ങൾ കുഞ്ഞുങ്ങളെയും ബാധിക്കും, അതായത് കുഞ്ഞുങ്ങളുടെ വളർച്ചാപരമായിട്ടത് ബാധിക്കാം. കാരണം നമ്മൾ ഒരു ഒബ്സർവേഷൻ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഞാൻ ബാംഗ്ലൂർ നിമാൻസിലാണ് വർക്ക് ചെയ്തത്, നമ്മൾ അവിടുത്തെ ഒരു ഒബ്സർവേഷൻ, കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്സും കൂടുതൽ പ്രിവലൻസ് ഒക്കെ ഇനിയും വരേണ്ടതുണ്ട്. നമ്മളൊരു ഒബ്സർവേഷൻ പറയുകയാണെങ്കിൽ അത് അസുഖം വന്നിട്ടുള്ള 1/1 അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങളായിട്ട് ഒരു സ്നേഹബന്ധം സ്ഥാപിക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടും. ഇത് കുഞ്ഞുങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഇതൊരു പ്രശ്നം. പിന്നെ ഇവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും, ആ ഏരിയയിൽ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന്, ഇവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഈ അമ്മമാരിൽ ആ അസുഖത്തിൻ്റേതായ എല്ലാ മാർക്സും ഉണ്ടാകും, ഒരു പക്ഷേ ആത്മഹത്യയിലേക്ക് പോലും അമ്മമാരെ നയിച്ചേക്കും. കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് വരാം, അത് കുഞ്ഞുങ്ങളെ പ്രതികൂലമായിട്ട് ലൈഫ് ലോങ് ബാധിക്കാം. പിന്നൊന്ന്, അമ്മമാർക്ക് കുഞ്ഞുങ്ങളോടുള്ള അടുപ്പം, സ്നേഹബന്ധത്തിൽ നല്ല തകരാറുകൾ വരാം, അതും കുഞ്ഞുങ്ങളുടെ ലൈഫ് ലോങ് ബാധിക്കും. പിന്നീട് വരുന്നത് നമ്മളെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, നവജാത ശിശുവിനെ അമ്മ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അത് ഈ ബുദ്ധിമുട്ട് വരുന്ന അമ്മമാർക്ക് ഈ തോന്നലുകൾ വരാൻ സാധ്യതയുണ്ട്. അത് ഒന്നുകിൽ സ്വയം മരിക്കാനോ കുഞ്ഞുങ്ങളെ കൊന്നു, കാരണം പലപ്പോഴും ഇവർ ചിന്തിക്കുക ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ആരും ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ ആദ്യം കൊന്നിട്ടായിരിക്കും അമ്മ അമ്മേനെ ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടാവുക. അപ്പം സ്വയം മരിക്കുന്നതോടൊപ്പം കുഞ്ഞിനെ കൊല്ലുക എന്നുള്ള ഒരവസ്ഥയിലേക്കും കൂടെ അമ്മമാരെത്തിയേക്കാം. അതുമൂലമുണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ വേറെയും വരാം. പിന്നെ വേറെ പഠനങ്ങൾ കാണിക്കുന്നത് ഇതിലെല്ലാം പെട്ടു നിൽക്കുന്ന അച്ഛൻ അവിടെയുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഇവരുടെ ഭർത്താവ് അവിടെയുണ്ട്. ഈ ഭർത്താക്കന്മാരിലും ഏതാണ്ട് 5% ഹസ്ബൻഡ്സിലും മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടത്തിൽ വരാം. അതൊരു ഫാമിലിയെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ കണക്കിലാക്കേണ്ടത്. അപ്പം എത്രയും പെട്ടെന്ന് ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സേവനം ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി.
1: നമ്മൾ ഒരു പരിശീലനമില്ലാതെ മനുഷ്യൻ അനുവർത്തിക്കുന്ന ഒന്നാണ് ജീവിതം എന്ന് പലപ്പോഴും പറയാറുണ്ട്. നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു ഇമോഷണൽ കോഷൻ്റെ ഉൾപ്പെടെ വിശദമായി നമ്മളിതിലേക്ക് പോകുകയാണെങ്കിൽ പലതരത്തിലും വേണ്ടത്ര പരിശീലനം ഇല്ലാതെയാണ് നമ്മൾ പലപ്പോഴും ഇപ്പോൾ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനായിട്ടുള്ള ഒരു ഒരു ഡൈനാമിക്സ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പ്രാഥമിക പാഠങ്ങൾ ഉൾക്കൊള്ളാതിരിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്കതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഇപ്പോൾ ഒരു വിവാഹത്തിന്

0: തുനിയുന്ന അല്ലെങ്കിൽ ഒരു ഗർഭാവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് ഈ രീതിയിലുള്ള ഒരു കൗൺസിലിംഗ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ആർത്തവ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക മൂഡ് സ്വിങ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സാധാരണ ക്ലാസ്സുകളും പലതും എടുത്തു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരായ കുട്ടികൾ, പ്രത്യേകിച്ച് അവർക്ക് ഈ രീതിയിലാണ് ഇനി ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ അവർ സാമാന്യേന അവർക്കറിയാം. പക്ഷേ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന യുവതികൾക്ക്, സ്ത്രീകൾക്ക് ആ രീതിയിലുള്ള ഒരു അവയർനെസ്സിനുള്ള സ്കോപ്പ് എത്രത്തോളം ഉണ്ട്, അത് നമ്മുടെ നാട്ടിലുണ്ടോ? ആക്ച്വലി
1: പൊതുവേ ഇല്ലാന്ന് പറയാം. അതായത് ഒരു പക്ഷേ പ്രസവശേഷം അല്ലെ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളെപ്പറ്റി പൊതുവേ സമൂഹത്തിന് അറിവില്ലായ്മ കൊണ്ടാവാം ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു കുറവ് നമ്മൾ കാണുന്നത്. കാരണം ഇത് രോഗാവസ്ഥ സാധാരണവൽക്കരിക്കപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ ഒരു ഏരിയയിലേക്ക് അത് കുറഞ്ഞു വരുന്നതാവാം. ശരിക്കും നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലെല്ലാം ഈ ഒരു പ്രസവശേഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ പറ്റി ശരിക്കും അവയർനെസ് കൊടുക്കണം. അത് നമ്മൾ പൊതുവേ സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി സ്ത്രീകൾക്ക് മാത്രം അവയർനെസ് കൊടുത്തിട്ട് കാര്യമില്ല, അത് അതേപോലെ പുരുഷന്മാർക്കും കിട്ടണം. അതായത് ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലോ കോളേജിലോ ഈ ഒരു ബുദ്ധിമുട്ടിനെ പറ്റി പറയുന്ന സമയത്ത് അവിടെയുള്ള ആൺകുട്ടികളെയും അല്ലെങ്കിൽ പുരുഷന്മാർക്കും ഈ എഡ്യൂക്കേഷൻ കൊടുക്കണം. കാരണം ഈ പുരുഷനാണ് ഈ സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ട് സ്ത്രീകൾ നേരിടാൻ സാധ്യതയുണ്ടെന്ന് ഈ പുരുഷന്മാർ മനസ്സിലാക്കുകയും വേണ്ടത്ര പിന്തുണ സ്ത്രീക്ക് അല്ല അമ്മയ്ക്ക് കൊടുക്കാൻ പുരുഷൻ തയ്യാറാവണം. കാരണം നമ്മൾ വേറൊരു പഠനം നമ്മൾ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ തന്നെ നിമാൻസ് ഹോസ്പിറ്റലിൽ ഉണ്ടായൊരു പഠനം, ഈ ഗർഭാവസ്ഥയിൽ പ്രസവശേഷം മാനസിക രോഗം വന്നിട്ടുള്ള അമ്മമാർക്ക് ഈ വേണ്ടത്ര പിന്തുണ കിട്ടാതിരിക്കുമ്പോൾ അത് എത്തിച്ചേരുന്നത് ഈ ഇവർ ചികിത്സ തുടരാതിരിക്കുക, ചികിത്സ നിർത്തുക, അതുമൂലമുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, എപ്പിസോഡ്സ്, രോഗത്തിൻ്റെ എപ്പിസോഡ്സ് കൂടിക്കൂടി വരിക, അതുമൂലം ഇവർക്ക് ബുദ്ധിമുട്ടുകൾ കൂടുക, കുഞ്ഞിനെ നോക്കാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരികയായിരുന്നു. ഞങ്ങൾ അതിനിടയ്ക്ക് ഒരു മാർഗം കണ്ടുപിടിച്ചത് ഭർത്താക്കന്മാരെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഹസ്ബൻഡ്സ് വരണം, അവരൊരു ഗ്രൂപ്പ് സെഷനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെഷനോ അവർ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ചെയ്ത സമയത്ത് ഇവരുടെ ഫോളോ അപ്പ് 10 ഇരട്ടി കൂടി. അതായത് ഭർത്താക്കന്മാർ തന്നെ ഓ ഇതാണ് പ്രശ്നം, ഇത്രയേ ഉള്ളൂ, ഇത് ഇങ്ങനെ നോക്കിയാൽ മതി എന്ന് മനസ്സിലാവുകയും അവർ തന്നെ ഭാര്യമാരെ കൃത്യമായിട്ട് ഫോളോ അപ്പിന് കൊണ്ടുവരികയും, കാരണം അത് അവരുടെ ജീവിതത്തോട് ബാധിക്കുന്നവർ മനസ്സിലാക്കി, അങ്ങനെ കൊണ്ടുവരികയും ഫോളോ അപ്പ് കൂടുകയും ഈ സ്ത്രീകളുടെ ജീവിതത്തിൽ വളരെ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും അത് അവരുടെയും അവരുടെ കുഞ്ഞിൻ്റെയും ഭർത്താവിൻ്റെ ജീവിതത്തെ വളരെ ഗുണപരമായിട്ട് അത് സ്വാധീനിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിൽ തോന്നിയത് പുരുഷന്മാരാണ് എവിടെ എംപവർ ചെയ്യേണ്ടത്, സ്ത്രീകളെ എംപവർ ചെയ്യുന്നതിൽ നല്ലത് വേണം അവിടെ. പക്ഷേ ഞാൻ പറയും പുരുഷന്മാരെ എംപവർ ചെയ്യണം. ഇപ്പം നമ്മൾ വിമൻ എംപവർമെൻ്റ് എന്നല്ലേ പറയുന്നത്, പക്ഷേ ഞാൻ ഈ ഒരു കേസിൽ പറയാം മെൻ എംപവർമെൻ്റ് തന്നെയാണ്. പുരുഷന്മാരെ ഈ ഏരിയയിൽ കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരെ എംപവർ ചെയ്യുക, ഏറ്റവും നല്ല പറ്റാവുന്ന സപ്പോർട്ട് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഇതേമാതിരി കുറേ പ്രോബ്ലംസ് തീരും. കാരണം ഇതിന് ഒരു ജെൻഡർ ലെൻസിനെ കൂടി കാണണം. കാരണം പൊതുവേ ഇവിടെ ഒരു ജെൻഡർ ഡിസ്പാരിറ്റി ഉള്ള രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, എല്ലാ രാജ്യത്തും ഉണ്ട്, പക്ഷേ ഇവിടെ കുറച്ചുകൂടി നമുക്ക് കൂടുതലാണെന്ന് വേണേൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പുരുഷനെ ഈ ഒരു ലെവലിലേക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ രീതിയിലേക്ക് എംപവർ ചെയ്യുന്നത് സ്ത്രീക്കും കുട്ടിക്കും ഭാവി തലമുറയ്ക്കും വളരെ ഗുണപരമായ രീതിയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്.
0: ഇപ്പോൾ നമ്മൾ ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നൽകുന്ന ഒരു സമൂഹമാണ് നമ്മൾ. പീരിയോഡിക്കലായിട്ടുള്ള ഡോക്ടർ പറഞ്ഞ മാതിരി മറ്റ് ചെക്കപ്പുകൾ, അപ്പോൾ അവർക്ക് ആ സമയത്തുണ്ടാകുന്ന ഇപ്പോൾ നമ്മൾ ഷുഗർ ലെവൽ വരുന്ന വ്യത്യാസം, അങ്ങനെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് പോലെയുള്ള പല സ്ക്രീനിങ്ങുകൾ നമ്മൾ നിത്യേന എന്നോണം അവർ ചെയ്യാറുണ്ട്. അതുപോലെ സ്കാനിങ്ങുകൾ പലതരത്തിൽ എല്ലാം ചെയ്യുമ്പോഴും ഈ ഒരു ഭാഗത്തേക്ക് കടന്നു വരാനുള്ളൊരു മടി, സമൂഹത്തിന് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് കാണാത്ത, അല്ലെങ്കിൽ അതിന് അതൊരു അങ്ങനെ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെന്ന് നടിക്കുന്ന ഒരു ഗ്രേ ഏരിയ ആയിട്ട് സമൂഹം ഇതിനെ ഇപ്പോഴും ഒരു കയ്യകലം നിർത്തുന്നുണ്ടല്ലേ?
1: തീർച്ചയായിട്ടും. കാരണം മാനസിക രോഗങ്ങളോടും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളോടും സമൂഹത്തിന് ഇപ്പോഴുള്ള പേടിയും അവജ്ഞയും വെറുപ്പും നിലനിൽക്കുന്ന സാഹചര്യം കൊണ്ട് തന്നെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ കൃത്യമായിട്ട് സ്ത്രീകൾക്ക് ഇപ്പം കേരളത്തിലൊക്കെ പ്രത്യേകിച്ചും ആൻറ്റിനാറ്റൽ കെയർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അവർ പ്രഗ്നൻ്റ് ആയി അറിഞ്ഞ സമയം അതിനുശേഷം വളരെ കൃത്യമായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും അല്ലെങ്കിൽ നേഴ്സിൻ്റെ സേവനം തേടുകയും വേണ്ട ഒരു പരിചരണമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും മാനസിക ആരോഗ്യപരമായിട്ട് ഈ സ്ത്രീ എത്രത്തോളം മെച്ചപ്പെട്ട അവസ്ഥയിലാണ് കടന്നു പോകുന്നതെന്ന് പരിശോധിക്കാനുള്ള ഒരു മാർഗവും ഇന്ന് പൊതുവേ ഒരു ഗവൺമെൻറ് തലത്തിലില്ല. പക്ഷേ അതിന് വേറൊരു നല്ലൊരു രീതി നമ്മൾ കണ്ടെന്നിരിക്കുക, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്തിൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കൊരു മാനസം എന്ന് പറഞ്ഞിട്ടുള്ള പെരിനാച്ചൽ മെൻറ്റൽ ഹെൽത്ത് ക്ലിനിക് ഉണ്ട്. ഇതിൽ അവിടെ ചെയ്യുന്നത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന എല്ലാ സ്ത്രീകൾക്കും അവരുടെ ഒരു മാനസികാരോഗ്യ പരിശോധന, ഒരു 5 മിനിറ്റ് 4 മുതൽ 5 മിനിറ്റ് വരെ സമയം എടുക്കുന്ന ഒരു ചെറിയൊരു ഫോമാണത്. അതിൽ അവരുടെ

0: പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ചോദ്യാവലി കൊടുക്കുന്നു. ആ ചോദ്യാവലി പൂരിപ്പിച്ചിട്ട് അതിൽ സ്കോർ കൂടുതലാണെങ്കിൽ അവിടെ ഒരു പെരിനാറ്റൽ സോഷ്യൽ വർക്കർ അവിടെ ഇരിക്കും. ആ സ്കോർ കൂടിയ സ്ത്രീകളെ അവർ പ്രത്യേകമായിട്ട് വിളിച്ച് കാണുകയും അവരുടെ പ്രശ്നങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി വേണ്ട ഉപദേശങ്ങൾ നൽകുകയും അതിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് കൂടിയവർക്ക് ആവശ്യമെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധനടുത്തേക്ക് അവർ റെഫർ ചെയ്യുകയും ചെയ്യുന്ന സംവിധാനമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ ഇത് ഏറ്റൊരു സംവിധാനം സർക്കാർ തലത്തിൽ ഇപ്പം നിലനിൽക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ഹോസ്പിറ്റലൊന്നും ഇത് കണ്ടിട്ടില്ല, ഇനി ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഇതേപോലെയുള്ള സംവിധാനം, അതായത് റെഗുലർ സ്ക്രീനിങ്, അതായത് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഏറ്റവും നല്ലത് ഓരോ ട്രൈമസ്റ്ററിൽ ഓരോ സ്ക്രീനിങ് ആണ് ചെയ്യുന്നത് നല്ലത്. കാരണം നമ്മൾ ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ നേഴ്സ് കൃത്യമായിട്ട് അവരുടെ ബി പി ചെക്ക് ചെയ്യുക, ഡയബറ്റീസിനാണോ നോക്കുക, അതെല്ലാം കൃത്യമായിട്ട് പോകും. പക്ഷേ മനസ്സെങ്ങനെ ഇരിക്കുന്നു ഒരിക്കൽ പോലും നമ്മൾ ചോദിക്കാറില്ല. അത് കുറ്റമല്ല, പക്ഷെ അതിൻ്റെ അറിവ് എത്തുന്നേ ഉള്ളൂ, അതുകൊണ്ടാണത്. അപ്പം ഈ രീതിയിലുള്ള സ്ക്രീനിങ് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും, ഏറ്റവും നല്ലത് ഒരു 3 തവണ ചെയ്യുന്നതാണ് ഓരോ ട്രൈമസ്റ്ററിലും, പക്ഷേ 1-2 തവണയെങ്കിലും ഈ സ്ക്രീനിങ് നടത്തുക എന്നുള്ളതാണ് നല്ലതാണ്. അതോടൊപ്പം പ്രസവശേഷവും ഈ സ്ക്രീനിങ് ഒരു 6 മാസം കൂടുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. സാധാരണ ഒരു ബുദ്ധിമുട്ട് നമ്മളെ നാട്ടിൽ കാണുന്നത് 6 മാസം വരെയൊക്കെ പ്രസവശേഷവും വലിയ കുഴപ്പമില്ലാണ്ട് പോകും. പക്ഷേ ഒരു 3 to 6 to 9 months ഇതിനുള്ളിലാണ് പ്രോബ്ലംസ് കൂടുതൽ നമ്മളെ നാട്ടിൽ കാണുന്നത്. പിന്നെ പുറമെ നമ്മൾ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫസ്റ്റ് 3 മന്ത്സിനുള്ളിലാണ് പ്രോബ്ലംസ് കുറച്ചുകൂടി കാണുന്നത്. ഇവിടെ കുറച്ചുകൂടി പക്ഷേ ലേറ്റായിട്ടാണ്. അതിനൊരു പക്ഷേ കാരണം നമ്മൾക്ക് നമ്മൾ കൊടുക്കുന്ന കെയറിൻ്റെ ഭാഗമായി, കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഡെലിവറിയാണ് ഇവിടെ കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ടും കുടുംബം കുറച്ചുകൂടി ഫാമിലിയൊക്കെ കുറച്ചുകൂടി അവെയർ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ലേറ്റായിട്ട് കാണപ്പെടുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ സ്ക്രീനിങ് നടത്തുന്നത് നല്ലതാണ്. ഗർഭിണി ആയിരിക്കുമ്പോൾ ഒരു 3 തവണ, പ്രസവശേഷവും ഒരു 2 വയസ്സ് വരെയൊക്കെ ഒന്ന് സ്ക്രീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അല്ലവ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാനസികാരോഗ്യ വിദഗ്ധനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്.
1: നമ്മൾ ആദ്യം ഈ കാര്യം സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചു, ഇപ്പോൾ സാധാരണമായി ഒരു ഗർഭം ആദ്യമായിട്ട് ഗർഭിണിയാവുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഉത്കണ്ഠ സ്വാഭാവികമാണ്. കാരണം അവർ കടന്നു പോകാത്ത ഒരു ശാരീരിക അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ആ ഉത്കണ്ഠയുടെ ഒരു അതിര് കടന്ന് അതൊരു രോഗാവസ്ഥയിലേക്ക് കടക്കുന്നത്, ആ ഒരു ഒരു ബോർഡർ, അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തായിരിക്കും അതിൻ്റെ ഒരു ബോർഡർ? അതിനൊരു കൃത്യമായ ഒരു നിർവചനം സാധ്യമാണോ, അല്ലെങ്കിൽ എന്തായിരിക്കും അപകടകരമാണ് ഈ ആലോചനകൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇടപെടേണ്ടത് എപ്പോഴായിരിക്കണം?
0: അവരുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് ഈ കുഞ്ഞിനെ പറ്റിയിട്ടും അവരെ പറ്റിയിട്ടും മറ്റ് ആകുലതകളൊക്കെ സ്വാഭാവികമാണ്. എങ്കിലും പക്ഷേ ഈ ഒരു ചിന്തകൾ, ടെൻഷൻ എന്ന് പറയുന്ന അവരുടെ പ്രവർത്തനത്തെ, ജീവിത പ്രവർത്തനത്തെ ബാധിക്കുക. ഉദാഹരണത്തിന് അവരുടെ ഉറക്കം, വിശപ്പ്, എപ്പോഴും ഇതിനെപ്പറ്റി ചിന്തിക്കുക, കാരണമില്ലാതെ കരയുന്ന അവസ്ഥയിലേക്ക്, ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക്. അപ്പോൾ അവരുടെ ശാരീരിക, മാനസിക, സാമൂഹികപരമായിട്ടുള്ള ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കാൻ തുടങ്ങുമ്പം എന്തായാലും അത് ശ്രദ്ധ അറിയിക്കേണ്ട സ്ഥിതി എത്തിയെന്ന് തന്നെയാണ് അത് കാണിക്കുന്നത്. ചില ആൾക്കാർക്ക് ഇത്രയൊന്നും പോകണ്ടല്ലോ, പക്ഷേ ഒരു ഓൺഗോയിങ് ആയിട്ടുള്ളിൽ വളരെ അസ്വസ്ഥതയായിട്ട് ബുദ്ധിമുട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് തോന്നുകയാണ് ഇത് എനിക്ക് സഹായിക്കാവുന്നതിൽ അപ്പുറത്തേക്ക് പോവുകയാണ് എന്ന് അവർക്ക് തോന്നുമ്പോൾ, പുറമേ ഉള്ളവർക്ക് തോന്നുകയാണ് ഇത് ഇവരുടെ ഫങ്ഷനിങ്ങിനെ, അതായത് ശാരീരിക, മാനസിക, സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ അത് ബാധിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തായാലും മാനസികാരോഗ്യ വിദഗ്ധനെ കാണണം.
1: രണ്ടായാലും നമ്മൾ ഇതിലെ ഇപ്പം ഒരു ഗർഭിണി ആയിരിക്കുന്ന ആ ഒരു പെൺകുട്ടി, ആ ഒരു സ്ത്രീ, അവരോടൊപ്പമുള്ള സമൂഹം, അവരോടൊപ്പമുള്ള അവരുടെ കുടുംബം, രണ്ടുപേരും ഈ കാര്യത്തിൽ വളരെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. അതിലൊരു ഒരു സാധാരണവൽക്കരിക്കാതിരിക്കുക എന്നുള്ള, നോർമലൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം.
0: തീർച്ചയായിട്ടും ഒരിക്കലും അതിനെ വളരെ നോർമലൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇത് ആദ്യം തന്നെ എന്താ പറയുക, നെഗ്ലക്റ്റ്, അവഗണിക്കുക ഇവരെ തന്നെയായിരിക്കും. അതായത് ഇതൊക്കെ സാധാരണ അല്ലേ, പിന്നെ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും പറയുക ഇതൊക്കെ സാധാരണ, ഞങ്ങളും ഇതൊക്കെ അനുഭവിച്ചതാണെന്ന് പറയുമ്പം അവിടെ പ്രശ്നം. പ്രത്യേകിച്ചും ഭർത്താക്കന്മാരിത് പറയും, വീണ്ടും പറയാൻ ചാൻസ് ഉള്ളത് നോക്കി, ഇത് എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ പെങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലെ, ഇതിൻ്റെ ആൾക്കാർക്കുണ്ട്, നിനക്ക് മാത്രമാണോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അവരുടെ ബുദ്ധിമുട്ടുകൾ ഇൻവാലിഡേറ്റ് ചെയ്യാന്ന് പറയും ഞങ്ങളുടെ ലാംഗ്വേജിൽ. അപ്പോൾ അങ്ങനെ അവർ വില കൽപ്പിക്കാതിരിക്കരുത്. അത് ബുദ്ധിമുട്ടാണെന്നൊരു സ്ത്രീ പറയുമ്പോൾ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ബുദ്ധിമുട്ടായിട്ടുതന്നെ കണക്കിലെടുക്കുകയും ഉടനെ തന്നെ പറ്റാവുന്ന രീതിയിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനടുത്ത് പോകുക എന്നുള്ളതിൻ്റെ കാര്യം. അപ്പോൾ അവഗണിക്കാതിരിക്കുക, സ്വയം അവഗണിക്കാതിരിക്കുക, അങ്ങനെ ബുദ്ധിമുട്ട് പറയുന്ന സ്ത്രീയെയും അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് ചുറ്റുമുള്ള ആൾക്കാർ, സ്നേഹമുണ്ട് എന്ന് നമ്മൾ പറയുന്ന ആൾക്കാർ ചെയ്യേണ്ടത്. ഇവർക്ക് വേണ്ട പരിഗണന കൊടുത്ത് എത്രയും പെട്ടെന്നൊരു ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ്.
1: നമ്മൾ പലപ്പോഴും മനുഷ്യൻ്റെ മനസ്സിനെ നമ്മൾ ഒരു സമീകരിച്ച് കാണാൻ നോക്കും. ഇപ്പോൾ എൻ്റെ മാനസികാവസ്ഥയും ഡോക്ടറുടെ മാനസികാവസ്ഥയും വ്യക്തികളെന്ന നിലയിൽ ഭിന്നമായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ടോളറൻസ് ലെവൽ, എൻ്റെ ഒരു സഹനശേഷിയും മറ്റൊരാളുടേതും വ്യത്യസ്തമായിരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഉത്കണ്ഠ ഒരു തരത്തിൽ എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല, കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെന്ന് ഡോക്ടർക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അയാൾക്കൊരു ഒരു അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അതിൽ ഇടപെടും.

0: ഇടപെടൽ തന്നെ ആവശ്യമാണ്.
1: തീർച്ചയായിട്ടും. അതായത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത്, അത് ചിലപ്പം നമ്മളെ നാട്ടിൽ പൊതുവെ ബുദ്ധിമുട്ടുണ്ടെന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണയേ പറയേണ്ടാവുള്ളൂ. ആ പറയുന്നത് കേൾക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചില സ്ത്രീകൾ നിന്നുപോകും, സംസാരിക്കുന്നത് നിർത്തിപ്പോകും. അപ്പോൾ അതിൽ നല്ല ഒന്നോ രണ്ടോ തവണ തന്നെ പറയുമ്പോഴേക്കും വേണ്ട ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ ശ്രദ്ധിക്കാൻ പോണില്ല എന്നവർ പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു സഹായം സ്വീകരിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്താ വേണ്ടത് എന്ന് ചോദിച്ച് അവർക്ക് വേണ്ട ഹെൽപ്പ് അങ്ങോട്ട് ചോദിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ സമൂഹം ചെയ്യേണ്ടത്. അത് ആ ചെയ്യുന്ന സമൂഹമാണ് അല്ലെങ്കിൽ കൂടുള്ളവരാണ് സ്നേഹമുള്ളവർ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്.
0: ഡോക്ടർ, അപ്പൊ ഇതിലുള്ള ഒരു ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അതിലുള്ള ഇന്റർവെൻഷണൽ പാർട്ട് എന്താണ്? ഇപ്പൊ നിന്റെ ഒരു വിദഗ്ധന്റെ ഭാഗത്ത് നിന്ന് ഉള്ള ഇടപെടൽ ഏത് രീതിയിലായിരിക്കും?
1: ആദ്യം ഇവരുടെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം തീവ്രമാണ്, ഏത് തരത്തിലുള്ളതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് വിദഗ്ധർ ചെയ്യുന്നത്. അത് ആങ്സൈറ്റി ഡിസോർഡറാണോ, മൂഡ് ഡിസോർഡറാണോ, അല്ലെ ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളാണോ, ഇവർക്ക് എത്രത്തോളം ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് ഉണ്ട്, അതായത് സ്വയം അപായപ്പെടുത്താനുള്ള റിസ്ക് എത്രത്തോളം ഉണ്ട്, ഇനി പ്രസവം കഴിഞ്ഞ അമ്മമാരാണെങ്കിൽ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞിനെ അപകടപ്പെടുത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അപകടപ്പെടുത്താനുള്ള സാധ്യതകളുണ്ടോ. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ആ റിസ്ക് പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം, എത്രത്തോളം ഗുരുതരമാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കണം, ഇവർക്ക് ഇതുമൂലം എത്രത്തോളം റിസ്ക്, സ്വയം എത്രത്തോളം റിസ്ക് ഉണ്ട്, മറ്റുള്ളവർക്ക് എത്രത്തോളം ഇത് കാരണം അസുഖം കാരണം റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് ചികിത്സ വരിക. പൊതുവെ ലഘുവായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗർഭിണി ആയിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുക സൈക്കോസോഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും, കൗൺസിലിംഗ് അല്ലെ സൈക്കോതെറാപ്പി, കപ്പിൾ തെറാപ്പി, ഫാമിലി തെറാപ്പി പോലെയുള്ള ചികിത്സകളായിരിക്കും പൊതുവെ ലഘുവായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പരിഗണിക്കുന്നത്. പക്ഷേ ലഘുവല്ല, കുറച്ചൊരു ഒരു മോഡറേറ്റ് ലെവലിൽ പ്രോബ്ലംസൊക്കെയാണ്, മോഡറേറ്റ് ടു സിവിയറിലേക്ക് പോകുന്ന പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ മരുന്നുകൾ വേണ്ടി വരും. മാനസിക രോഗത്തിനുള്ള മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് ചെയ്യുക. പൊതുവിൽ മാനസികാരോഗ്യ വിദഗ്ധൻ, അത് പ്രത്യേകിച്ചും സൈക്കിയാട്രിസ്റ്റ്, ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കണക്കിലെടുത്ത് എത്രത്തോളം ഇവർക്ക് ഇതുകൊണ്ട് റിസ്ക് ഉണ്ടാവും, എത്രത്തോളം ഇതിൽ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളൊരു അനാലിസിസിലൂടെയാണ് മരുന്നുകൾ തീരുമാനിക്കുക. അപ്പം കുഞ്ഞിനും അമ്മയ്ക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുകയും അങ്ങനെ മുന്നോട്ട് പോവുക ചെയ്യുക. ഇതാണ് ഒരു ചികിത്സേൻ്റെ രീതി വരുന്നത്. ലഘുവായ പ്രശ്നങ്ങൾക്ക് പൊതുവേ നമുക്ക് ഒരുപാട് ചികിത്സാ മാർഗ്ഗങ്ങൾ, സൈക്കോതെറാപ്പി, ഫാമിലി തെറാപ്പി പോലുള്ള ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്നിപ്പം കേരളത്തിലാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇതൊക്കെ അവൈലബിൾ ആണ്, ഗവൺമെൻറ് തലത്തിലും ഇത് അവൈലബിൾ ആണ്. സൈക്കോതെറാപ്പി പോലെയുള്ള അല്ലെങ്കിൽ ഒരു സൈക്കാട്രി സോഷ്യൽ വർക്കറുടെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ലഭ്യമല്ലെങ്കിലും മെഡിക്കൽ കോളേജിലും സ്പെഷ്യൽ സെൻ്ററുകളിലൊക്കെ അവൈലബിൾ ആണ്. സാധാരണ ആൾക്കാർ ഇത് പേടിച്ചിട്ട്, അതായത് ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് മരുന്ന് കഴിക്കുന്നത് പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മരുന്ന് കൊടുക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ പറയാം, മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മരുന്ന് നിർത്തരുത്, കുറയ്ക്കരുത്, കൂട്ടരുത്. ഈ മൂന്ന് നിയമങ്ങൾ പ്രത്യേകിച്ച് മാനസികാരോഗ്യ ചികിത്സയിൽ, മരുന്ന് ചികിത്സയിൽ വളരെ പ്രധാനമാണ്. അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം ഡോക്ടർ തീരുമാനിക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ചില ആൾക്കാരുണ്ടാവും മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ചിലപ്പം പ്രഗ്നൻ്റ് ആയേക്കാം. ആ പ്രഗ്നൻസിയിൽ പോകുന്ന സമയത്ത് ഈ രോഗാവസ്ഥ കൂടിയും കുറഞ്ഞും ഇരിക്കാം. അപ്പം പൊതുവെ ചിലപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഓ പ്രഗ്നൻ്റ് ആയി അറിഞ്ഞ ഉടനെ തന്നെ ഈ മാനസിക ആരോഗ്യ ബുദ്ധിമുട്ടിനുള്ള മരുന്നങ്ങ് നിർത്തിയേക്കും. അത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കും, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. എപ്പോഴും ഈ മാനസിക രോഗത്തിലുള്ള മരുന്ന് കഴിക്കുമ്പോൾ അത് നിർത്തുന്നത് അല്ലെ കുറയ്ക്കുന്നത് ഡോക്ടറുടെ സമ്മതത്തോടു കൂടിയിട്ട് മാത്രം, ഡോക്ടറായിട്ട് ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അത് വളരെ പ്രധാനമാണ്. കൃത്യമായിട്ട് ചികിത്സ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാവും. അപ്പം ചികിത്സ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് രീതിയിലാണ്. ഒന്ന്, പിന്നെ അമ്മയ്ക്ക് ഉള്ള കൗൺസിലിംഗ് അല്ലെ സൈക്കോതെറാപ്പി, മരുന്നുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകൾ. പിന്നെ വളരെ തീവ്രതയുള്ള രോഗമാണെങ്കിൽ ഈവൻ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് പോലും ഈ ഇലക്ട്രോ കൺവൽസി തെറാപ്പി, അതായത് സാധാരണ ആൾക്കാരുടെ ഭാഷയിൽ പറയുകയാണ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, അതിന് ശരിക്കുള്ള പേര് ഇലക്ട്രോ കൺവൽസി തെറാപ്പിയാണ്, ഇപ്പോൾ മോഡിഫൈഡ് ഇലക്ട്രോ കൺവൽസി തെറാപ്പി, അതെല്ലാം കൊടുക്കാൻ പറ്റും. അപ്പം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്.
0: നമ്മുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ ധാരണയിൽ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാനും അതിനുള്ള സൊല്യൂഷനുകൾ അല്ലെങ്കിൽ പരിഹാര മാർഗ്ഗങ്ങൾ തേടി പോവാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇതിൽ നമ്മൾ ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ പ്രസവശേഷം ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ മറ്റ് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഈ നമ്മുടെ നാട്ടിലൊരു 6-7 മാസത്തിന് ശേഷമാണ് കുറച്ചും കൂടി ഒരു പോസ്റ്റ്മോർട്ടം ലെവലിലുള്ള ബുദ്ധിമുട്ടുകളെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു ഇത് ഈ ഒരു കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഒരു ചേർച്ച, ഒരു ജൈവികമായ ഒരു പാരസ്പര്യം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു മനുഷ്യൻ്റെ പ്രകൃതവും മനസ്സും ഭിന്നമായി ആയതുകൊണ്ട് തന്നെ എല്ലാവരിലും നിന്ന് അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഊഷ്മളത ഉണ്ടായിക്കൊള്ളണമെന്ന് ഇല്ലല്ലോ.
1: തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെ നാട്ടിൽ കാണുന്നത് ഒരു 3 മാസം 6 മാസം 9 മാസത്തിനിടയ്ക്കാണ് ബുദ്ധിമുട്ട് കൂടുതൽ കാണുന്നത്. ഒരു പക്ഷേ

0: നമ്മുടെ സ്ത്രീകൾക്ക് കിട്ടുന്ന സപ്പോർട്ട് മൂലമായിരിക്കാം ഈ ബുദ്ധിമുട്ടുകൾ അത്രയധികം നേരത്തെ കാണാത്തത്. കാരണം വളരെ കൃത്യമായിട്ടൊരു 3 മുതൽ 6 മാസം വരെയൊക്കെ നമ്മുടെ നാട്ടിൽ വേണ്ടത്ര സപ്പോർട്ട് ഒരുപക്ഷെ സ്ത്രീകൾക്ക് പൊതുവേ കിട്ടാറുണ്ടെന്ന് കാണപ്പെടുന്നു. ഇതൊക്കെ ഒരു നിരീക്ഷണമാണ്, പഠനങ്ങളെ ബലത്തിലല്ല പറയുന്നത്. അപ്പം ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം വേണ്ടത്ര സപ്പോർട്ടൊക്കെ അമ്മയ്ക്ക് ചിലപ്പോൾ കുറഞ്ഞേക്കാം. കാരണം അമ്മ താമസം മാറുന്നു അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോഴൊക്കെ വേണ്ടത്ര സപ്പോർട്ട് കിട്ടാതിരിക്കുന്ന അവസ്ഥയായിരിക്കാം ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ കൂടുതൽ കാരണം. പക്ഷേ ഒരു ബയോളജിക്കലായിട്ട് റീസൺ കൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുകയും ചെയ്യാം. ഞാൻ പറയുന്നൊരു സാമൂഹ്യ മാനസിക കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഒരു പോസ്റ്റ്മോർട്ടം ഇഷ്യൂസ് സപ്പോർട്ട് കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി ലേറ്റ് ആവാനുള്ള സാധ്യതകൾ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ അമ്മമാർക്കും അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളോട് പരിപൂർണമായിട്ട് സ്നേഹം ഉണ്ടാവണം എന്ന് നമുക്ക് ചാടും പിടിക്കാൻ പറ്റത്തില്ല. അവരൊരു മനുഷ്യജീവിയാണ്. അവർ 10 മാസം ഏറ്റു ചുമന്നു പ്രസവിച്ചു എന്ന് കരുതിയിട്ട് പ്രസവിച്ച ഉടനെ തന്നെ നമ്മൾ TVയിലും സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങ് വാരി പുണരാണെന്നും പറ്റണം എന്നൊരു നിർബന്ധമില്ല. അങ്ങനെ വാശി പിടിക്കരുത്. പൊതുവേ അമ്മമാർ നേരിടുന്ന ഒരു വളരെ കുറ്റപ്പെടുത്തൽ ഇതാണ്, അവൾക്ക് കുട്ടീനെ നോക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുട്ടീനെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, ഇത്തിരി എന്തോ കുട്ടീനോടൊരു സ്നേഹം കുറവുള്ള പോലെ തോന്നുന്നു. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അമ്മയെ സഹായിക്കുകയാണ് നമ്മളുടെ കടമ. ഞാൻ നേരത്തെ പറഞ്ഞു, മാനസിക ആരോഗ്യ ബുദ്ധിമുട്ട് നേരിട്ടാൽ അവരിലെ ഏതാണ്ട് അല്ലെങ്കിൽ 30% ആൾക്കാർക്കും കുഞ്ഞുങ്ങളായിട്ടൊരു ഇടപെടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് വരും. കുഞ്ഞുങ്ങളായിട്ടുള്ള സ്നേഹബന്ധത്തിൽ അത് ഇടിവുകൾ ഉണ്ടാക്കിയേക്കാം. നമ്മൾ മനസ്സിലാക്കണം, അത് ഉൾക്കൊള്ളണം. ഇനി അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയ്ക്ക് മാനസികാരോഗ്യ ബുദ്ധിമുട്ടില്ലെങ്കിലും ഉടനെ തന്നെ സിനിമയിൽ കാണുന്ന പോലെ കുഞ്ഞിനെ വാരി പുണരാനും ഒക്കെ അമ്മമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഈ അടുത്തൊരമ്മ വന്ന് എന്നോട് പറഞ്ഞത്, എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് എൻ്റെ കുട്ടിയായിട്ട് അത്രയധികം അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ഇത് വീട്ടുകാരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യുക? വളരെ രഹസ്യമായിട്ടാണ് അവർ വന്ന് പറയുന്നത്. അപ്പം നമ്മളത് വാലിഡേറ്റ് ചെയ്യണം. എല്ലാ അമ്മമാർക്കത് പറ്റണമെന്നില്ല. നമ്മൾ സാഹിത്യത്തിലും സിനിമയിലും എഴുതുന്നത് പോലെ എല്ലാ അമ്മമാരുടെ ജീവിതം അവരവരുടേതായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണ്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് കുറച്ച് കൊണ്ടുവരാനുള്ള അമ്മയ്ക്ക് കുട്ടീനോടുള്ള ആ ബന്ധം തന്നെ കൂട്ടിയെടുക്കാനുള്ള ഊഷ്മളമാക്കാനുള്ള കുറേ വിദ്യകളുണ്ട്, കുറേ സൈക്കോളജിക്കൽ ടെക്നിക്സ് ഉണ്ട്. ആ സംഗതികൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും അതിലൂടെ അവർ ഈ കുഞ്ഞുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ അമ്മമാർക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുക, കുട്ടിയെ വേണ്ടത് സക്ക് ചെയ്യാതിരിക്കുക, പിന്നെ പ്രതീക്ഷിക്കാതെ ഗർഭം ധരിക്കുക, അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഭർത്താവായിട്ട് അതിനിടയ്ക്ക് പ്രശ്നങ്ങൾ വരിക, അങ്ങനത്തെ ഒരുപാട് റീസൺസ് ഈ കുഞ്ഞുങ്ങളുടെ
1: കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള
0: തീർച്ചയായും കരിയറുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ ഒരുപാട് മൾട്ടി ഫാക്ടോറിയലാണ് ഇപ്പോൾ കുഞ്ഞുമായിട്ട് ഈ ബന്ധം ശരിയാവാതിരിക്കാൻ കാരണം. അത് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അവരെ ഈ ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഏതെങ്കിലും അമ്മയ്ക്ക് ഇതേപോലെ കുഞ്ഞുമായിട്ട് ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഊഷ്മളമാവാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ഉടനെ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധൻ്റെ സേവനം എടുക്കുക എന്നുള്ളതാണ്. അത് മെച്ചപ്പെടുത്താനുള്ള വഴികളുണ്ട്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് വീഡിയോ ഫീഡ്ബാക്ക് ഇൻ്റർവെൻഷനൊക്കെ ചെയ്യും. ഉദാഹരണത്തിന് അത് അമ്മയും കുഞ്ഞിനെയും ഒരു ക്യാമറയുടെ മുമ്പിൽ അവരോട് പറയും നമ്മളിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അവർ രണ്ടുപേരോട് ഇടപഴകാൻ പറയും, കുഞ്ഞിനോടല്ല അമ്മയോട്, അമ്മയോട് കുഞ്ഞിനോട് ഇടപഴകാൻ പറയും. അപ്പോൾ അതുവഴി എത്രത്തോളം അമ്മയ്ക്ക് ഒരു 10 to 15 minutes നമ്മൾ സാധാരണ എടുക്കാറുള്ളത്, എത്രത്തോളം അമ്മ ഇടപഴകുന്നു, അതിലെന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന് നമ്മൾ നോക്കും. ഒരു തെറപ്പിസ്റ്റ്, ഒരു സൈക്കാട്രി സോഷ്യൽ വർക്കറോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ മറ്റ് മാനസികാരോഗ്യ വിദഗ്ധരോ ഇത് കൃത്യമായിട്ട് പരിശോധിക്കുകയും ആ ഒരു 15 മിനിറ്റിന് ശേഷം അമ്മയ്ക്ക് വന്ന് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇൻട്രാക്ഷനിൽ ഇന്ന നല്ല ഗുണങ്ങൾ. ഒരിക്കലും നമ്മൾ മോശാദ്യം പറയില്ല, അല്ലെ നെഗറ്റീവ് ആദ്യം പറയില്ല, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെ ഇനി ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള സജഷൻസ് കൊടുക്കും. അങ്ങനെ വീക്ക്ലി അല്ലെ 2 weeks ഒക്കെ വെച്ചിട്ട് ഇൻ്റർവെൻഷൻ കൊടുത്തു കൊടുത്ത് ആ ബന്ധം നമുക്ക് ഒരു പരിധി വരെ മെച്ചപ്പെടുത്തിയെടുക്കാം. പിന്നെ ഇതെല്ലാം നമ്മൾ പറയുന്നത് മാനസിക ആരോഗ്യപരമായിട്ട് ലഘുവായിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് മോഡറേറ്റ് ലെവലിൽ വരെയുള്ള പ്രശ്നങ്ങൾക്കാണ് ഇതൊക്കെ പറ്റുക. വളരെ ഗുരുതരമായിട്ടുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന അമ്മമാർക്ക് ആ ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നം പൂർണ്ണമായിട്ടും ഭേദമായതിനു ശേഷം മാത്രമേ ഈ കുഞ്ഞുമായിട്ടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്ന ഇൻ്റർവെൻഷൻസ് ഒക്കെ പറ്റുള്ളൂ. അപ്പം ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ സൊല്യൂഷൻസ് ഉണ്ട് ഇവിടെ. അപ്പം പക്ഷേ ഇതൊന്നും നമ്മളെ നാട്ട് അടുക്കോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈവൻ ചില നമ്മളുടെ മാനസികാരോഗ്യ പ്രൊഫഷണൽസിന് പോലും കുറേ കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ടെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്.
1: പുതുതലമുറയുടെ ഒരു സമീപനം എങ്ങനെയാണ്? ടു ബി മദേഴ്സ് അല്ലെങ്കിൽ ടു ബി മാരീഡ് ആവുന്ന ഒരു പുതുതലമുറ വളർന്നു വരുന്നുണ്ടല്ലോ നമ്മുടെ ഒരു 20s അവരുമായിട്ട് അവരുടെയൊക്കെ ഒരു അഭിരുചികൾ ഇക്കാര്യങ്ങളിലൊക്കെ അവരുടെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഒബ്സർവേഷൻസ് ഉണ്ടാവുന്നുണ്ടോ?
0: ഒബ്സർവേഷൻ കാണിക്കുന്നത് കുറച്ചുകൂടി വളരെ പോസിറ്റീവാണ്. അതായത് ഇപ്പോഴത്തെ തലമുറ കുറച്ചുകൂടി മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകളെ പെട്ടെന്ന് മനസ്സിലാക്കുകയും വേണ്ട ഹെൽപ്പ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ഇവരുടെ ഇടയിലെ സ്റ്റിഗ്മ, മാനസിക പ്രശ്നങ്ങളോട് സ്റ്റിഗ്മ കുറച്ച് കുറവാണ് എനിക്ക്.

0: തോന്നുന്നത്. കാരണം നമ്മൾ ക്ലിനിക്കിലൊക്കെ 20കളിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരാൻ മടി കാണിക്കുന്നൊന്നുമില്ല. അവർ വന്ന് വരികയും തുറന്നു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ടെലിമാനസിലേക്കുള്ള കോളുകൾ വെച്ച് നോക്കിയാലും മനസ്സിലാവും. കാരണം ടെലിമാനസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് ഹെൽപ്പ് ലൈനാണ്. അതിലേക്കുള്ള കോളുകളുടെ എണ്ണം കൂടുകയാണ്. അതിലേക്ക് അതായത് പെരിനാറ്റൽ മെൻ്റൽ ഹെൽത്ത്, ഗർഭിണികളുടെയും അമ്മമാരുടെയും മാനസിക ബുദ്ധിമുട്ടുകളുടെ കോളേജുകളും വരുന്നുണ്ട്. അപ്പം മനസ്സിലാക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് കൂടുന്നുണ്ട്, ഹെൽപ്പ് എടുക്കാൻ ആൾക്കാർ റെഡി ആവുന്നുണ്ട്. ഒരു പക്ഷേ നാളുകൾ കഴിയുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരും എന്നാണ് വിചാരിക്കുന്നത്.
1: എന്തായാലും പലതിലും രാജ്യത്തിന് മാതൃകയായിട്ടുള്ള സംസ്ഥാനത്ത് നിന്ന് തന്നെ ഇത്തരം പുതിയ വാർത്തകൾ, പുതിയ പരിഹാരങ്ങൾ ഉണ്ടാകുന്നു എന്നറിയുന്നതിൽ സന്തോഷം. അത്തരം വിശേഷങ്ങളും അത്തരം ഇടപെടലിൻ്റെ ആവശ്യകതയും പറയാൻ ഞങ്ങളോടൊപ്പം ഈ സമയം കണ്ടെത്തിയ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി. താങ്ക് യു ഡോക്ടർ.
0: നന്ദി, താങ്ക് യു.
2: ഗർഭകാലത്തും പ്രസവാനന്തരവും ഉണ്ടാകുന്ന മാനസിക വിഷമതകളെക്കുറിച്ച് കോഴിക്കോട് ഇംഹാൻസിലെ ലെക്ചറർ ഇൻ സൈക്യാട്രിക് സോഷ്യൽ വർക്ക് ഡോക്ടർ ജി രാഗേഷുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്. മറ്റൊരു വിഷയവുമായി ആരോഗ്യവാണി വീണ്ടും അടുത്തയാഴ്ച. ആരോഗ്യവാണി.

0: ഡൽഹി റിലേ.
1: ആകാശവാണി ഹൈ. നമസ്കാര്. സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രമം മേ ആപ്കാ സ്വാഗത് ഹൈ. ആജ് കെ കാര്യക്രമം മേ പ്രസ്തുത് ഹൈ ഡോക്ടർ രാമവർപ്പു മാധുരി ദേവി കാ കർണാടക ശൈലി മേ വീണാ വാദന.
2: ദിസ് ഈസ് ആകാശവാണി. ഗുഡ് ഈവനിംഗ് ലിസണേഴ്സ്, വെൽക്കം ടു ദ നാഷണൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക്. ടുനൈറ്റ് വി പ്രസന്റ് എ വീണ റിസൈറ്റൽ ഇൻ കർണാടക സ്റ്റൈൽ ബൈ ഡോക്ടർ രാമവർപ്പു മാധുരി ദേവി.
1: ഡോക്ടർ രാമവർപ്പു ശരത് ബാബു ഔർ ശ്രീമതി വിജയലക്ഷ്മി കി ബേട്ടി ഡോക്ടർ ആർ മാധുരി ദേവി നെ വീണാ വാദന കി ശിക്ഷ അപ്നി മാതാജി വീണാ ഗുരു ശ്രീമതി രാമവർപ്പു വിജയലക്ഷ്മി കെ പാസ് പ്രാപ്ത് കി. ആപ്നെ സംഗീത് കി ബാരീകിയാ സുപ്രസിദ്ധ വീണാ വിദ്വാൻ ഡോക്ടർ ഈമണി ശങ്കർ ശാസ്ത്രി സെ സീഖി. മനോധർമ്മ കാ പാലൻ കർത്തെ ഹുവേ വീണാ പർ ലയബദ്ധ തരീകെ സെ രസ് ഔർ ഭാവ കാ പ്രദർശൻ ഡോക്ടർ രാമവർപ്പു മാധുരി ദേവി കി വിശിഷ്ടത രഹി ഹൈ. വീണാ വാദൻ മേ ആകാശവാണി ദ്വാരാ എ ഗ്രേഡ് പ്രാപ്ത് ഡോക്ടർ ആർ മാധുരി ദേവി നെ കൈ ഭാരതീയ ഓർ അന്താരാഷ്ട്രീയ മഞ്ചോ പർ അപ്നി കലാ കാ പ്രദർശൻ കിയാ ഹൈ. ആപ്കോ വിഭിന്ന പുരസ്കാരോ സെ സമ്മാനിത് ഭീ കിയാ ജാ ചുകാ ഹൈ.
2: ബോൺ ടു ഡോക്ടർ രാമവർപ്പു ശരത് ബാബു ആൻഡ് ലേറ്റ് ശ്രീമതി രാമവർപ്പു വിജയലക്ഷ്മി, ഡോക്ടർ മാധുരി ദേവി ഇസ് ആൻ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് ഓഫ് ആകാശവാണി. ഷി ബിഗാൻ ഹർ ട്രെയിനിംഗ് ഇൻ വീണ അറ്റ് ആൻ ഏർലി ഏജ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ഹർ മദർ, a well-known Veena Guru, and even gave her first presentation at the age of 8. She later honed her skills under the tutelage of the renowned Veena artist, late Dr. Imani Shankar Shastri. Dr. Madhuri Devi has earned her PhD degree for her thesis on the rasa elements in Telugu musical compositions of the prominent composers since Annamacharya up to 19th century. As an artist, she has performed extensively in respected platforms all over the globe and is the recipient of a number of awards, titles and felicitations. Her music has been appreciated for expounding the rasa and bhava aspects of melody, manodharma and her command over laya. She also has a number of compositions to her credit.
1: Aaj ke karyakram mein Dr. Ramavarpu Madhuri Devi ki sangat kar rahe hain mridangam par ശ്രീ മഹദാസു ഏടുകൊണ്ടലു ഓർ ഘട്ടം പർ ശ്രീ മാവുഡൂരു സൂര്യപ്രസാദ്.
2: ഇൻ ടുനൈറ്റ്സ് കോൺസേർട്ട് ഡോക്ടർ രാമവർപ്പു മാധുരി ദേവി ഇസ് അക്കംപനിഡ് ബൈ ശ്രീ മഹദാസു ഏടുകൊണ്ടലു ഓൺ ദ മൃദംഗം ആൻഡ് ശ്രീ മാവുഡൂരു സൂര്യപ്രസാദ് ഓൺ ദ ഘട്ടം.
1: ഡോക്ടർ ആർ മാധുരി ദേവി, ആജ് കെ കാര്യക്രം കാ ആരംഭ നാട്യരാഗമേ മുത്തയ്യ ഭാഗവതാർ കി രചന ശക്തി ഗണപതിം സെ കർ രഹി ഹൈ ജോ കി രൂപക് താൽമേ നിബദ്ധ ഹൈ.
2: Dr. Ramavarapu Madhuri Devi begins her concert with Shakti Ganapati, a

0: ഡോക്ടർ ആർ മാധുരി ദേവിക്ക് അഗലി പ്രസ്തുതി ഹെ രീതി ഗൗഡ രാഗമേ സന്ത ത്യാഗരാജ കി രചന നന്നു വിളിച്ചി കഥലകുറ ജോ കി ത്രിപുട്ട താൽമിനെ പദ്ധ ഹെ
1: ഷി നെക്സ്റ്റ് പ്രസന്റ്സ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ ഇൻ രീതി ഗൗള രാഗം ത്രിപുട്ട താലം

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കെ കുഞ്ഞിരാമൻ സംഗീതം നൽകി, മീര പ്രേമാനന്ദ് പാടിയത്.